0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Al Noor Polyclinic, Mutina, Dera, Dubai. Caring for you and your family. Visit Al Noor Polyclinic, Mutina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ, സ്വാഗതം, സുസ്വാഗതം. ഹോം 92.2 FM സ്റ്റേഷനിലെ ആദ്യത്തെ ഷോ വേക്കപ്പ് കോൾ വിത്ത് ജയ, വിച്ച് ഇസ് ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. ഇന്നലെകളിലേക്ക് നമുക്ക് മടങ്ങി പോകാൻ ഒരു യൂട്ടേൺ ഒരു പക്ഷേ സാധിച്ചില്ലായിരിക്കാം. പക്ഷേ നാളെയെ എങ്ങനെ മാറ്റിമറിക്കണം എന്നുള്ളതിന്റെ ആ ഒരു കടിഞ്ഞാൺ നമ്മുടെ കയ്യിൽ ഇന്നുണ്ട്, ഇപ്പോഴുണ്ട്. ദാറ്റ് ഇസ് പ്രസന്റ് മൊമെന്റ് ലിവിംഗ്. ആ സമയം ഇന്നും നമ്മുടെ കൈകളിലാണ്. ഓരോ സെക്കൻഡും ഓരോ പുതിയ തുടക്കമാണ് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ, എത്ര മനോഹരമായിരിക്കും. ഇന്നത്തെ ദിവസം എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ മിസ്സാക്കാൻ പാടില്ല. ഇന്ന് ഞാൻ ജാഗരൂകയായിരിക്കണം, അല്ലെങ്കിൽ ജാഗരൂകനായിരിക്കണം. അത്രയും അലേർട്ടായിട്ട് മനസ്സ് കൊണ്ടുവരിക. ഒരുപാട് കാര്യങ്ങൾ ചുറ്റുമുണ്ട്, വിട്ടേക്ക്, വിട്ടുകളഞ്ഞേക്ക്. ഇന്ന് നമ്മുടേത്, ഈ സമയം, ഈ നിമിഷം എന്റേത് മാത്രം. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ തുടക്കത്തിൽ തന്നെ, ദിവസത്തിന്റെ സ്റ്റാർട്ടിൽ തന്നെ, ഒരുപക്ഷെ നിങ്ങൾ കാറിലേക്ക് ഇപ്പോ കയറി ഇതൊന്ന് ഹോം 92.2 FM ട്യൂൺ ചെയ്ത ഒരു സമയമായിരിക്കാം. ഈ ഒരു വാചകം മനസ്സിൽ ഒരുപക്ഷെ തട്ടിയേക്കാം. ഇന്നത്തെ ഒരു ദിവസം മുന്നോട്ടുള്ള പല കാര്യങ്ങൾ എങ്ങനെ ചെയ്ത് തീർക്കണം എന്നൊരുപക്ഷെ വ്യാകുലപ്പെട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ജോലിയിലേക്ക്, ദിവസത്തിലേക്ക് കടക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഗുണകരമായിരുന്നേക്കാം. കാരണം ഒരാളുടെ മനസ്സറിയണമെങ്കിൽ അവരുടെ സംസാരം, അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇനി അവരുടെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ അവരുടെ പ്രവൃത്തികൾ, ബിഹേവിയർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഈ വരുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ നമ്മുടെ ഒരു ദിവസത്തെ തന്നെ, ഈ കാര്യങ്ങളെല്ലാം തന്നെ മാറ്റിമറിച്ചേക്കാം. അതിനുള്ള സാധ്യതകൾ ഒരുപാടാണ്. സോ ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Mutina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Mutina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: എന്നും പുതുമകൾ നമ്മുടെ മുന്നിലേക്ക് വെച്ചു നീട്ടുന്ന ഒരു രാജ്യത്താണ് നാം എന്നുള്ളത് ഒരുപക്ഷെ ഇവിടെ താമസിക്കുന്ന ഓരോ NRIക്കും ഓരോ മലയാളിക്കും എസ്പെഷ്യലി നമ്മൾ മലയാളികളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സൗഭാഗ്യമാണ് എന്ന് വേണം കരുതാൻ. വരുന്ന നിയമങ്ങളെല്ലാം ഇവിടെ നമ്മളെല്ലാം ചിട്ടയോടെ പാലിക്കും. നാട്ടിൽ ഒരുപക്ഷെ പാലിക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല, വ്യവസ്ഥിതികൾ കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ആ ഒരു അട്ടർ ഡിസിപ്ലിൻ കീപ്പപ്പ് ചെയ്യാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. പുതിയ ഒരു തീരുമാനം ദുബായ് കൊണ്ടുവന്നത് എത്ര മനോഹരമായിട്ട് എനിക്ക് തോന്നി. അത് ശരിക്കും വേക്കപ്പ് കോളിൽ നമ്മുടെ എല്ലാവരുടെയും കാതുകളിലേക്ക് അത് എത്തിക്കണം. ഡെഫിനറ്റ്ലി നമ്മുടെ ന്യൂസ് ബുള്ളറ്റിലും നമ്മുടെ ന്യൂസ് പ്രസന്റർ മിനി പത്മയുടെ വീഡിയോസിലൊക്കെ നിങ്ങൾ അത് കണ്ടു കാണും. എന്നാലും ജസ്റ്റ് റിമൈൻഡിങ് യു ഓഫ് ദാറ്റ് വെരി ഇമ്പോർട്ടന്റ് മെസ്സേജ് ഫ്രം UAE ഗവൺമെന്റ്. ദുബായ് പൊതു ഇടങ്ങളിലെ പെരുമാറ്റ രീതികൾക്കും അതുപോലെ ഫെസ്റ്റിവൽസ് ആയാലും ഈവന്റ്സ് ആയാലും ആഘോഷങ്ങൾക്കും ചില മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ദുബായ് ഇസ് ഇംപ്ലിമെന്റിംഗ് ന്യൂ സിവിലിറ്റി റൂൾസ് ഗൈഡ് ലൈൻസ്. പ്രത്യേകിച്ചും പബ്ലിക് ബിഹേവിയർ, നമ്മൾ എങ്ങനെയാണ് ഒരുപാടധികം സംസ്കാരങ്ങളും സംസ്കൃതികളും സമ്മേളിക്കുന്ന ഒരു സ്ഥലത്താണ് നാം എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോരുത്തരും അവരുടെ പെരുമാറ്റം വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് വെക്കേണ്ടതാണ്. ദിസ് ഇസ് ജസ്റ്റ് ടു മെയിൻറ്റെയിൻ ദ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഓർ കൾച്ചറൽ ഐഡന്റിറ്റി ആൻഡ് ഡിഗ്നിറ്റി. ആ വാക്ക് മനസ്സിൽ കരുതിക്കോളൂ, ഡിഗ്നിറ്റി. എവിടെ ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറരുത്, ഇത് രണ്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം നമുക്കുമുണ്ട്. നമ്മുടെ അടുത്ത തലമുറ, നമ്മുടെ കുട്ടികൾ ഇവിടെ പഠിച്ചു വളരുന്നുണ്ട്, അവരിലേക്കും അത് എത്തിക്കേണ്ട ആവശ്യകതയുണ്ട്. ദിസ് ഇനിഷ്യേറ്റീവ് ഇസ് ഡ്രിവൺ ബൈ ദ ദുബായ് സിവിലിറ്റി കമ്മിറ്റി. അങ്ങനെ ഒരു കമ്മിറ്റി ഡെഫിനറ്റ്ലി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അത്ര അറിയില്ലായിരുന്നു. ഇത് നമ്മുടെ നാട്ടിലും വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് ചിലപ്പോൾ ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തോന്നിപ്പോറുണ്ട്. ആൻഡ് ദിസ് എയിംസ് ടു എൻഷുർ എ യുണീക് ലിവിംഗ് എക്സ്പീരിയൻസ് ടു റെസിഡൻസ് ആസ് വെൽ ആസ് വിസിറ്റേഴ്സ്. അപ്പോ ഈ ഒരു അപ്ഡേറ്റഡ് റെഗുലേഷൻസ് ആണ് ഇപ്പോ വന്നിരിക്കുന്നത്. ജനപ്രാതിനിധ്യം അല്ലെങ്കിൽ ജനങ്ങളുടെ പബ്ലിക് സേഫ്റ്റി, അതിന്റെ സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്തേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണ്. അപ്പോൾ ദുബായിലെ ഈ പെരുമാറ്റ ചട്ടം തന്നെ പൊതു ഇടങ്ങളിൽ എങ്ങനെ പെരുമാറണം, ഫെസ്റ്റിവൽസിന് എങ്ങനെ, ഇപ്പൊ കഴിഞ്ഞ ഓണത്തിനൊക്കെ ചില വലിയ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി എങ്കിൽ പോലും അതിനെല്ലാം ഒരു കരുതൽ എന്നതുപോലെ നമ്മൾ ഈ പൊതു ഇടങ്ങളിലെ മാന്യതയും സുരക്ഷതയും ഉറപ്പാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ മലയാളിയുടെയും കർത്തവ്യം തന്നെയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ബിക്കോസ് നോ വൺ ഇസ് പെർഫെക്റ്റ് അല്ലെ. വി ഓൾ മേക്ക് മിസ്റ്റേക്സ്. ആ ഒരു കാര്യം അക്സെപ്റ്റ് തന്നെ ചെയ്യണം. വാട്ട് ട്രൂലി മാറ്റേഴ്സ് ഇസ് ഹാവിംഗ് ദ ഓണസ്റ്റി ടു അക്നോളജ് അവർ മിസ്റ്റേക്സ് ഓർ ഷോർട്ട് കമ്മിങ്സ്. ആ ഒരു അക്സെപ്റ്റൻസ് നമുക്കുണ്ടാവണം. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന തെറ്റ് മറ്റൊരാൾ അംഗീകരിച്ചു എങ്കിൽ തോന്നുന്ന ഒരു ആശ്വാസം തിരിച്ചും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ പബ്ലിക് സേഫ്റ്റിക്ക് നമുക്ക് ഒരു ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: കഴിഞ്ഞ ദിവസം ഫാദേഴ്സ് ഡേ നമ്മൾ ആചരിച്ചു അല്ലേ? ഒരുപാട് പേര് മെസ്സേജസ് ഇട്ടു. പണ്ടത്തെ കുട്ടിക്കാലത്ത് അച്ഛൻ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ കണ്ടു. പലപ്പോഴും മദേഴ്സ് ഡേ കുട്ടി ഘോഷിക്കുന്നത് പോലെ ഫാദേഴ്സ് ഡേ നമ്മൾ അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. കാരണം അച്ഛൻ ഇതിലൊന്നും വീഴുന്ന ആളല്ല. അതുകൊണ്ടായിരിക്കണം അച്ഛൻ അത്ര വലിയ കളർഫുൾ ആയിട്ടുള്ള ആഘോഷങ്ങളൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ഡെഫിനറ്റ്ലി മനസ്സിലുണ്ടെങ്കിലും ആ ഒരു ഷോ ഓഫ് ഒന്നും അച്ഛൻ ആഗ്രഹിക്കുന്നില്ല അല്ലേ? പക്ഷേ അച്ഛന്റെ ത്യാഗങ്ങളുടെ കണക്ക് ഒരിക്കലും എഴുതിയാൽ തീർത്ത് നമുക്ക് കിട്ടില്ല, അല്ലെങ്കിൽ എഴുതി തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്കത് തീർക്കാൻ പറ്റില്ല. കാരണം ഓരോ നല്ല നിമിഷത്തിന്റെയും സന്തോഷത്തിന്റെയും പിന്നിൽ അച്ഛന്റെ അധ്വാനത്തിന്റെ കഥയാണ്. ഒരിക്കൽ മഞ്ജു വാര്യർ പറഞ്ഞ ഒരു വാചകം ഞാൻ ഈ ഒരു ദിവസം ഓർത്തു. ഡെഫിനറ്റ്ലി നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കാണും. ഞാൻ അണിയുന്ന ചിലങ്കയിലെ ഓരോ മുത്തും എന്റെ അച്ഛന്റെ വിയർപ്പ് തുള്ളികളാണ്. ഐ ഫീൽ സോ ബ്യൂട്ടിഫുൾ. ശരിയാണ്, ആ അച്ഛൻ ആ കാലത്ത് ഒരു പക്ഷേ വലിയ ഡാൻസർ ആവുമെന്നോ അല്ലെങ്കിൽ സിനിമാ നടി ആവുമെന്നോ, റെസ്റ്റ് ഓൾ ഇസ് ഹിസ്റ്ററി. പക്ഷെ ആ അച്ഛൻ ആ മകളൊരു ബ്യൂട്ടിഫുൾ ഡാൻസർ ആവാൻ വേണ്ടി, അല്ലെങ്കിൽ അവളുടെ ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി അന്ന് ഒഴുക്കിയ വിയർപ്പിന്റെ വിയർപ്പ് തുള്ളികളാണ് തന്റെ ചിലങ്കയിലെ മണിനാദം എന്ന് പറഞ്ഞത് ഇറ്റ് വാസ് സോ ടച്ചിങ് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും അച്ഛന്റെ അധ്വാനത്തിന്റെ കഥകൾ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. സ്നേഹം പറയാതെ പറഞ്ഞ ഒരു വ്യക്തിത്വമാണ് നമുക്ക് എല്ലാവർക്കും അച്ഛൻ അല്ലേ? നമ്മുടെ കുടുംബം അത് തളരാതെ കുടുംബത്തിനായി പോരാടിയ ഒരു വ്യക്തി ഒരിക്കലും കണക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ എല്ലാവരുടെ ആദ്യത്തെ ഹീറോ ആണ്. പറയുന്നതോ പറയാത്തതോ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ലൈഫിലേക്ക് അദ്ദേഹത്തിന്റെ സ്ഥാനം അത്രയും വലുതാണ്. അപ്പോൾ ഫാദേഴ്സ് ഡേയുടെ അന്ന് ഇതൊന്നും പറയാൻ സാധിച്ചില്ല. പിന്നീട് വന്ന വീഡിയോ മെസ്സേജസിലൊക്കെയാണ് ഞാനിത് കണ്ടത്. ഇത് പറയുമ്പോൾ നമ്മുടെ പ്രിയ നടൻ മോഹൻലാൽ, അദ്ദേഹം മക്കൾക്ക് ഒരുപാടധികം സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. മക്കൾ സ്വന്തം ഇഷ്ടത്തോടെ വളരണം എന്ന് വിചാരിച്ച് അത്ര കർക്കശക്കാരനൊന്നുമല്ല, അങ്ങനെയാണ് കുടുംബം കൊണ്ടുവരുന്നത്. അപ്പൊ അദ്ദേഹത്തോടൊരു ചോദ്യം വന്നു, എന്താണ് ഹാപ്പിനെസ്? വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് ഹാപ്പിനെസ്? പലപ്പോഴും നമുക്ക് തോന്നും നമ്മുടെ മക്കൾ നമ്മൾ വിചാരിച്ച പാതയിലല്ലോ, നമ്മുടെ കരിയറിലേക്ക് അവർ വന്നില്ലല്ലോ എന്നൊക്കെ തോന്നുമ്പോൾ ഒരു കുറ്റബോധമൊക്കെ മനസ്സിൽ തോന്നിയേക്കാം. പക്ഷേ വാട്ട് എ ബ്യൂട്ടിഫുൾ ആൻസർ മോഹൻലാൽ ഗേവ്. ലെറ്റ്സ് ലിസൺ ടു ദ ഓഡിയോ.
2: ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു ആൻസറാണ്. നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഇത്രയും നാള് ഇങ്ങനെ പോയതിന്റെ ഒരു ഹാപ്പിനെസ് ആണ്. കാര്യം ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാം നമുക്കതൊന്നും, ഇതൊന്നും നമ്മൾ നമ്മളിലേക്ക് എത്തിപ്പെട്ടില്ല, നമ്മൾ എടുത്തില്ല എന്ന് പറയുന്നതാണ് അതിന്റെ ഹാപ്പ്. അപ്പൊ ഞാനിതിൽ എപ്പോഴോ ഒരിക്കലും ഇതിൽ സങ്കടപ്പെട്ട് തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ ആ സങ്കടത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു. ആ സങ്കടപ്പെടാതെ ഇരുന്നതിന്റെ ഹാപ്പിനെസ്സിലുള്ള ഹാപ്പിനെസ്സിലാണ് ഇപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുന്നത്.
1: അതാണ് ആൻസർ അല്ലെ? പോയ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിരുന്ന് സന്തോഷം കെടുത്താതെ ഇപ്പൊ എന്താണോ സന്തോഷം അതിലേക്ക് മനസ്സ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും എന്നുണ്ടാവട്ടെ. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: കാനറികൾ നോക്കൌട്ടിൽ വിനീഷ്യസിന് ഇരട്ട ഗോൾ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ ബ്രസീൽ നോക്കൌട്ട് റൌണ്ടിൽ. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് കാനറികൾ യൂറോപ്യൻ കരുത്തുമായി എത്തിയ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ചത്. വിനീഷ്യസ് ജൂനിയറിന്റെ ഇരട്ട ഗോൾ കരുത്തിലാണ് ബ്രസീൽ സ്കോട്ട്ലൻഡിനെ തകർത്തെറിഞ്ഞത്. നെയ്മർ കളിയുടെ 75 മിനിറ്റിൽ കളത്തിലിറങ്ങി. ഏറെക്കാലത്തിന് ശേഷമാണ് ദേശീയ ജേഴ്സിയിൽ നെയ്മർ കളത്തിലിറങ്ങുന്നത്. ഫിഫ ലോകകപ്പ് മത്സരത്തിൽ മൊറോക്കോയെ വിറപ്പിച്ച ഹെയ്തി കീഴടങ്ങി. 2-2 4 ഗോളുകൾക്കാണ് മൊറോക്കോയുടെ ജയം. ഇതോടെ ഗ്രൂപ്പ് സിയിൽ നിന്ന് 2 സ്ഥാനക്കാരായി മൊറോക്കോ നോക്കൌട്ടിൽ കടന്നു. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഖത്തറിനെ 3-1 തോൽപ്പിച്ച ബോസ്നിയ. വിജയത്തോടെ ബോസ്നിയ നോക്കൌട്ട് സാധ്യതകൾ സജീവമാക്കിയപ്പോൾ ഖത്തർ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ലോകകപ്പിൽ മെക്സിക്കോ ചെക്ക് റിപ്പബ്ലിക് മത്സരം പുരോഗമിക്കുന്നു. 3 ഗോളുകൾക്ക് മുന്നിൽ ജയിച്ചാൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി നോക്കൌട്ട് റൌണ്ടിലെത്താം. മറ്റു വാർത്തകളിലേക്ക്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച നടപടിയിൽ സർക്കാരിനെതിരെ വിമർശനം കടുപ്പിച്ച് LDF. തീരുമാനം UDFിന് വിട്ട മുഖ്യമന്ത്രി VD സതീശന്റെ നടപടി ജനങ്ങളെ വിഡ്ഢികളാക്കാനെന്ന് CPM മുഖപത്രം. മദ്യലോബിയുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ തെളിവെന്ന് ദേശാഭിമാനി എഡിറ്റോറിയലിൽ വിമർശനം. മുസ്ലിം ലീഗ് അഴിമതിക്ക് കുട പിടിക്കുന്നുവെന്നും ആരോപണം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് അഴിമതിയാണെന്ന് പറഞ്ഞ VD സതീശൻ ഇന്ന് മുഖ്യമന്ത്രി കസേരയിലിരുന്ന് അതേ അഴിമതിക്ക് ചുക്കാൻ പിടിക്കുകയാണെന്നും എഡിറ്റോറിയലിൽ വിമർശനം. എക്സൈസ് വകുപ്പ് മന്ത്രി പോലും അറിയാത്ത ബജറ്റ് പ്രസംഗത്തിലൂടെ മദ്യലോബികൾക്ക് കോടികൾ ലാഭം കൊയ്യാനുള്ള വഴി ഒരുക്കലാണെന്നും എഡിറ്റോറിയൽ ആരോപിക്കുന്നു. PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ തീരുമാനമെടുക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ ആദ്യ യോഗം ചേർന്നു. യോഗത്തിൽ പ്രാഥമിക ചർച്ച മാത്രമാണ് നടന്നത്. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി തൽസ്ഥിതി വിശദീകരിച്ചു. വിശദമായി വീണ്ടും ചർച്ച നടത്താൻ യോഗത്തിൽ ധാരണ. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിൽ വലിയ വാക്പോരുണ്ടായിരുന്നു. പിൻവലിക്കാനാണോ പദ്ധതിയിൽ ഒപ്പിട്ടതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. RSSന്റെ വിഷസർപ്പങ്ങൾക്ക് മുന്നിൽ വെച്ച് വിളക്ക് കൊളുത്തിയത് ഇടത് സർക്കാരാണെന്ന് VD സതീശനും മറുപടി നൽകി. ഇതോടെ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രംഗത്ത്. ഇപ്പോൾ PM ശ്രീയില്ലെന്നും പദ്ധതി നടപ്പാക്കിയിട്ടില്ലെന്നും പിണറായി വിജയൻ മറുപടി നൽകി. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണാട്ടി തിങ്കളാഴ്ച വീണ്ടും ED ക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകും. എക്സാലോജിക് കമ്പനി കരിമണൽ കമ്പനിക്ക് നൽകിയ സേവനങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു. കേസിൽ നിർണായക രേഖകൾ ED ക്ക് ലഭിച്ചിട്ടുണ്ട്. SFIO കുറ്റപത്രത്തിന്റെ ഭാഗമായുള്ള 134 രേഖകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ ക്ലിഫ് ഹൌസിലേക്ക് താമസം മാറി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൌസ് നേരത്തെ തന്നെ ഒഴിഞ്ഞിരുന്നുവെങ്കിലും VD സതീശൻ ഔദ്യോഗിക വസതിയിൽ താമസമാക്കിയിരുന്നില്ല. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകാത്തതിനാലാണ് ഗൃഹപ്രവേശം വൈകിയിരുന്നത്. വിദേശ പൌരനെ ക്രിമിനൽ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തൊണ്ടിമുതലിൽ തിരിമറി നടത്തിയെന്ന കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിന്റെ അപ്പീൽ ഇന്ന് കോടതി പരിഗണിക്കും. നെടുമങ്ങാട് ജുഡീഷ്യൽ 1-ാം ക്ലാസ് കോടതി ആന്റണി രാജുവിനെ നേരത്തെ ശിക്ഷിച്ചിരുന്നു. ഇത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയ അപ്പീലിലാണ് ഇന്ന് പരിഗണിക്കുന്നത്. കാപ്പക്കേസിൽ ജയിലിൽ കഴിയുന്ന BJP കൌൺസിലർ സുഗതനെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാനുള്ള നീക്കവുമായി BJP. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരു ദിവസത്തെ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ ആലോചന. പല ദൈവങ്ങളുടെ പേരിലുള്ള സത്യപ്രതിജ്ഞ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അസാധുവാക്കിയതിനു പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 19 BJP അംഗങ്ങൾ ഇന്നലെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ഈശ്വരനാമത്തിലാണ് 19 പേരും മേയർക്ക് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. തിരുവനന്തപുരം നഗരസഭയിലെ BJP കൌൺസിലർമാരുടെ തിടുക്കത്തിലുള്ള പുനർ സത്യപ്രതിജ്ഞയ്ക്കെതിരെ കോൺഗ്രസ്. 20 BJP അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പിൻവാതിലിലൂടെ നടത്തിയത് ദുരൂഹമെന്ന് കോൺഗ്രസ് നേതാവും കൌൺസിലറുമായ ശബരിനാഥൻ ആരോപിച്ചു. 4 ആഴ്ചയ്ക്കുള്ളിൽ പുനർ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തിയാൽ മതിയെന്ന് ഹൈക്കോടതിയുടെ വ്യക്തമായ വിധിയുള്ളപ്പോൾ എന്തിനാണ് തിടുക്കം കൂട്ടിയതെന്ന് ശബരിനാഥിന്റെ ചോദ്യം. വെനസ്വേലയിൽ വൻ ഭൂകമ്പം. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തി. തലസ്ഥാനമായ കരക്കാസിൽ കെട്ടിടങ്ങൾ തകർന്നു. തുടർച്ചയായി 2 ഭൂകമ്പങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട്. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 300 കിലോമീറ്റർ ചുറ്റളവിലുള്ള തീരങ്ങളിൽ അപകടകരമായ സുനാമി തിരമാലകൾക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഇവയിൽ വരും ദിവസങ്ങളിൽ മഴയ്ക്കും പൊടിക്കാറ്റിനും സാധ്യത. താപനില കുറയും. കഴിഞ്ഞ ദിവസം മലയൻ ഭാഗത്ത് ശക്തമായ മഴ ലഭിച്ചിരുന്നു. വിശദവാർത്ത 8 മണിക്ക്.

0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico, United States, Canada. Logam muluvan oru pandinu pinnale payunu.
2: Germany, Netherlands, Argentina, Portugal.
1: Loga footballinte mahamelam.
2: Africa, Bosnia and Herzegovina, Morocco, Algeria.
0: 48 rajyangal, ore oru swapnam, loga kiridam.
1: FIFA World Cup 2026.
2: Switzerland, Scotland, Turkey.
1: Goal ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
0: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഒന്നേ ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
3: Time check.
0: Brought to you by Ozone Cargo.
4: വെരി ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 7 മിനിറ്റ്.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
4: ദുബായിൽ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 71%.
3: Weather update.
0: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: മോർണിംഗ് വെൽക്കം ബാക്ക് ഹോം ഫാമിലിക്ക് സ്വാഗതം. ജൂൺ 25 വ്യാഴാഴ്ചയിലേക്ക് എത്തി നിൽക്കുന്നു. സമയം 7 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയി കേട്ടോ. ഇന്ന് നമുക്ക് നല്ല ഒരു മൂടി കിട്ടിയ ഒരു അന്തരീക്ഷമാണ്. മഴ പെയ്യാനുള്ള ഒരു പക്ഷേ എല്ലാ ചാൻസുകളും നമ്മൾ ഇന്ന് ദുബായ്ക്കാർക്ക് കിട്ടിയേക്കാം. കിട്ടണേ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ദിവസമായി ചായയും കപ്പും എടുത്ത് വെച്ചിട്ട് കഴിഞ്ഞ ദിവസം അലയങ്കാർക്കൊക്കെ മഴ കിട്ടിയെന്ന് പറയുന്നത്. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
1: യെസ്, വെരി ഗുഡ് മോർണിംഗ്, നമസ്കാരം. വാർത്തകളുടെ ലോകത്തേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുമ്പോൾ ബ്രസീൽ ആരാധകരെ, ഇതാ കാനറികൾ ചിറകടിച്ചുയർന്നിരിക്കുകയാണ് നമ്മുടെ ആ ഒരു മഞ്ഞ കളറിൽ അവരിങ്ങനെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ബ്രസീലിന്റെ ദേശീയ ജേഴ്സിയുടെ ഒരു നിറം അതാണ്, മഞ്ഞയാണ്. അപ്പൊ ആ മഞ്ഞ ഇങ്ങനെ ഉദിച്ചുയരുന്ന സമയത്ത് നമുക്കുള്ള ഒരു സന്തോഷം വലുതാണ്. ഇന്നത്തെ പുലർച്ചയിൽ ബ്രസീലിന് ഉജ്ജ്വല വിജയം, സ്വപ്ന സമാനമായിട്ടുള്ള തിരിച്ചുവരവ്, ചിറകടിച്ചുയരുകയാണ്. കാനറികൾ കൃത്യമായിട്ടുള്ള പദ്ധതികളുമായിട്ട്, സർവ്വ സന്നാഹങ്ങളുമായിട്ട് വന്ന സ്കോട്ടിഷ് പടയെ തകർത്തെറിഞ്ഞ് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് ബ്രസീൽ നോക്കൌട്ട് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. എതിരാളികൾ ആരുമായിക്കോട്ടെ, ടീം സെറ്റ് എന്ന് പറയുന്ന ഒരു ബ്രസീലിനെ നമ്മൾ കണ്ടു. ആദ്യത്തെ ഒരു സമനില കണ്ടു, രണ്ടാമത്തെ മത്സരം വരുന്നു. അടുത്തൊരു മത്സരമാവുമ്പോഴത്തേക്കും സെറ്റാവുന്ന ഒരു ടീമിനെയാണ് കാണുന്നത്. ഈ ഒരു ബ്രസീലിയൻ ടീമിൽ ആഞ്ചലോട്ടിക്ക് മാത്രമല്ല, ഒരുപാട് ഫുട്ബോൾ ആരാധകർക്കും വലിയ പ്രതീക്ഷയാണുള്ളത്. നെയ്മറെ പകരക്കാരുടെ ബെഞ്ചിലിരുത്തി കളത്തിലിറങ്ങിയ ബ്രസീലിനെ സ്കോട്ടിഷ് സംഘം വരിഞ്ഞു മുറുക്കുന്നതാണ് ആദ്യ മിനിറ്റിൽ കണ്ടത്. ബ്രസീലിനെതിരെ വ്യക്തമായിട്ടുള്ള ആധിപത്യത്തോടെ സ്കോട്ടിഷ് ടീം പന്ത് തട്ടി പന്ത് കൈവശം വെച്ച് മുന്നേറാൻ ശ്രമിച്ചു. അതോടെ കാനറികൾ അക്ഷരാർത്ഥത്തിൽ ഒരു പ്രതിരോധത്തിലായിരുന്നു. ഉജ്ജ്വലമായിട്ട് തുടങ്ങിയെങ്കിലും 7 മിനിറ്റ് മുതൽ കളിയുടെ ഗതി മാറി. സ്കോട്ട്ലൻഡ് ഡിഫൻഡറുടെ അപ്പിഴവ് മുതലെടുത്ത് ബ്രസീൽ ലീഡെടുത്തതോടെ കാനറികൾ ഉണർന്നു കളിച്ചു. സ്കോട്ട് മെക്കനയുടെ പിഴവാണ് ടീമിന് തിരിച്ചടി സമ്മാനിച്ചത്. സ്വന്തം പെനൽറ്റി ബോക്സിനുള്ളിൽ നിന്ന് പന്തുമായി കുതിക്കാനുള്ള താരത്തിന്റെ നീക്കമാണ് വിഫലമായത്. റയാൻ മെക്കനയെ ചാലഞ്ച് ചെയ്യുകയും പന്ത് വിനീഷ്യസ് ജൂനിയറിന്റെ കാലുകളിലെത്തുകയുമായിരുന്നു. വിനീഷ്യസ് ഗോൾ കീപ്പറെ കബളിപ്പിച്ച അനായാസം വല കുലുക്കുന്നത് വളരെ വേഗത്തിൽ നമ്മൾ കണ്ടു. ഗോൾ വീണതോടെ സ്കോട്ട്ലൻഡ് തിരിച്ചടിക്കാനായിട്ട് മുന്നേറ്റം ഒരുപാട് ശക്തമാക്കി. കൂടുതൽ സമയം പന്ത് കൈവശം വെച്ച് കളിച്ചതും സ്കോട്ട്ലൻഡ് ആയിരുന്നു. മൊറോക്കോയ്ക്കെതിരെ കളിച്ചതിന് സമാനമായി മധ്യനിരയിൽ ആധിപത്യം പുലർത്തിയിട്ടാണ് ടീം കാനറികളെ പ്രതിരോധത്തിലാക്കിയത്. എന്നാൽ ബ്രസീൽ കൗണ്ടർ അറ്റാക്കുകളിൽ മികച്ചു നിൽക്കുന്ന ഒരു ബ്രസീലിനെയാണ് ഇന്ന് പുലർച്ചെ നമ്മൾ കളത്തിൽ കണ്ടത്. 22-ാം മിനിറ്റിൽ വിനീഷ്യസ് വീണ്ടും വലകുലിക്കെങ്കിലും വാർ പരിശോധന പറയുന്നു അത് ഗോൾ അല്ല എന്ന്. എല്ലാവരും അത് ഗോൾ എന്ന് നിശ്ചയിച്ച ഒരു ഗോൾ തന്നെയായിരുന്നു. എന്തായാലും ഇടത് വിങ്ങിൽ നിന്നും വലത് വിങ്ങിൽ നിന്നും ഒക്കെ നല്ല മുന്നേറ്റം നടത്തുന്ന ബ്രസീലിനെ നമ്മൾ കണ്ടു. റഫീനിയയ്ക്ക് പകരം കളത്തിലിറങ്ങിയ റയാൻ മികച്ച മികവാണ് പുലർത്തിയത്. അസിസ്റ്റ് നൽകിയതിന് പുറമെ വിങ്ങുകളുടെ സ്കോട്ടിഷ് ഡിഫൻഡർമാരെ പലകുറി താരം പരീക്ഷിച്ചു. സ്കോട്ട്ലൻഡിനെ അപേക്ഷിച്ച് ബോൾ പൊസിഷൻ കുറവായിരുന്നു ബ്രസീലിന്, പക്ഷേ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ അൻസലോട്ടിയും സംഘവും മുന്നിട്ട് നിന്നു. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ബ്രസീൽ 2-ാം ഗോളും കണ്ടെത്തി. വിനീഷ്യസ് തന്നെയായിരുന്നു സ്കോറർ. ബ്രൂണോ ഗ്യുമറസ് ഗോളിലേക്ക്, അല്ലെങ്കിൽ ബോക്സിലേക്ക് നൽകിയ ക്രോസ് മികച്ച ഒരു ഹെഡറിലൂടെ വിനീഷ്യസ് ഗോളാക്കി മാറ്റുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ തന്നെ 2-0 ബ്രസീൽ മുന്നിട്ട് നിൽക്കുന്നു. 2-ാം പകുതിയിൽ തിരിച്ചടി ലക്ഷ്യമിട്ട് സ്കോട്ട്ലൻഡ് ഇറങ്ങി. 4-2-3-1 ഫോർമേഷനിൽ ടീം കളി തുടർന്നു. മുന്നേറ്റങ്ങളിൽ പാളിച്ചയുണ്ടായി. മധ്യനിരയിൽ നിന്ന് ഫൈനൽ തേർഡിലേക്ക് പന്തെത്തിക്കുന്നതിൽ സ്കോട്ടിഷ് താരങ്ങൾക്ക് മികവുണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെ ബ്രസീലിന് നേട്ടമാവുന്ന ഒരുപാട് അവസരങ്ങൾ വരുമ്പോൾ പ്രതിരോധത്തിലെ പിഴവ് പരമാവധി മുതലെടുത്ത് 60-ാം മിനിറ്റിൽ 3-ാം ഗോൾ പിറക്കുന്നത് അങ്ങനെയാണ്. മധ്യനിരയിൽ നിന്ന് സ്കോട്ട്ലൻഡിന്റെ ബോക്സിലേക്ക് നീട്ടിയ പന്ത് സ്വീകരിച്ച ബ്രൂണോ മനോഹരമായിട്ട് മുന്നേറി ഡിഫൻഡർമാരെ വെട്ടൊഴിഞ്ഞ ശേഷം മാത്യൂസ് കുഞ്ഞിക്ക് അത് കൈമാറി താരം കിഡിലൻ ഷോട്ടിലൂടെ ലക്ഷ്യത്തിലെത്തിച്ചു. ഇരട്ട ഗോൾ നേടിയത് അക്ഷയ് വിനീഷ്യസ് ജൂനിയർ ആണെങ്കിലും ബ്രസീലിന്റെ ഈ മത്സരത്തിലെ എണ്ണം പറഞ്ഞ ഗോൾ എന്ന് നമ്മൾ പറയുന്നത് അത് മാത്യൂസ് കുഞ്ഞ നേടിയ ആ ഒരു ഗോളാണ്. കാരണം ബ്രസീലിന്റെ തനത് ഫുട്ബോൾ കളിച്ചിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള പാസുകളിലൂടെ ആ പന്ത് വലയിലെത്തിക്കുന്ന മാത്യൂസ് കുഞ്ഞിക്ക് അന്ന് ഏറ്റവും വലിയ സല്യൂട്ട്. തീർച്ചയായിട്ടും വിനീഷ്യസ് ജൂനിയർ എന്ന ഏറ്റവും വലിയ അധികാരനെ വില കുറച്ച് കാണുകയല്ല, ആ ഇരട്ട ഗോളിന്റെ മികവോ അല്ലെങ്കിൽ മഹിമയോ ഒന്നും ഒട്ടും കുറച്ച് കാണുകയല്ല. പക്ഷെ നമ്മളൊക്കെ ഒരു ബ്രസീൽ ആരാധകർ കാലങ്ങളായി കാത്തിരിക്കുന്ന ഒരു ബ്രസീലിയൻ ടച്ചുള്ള ഗോളായിരുന്നു മാത്യൂസ് കുഞ്ഞയിലൂടെ പോയത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കളി കണ്ടതിന്റെ ഹാങ് ഓവറിലിറങ്ങിയ പലർക്കും ഈ ഒരു അഭിപ്രായം തന്നെയാണ് ഉണ്ടാവുക. എന്തായാലും ആ മഞ്ഞക്കിളികൾ അങ്ങനെ ചിറകടിച്ചുയർന്നു, അതാണ് സത്യം, അതാണ് വാസ്തവം.
0: ഞാൻ ആക്ച്വലി മാച്ച് ഹൈലൈറ്റ്സ് ഒന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വിനീഷ്യസിന്റെ ഹെഡ് ഗോൾ ഗോളാണ്, എന്താ പറയുന്നത്, ഗാലറി ഫുള്ള് ഇവർക്ക് വേണ്ടി അങ്ങ് മഞ്ഞപ്പട അങ്ങ് നിരന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റും. എത്ര പേര് രാവിലെ പുലർച്ചെയായിരുന്നു, എത്ര പേര് ഇത് കണ്ടു എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ഹൈലൈറ്റ്സ് ആണ്ട് ഫിഫയുടെ തന്നെ ഒഫീഷ്യൽ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ടോഡിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. പോയി കാണുക, ഗംഭീരമായ അത് ത്രില്ല് ഹൈലൈറ്റ് തന്നെ നമ്മൾ ത്രില്ലടിപ്പിക്കട്ടെ.
1: അതെ, അതിപ്പോ മത്സരം കാണുമ്പോൾ എന്തായിരിക്കും അല്ലെ. എന്തായാലും ലൈവായിട്ട് കണ്ടവർക്ക് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് വാട്സപ്പൊക്കെ അയക്കാല്ലേ രാവിലെ തന്നെ. എന്താണ് നല്ല കളിയായിരുന്നു, എങ്ങനെയാണ് ബ്രസീലിനെ വിലയിരുത്തുന്നത്, എത്രത്തോളം സാധ്യതയുണ്ട്, 5-6 കിരീടമൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്ന മുൻ ലോക ചാമ്പ്യന്മാർക്ക് എവിടെയെങ്കിലുമൊക്കെ എത്താനാവും. എപ്പോഴും ബ്രസീൽ ഇങ്ങനെയാണ് കേട്ടോ, ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് നോക്കൌട്ടിലേക്കൊക്കെ കടക്കാറുണ്ട്, അതിനുശേഷം ബ്രസീലിലെ കാത്തോളേതാണ് ഇപ്പൊ എല്ലാവരും പ്രാർത്ഥന. എന്തായാലും ഫിഫ ലോകകപ്പിലെ ഗ്രൂപ്പ് പോരാട്ടങ്ങൾ നാടകീയമായ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ്. ഗ്രൂപ്പ് എയിൽ ഇന്ന് നടന്ന അവസാന റൌണ്ട് മത്സരങ്ങളിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ മെക്സിക്കോ അപരാജിത കുതിപ്പ് തുടർന്നു. മറുഭാഗത്ത് ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തി ദക്ഷിണാഫ്രിക്ക നോക്കൌട്ടിലേക്ക് നേരിട്ട് യോഗ്യത നേടി. ഗ്രൂപ്പിൽ മൂന്നാം സ്ഥാനക്കാരായ കൊറിയയ്ക്ക് നോക്കൌട്ടിൽ പ്രവേശിക്കാൻ ഇനി മറ്റ് ഗ്രൂപ്പുകളിലെ ഫലങ്ങൾ വരുന്നതുവരെ കാത്തിരിക്കണമെന്നാണ് പറയുന്നത്. ഇന്നത്തെ വിജയവും ചെക്ക് റിപ്പബ്ലിക്കിനായി സമനിലയും നേടി ദക്ഷിണാഫ്രിക്ക രണ്ടാമതെത്തുകയും ചെയ്തു. മൂന്നിൽ രണ്ട് തോൽവിയും ഒരു സമനിലയുമായി ചെക്ക് റിപ്പബ്ലിക്ക് പുറത്തായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഖത്തർ തോറ്റു പുറത്താവുകയും ചെയ്തിട്ടുണ്ട് നോക്കൌട്ടിലേക്ക് കടക്കാതെ. ഇതൊക്കെയാണ് കളികളുടെ ആദ്യഘട്ടത്തിലുള്ള ഒരു വാർത്ത. അതോടൊപ്പം അടിയും തിരിച്ചടിയും കണ്ട ഹെയ്തി മൊറോക്കോ മാച്ച് ഒരു സൂപ്പർ മാച്ച് തന്നെയായിരുന്നു. ഹെയ്തിയെ കീഴടക്കി മൊറോക്കോ നോക്കൌട്ടിൽ. പിന്നിട്ട് നിന്ന ശേഷം തിരിച്ചു വന്നാണ് മൊറോക്കോ വിജയിച്ച് കയറിയത്. രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് തകർപ്പൻ. ഗോളുകളൊക്കെ ഇങ്ങനെ പറക്കുന്ന മത്സരമാണ് ലക്ഷ്യ.
0: തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നാളെ ഒരുപാട് കളികളുണ്ട്. സെനഗലുണ്ട്, ഫ്രാൻസ് ഉണ്ട്, യു എസ് ഉണ്ട്, ഓസ്ട്രേലിയയുടെ ഉണ്ട്, സ്വീഡൻ ജപ്പാനും ഉണ്ട്, നെതർലൻഡ്സ് ടുണേഷ്യ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മാച്ചുകൾ ഇന്ന് നമുക്ക് ഇനിയും ഇന്ന് തുടങ്ങി കാണാനായിട്ടും പറ്റുന്നതാണ്.
1: ഏറ്റവും സന്തോഷമുള്ള ഒരു വാർത്ത ബ്രസീൽ ആരാധകരെ സംബന്ധിച്ചിട്ട്, 981 ദിവസങ്ങൾക്ക് ശേഷം സൂപ്പർ താരം നെയ്മർ ബ്രസീലിന്റെ ആ ജേഴ്സിയിൽ കളിക്കാൻ ഇറങ്ങിയതാണ്. പകരക്കാരനായിട്ട് 76 മിനിറ്റിൽ മാത്യൂസ് കുന്നേക്ക് ഗോളടിച്ച് അദ്ദേഹത്തിന് പകരമായിട്ടാണ് താരം ഇറങ്ങിയത്. പരിക്കിനെ തുടർന്നിട്ടാണ് മൊറോക്കോയ്ക്കെതിരായ ആദ്യ മത്സരവും ഹെയ്തിക്കെതിരായിട്ടുള്ള രണ്ടാം മത്സരവും നെയ്മറിന് നഷ്ടമായിരുന്നു. അപ്പോൾ ഒരു ലോകകപ്പിൽ തുടർച്ചയായി കളിക്കുന്ന ഒരു താരം എന്ന ഒരു ഇത് ചിലപ്പോൾ നഷ്ടപ്പെടേണ്ട, ചിലപ്പോൾ എന്തായിരിക്കും മത്സരത്തിന്റെ ഗതി എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നെയ്മറിനെ 75 മിനിറ്റിൽ കളിപ്പിച്ചിട്ടുണ്ട്. നെയ്മർ ആ ഒരു ഗ്രൗണ്ടിലേക്ക് എത്തുന്ന സമയത്ത് ആ ടീമിനും അല്ലെങ്കിൽ മൊത്തം ബ്രസീലിയൻ ആരാധകർക്ക് അവരുടെ ബ്രസീലിന്റെ സുൽത്താൻ എന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പൊ സുൽത്താൻ വരുമ്പോഴുള്ള ആ ഒരു ഗമയും ആ ഒരു ഗരിമയും ഒക്കെ കണ്ടൊരു മാച്ചായിരുന്നു.
0: തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഇവർ ഇങ്ങനെ ഒരുപോലെ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇനി മഞ്ഞ ഇട്ടിട്ടാണോ തോന്നുന്നത്, ഭയങ്കര ഒരേപോലെയാണ് എല്ലാവരുടെയും ശരീരം.
1: കാലിൽ എന്താ വല്ല യന്ത്രമനുഷ്യരാണ് അത് ഓടുന്നത്
0: കണ്ടിട്ടില്ല. അത് അതിനുശേഷം ഇദ്ദേഹം ഗോൾഡ് വേണ്ടി ശ്രമിച്ചു, എന്നിട്ട് വിഷമാണ് പഠിക്കാൻ പറ്റുന്നത്.
1: ശരിക്കും അദ്ദേഹത്തിന് ഈ ഒരു മത്സരം ആ വാറ് വന്നില്ലായിരുന്നു. ആ വാറ് കറക്റ്റായിട്ട് വന്നിരുന്നെങ്കിൽ ട്രിപ്പിൾ അടിച്ചേനെ, മെസ്സിക്കൊപ്പം ട്രിപ്പിൾ അടിച്ചിട്ട് ആ രീതിക്ക് തന്നെ പോയേനെ. അർഹിച്ച ഒരു ഒരു ഹാട്രിക്കാണ് വിനീഷ്യസിന് നഷ്ടമായത്. സാരമില്ല, സമയമുണ്ടല്ലോ.
0: തീർച്ചയായിട്ടും. എന്തായാലും നിങ്ങൾ ആ മാച്ചിന്റെ ഹൈലൈറ്റ്സ് ഒന്ന് പോയി കാണാം. നല്ല ഗംഭീര മാച്ച് തന്നെയായിരുന്നു. പുലർച്ചെ ആയതുകൊണ്ട് പലർക്കും കാണാൻ പറ്റി കാണില്ല, എന്തായാലും ഒന്ന് കാണാം.
1: യെസ്. ഇനിയിപ്പോ വരുന്നത് മറ്റു വാർത്തകളിലേക്കാണ്. കടന്നാക്രമിച്ച് വീര്യം കാട്ടി സമവായത്തിന് സമയം നേടി മദ്യനികുതിയിൽ മുഖ്യമന്ത്രിക്ക് ദ്യുമുഖ തന്ത്രമാണോ എന്നാണ് പറയുന്നത്. എന്തായാലും ആദ്യത്തെ വി ഡി സതീശൻ സർക്കാരിലെ ഒരു യു ടേൺ സംഭവിച്ചിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൊടുക്കുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് യു ഡി എഫുമായിട്ട് കൂടി ആലോചിച്ച ശേഷം മാത്രമേ ആ നികുതി ഇളവോ അല്ലെങ്കിൽ ആ നയമോ നടപ്പാക്കുകയുള്ളൂ എന്നാണ്. എന്തായാലും അങ്ങനെ ഒരു യു ടേൺ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. മുന്നണിക്കകത്ത് സംസാരിച്ച മുസ്ലിം ലീഗിനെയൊക്കെ പരിഗണിച്ചിട്ട് അവർക്കൊക്കെ എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇതുമായിട്ട് മുന്നോട്ട് പോകില്ലായിരുന്നു. അപ്പം അത് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു തിരിച്ചടിയാണ്. യു ടേൺ എന്ന് പറയുന്നത് കുറേ മുന്നോട്ട് പോയിട്ട് തിരിച്ചു വരുന്നതിനാണ് നമ്മൾ യു ടേൺ എന്ന് പറയുന്നത്. ഇത് സഡൻ ബ്രേക്ക് എന്ന് നമ്മൾ പറയേണ്ടി വരും. യു ടേൺ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്തു. അതുപോലെ പി എം ശ്രീയിലും. അപ്പം എല്ലാവരും ചോദിക്കുന്നത് ഈ മദ്യനയമായാലും പി എം ശ്രീ ആയാലും മറ്റേ സർക്കാരിനെ നിങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ അധികാരത്തിൽ വന്നത്. അപ്പം അവരുണ്ടാക്കിയത് എന്ത് കരാറാണെങ്കിലും ഏത് വിധേയത്തിലാണെങ്കിലും നിങ്ങൾ അതിനെ എതിർത്ത് പുതിയൊരു രീതിയിലേക്കല്ലേ പോകേണ്ട. അവരുടെ തുടർച്ചയാണെങ്കിൽ പിന്നെ അവർ തന്നെ തുടർന്നാൽ പോരെ എന്നൊരു മറു ചോദ്യമാണ് ചോദിക്കുന്നത്.
0: പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രസംഗത്തില് ഇപ്പം കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ ഇരുന്ന സമയത്തുള്ള ബാറുകളുടെ കണക്കുകളും അതുപോലെ തന്നെ എത്രയാണ് നമ്മൾ ഫോറിൻ മദ്യത്തിന്റെ ടാക്സ് എന്നുള്ളൊരു വിശദ വിവരം
1: കൊടുത്തിരിക്കും. ആ ടാക്സിനെ എതിർത്തവരാണ് ഇവർ. അപ്പൊ പിന്നെ ഇവരെന്തിനാണ് ഇത് ചെയ്യുന്നതെന്നാണ് അവിടെ ചോദ്യം വരുന്നത്. എതിർത്തില്ലെങ്കിൽ പ്രശ്നമില്ല. നിങ്ങൾ അന്ന് എതിർക്കാതെ നിങ്ങൾ ഇതിനോടൊന്നും ഒരു വിമുഖതയും കാട്ടാത്ത ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുന്നതിനോട് എതിർപ്പില്ല ആർക്കും. നിങ്ങൾ അന്ന് നഖ ശിഖാന്തെ എതിർത്തതാണ് പി എം ശ്രീയെയും ബാറുകളുടെ ഈ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടതും നികുതി ഇളവും നികുതി കൂട്ടുന്നതിനൊക്കെ. ഇപ്പോഴെങ്ങനെയാണ് നിങ്ങൾക്ക് സ്വഭാവം മാറുന്നതെന്നത് ഇത് എൽ ഡി എഫിന്റെ മാത്രം ചോദ്യമല്ല കേട്ടോ. യു ഡി എഫിനകത്തും അവരുടെ ഘടകകക്ഷികളുടെയും അവരുടെ അണികളുടെയും ഒരു ഒരു സാമാന്യ ചോദ്യമായിട്ടാണ് ഇത് മുന്നിലേക്ക് വരുന്നത്.
0: ശരി. എന്താണെങ്കിലും അത് വളരെ വളരെ ഹൈലൈറ്റ് ആയി നിൽക്കുന്ന ഒരു ന്യൂസ് കൂടെയാണ് ഈ മദ്യത്തിനെ നോക്കി. മദ്യം എല്ലായിടത്തും വിഷയമായിരുന്നു സത്യം പറഞ്ഞാൽ. എല്ലാ ഗവൺമെന്റിന്റെ മദ്യം ഒരു വിഷയമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. എന്തായാലും യു ടേൺ അല്ല, ഒരു സഡൻ ബ്രേക്ക് പോലെയാണ് നമുക്കും തോന്നുന്നത്.
1: നമുക്കും അത് തന്നെയാണ് തോന്നുന്നത്. ഈ ചാരായത്തിനെ കുറിച്ച് അല്ലെങ്കിൽ മദ്യത്തിനെ കുറിച്ചൊക്കെ രാവിലെ പറയുമ്പോൾ വിദ്യാർത്ഥിയുടെ സ്കൂൾ ബാഗിൽ അര ലിറ്റർ നാടൻ ചാരായം ബാഗിൽ വെച്ചത് സഹപാഠി വിൽപ്പനക്കാരൻ പിടിയിൽ എന്ന് പറഞ്ഞിട്ട് വരുന്നത് താമരശ്ശേരിയിൽ. അങ്ങനെ നമ്മൾ എന്ത് അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ എന്ത് ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? വാർത്ത ഒന്ന് നമുക്ക് വായിച്ചു നോക്കാട്ടോ. മലയോരത്തെ ഒരു പൊതുവിദ്യാലയത്തിലെ പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥിയുടെ ബാഗിൽ അധ്യാപകർ സംശയം തോന്നി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് അര ലിറ്റർ ചാരായം. എസ് എസ് എൽ സി വിദ്യാർത്ഥിയായ 15-കാരനെ ചോദ്യം ചെയ്തപ്പോൾ സഹപാഠിയായ മറ്റൊരു വിദ്യാർത്ഥിയാണ് നാടൻ തന്റെ ബാഗിൽ വെച്ചതെന്ന് വെളിപ്പെടുത്തൽ. തുടർന്ന് ആ വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്തതോടെ വ്യാജ മദ്യ വിപണനം നടത്തുന്നു. അത് ശരി, ഇത് വിതരണം ചെയ്യുന്ന ഒരു ശൃംഖലയാണ്. സ്കൂൾ ബാഗിൽ വെക്കുമ്പോൾ ഇതില്ലല്ലോ. നമ്മൾ ഈ അടുത്തിറങ്ങിയ ബാലൻ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കാണുമ്പോഴും ഈ സമാനമായിട്ടുള്ള ഒരു സംഭവം അതിലും ഉണ്ട്. തുടർന്ന് ഇയാളുടെ വീടിനും സമീപത്തും താമരശ്ശേരി പോലീസ് നടത്തിയ പരിശോധനയിൽ 28 ലിറ്റർ വരുന്ന 6 ലിറ്ററിന്റെ 56 ബോട്ടിൽ ചാരായമാണ് കണ്ടെത്തിയത്. അപ്പൊ കുഞ്ഞുങ്ങളിലൂടെ, കുട്ടികളിലൂടെ ചാരായ വിൽപ്പന നടത്തുന്നു. ഒരു സഹപാഠി മറ്റൊരു സഹപാഠിയെ ചതിച്ചതല്ല, ഇദ്ദേഹം കൊടുത്തത് ആ കുട്ടിയുടെ ബാഗിൽ വെച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടി. ഇവർക്ക് എന്തെങ്കിലും കുഞ്ഞു പൈസയൊക്കെ കൊടുക്കും, ഒരു പോക്കറ്റ് മണി പോലെ, അത് കിട്ടും. ഇവരത് ആൾക്കാരിലെത്തിക്കും. സ്കൂൾ ബാഗൊക്കെ ആരാണ് പരിശോധിക്കുക? ഏതെങ്കിലും എവിടെയെങ്കിലും ചെക്കിങ്ങോ പരിശോധന ഉണ്ടാവാറുണ്ടോ? പക്ഷെ അധ്യാപകനൊരു സംശയം തോന്നിയിട്ട് ഒരു കുട്ടിയുടെ സ്കൂൾ ബാഗ് പരിശോധിച്ചപ്പോൾ അതിൽ 6 ലിറ്റർ ചാരായ. നമ്മുടെ കേരളം എങ്ങോട്ടായി പോകുന്നത്? കുഞ്ഞുങ്ങൾ നിങ്ങൾ എന്തിനാണ്? നിങ്ങൾ കുടിച്ചോ നശിക്കോ എന്തെങ്കിലും ചെയ്തോ? കുട്ടികൾ എന്തിനാണ് ഒരു കരിയർ ആക്കിയിട്ട് മാറ്റുന്നത്? അവരെന്തറിഞ്ഞു അല്ലേ? 10ാം ക്ലാസ്സിൽ പരീക്ഷ ചെയ്തിട്ട് നല്ല രീതിയിൽ പഠിക്കേണ്ട കുട്ടികളെ പൈസ കൊടുത്തിട്ടും ഇതുവാക്കിയിട്ട് അവർക്ക് അവരെയും ഫലത്തിൽ നിങ്ങൾ മയക്കുമരുന്നിലേക്ക് തന്നെയല്ലേ വഴി തെളിക്കുന്നത്. ഇതിൽ ചാരായം കുറച്ച് അവർ ഈ കൊടുക്കുന്ന സമയത്ത് ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ച് കഴിക്കാനൊരു ടെൻഡൻസി വരുന്നു, പിന്നീട് അതിലേക്ക് പോകുന്നു. ഒരു തലമുറയെ തന്നെ നശിപ്പിക്കല്ലേ? ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ തൂഫാനൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരെ അടിവേറക്കുന്ന രീതിയിൽ
0: 100% അല്ല. കാരണം ഈ നമ്മൾ പലയിടത്തും ഒളിഞ്ഞിരുന്ന് ചെയ്യുന്നതൊക്കെ ഉണ്ട്, പക്ഷെ അതിനെക്കാട്ടിൽ എത്രയോ വലിയ കുറ്റമാണ് കുട്ടികളിൽ ഇത് കൊടുക്കുക. പണ്ട് കീർത്തി അക്കരയ്ക്ക് അത് മോഹൻലാൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, അതായത് സ്കൂളിൽ പോകുന്ന കൊച്ചു കുട്ടികളുടെ ചോറ്റുപാത്രം വരെ തുറന്നു നോക്കി പരിശോധിക്കേണ്ടി വരുന്ന ഒരു ഗതികേടുണ്ടല്ലോ, അത് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കരുത്. സത്യം പറഞ്ഞാൽ നമ്മൾ ജനങ്ങളാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. സത്യം പറഞ്ഞാൽ ചില കാര്യങ്ങൾ ജനങ്ങൾ കൈകാര്യം ചെയ്യണം. അത് കാണുന്ന സ്പോട്ടിൽ പിന്നെ എന്തെങ്കിലും നാട്ടുകാർ കൈകാര്യം ചെയ്യണം. അല്ലാതെ ഇമ്മാതിരി വാർത്തകളൊക്കെ ടി വി കാണുമ്പോൾ തന്നെ രാവിലെ വന്ന് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു വിഷയം
1: ശരിക്കും ഭയങ്കര നെഗറ്റീവ് ആയി. നമ്മുടെ കുട്ടികൾ രാവിലെ സ്കൂൾ ബാഗൊക്കെ എടുത്തിട്ട് ഹാപ്പി ആയിട്ട് പോകുന്ന ആ കുഞ്ഞുങ്ങളുടെ ബാഗിനകത്ത് 6 ലിറ്റർ ചാരായൊക്കെ പിടിച്ചു അത് അധ്യാപകന്റെ പരിശോധനയിൽ എന്ന് പറയുമ്പോൾ ഒരു വലിയ ഒരു ലോബിയിലേക്ക്, ഒരു മാഫിയയിലേക്കൊക്കെ ഇത് വഴിതെളിക്കുന്ന വാർത്തകളാണ് വരുന്നത്. എന്തായാലും അന്തർദേശീയ തലത്തിൽ നിന്ന് ഒരു വലിയ ഭൂചലന വാർത്ത വരുന്നത് വെനസ്വേലയിൽ. ആ വിഷ്വൽസ് ഒക്കെ കണ്ടു നോക്കുമ്പോൾ നമുക്ക് പേടിയാവും. കാരക്കാസിലെ കെട്ടിടങ്ങളൊക്കെ തകർന്നു വീഴുന്നതൊക്കെ ഉണ്ട്, കാഷ്വാലിറ്റി ഒക്കെ ഉണ്ടോന്നുള്ള സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളെ വരുന്നുള്ളൂ. റിക്ടർ സ്കെയിലിൽ 7.1 അത്യാവശ്യം നല്ല ഭൂചലനമാണ്, അതിശക്തമായിട്ടുള്ള ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു നൂറ്റാണ്ടിനിടയിൽ രാജ്യത്തുണ്ടായ ഏറ്റവും ശക്തമായിട്ടുള്ള ഭൂകമ്പമാണ് വെനസ്വേലയിൽ വന്നിരിക്കുന്നത്. വലിയ മരണങ്ങളോ അല്ലെങ്കിൽ വലിയ കാഷ്വാലിറ്റി ഒന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
0: തീർച്ചയായിട്ടും. നമുക്കിപ്പോൾ അറിയാം, ഇപ്പൊ വളരെ അടുത്ത് തന്നെ ഫിലിപ്പീൻസ് കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത വെനസ്വേലയിലേക്കാണ് ഇപ്പൊ ഭൂകമ്പം വന്നിരിക്കുന്നത്. ലോകം തന്നെ ഒരു വലിയൊരു ചേഞ്ചസ് നമ്മുടെ ഭാഗത്തൊക്കെ തന്നെ വരുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ട്രോള് വന്നിട്ടുണ്ടായിരുന്നു, അതായത് ഈ യൂറോപ്പിലെ കളിക്കാര്, ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കളിക്കാര് ക്ലൈമറ്റ് ചേഞ്ചിന്റെ, കാരണം ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കളിക്കാരെ കണ്ടു കഴിഞ്ഞാൽ യൂറോപ്യൻസ് ആണെന്ന് തോന്നുന്നു, അവരെ കണ്ടു കഴിഞ്ഞാൽ
1: അപ്പൊ
0: എല്ലാവരും ലോകം ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഫുൾ ഭാഗമായിട്ട് എന്താണേലും നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ അവാർഡ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് മമ്മൂക്കയുടെ ഒരു വലിയൊരു തഗ് ഉണ്ടായിരുന്നു, അതില് മാധ്യമ പ്രവർത്തകര് ചോദിച്ചതിനെ കൊണ്ട്. അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന് കുറെ ട്രോളുകൾ വന്നിട്ടുണ്ട്, ഞാൻ നിങ്ങൾ എന്ത് ചോദിച്ചാലും എതിരെ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു തമാശ രീതിയിൽ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇച്ചിരി വലിയൊരു തഗ് ആയിട്ട് തന്നെ അതിനെ വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ.
1: എന്തായാലും മമ്മൂക്കയുടെ ആ ഒരു ഒരു ഓറയിൽ നിൽക്കായിരുന്നു അല്ലേ, മമ്മൂക്ക അത് അവാർഡൊക്കെ വാങ്ങി ആ ഒരു ഗ്രേസിൽ നിൽക്കായിരുന്നു, അതിനിടയിലാണ് ഒരു തഗ് വന്നിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം വന്നൊരു വലിയ ഹൈക്കോടതിയുടെ വാർത്ത, തിരുവനന്തപുരം നഗരസഭയിലെ 20 BJP അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞ നമ്മുടെ ഹൈക്കോടതി അസാധുവാക്കിയിരിക്കുകയാണ്. സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. സത്യപ്രതിജ്ഞ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് സത്യപ്രതിജ്ഞയൊക്കെ ചെയ്ത് കഴിഞ്ഞു പിന്നെ കൗൺസിലറും മേയറും എല്ലാം സെറ്റായി ഭരണം തുടങ്ങി, പക്ഷെ പരാതി കൊടുത്തു. നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് എന്താ സംഭവത്തിലൊക്കെ, അക്ഷയ്ക്ക് ഓർമ്മയില്ലേ സത്യപ്രതിജ്ഞ എങ്ങനെയാണ് ചെയ്യുക? ദൈവനാമത്തിൽ ചെയ്യുക, ദൃഢപ്രതിജ്ഞ ചെയ്യുക. പക്ഷെ ഓരോ ദൈവങ്ങളെ എടുത്തു പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമോ? ബലിദാനികളുടെ പേരിൽ ചെയ്യാൻ പറ്റുമോ? ഉമ്മൻചാണ്ടിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു അതിനിടയിൽ പാലക്കാട്. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മുടെ പൊളിറ്റീഷ്യൻസിന് ഒരു മര്യാദയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസമോ കാര്യമായിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് നമ്മൾ ഏത് ഒരു പഞ്ചായത്തിലായാലും ഒരു മുനിസിപ്പാലിറ്റിയിലായാലും കോർപ്പറേഷനിലായാലും ഇന്ത്യയുടെ രാഷ്ട്രപതി തലത്തേക്ക് എത്തിക്കഴിഞ്ഞാലും നമുക്ക് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ദൈവനാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ഗോഡ് അത് നിങ്ങൾക്ക് ചെയ്യാം, ദൃഢപ്രതിജ്ഞ നിങ്ങൾക്ക് ചെയ്യാം, അതിനപ്പുറത്തേക്ക് ഒരു പ്രതിജ്ഞ പാടില്ല എന്ന് നമ്മുടെ ഭരണഘടന പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ജാതി മത സമവാക്യങ്ങളൊന്നും ഉണ്ടാകരുത്. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഭരണഘടനയോ നമ്മുടെ ഇന്ത്യയോ പോകാൻ വേണ്ടി പാടില്ല. നമ്മളൊരു ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു മതേതര രാജ്യമാണ്. അവിടെയാണ് ഒരു കോർപ്പറേഷനിൽ 20 പേരും പല പല ദൈവങ്ങളുടെ പേരിൽ, ബലിദാനികളുടെ പേരിൽ പല പല നമ്മൾ കേൾക്കാത്ത രീതിയിലുള്ള പല പല രീതിയിലുള്ള സത്യപ്രതിജ്ഞ. അന്ന് തന്നെ വലിയ ഒരു ആശങ്ക.
0: എവിടെയാണ് നടന്നത്? ശബരിനാഥ് അല്ലേ?
1: അതെ, അല്ല ശബരിനാഥ് ഇപ്പൊ പറയുന്നുണ്ട്, ഇന്നലെ നാലാഴ്ച സമയം ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട് പുതിയൊരു സത്യപ്രതിജ്ഞ നടത്തണമെന്ന്. അതായത് ഇത് റദ്ദാക്കി, പുതിയ സത്യപ്രതിജ്ഞ നിങ്ങൾ എങ്ങനെയാണോ ഭരണഘടന പറയുന്നത് അത് പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യണം. ഈ നാലാഴ്ച സമയം ഇരിക്കെ ഇന്നലെ തന്നെ ഈ ഇത്രയും പേരുടെ സത്യപ്രതിജ്ഞ നടത്തിയിരിക്കുന്നു. ഇതിൽ മറ്റേ കാപ്പാ കേസ് പ്രതി സുഗതനും ഉണ്ട്, അദ്ദേഹം കൗൺസിലറാണ്, അദ്ദേഹത്തിന് വരാൻ പറ്റില്ല. അപ്പൊ ഇളവ് കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കണമെന്നാണ് മേയർ പറയുന്നത്. പക്ഷെ ശബരിനാഥൻ പറയുന്നത്, കോൺഗ്രസിന്റെ കൗൺസിലർ പറയുന്നത്, കെ എസ് ശബരിനാഥൻ പറയുന്നത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്തിനാണ് ഇത്രയും അധികം സമയം ഉണ്ടാകുമ്പോൾ ഈ രാത്രിക്ക് രാത്രി ഇങ്ങനെ ഒരു സത്യപ്രതിജ്ഞ നടത്തുന്നത്? അത് ശരിക്കും ഒരു പിൻവാതില്ല, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഒരു സത്യപ്രതിജ്ഞയല്ലേ, അത് പാടില്ലായിരുന്നു പറഞ്ഞിട്ട് അദ്ദേഹം ചലഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഹൈക്കോടതിയിൽ ഇത് വീണ്ടും എത്തുന്നുണ്ട്. അതായത് സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കരുത്, ഇവരുടെ മുഴുവൻ കൗൺസിൽ വിധാനം അംഗത്വം റദ്ദാക്കണം, പുതിയ എന്തായാലും ഹൈക്കോടതി മുന്നിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ ഒരുപാട് നിയമ പ്രശ്നങ്ങൾ ഉണ്ടാവും, അത് എന്താണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. പിന്നെ നിയമസഭയിൽ ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നല്ലോണം ദേഷ്യം വന്നിരുന്നു. ഉമാ തോമസ് സംസാരിക്കാണ് കേട്ടോ, എം എൽ എ തൃക്കാക്കര എം എൽ എ സംസാരിക്കാൻ വേണ്ടി എണീറ്റ് നിന്നു. സംസാരിക്കുന്നതിനിടയിൽ പതിവ് പോലെ ആ പതിവ് ഉപയോഗിച്ച ഒരു വാക്കുണ്ട്, ഈ സഭയ്ക്കകത്ത് കൂടിയിട്ട് ഓളം വെട്ടി നടക്കരുത് കേട്ടോ എന്ന് പറഞ്ഞത്. ഓളം വെട്ടി നടക്കരുത്, ഉമാ തോമസിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് തിരുവഞ്ചൂർ അത് പറഞ്ഞത്. ഞാനൊന്ന് പറയട്ടെ, ഉമാ തോമസ് ആ പിറകിൽ കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ശരിക്കും നിയമസഭ ഒന്ന് നോക്കണം കേട്ടോ, പക്ഷേ രാവിലെ കുറച്ച് സമയം നിയമസഭയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ കണ്ട് ഇവരിത് എന്ത് ചെയ്യുന്നു, ഇതെന്താ, ഇത് ഇങ്ങനല്ല എന്നൊക്കെ നമുക്ക് തോന്നില്ലേ? അതുപോലത്തെ, കാരണം 71 പേരും പുതുമുഖങ്ങളാണ്. പക്ഷേ ഈ പുതുമുഖങ്ങളോട് നമ്മുടെ ഒരു ചോദ്യം, നിങ്ങൾ ഇത്ര കാലം നിയമസഭ കണ്ടിട്ടില്ലേ, അതിനകത്ത് എങ്ങനെയാണ് സാമാജികർ പെരുമാറുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ ഇന്നലെ ഒരു ദിവസം പൊട്ടിമുളച്ചിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നവരൊന്നും അല്ലല്ലോ. അപ്പം ഇപ്പൊ സാധാരണക്കാരായിട്ടുള്ള നമുക്കറിയാം സഭയ്ക്കകത്ത് എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് ഒരു ചെയറിന് നേരെ നിൽക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ചെയറിനെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത്, ചെയറിലിരിക്കുന്ന വ്യക്തിയുടെ മഹത്വം എന്താണ്, പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഭരണപക്ഷം എത്രത്തോളം മിതത്വം പാലിക്കണം, മുഖ്യമന്ത്രിയുടെ സംസാരത്തിനിടയിൽ എത്ര തവണ നമുക്ക് ഇടപെടാം, ഇതൊക്കെ നമ്മൾ സാധാരണക്കാരായിട്ട് നമുക്കറിയാം. എന്നിട്ട് എം എൽ എ മാർക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആവുന്ന ഒരു സ്പീക്കറിലേക്ക് പോകുന്നുണ്ട്.
0: തീർച്ചയായിട്ടും. എന്തായാലും ഈ നാട്ടിലെ മറ്റൊരു വാർത്ത ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ സാമ്പത്തിക ക്രമക്കേടിനെ സംബന്ധിച്ച് എസ് ഐ ടി യു പി സർക്കാരിന് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്.
1: വലിയ കാര്യമായിട്ട് വരുന്നുണ്ട്, കാരണം വലിയൊരു അഴിമതി, വലിയൊരു സ്വർണം വെള്ളി കട്ട, വലിയ വലിയ ഈ ബുള്ളിയൻ മാർക്കറ്റുകാർ സ്വർണ്ണ കട്ടികളൊക്കെ കിലോ കണക്കിനാണ് കൊടുത്തത്, ഇതിന്റെ ഒന്നും കണക്കില്ല എന്നാണ് പറയുന്നത്.
0: രാമക്ഷേത്രം തുറന്നത് മൂന്നോ നാലോ വർഷം അതിനിടയിലാണ്
1: അഴിമതിയാണ്, ഇത് കോടികളുടെ അഴിമതിയാണ് നടക്കുന്നത്. എനിക്ക് ഉത്തർപ്രദേശ് സർക്കാർ വലിയ രീതിയിൽ ഉത്തരം പറയേണ്ട ഒരു വലിയ വിഷയമാണ്. മറ്റൊരു വാർത്ത, പാസ്പോർട്ട് പൗരത്വ രേഖയല്ലെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞ ഒരു വാർത്തയാണ്. പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ട്രാവൽ ചെയ്യാനുള്ള ഒരു ഉപാധി മാത്രമാണ്, അല്ലാതെ അത് പൗരത്വ രേഖ. എന്റെ കയ്യിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ട്, ഞാൻ ഇന്ത്യൻ ആണെന്ന് പറഞ്ഞാൽ ഇനി നടക്കില്ല. ഇന്ത്യൻ പാസ്പോർട്ട് വിദേശ യാത്രകൾക്കുള്ള രേഖയാണെന്നും പൗരത്വം തെളിയിക്കാനുള്ളതല്ലെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. വിദേശത്തായിരിക്കുമ്പോൾ ഇന്ത്യക്കാരുടെ ദേശീയത സാക്ഷ്യപ്പെടുത്തുക മാത്രമാണ് പാസ്പോർട്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ ആണെന്ന് ഇവിടെയുള്ളവർക്ക് സാക്ഷ്യപ്പെടുത്തുന്നത് മാത്രമാണ്, അല്ലാതെ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ അത് മാത്രം പോരാ എന്ന് പാസ്പോർട്ട് സേവാ ദിനത്തിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ വ്യാജ പാസ്പോർട്ടുകൾ നിർമ്മിക്കുന്നത് തടയാനും അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ സ്വീകാര്യതയ്ക്കുമായി ബയോമെട്രിക് വിവരങ്ങൾ അടങ്ങിയ ചിപ്പ് ഘടിപ്പിച്ച ഈ പാസ്പോർട്ടുകൾ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നും പറയുന്നു. കേൾക്കുമ്പോൾ നമുക്കൊരു ഇത്രകാലം നമ്മൾ ഇതല്ലേ വിചാരിച്ചത്,
0: ഓൾറെഡി ഇപ്പൊ പുതിയ പാസ്പോർട്ടുകളിലെല്ലാം ചിപ്പ് ഘടിപ്പിച്ചാണ് വരുന്നത്. ഇത്രയും കാലം നമുക്കറിയാം, ഒരാൾക്ക് ഇപ്പൊ അമേരിക്കയിൽ പോയിട്ടുണ്ട്, എനിക്ക് ഐ ഗോട്ട് അമേരിക്കൻ പാസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ക്രെഡിറ്റ് ആണ്, വിച്ച് മീൻസ് ആ രാജ്യത്തിന്റെ അംഗമാണെന്നുള്ളതിന്റെ ആണ് അർത്ഥം.
1: അപ്പൊ ഇതൊരു ട്രാവൽ ഡോക്യുമെന്റ് മാത്രമായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്.
0: ഇന്ത്യയിലെ അംഗത്വ പൗരത്വം തെളിയിക്കാൻ എന്തെങ്കിലും ആധാറില്ല, ആധാറില്ല. ഇനി വോട്ടേഴ്സ് ഐ ഡി ഉണ്ടോ, ഇനി അതാണോ, ഇനി പുതിയ എന്തെങ്കിലും കാർഡ് വരുമോ,
1: ഏതെങ്കിലും ഒന്നിൽ ഉറച്ചിട്ട് ഫൈനൽ ഒരു രേഖ. ശങ്കരാടി പറഞ്ഞു ഇതാണ് ആ രേഖ, ഒരു രേഖ.
0: ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഡേറ്റ ഇല്ലാതെ വരും. ഇനി വരുന്ന കാലത്ത് ഇവരിനി പുതിയ ഏതെങ്കിലും ഡേറ്റ ഉണ്ടാക്കാൻ പറയുകയും അതിന് നമ്മൾ യോഗ്യരല്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും?
1: ശരിക്കും നമുക്ക് ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെ. നമുക്ക് കൃത്യമായിട്ട് ഒരു ഉത്തരം കിട്ടണം അല്ലെ, എന്താണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്. എന്തായാലും നമുക്ക് ഒന്ന് അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കാം എന്തായിരിക്കും രേഖ. പാസ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടുണ്ടല്ലോ, പക്ഷേ ഇന്ന് മുതൽ, ഇന്ന് 25-ാം തീയതി അല്ലേ, ഇന്ന് മുതൽ നമുക്ക് 1-ാം തീയതി വരെ ഇവിടെ പാസ്പോർട്ടിന്റെ അപേക്ഷകളൊന്നും സ്വീകരിക്കുന്നില്ല. ബി എൽ എസിൽ നിന്ന് അൽഹിന്ദിലേക്ക് അത് മാറ്റുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ഈ ദിവസങ്ങളിലൊന്നും ബി എൽ എസിന്റെ സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കേണ്ട, കഴിയില്ല. അടിയന്തരമായിട്ട് നാട്ടിലേക്ക് പോകേണ്ട പാസ്പോർട്ട് പോയി അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് വേണ്ടുന്നവർ ഇന്ത്യൻ കൗൺസിലേറ്റ് എംബസിയായിട്ട് ബന്ധപ്പെടുക, അതിൽ നിന്ന് നമുക്ക് പെട്ടെന്നുള്ള ഒരു എമർജൻസി ആയിട്ട് അവർ അനുവദിച്ച് തരുന്നല്ലാതെ 1-ാം തീയതി മുതൽ അപേക്ഷ സുരക്ഷ സ്വീകരിച്ചു തുടങ്ങും അൽ ഹിന്ദ്. അപ്പൊ എത്രയും പെട്ടെന്ന് എത്രയും നല്ല രീതിയിൽ ബി എൽ എസ് ചെയ്തതുപോലെയല്ല നമുക്ക് കുറച്ചുകൂടെ നല്ല മെച്ചപ്പെട്ട സേവനങ്ങൾ അൽ ഹിന്ദിന്റെ ഭാഗത്ത് ഉണ്ടാവുമെന്നാണ് നമ്മൾ
0: പ്രതീക്ഷിക്കുന്നത്. മംഗോൾ ബാങ്ക് സ്ട്രീറ്റിൽ ഓർമ്മയുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം വേറെ എവിടേക്കോ
1: മോളുകളിൽ
0: പോകുന്ന സമയത്തും അൽഹിന്ദിൻ അവരുടെ ലോഗോ നമുക്ക് പെട്ടെന്ന് കാണും. ഇപ്പൊ പേരൂടെ നമുക്ക് മനസ്സിലുള്ളത് കൊണ്ട് പെട്ടെന്ന് ഇവിടൊക്കെ തന്നെ നമ്മുടെ പാസ്പോർട്ട് റിലേറ്റഡ് സർവീസുകൾ കിട്ടുമെന്നുള്ള ഒരു കാര്യം നമ്മുടെ മനസ്സിലാക്കി.
1: അപ്പൊ ഓർക്കുക, ഒന്നാം തീയതി മുതൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങിയാൽ മതി. അത് അൽഹിന്ദ് അത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും നൽകും. മാത്രമല്ല ഇന്ത്യൻ കോൺസുലേറ്റോ ഇന്ത്യൻ എംബസിയും അവരവരുടെ സൈറ്റുകളിലും വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 25 ജൂൺ 25 മുതൽ ജൂലൈ 1 വരെ പാസ്പോർട്ടിന്റെ ഇതൊന്നും അപേക്ഷകളൊന്നും സ്വീകരിക്കുന്നതല്ല. അടിയന്തര പ്രാധാന്യമുള്ളവർ ഈ രണ്ട് കോൺസുലേറ്റിനെ എംബസിയും സമീപിക്കും.
0: തീർച്ചയായിട്ടും 1.5 വർഷത്തിനിടയിൽ 1000 കപ്പലുകൾ എത്തുന്ന ആദ്യത്തെ തുറമുഖമാണ് നമ്മുടെ വിഴിഞ്ഞം എന്നുള്ളൊരു കാര്യം പറയും. വിഴിഞ്ഞത്ത് നമ്മുടെ എം എസ് സി ലൂസിനായുടെ ഈ കപ്പൽ എത്തുന്നതോടെ വാട്ടർ സല്യൂട്ട് നൽകിയാണ് അവരെ സ്വീകരിച്ചത് എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്.
1: നമ്മൾ പറഞ്ഞില്ലേ വിഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോകത്തില് പിന്നെ പകരം വയ്ക്കാനുള്ള ഹോർമോൺസ് അടഞ്ഞു കിടക്കുമ്പോൾ എല്ലാ കണ്ണുകളും കപ്പലുകൾ എത്തിയതും എല്ലാ ശ്രദ്ധയും വന്ന ഒരു ഒരു തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലമാണ്. എന്തായാലും വിഴിഞ്ഞത്തിന്റെ പേരിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ 300 കോടിയുടെ ഒരു അഴിമതി നടന്നിട്ട് വ്യാജശീല ദിവ്യാസയ്യരുടെ ഒക്കെ ഓർമ്മയില്ലേ, അതിന് പ്രതിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഫാരിസുൽ സൽമാൻ അദ്ദേഹത്തിനെ പിടിച്ചിട്ടുണ്ട്, അറസ്റ്റിലാണ്. വലിയൊരു കേസാണ്. ഒരു ദിവ്യാസയ്യർ അതായത് വിഴിഞ്ഞം ബോട്ടിന് എം ഡി ആയിരുന്ന അവരുടെ വ്യാജ ഒപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്കിതിന്റെ കുറെ ടെൻഡറും കോട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കബളിപ്പിച്ചൊരു കേസ് എന്ന് ആലോചിച്ചു. ഇത് ആരും ശ്രദ്ധയിൽപ്പെടാതെ പോരുന്നെങ്കിൽ ഈ മനുഷ്യൻ എത്ര പേരെ കബളിപ്പിച്ച് പണം വാങ്ങിയേനെ എന്നാണ് ആലോചിക്കുന്നത്. അവിടെ അത് തരാം ഇത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ പലരും പല ഈ ഫേക്ക് പോലെ അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മളെ സമീപിച്ചിട്ട് അതിൽ ഇത്രയും ഷെയർ തരാം, ഇതിൽ നമ്മൾ പങ്കാളിയാക്കാം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം. വിവരവും വിദ്യാഭ്യാസവും അക്ഷരാഭ്യാസവും ഒക്കെ ഉള്ള സമ്പന്നരൊക്കെ ആയിട്ടുള്ള ആൾക്കാർ ഇതിൽ കൂടുതൽ ഇരയാക്കപ്പെടുന്നുണ്ട്. അപ്പം നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇല്ലെങ്കിൽ ഈ വ്യാജ അല്ലെങ്കിൽ ദിവ്യാസയ്യരുടെ ഒരു ഒപ്പ് വന്നു ഒന്ന് ഒരു സമൂഹ മാധ്യമങ്ങളിടുക, ഇല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരോട് ചോദിക്കുക ഇങ്ങനൊരു സംഭവമുണ്ട്, ഇല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. അവരൊരു വാർത്ത ചെയ്യും, അപ്പം അത് എളുപ്പത്തിൽ ദിവ്യാസയ്യർ ഉദ്യോഗസ്ഥരിലേക്ക് എത്തും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് പോകേണ്ടത്. അപ്പോൾ ഇനിയും നമുക്കറിയുന്ന കുറേ പേര് ഇതിൽ പെട്ടുപോയിട്ടുണ്ട്, അതുകൊണ്ട് കൂടിയാണ് പറയുന്നത്.
0: നമ്മുടെ ബ്രാഞ്ച് ചേട്ടനകത്ത് പത്മശ്രീ കൊടുക്കാന്ന് പറഞ്ഞു
1: ദിവസം മമ്മൂക്ക ഇത് വാങ്ങുന്ന സമയത്ത് നമ്മുടെ
0: ഉള്ളിൽ
1: അപ്പൊ കിട്ടിയല്ലേ കിട്ടിയല്ലേ എന്ന് പറഞ്ഞ പോലെ ആ കസേരയിൽ നിന്ന് മറിഞ്ഞായിട്ട് വീഴുന്നു മമ്മൂക്ക.
0: എന്തായാലും ഈ ശബരിമല മേൽശാന്തി നിയമനത്തിന് വ്യാജരേഖ എന്നുള്ള ഒരു കാര്യം എന്റെ ദൈവമേ, എനിക്ക് ഇത് ദേവാലയങ്ങളൊന്നും അല്ല, ഇതും അത് മാറി ഇപ്പം കച്ചവടാലയങ്ങളായിട്ട് മാറിയേക്കാണ് എല്ലാവരും. ഏറ്റവും സെഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ എന്തോ ആർക്കൊക്കെയോ പണം സമ്പാദിക്കാനും പണം മറച്ചു വെക്കാനും വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങളായിട്ട് മാറിയേക്കാണ് കേട്ടോ. ഇത് ഇതിനൊരു ശക്തമായിട്ടുള്ളൊരു നിയമം സർക്കാർ കൊണ്ടുവന്നേ പറ്റൂ, അല്ലെങ്കിൽ ഇതിന് കോടതി തന്നെ ഇടപെട്ടൊരു ശക്തമായിട്ടുള്ള നിയമം. അല്ലെ എത്ര ജനങ്ങളുടെ വിശ്വാസമാണ് അതിനല്ലേ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
1: അയോധ്യയായാലും ശബരിമലയായാലും വിഴിഞ്ഞമായാലും എല്ലാ സ്ഥലത്തു നിന്നും നമ്മുടെ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്നും വരുന്നത് ഈ വ്യാജ ഇത് ഉണ്ടാക്കിയിട്ട് എനിക്കൊന്ന് പുതിയ സാങ്കേതിക വിദ്യകൾ മനുഷ്യർ നല്ല രീതിക്കല്ല ഉപയോഗിക്കുന്നത്. കുറേ ഇങ്ങനത്തെ മനുഷ്യന്മാർ എങ്ങനെ രാജ്യസുരക്ഷയ്ക്ക് പിന്നെ ഭീഷണിയാകുന്ന കാര്യങ്ങൾ ചെയ്യാം, അതുപോലെ ഫേക്കായിട്ടുള്ള സംഭവങ്ങൾ മാത്രം ഗവേഷണം നടത്തി ഈസി ആയിട്ട് എങ്ങനെ പണം ഉണ്ടാക്കാം, ആർക്കും പണം ജോലി ചെയ്ത് വേർത്ത് അങ്ങനെ പൈസ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു പുതിയ തലമുറ. കുറച്ചുകൂടെ അതിലേക്ക് പോകുന്നത് എല്ലാവരെയും അല്ല, പഴയ തലമുറയും ഒറ്റ മോശമൊന്നുമല്ല. ഈ വിഴിഞ്ഞത്തിലൊക്കെ പഴയ തലമുറക്കാരൻ തന്നെയാണ് ഇടപെട്ടിരിക്കുന്നത്, പുതിയ തലമുറയൊന്നുമല്ല. ഇന്നത്തെ ദിവസത്തിനുണ്ടല്ലോ പക്ഷേ ഒരു വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിട്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ഇന്ന് 51 വർഷമാണ്. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ ഭരണകൂടം പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയുടെ ഭീതിതമായിട്ടുള്ള കറുത്ത നാളുകളുടെ ഓർമ്മകൾക്ക് അരനൂറ്റാണ്ട് 51 വർഷം പിന്നിടുന്നു. എല്ലാ പൌര സ്വാതന്ത്ര്യങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രതിപക്ഷത്തിന്റെ സ്വരങ്ങൾ അടിച്ചമർത്തിക്കൊണ്ട് ഭരണകൂടം ഫാസിസ്റ്റ് സ്വഭാവം പുറത്തെടുത്ത് 21 മാസങ്ങളാണ് ഉണ്ടായത്. അടിയന്തരാവസ്ഥ അതിന്റെ രൂപത്തിലും ഭാവത്തിലുമുള്ള വ്യത്യാസത്തോടെ ഇന്നും നിലനിൽക്കുന്നില്ലേ എന്നാണ് ഒരു ചോദ്യം പലരും ചോദിക്കുന്നത്. അപ്പൊ എന്താണ് അടിയന്തരാവസ്ഥ എന്ന് ചോദിച്ചാൽ, മൗലിക അവകാശങ്ങളുടെ നിയന്ത്രണവും മറ്റ് വിവിധ സ്വാതന്ത്ര്യങ്ങളും നിയന്ത്രിക്കപ്പെടുന്ന സാഹചര്യമാണ് ദേശീയ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 പ്രകാരമാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത്. 75 ജൂൺ 25 മുതൽ 1977 മാർച്ച് 21 വരെയാണ് ഏർപ്പെടുത്തിയത്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശത്തെ തുടർന്ന് രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് പ്രഖ്യാപനം നടത്തിയത്. പ്രധാനമന്ത്രി ഇന്ദിരയ്ക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനും ഭരിക്കാനും തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കാനും ഭരണഘടന പ്രകാരമുള്ള മൌലിക അവകാശങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ കഴിഞ്ഞു. നമ്മൾ എപ്പോഴും കൊണ്ടാടുന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന, അതിൽ തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള ഒരു പ്രൊവിഷനും കൂടിയുണ്ട്. അടിയന്തരാവസ്ഥയുടെ സാഹചര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1971 പാകിസ്ഥാനെതിരായിട്ടുള്ള ഇന്ത്യയുടെ വിജയം ഇന്ദിരയെ ജനപ്രിയ നേതാവാക്കി മാറ്റി. മാറ്റുകയാണ്. എന്നാൽ രാജ്യത്ത് വരുന്നത് എന്താണ്? ഭക്ഷണത്തിന്റെ കുറവ് വന്നു, തൊഴിലില്ലായ്മ, ഇതൊക്കെ രൂക്ഷമായിട്ട് മാറി. അപ്പൊ 1974 ജോർജ് ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിൽ നടന്ന റെയിൽവേ ജീവനക്കാരുടെ സമരം, ജയപ്രകാശ് നാരായണന്റെ സമ്പൂർണ്ണ ക്രാന്തി, അതായത് സമ്പൂർണ്ണ വിപ്ലവം, പ്രതിഷേധം, ഗുജറാത്ത് നിയമസഭയിലെ കോൺഗ്രസ് തോൽവി, ഇവയെല്ലാമാണ് ഈ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പ്രധാന കാരണം. അതായത് തനിക്കെതിരായിട്ടൊരു വിധി വരുമ്പോൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് എല്ലാം നിരോധിക്കുക എന്ന ഇന്ദിരാഗാന്ധിയുടെ ഒരു ഉരുക്കുമുഷ്ടിയാണ് ഈ അടിയന്തരാവസ്ഥയിലൂടെ കണ്ടത് എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ 71 പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ റായ്ബറേലി ജയം സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തെന്ന് ആരോപിച്ചിട്ട് എതിർ സ്ഥാനാർത്ഥി നൽകിയ ഹർജിയിൽ അലഹബാദ് ഹൈക്കോടതി എന്തായി? അസാധുവാക്കി. 6 വർഷത്തേക്ക് മത്സരിക്കാൻ ഇന്ദിരാഗാന്ധിക്ക് വിലക്ക് ഏർപ്പെടുത്തി. ഇതിന് സുപ്രീം കോടതി സ്റ്റേ നൽകിയെങ്കിലും അധികാരം ഉപയോഗിച്ച് നിയന്ത്രിച്ച് തുടർന്ന് രാജ്യത്ത് ആഭ്യന്തര അസ്വസ്ഥതകൾ ഉടലെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടിയന്തരാവസ്ഥയ്ക്ക് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു ഇന്ദിരാഗാന്ധി. പലർക്കും അറിയുന്നുണ്ടാവും എങ്കിലും 51 വർഷം പിന്നിട്ട് കഴിയുന്ന സമയത്ത് എന്താണ് അടിയന്തരാവസ്ഥ, എന്തൊക്കെ നഷ്ടങ്ങളാണ് ഉണ്ടായത്? നമ്മുടെ മനസ്സിൽ വരുന്നത് ഈച്ചിരമാരുടെ മകൻ രാജിന്റെ ഒരു അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന മുഖം അത് തന്നെ. ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് കോട്ടങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും സാധാരണക്കാരന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഭവം രാജിന്റെ മരണം തന്നെയാണ്, ഈശ്വര വാരൽ തന്നെയാണ്. ഹേബിയസ് കോപ്പസ് എന്ന് പറഞ്ഞ ഹർജിയൊക്കെ നമ്മൾ മലയാളികൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആ പദമൊക്കെ കേട്ട് നൽകുന്ന ഒരു മകനെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട്, മകൻ എവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരച്ഛൻ നൽകിയ ഹർജിയാണ്. കെ കരുണാകരനെ ഏറ്റവും അധികം ഉലച്ച ഒരു സംഭവം കൂടിയാണ്. ഒരു മകൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മകൻ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്താണെന്ന് മനസ്സിലാക്കും ഒരിക്കൽ എന്ന് പറഞ്ഞിട്ട് കെ കരുണാകരനും മുരളീധരനും തമ്മിലുള്ള അകൽച്ച, DIC ഉണ്ടാക്കുന്നത്, അച്ഛനും മകനും സംസാരിക്കാതിരിക്കുന്നത്, ഇതൊക്കെ ഈ കാലത്തിന്റെ കാവ്യ നീതി പോലെ നടന്ന സംഭവങ്ങളായിട്ട് അന്നത്തെ രാഷ്ട്രീയക്കാരൊക്കെ അതിനെ വ്യാഖ്യാനിച്ചത്.
0: തീർച്ചയായിട്ടും എന്താണെങ്കിലും ചരിത്രം രേഖപ്പെടുത്തിയ ഒരു സംഭവം കൂടെയാണല്ലേ. ഞാനിങ്ങനെ മിനിപ്പതും പറഞ്ഞ് ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു. അത് എങ്ങനെയാണ് ആ ഒരു സംഭവം ആ കാലഘട്ടം പോയത് അല്ലേ? ആ കാലഘട്ടത്തിൽ നിന്നവരൊക്കെ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്, ഇപ്പോഴും നമ്മളോട് ജീവിച്ചിരിപ്പുണ്ട്.
1: നമ്മൾ കേൾക്കുന്നവരിലൊക്കെ ഉണ്ടാവും ആ അടിയന്തരാവസ്ഥ കാലത്ത് നിങ്ങൾ നാട്ടിൽ ഉണ്ടായിട്ടില്ല. എന്തായിരുന്നു ആ സംഭവം? എന്തായിരുന്നു നമ്മുടെ നാട്ടിൽ നടന്നത്? എങ്ങനെയായിരുന്നു സഞ്ചാര സ്വാതന്ത്ര്യം? എന്തൊക്കെയാണ് റെസ്ട്രിക്ട് ചെയ്തത്? അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക.
0: അന്ന് 10 വയസ്സുള്ളവരായിരിക്കാം ഇപ്പോ ഇവിടെ ഒരു 60 വയസ്സായിട്ട് ഇപ്പൊ നിൽക്കുന്നത്, അല്ലെ 70 വയസ്സായിട്ടുള്ളവർ നമ്മളെ കേൾക്കുന്ന ഒരുപാട് പേരുണ്ടാവും. എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടം? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രായമുള്ളവരുടെ നമുക്കുള്ള ഏക സ്വത്താണ്.
1: അത് മാത്രമേ ഉള്ളൂ നമുക്ക്, കാരണം ഇത്
0: ഇവിടെ ഒരു 60 വയസ്സായിട്ട് ഇപ്പൊ നിൽക്കുന്നല്ലേ, അല്ലെ 70 വയസ്സായിട്ടുള്ളവർ നമ്മളെ കേൾക്കുന്ന ഒരുപാട് പേരുണ്ടാവും. എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടം? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രായമുള്ളവരുടെ ഇങ്ങനെ
1: സംസാരിച്ചിരിക്കാൻ.
0: കാരണം നമുക്ക്

0: സ്വകാര്യതയിലാണ്. മുഖ്യമന്ത്രിയുടെ വീടാണെങ്കിലും അവര് താമസം മാറ്റുന്നതും അവരുടെ ഒരു സ്വകാര്യം. ആരെയും വിളിച്ചിട്ടില്ല, ഉദ്യോഗസ്ഥരെ പോലും വിളിച്ചിട്ടില്ല. പേഴ്സണൽ സ്റ്റാഫില് ആൾക്കാർ മാത്രം, പിന്നെ മുഖ്യമന്ത്രിയും ഫാമിലിയും അവരുടെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും അങ്ങനെ ആ ഒരു കുടുംബത്തിലുള്ള ആൾക്കാർ മാത്രം. അത് മതി. അവിടെ മാധ്യമങ്ങൾക്ക് വേണമെങ്കിൽ വിഷ്വൽ എടുക്കണമെങ്കിൽ ദൂരത്ത് നിന്ന് എടുത്ത് ഇതേ മുഖ്യമന്ത്രി പോകുന്നു, പുതിയ വീട്ടിൽ താമസം മാറ്റി. എന്തായാലും ഒരു മാസത്തിന് ശേഷമാണ് അദ്ദേഹം താമസം മാറ്റുന്നത്. അതോടുകൂടിയിട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലേക്ക് താമസം മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. കാരണം അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ട് രണ്ടുപേർക്കും മാറാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പൊ പിണറായി വിജയൻ തമാശ രൂപേണ പറഞ്ഞു, ഈ മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങിയാലല്ലേ എനിക്ക് അവിടെ കയറി ഇരിക്കാൻ പറ്റും. എന്നാലും എല്ലാത്തിനും ഒരു ഉത്തരവായിരിക്കുന്നു.
1: തീർച്ചയായിട്ടും അത് മാധ്യമപ്രവർത്തകരെ എനിക്ക് നെഗറ്റീവ് ഇരുത്തിയുണ്ടെന്ന് തോന്നുന്നു. ദൂരെ
0: ക്ലിപ്പ് ഹൗസ് ഒക്കെ നമ്മൾ എത്ര കണ്ടതാണ്. അപ്പൊ ദൂരെ എന്നുള്ളത് മതി, വാർത്ത മതിയല്ല. ഇതില് വലിയ വാർത്താ പ്രാധാന്യം എന്താണുള്ളത്
1: നമ്മൾ അതുകൊണ്ടാണ്.
0: അദ്ദേഹം താമസം മാറി അവിടേക്ക് എത്തി, അത് ഒരു വരി വാർത്തയാണ്. അത് മതി, അത്രേ കൊടുക്കേണ്ടതുള്ളൂ. എന്തായാലും കിഴക്ക് സൂര്യൻ ഉദിച്ചല്ലോ എന്ന് നമ്മൾ പറയുന്നുണ്ട്. കിഴക്ക് മഴ ഉദിച്ചല്ലോ എന്നാണ് വാർത്ത അളയുന്നത്. ഇവിടെ കിഴക്കൻ മേഖലയിൽ ശക്തമായിട്ടുള്ള മഴയാണ്. സുരക്ഷാ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഒരുപാട് അവിടെ കേൾക്കുന്നവരുണ്ട്. മഴയും കാഴ്ചപരിധി കുറവുമുള്ള സമയങ്ങളിൽ റോഡിലിറങ്ങുന്ന ഡ്രൈവർമാർക്കായിട്ട് NMC പ്രത്യേക സുരക്ഷാ നിർദ്ദേശം. അത്യന്താപേക്ഷിതമായ സാഹചര്യങ്ങളിൽ മാത്രം വാഹനങ്ങൾ ഉപയോഗിക്കുക. കാഴ്ചപരിധി കുറവുള്ളപ്പോൾ ഹെഡ്ലൈറ്റുകൾ തെളിയിക്കുക. മറ്റു വാഹനങ്ങളെക്കുറിച്ച് പൂർണ്ണ ബോധ്യത്തോടെ ശ്രദ്ധാപൂർവ്വം ഡ്രൈവ് ചെയ്യുക. ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെയും NCMന്റെ പ്ലാറ്റ്ഫോമുകളിലൂടെയും വരുന്ന കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മാത്രം പിന്തുടരുക. സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാർത്തകളും അഭ്യൂഹങ്ങളും പ്രചരിപ്പിക്കാതിരിക്കുക. ഇവിടെ കിഴക്കൻ മേഖലയിൽ വാരാന്ത്യം വരെ അസ്ഥിര കാലാവസ്ഥ തുടരും. ഇത് കൂടാതെ ഉണ്ടല്ലോ അക്ഷയ്, നമ്മുടെ ദുബായ് അടക്കമുള്ള സ്ഥലങ്ങളിൽ മഴയും പൊടിക്കാറ്റും കടലാക്രമണം ഒക്കെ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്.
1: തീർച്ചയായിട്ടും നമ്മുടെ ദുബായിൽ ഈ പീക്ക് സമ്മറിൽ നമുക്ക് ദുബായ് ഗവൺമെന്റ് വർക്കേഴ്സിന് എംപ്ലോയീസിന് സ്പെഷ്യലി ഇനിയും ഫ്ലെക്സിബിൾ വർക്കേഴ്സ് ആണ് കൊടുത്തേക്കാണ്. വളരെ നല്ല കാര്യമാണ് അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത്. ഈ പീക്ക് സമ്മർ കഴിയുന്നവിടം വരെയാണ് അല്ലെ, ആ ഒരു പ്രത്യേക
0: മന്ത്രിയാണല്ലോ
1: അത് തന്നെ. അപ്പൊ ആ വർക്ക് ഇതിലാണ് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ഫോർ ഗവൺമെന്റ് എംപ്ലോയീസ് എന്ന് ദുബായ് കൊടുത്തിരിക്കുന്ന.
0: നല്ലതൊക്കെ, അധികാലത്ത് വന്ന് ജോലി ചെയ്തിട്ട് എല്ലാം തീർത്ത് പോവാ, എന്നിട്ട് ആ വെയിൽ അല്ലെ, നല്ല വെയിലത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന രീതിയിൽ സെയിൽസിലുള്ളവർക്കൊക്കെ നല്ല ഗുണകരമാകുന്ന കാര്യമായിരിക്കും. സെയിൽസ് മാത്രമല്ല, സാധാരണ എനിക്കാണിങ്ങനെ ഡെലിവറി റൈഡർമാരെയും നമ്മുടെ വീട്ടിലേക്ക് സാധനം കൊണ്ടുവരുന്ന കുഞ്ഞ് പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കുട്ടികളുടെ കാര്യമല്ലേ, എല്ലാം ചെറിയ ചെറിയ കുട്ടികളല്ലേ. അപ്പൊ അവര് നാട്ടിൽ നിന്ന് പിന്നെ വിദേശത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ദുബായിൽ ജോലിക്കെന്ന് പറഞ്ഞിട്ട് വരുന്നു. ഇവിടുത്തെ ഈ കടുത്ത ചൂടിൽ അവരെല്ലാം അതെല്ലാം എന്ത് നാട്ടിലെ ഫുട്ബോളൊക്കെ തട്ടി രസകരമായിട്ട് ചങ്ങായിമാരോടൊപ്പം വൈകുന്നേരമൊക്കെ ചായയൊക്കെ കുടിച്ച് ചില്ലായിട്ടിരിക്കുന്ന കുട്ടികളാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. അപ്പോൾ നാട്ടിൽ അവരെ കേട്ടുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളോടും അവരുടെ പെങ്ങന്മാരോടും അവരുടെ സുഹൃത്തുക്കളോടും ഒക്കെ നിന്ന് എടാ ഒരു 100 പിന്നെ 1000 അയക്കും, ഒരു 2000 അയക്കും എന്ന് പറയുമ്പോൾ അവന്മാർക്ക് വളരെ കുറച്ചേ ശമ്പളമുള്ളൂ. അപ്പം അതിന്ന് നിങ്ങൾ ചോദിക്കരുത്. മാത്രമല്ല അവർ അയച്ചു തരുന്ന ഓരോ ഇതിലും അവരുടെ സ്വത്തും അവരുടെ രക്തമുണ്ട് ഈ സമയത്ത്. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം അവരുടെ പണം നിങ്ങൾ വിനിയോഗിക്കണമെന്നുള്ള വിനീതമായിട്ടുള്ള ഒരു അപേക്ഷ. കാരണം ആ കുഞ്ഞുങ്ങളെ നമ്മൾ ഈ കൊടും ചൂടിൽ കാണുന്നതാണ്. അപ്പോൾ അവരോട് നിങ്ങൾക്ക് സ്നേഹം വേണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരിങ്ങോട്ടേക്ക് വന്നത്. ആ ഗൾഫുകാരന്റെ ഭാര്യയാണ്, അമ്മയാണ്, സഹോദരനാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആ പണം വലിച്ചിട്ട് കളിക്കരുത് അല്ലേ. ചോരയുണ്ട്
1: എല്ലാവർക്കും. നമുക്കിപ്പം നാട്ടിൽ നിങ്ങോട്ട് കയറി വരുമ്പോഴേ ആ ഒരു വീടന്നെ ഇത് ഗൾഫുകാരന്റെ വീടാന്നുള്ള ഒരു ടാഗ് കിട്ടുകയാണ്. പക്ഷെ ആ ഒരു ഗൾഫുകാരൻ ശരിക്കും ഒരു ഗൾഫുകാരനാണെങ്കിൽ ഒരു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് അത് സംഭവിക്കുള്ളൂ. അപ്പൊ ആദ്യം കുറച്ച് കുറെ കഷ്ടപ്പാട്. നമുക്ക് എല്ലാവരും അങ്ങനെ തന്നെയാണ് വന്നത്. അപ്പൊ എന്താണേലും അവര് ഇനിയിപ്പോ പറയുമ്പോ ഓരോ പുതിയ ആൾക്കാരുടെ മുഖം കാണുമ്പോ നമുക്കൊന്ന് ചിരിക്കുക, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ വലിയൊരു ആശ്വാസമായിരിക്കും അവർ. പ്രത്യേകിച്ച് ഈ സമ്മറിലാണ്
0: നമുക്ക് ആ കുട്ടികളെ കാണുമ്പോൾ വലിയ വിഷമം വരുന്നത്. കാരണം ചെറിയ കുട്ടികളാണ്, ഒരു 10, 21, 22, ചിലപ്പോൾ 19, 20, 21 ആ ഒരു റേഞ്ചിൽ വരുന്ന കുട്ടികൾ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ എന്തുമാത്രം കഷ്ടപ്പാടുണ്ടായിട്ടായിരിക്കും അവർ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടാവുക. അപ്പൊ ഇവിടെയും അതിലും വലിയ കഷ്ടപ്പാടുണ്ട്. എന്തായാലും കഷ്ടപ്പെട്ടവർക്ക് എപ്പോഴും നല്ലതുണ്ടാവും ജീവിതത്തിൽ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ആ കുട്ടികൾ കുറെ കൂടി വെള്ളം. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഡെലിവറി റൈഡേഴ്സ്മാർ അതുപോലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികളെ മെയ്ഡുകളുണ്ട് വീട്ടിൽ ജോലി ചെയ്യാൻ പോകുന്നത്. അവരും ഇതേപോലത്തെ പ്രശ്നം അനുഭവിക്കുന്നത്. ഈ കട്ട ചൂടത്ത് വേണം അവർക്ക് ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് പോകാൻ. അതുപോലെ കിച്ചണിൽ നിന്നിട്ട് പാചകം ചെയ്യുന്നവരോട് ഇവരോടെല്ലാം ഈ ഒരു സമയത്ത് കുറച്ച് അനുഭവം കാണിക്കുക. നമുക്ക് ഭക്ഷണവും നമുക്ക് വെള്ളമൊക്കെ എത്തിച്ചു തരുന്ന മനുഷ്യരാണ്.
1: ഈ പ്രത്യേകിച്ച് ഡെലിവറി ഡ്രൈവേഴ്സിന്റെ കാര്യം പറയുമ്പോൾ എന്റെ ക്യുസേസിലെ വീണ്ടും അടുത്താണ് ഈ തലബാത്തിന്റെ ഒക്കെ ഈ അവർ ഈ ഇത് ബാഗൊക്കെ ഉണ്ടല്ലോ, ബാഗ് ബൈക്ക് ഇതൊക്കെ ഇവർക്ക് എൻട്രോൾ ചെയ്യുന്ന കൊടുക്കുന്ന സെന്റർ ആണ്. എന്തോ ഒരു ആളുകളാണെന്നറിയാം അവിടെ ഓരോ ദിവസവും വന്ന് പുതിയ ഇതിലേക്ക്. സത്യം പറഞ്ഞാൽ പലർക്കും ഇതൊരു നല്ലൊരു തൊഴിൽ അവസരം തന്നെയാണ് കേട്ടോ. കാരണം പക്ഷെ നമ്മുടെ ഈ ചൂട്, ഈ ക്ലൈമറ്റ്, 6 മാസത്തെ ഈ ഒരു ചൂടാണ് അവർ ഏറ്റവും വലിയൊരു ചലഞ്ചായിട്ട് കൂടെ.
0: പരീക്ഷണ കാലഘട്ടമാണ് അവരെ സംബന്ധിച്ച്.
1: ഒരുപാട് പേര് ഈ ഈ ഒരു മേഖലയിലും ഇങ്ങോട്ട് പുതിയ അവസരങ്ങൾ തേടി വരും, അവരെല്ലാം ഹാപ്പിയാണ്. അതാണ് അതിന്റെ ഒരു
0: വലിയൊരു മുഖത്തോടുകൂടി. എന്നാലും ഷാർജയിൽ ജൂലൈ 1 മുതൽ പെയ്ഡ് പാർക്കിംഗ് സമയം അർദ്ധരാത്രി വരെ എന്ന് പറഞ്ഞൊരു വാർത്ത
1: ആവശ്യമാണ്. ഷാർജയിൽ പോകുന്നവർക്കറിയാം, ഒരു പാർക്കിംഗ് കിട്ടണമെങ്കിൽ ഉണ്ടല്ലേ, രാത്രി നമ്മൾ ഇവൻ ഒരു 9 മണിക്കും ഒക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 10 മണിക്ക് ഇവൻ പാർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞിട്ടാണ് പോകുന്നെങ്കിൽ പിന്നെ പോണ്ട.

0: കാരണം വണ്ടി കൊണ്ട് നിറയുകയാണ്. എനിക്ക് തോന്നുന്നു അത് ഒരുപാട് പേർക്ക് അത് ആശ്വാസമാവും, ഈ കുറെ നേരത്തേക്ക് പാർക്കിംഗ് നീട്ടിക്കഴിഞ്ഞാൽ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. ഇനി അങ്ങനെയാണോ ഷാർജക്കാർക്കാണ് അതിന്റെ റിയൽ എന്താണെന്ന് അറിയുന്നത്.
1: 2026 July 1 മുതൽ, അതായത് അടുത്ത മാസം മുതൽ, അർദ്ധരാത്രി 12 മണി വരെ ആക്കിയിട്ട് ഏകീകരിക്കുന്നതായിട്ടാണ് ഷാർജ മുനിസിപ്പാലിറ്റിയിലെ പബ്ലിക് പാർക്കിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ അറിയിച്ചിരിക്കുന്നത്. ഷാർജ സിറ്റി, കൽബ, കോർഫക്കാൻ, അൽദൈദ് എന്നിവിടങ്ങളിലെ എല്ലാ പെയ്ഡ് പാർക്കിംഗ് ഇടങ്ങൾക്കും ഈ തീരുമാനം ബാധകമാണ്. പ്രത്യേകിച്ച് മഞ്ഞ ബോർഡുകളുള്ള പാർക്കിംഗ് മേഖലകൾക്കാണ് ഇത് ബാധകം. നിലവിൽ അർദ്ധരാത്രി വരെ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്ന നീല ബോർഡുകളുള്ള പാർക്കിംഗ് മേഖലകൾക്ക് സമാനമായാണ് മഞ്ഞ ബോർഡുള്ള പാർക്കിംഗ് മേഖലകൾക്കും ഈ മാറ്റം വരുത്തിയിരിക്കുന്നത്. വെള്ളിയാഴ്ചകളിലും ഔദ്യോഗിക അവധി ദിവസങ്ങളിലും പൊതു പാർക്കിംഗ് സൌജന്യമായിട്ട് തുടരും. എന്നാൽ ഫീസ് ബാധകമാണെന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ ആഴ്ചയിൽ ഉടനീളവും ഔദ്യോഗിക അവധി ദിവസങ്ങളിലും ഈ ഇളവ് ലഭിക്കില്ല. പൊതു പാർക്കിംഗ് സേവനങ്ങൾക്കുള്ള ആവശ്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ നടപടിയെന്ന് അൽഖൈദ പറഞ്ഞു. പാർക്കിംഗ് ഉപയോഗ രീതികൾ, ഒക്യുപ്പൻസി നിരക്കുകൾ, ഉപഭോക്താക്കളുടെ പ്രതികരണങ്ങൾ എന്നിവ വിലയിരുത്തിയതിന്റെയും മറ്റു നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഷാർജയിലെ July 1 മുതൽ പെയ്ഡ് പാർക്കിംഗ് സമയം അർദ്ധരാത്രി വരെ നീട്ടിയിരിക്കുന്നത്.
0: ഒരുപാട് പാർക്ക്, പക്ഷേ നിയമം വരുമ്പോ എല്ലായിടത്തും ബാധകമാണല്ലോ. മെയിൻ എനിക്ക് നമ്മുടെ ഷാർജ, മൊബൈല, അതുപോലെ റോള, ഈ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ ഈ ട്രാഫിക് അല്ലെങ്കിൽ പാർക്കിംഗ് രൂക്ഷമായിട്ട് നമ്മൾ കാണുന്നത്. അതിനകത്ത് വേറെ ഓപ്ഷൻ ഇല്ല ഷാർജയ്ക്ക്, അല്ലെങ്കിൽ അവിടെ മൾട്ടി സ്റ്റോറിംഗ് പാർക്കിംഗ് വന്നെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ നിലവിലെ അവസ്ഥ ഒരുപാട് റെസിഡൻസ് അവിടെ ബുദ്ധിമുട്ടെന്നുള്ള ഒരു കാര്യം കൂടെയാണ്. അപ്പൊ ഇതൊരു പക്ഷേ ഒരു പരിഹാരമായേക്കാം എന്ന് കൂടെ നമുക്ക് വിശ്വസിക്കാം.
1: ടെമ്പറേച്ചേഴ്സ് ടു ക്രോസ് 50 degrees Celsius ഇൻ UAE വരുന്ന ദിവസങ്ങളിലും കഴിഞ്ഞ ദിവസമൊക്കെ ക്രോസ് ചെയ്തു എന്നാ പറയുന്നത്. നല്ലോണം വെള്ളം കുടിക്കുക അല്ലേ.
0: ഓൾറൈറ്റ്, അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രധാന വാർത്തകൾ. ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ വരുന്ന മണിക്കൂറിൽ തന്നെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അപ്പൊ എന്തായാലും ഹോം 92.2 FM അക്ഷയ മിനി പത്മേ പ്രസ് ക്ലബിലാണ് നിങ്ങൾ ഇത്രയും നേരം വാർത്തകളൊക്കെ കേട്ടുകൊണ്ടിരുന്നത്. ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് വിത്ത് ദിസ് ബ്യൂട്ടിഫുൾ വെതർ.

0: Brought to you by ABC Cargo and Courier, number one in GCC.
1: ട്രാഫിക്കിന്റെ അപ്ഡേറ്റ്. ഇന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യാറുടെ ലോങ് ലോങ് സ്ട്രെച്ച് ട്രാഫിക് സിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അത് മെർദിഫോ, നാദൽ ഷിബയോ, ദുബായ് സിൽക്കനയസിസോ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഫാത്തൻ സിറ്റി ഓഫ് വണ്ടേഴ്സ് അതൊക്കെ കഴിഞ്ഞ് അറേബ്യൻ റാഞ്ചസ് വരെ എത്തണം. ഒന്ന് ഫ്രീ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചില ഫ്രീ ഫ്ലോയിങ് ഉണ്ട്, പക്ഷെ എന്നാലും ഒരു സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ ആണ്. വെഹിക്കിൾ കൗണ്ട്സ് കൂടുതലുണ്ട്. ബമ്പർ ടു ബമ്പർ ട്രാഫിക് കാണിക്കുന്നത് നമ്മുടെ ഷാർജ മെയിൻ ഏരിയയിൽ തന്നെയാണ്. ക്യുസൈസ് ഷാർജ കയറി നമ്മുടെ ക്യുസൈസ് ഭാഗം ഒന്ന് കഴിയുന്നതോടെ ചില ഒരു ആശ്വാസം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യാർ റോഡിൽ പോകുന്നവർക്കുണ്ടാവാം. അതുപോലെ തന്നെ അലി തേറ്റ് ഓൾഡ് റോഡിലും ട്രാഫിക് സെൻസേഷൻ ഉണ്ട്. എമിറേറ്റ്സ് റോഡിലും ഉണ്ട്. നമ്മുടെ അൽക്കേൽ റോഡിലേക്ക് വരികയാണെങ്കിൽ റാസൽ കോർ റോഡ് കയറി അൽക്കേലിലേക്ക് പോകുന്ന എമർജിംഗ് ഏരിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കൺജഷനും കാണുന്നുണ്ട്. ഷെയ്ഖ് സയ്യാർ റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആണ്. ഇനിയിപ്പം ടുവേർഡ്സ് ഡബ്ല്യു എൽ ഇ എല്ലാം തന്നെ പാം ജുമേറ ആണെങ്കിലും ജുമേറ സൈഡ് ആണെങ്കിലും എല്ലാം ജബ്ല്യു എൽ ഇ ഫ്രീ സോൺ ഏരിയ, ആ ഏരിയകളെല്ലാം തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ് പോകുന്നത്. അജ്മാലിൽ എന്താണ് നോക്കട്ടെ. അജ്മാലിൽ കഴിഞ്ഞ ദിവസം നമുക്ക് ആ തുമ്പെ ഹോസ്പിറ്റലിൽ അവിടെ ആ ഒരു അൽ നുയേമിയ വൺ ആ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ ട്രാഫിക് ഈ ഒരു സമയത്തും കാണുന്നുണ്ട്. എന്തായാലും ഷാർജക്കാരുടെ വീക്കെൻഡ് കൂടെയാണ് ഈ ഇന്നത്തെ ഒരു ട്രാഫിക് സിറ്റുവേഷൻ കൂടിയിട്ടുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ കാണുന്നത്. എന്താണെങ്കിലും വേറെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, പ്രശ്നമില്ലാതെ തോന്നുന്നു. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാന്നാണ്. വണ്ടി ഓടിക്കാൻ സമയത്ത് മാത്രം മതി കേട്ടോ.
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply. Home FM presents Tamil Song of the Hour. Tamil പാട്ട് കേക്കലാമാ. Brought to you by Aru Ayurveda RS, Agathir Building, Alwankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: அம்மானே எந்தா இது, ஈ வண்டியோட ஏசி அடிச்சு போயிடலாம். இதை சிரதிக்கணும்
2: மோனே.
1: போடா போய், வண்டியோட ஏசி அடிச்சு போய்.
3: அண்ணன் பேடிக்கண்டா,
4: வண்டி நேரம் அட்ராஸ்லேக்கு விட்டோம். ஈ சூடத்து நம்மட பட்ஜெட் குவாலிட்டி பார்ட்ஸ் அட்ராஸ்லே உள்ளு.
1: அம்பானே என்ன வேகம் போ அல்ராஸ்லேக்கு, ഇനി എങ്കിലും ശ്രദ്ധിക്കണം അമ്മാനെ.
5: അണ്ണ ശ്രദ്ധിക്കുക.
6: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ് ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
7: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: CMR Lexology case, Veena T. Veendum ED-ku munnil. കാനറികൾ നോക്കൌട്ടിൽ വിനീഷ്യസിന് ഇരട്ട ഗോൾ. വെനസ്വേലയിൽ ഇരട്ട ഭൂചലനം, വൻ ദുരന്തം, നിരവധി കെട്ടിടങ്ങൾ തകർന്നു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMR എക്സലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി ഇപ്പോൾ ഇഡിക്ക് മുന്നിൽ വീണ്ടും ഹാജരായിരിക്കുകയാണ്. ഇഡി വീണ തൈക്കണ്ടിയെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. വീണ ടി വീണ്ടും ഇഡിക്ക് മുന്നിൽ ഹാജരായി എന്നതാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത. മാസപ്പടി കേസ് എന്ന് വിളിക്കുന്ന CMR എക്സാലോജി കേസിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരായത്. 29 ഹാജരാകാനായിരുന്നു ഇഡി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ SFIO രേഖകൾ ഇന്നലെ തന്നെ ഇഡിക്ക് ലഭിച്ച പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണയുടെ ചോദ്യം ചെയ്യൽ ഇന്ന് തന്നെ ആരംഭിച്ചിരിക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ ബ്രസീൽ നോക്കൌട്ട് റൌണ്ടിൽ. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് കാനറികൾ യൂറോപ്യൻ കരുത്തുമായി എത്തിയ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ചത്. വിനീഷ്യസ് ജൂനിയറിന്റെ ഇരട്ട ഗോൾ കരുത്തിലാണ് ബ്രസീൽ സ്കോട്ട്ലൻഡിനെ തകർത്തെറിഞ്ഞത്. നെയ്മർ കളിയുടെ 75 മിനിറ്റിൽ കളത്തിലിറങ്ങി. ഏറെ കാലത്തിന് ശേഷമാണ് ദേശീയ ജേഴ്സിയിൽ നെയ്മർ കളത്തിൽ ഇറങ്ങുന്നത്. ഫിഫ ലോകകപ്പ് മത്സരത്തിൽ മൊറോക്കോയെ വിറപ്പിച്ചു ഹെയ്ത്തി കീഴടങ്ങി. 2-4 ഗോളുകൾക്കാണ് മൊറോക്കോയുടെ ജയം. ഇതോടെ ഗ്രൂപ്പ് സിയിൽ നിന്ന് 2 സ്ഥാനക്കാരായി മൊറോക്കോ നോക്കൌട്ടിൽ കടന്നു. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഖത്തറിനെ 3-1 തോൽപ്പിച്ച് ബോസ്നിയ വിജയത്തോടെ ബോസ്നിയ നോക്കൌട്ട് സാധ്യതകൾ സജീവമാക്കിയപ്പോൾ ഖത്തർ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ലോകകപ്പിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി മെക്സിക്കോ നോക്കൌട്ട് റൌണ്ടിലേക്ക് കടന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച നടപടിയിൽ സർക്കാരിനെതിരെ വിമർശനം കടുപ്പിച്ച് LDF. തീരുമാനം UDFിന് വിട്ട മുഖ്യമന്ത്രിയുടെ നടപടി ജനങ്ങളെ വേണ്ടികളാക്കാനെന്ന് CPM മുഖപത്രം ദേശാഭിമാനി. മദ്യലോബിയുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ തെളിവാണിതെന്ന് എഡിറ്റോറിയലിൽ വിമർശനം. മുസ്ലിം ലീഗ് അഴിമതിക്ക് കുട പിടിക്കുന്നു എന്നാരോപണം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് അഴിമതിയാണെന്ന് പറഞ്ഞ VD സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ അതേ അഴിമതിക്ക് ചുക്കാൻ പിടിക്കുകയാണെന്നും എഡിറ്റോറിയൽ. എക്സൈസ് മന്ത്രി പോലും അറിയാത്ത ബജറ്റ് പ്രസംഗത്തിലൂടെ മദ്യലോബികൾക്ക് കോടികളുടെ ലാഭം കൊയ്യാനുള്ള വഴിയൊരുക്കലാണെന്നും ആരോപണം. PM3 നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ തീരുമാനമെടുക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ ആദ്യ യോഗം ചേർന്നു. യോഗത്തിൽ പ്രാഥമിക ചർച്ച മാത്രമാണ് നടന്നത്. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി തൽസ്ഥിതി വിശദീകരിച്ചു. വിശദമായി വീണ്ടും ചർച്ച നടത്താൻ യോഗത്തിൽ ധാരണ. മുഖ്യമന്ത്രി VD സതീശൻ ക്ലിഫ് ഹൌസിലേക്ക് താമസം മാറി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൌസ് നേരത്തെ തന്നെ ഒഴിഞ്ഞിരുന്നുവെങ്കിലും VD സതീശൻ ഔദ്യോഗിക വസതിയിൽ താമസമാക്കിയിരുന്നില്ല. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകാത്തതിനാലാണ് ഗൃഹപ്രവേശം വൈകിയിരുന്നത്. വിദേശ പൌരനെ ക്രിമിനൽ കേസിൽ രക്ഷപ്പെടുത്താൻ തൊണ്ടിമുതലിൽ തിരിമറി നടത്തിയെന്ന കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിന്റെ അപ്പീൽ കോടതി ഇന്ന് പരിഗണിക്കും. നെടുമങ്ങാട് ജുഡീഷ്യൽ 1 കോടതി ആന്റണി രാജുവിനെ ശിക്ഷിച്ചിരുന്നു. ഈ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയ അപ്പീലാണ് ഇന്ന് പരിഗണിക്കുക. കപ്പക്കേസിൽ ജയിലിൽ കഴിയുന്ന BJP കൌൺസിലർ സുഗതനെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാനുള്ള നീക്കവുമായി BJP. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ 1 ദിവസത്തെ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കും. പല ദൈവങ്ങളുടെ പേരിലുള്ള സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കിയതിനു പിറകെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 19 BJP അംഗങ്ങൾ ഇന്നലെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ഈശ്വരനാമത്തിലാണ് 19 പേർ മേയർക്ക് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. തിരുവനന്തപുരം നഗരസഭയിലെ BJP കൌൺസിലർമാരുടെ തിടുക്കത്തിലുള്ള പുനർ സത്യപ്രതിജ്ഞയ്ക്കെതിരെ കോൺഗ്രസ്. 20 അംഗങ്ങളുടെ പുനർ സത്യപ്രതിജ്ഞ പിൻവാതിലൂടെ നടത്തിയത് ദുരൂഹമെന്ന് കോൺഗ്രസ് നേതാവും കൌൺസിലറുമായ ശബരിനാഥൻ ആരോപിച്ചു. 4 പുനർ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തിയാൽ മതിയെന്ന് വ്യക്തമായ വിധിയുള്ളപ്പോൾ എന്തിനാണ് തിടുക്കം കൂട്ടിയതെന്ന് ശബരിനാഥന്റെ ചോദ്യം. വ്യാജക്കള്ളിന്റെ ഉൽപാദനവും വിതരണവും പൂർണ്ണമായി തടയുക എന്ന ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ ശുദ്ധി പദ്ധതിക്ക് തുടക്കമിട്ട് എക്സൈസ് വകുപ്പ്. ഉപഭോക്താക്കളുടെ ആരോഗ്യ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും കൃത്രിമ കള്ള നിർമ്മാണം തടയുന്നതിനുമായി എക്സൈസ് വകുപ്പ് വിപുലമായ കർമ്മ പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. വെനസ്വേലയിൽ അതിശക്തമായ ഭൂകമ്പം, ഇരട്ട ഭൂകമ്പമുണ്ടായ റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തി. തലസ്ഥാനമായ കരക്കാസിൽ കെട്ടിടങ്ങൾ തകർന്നു. മരണസംഖ്യ ഉയരുമെന്നാണ് റിപ്പോർട്ട്. ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്ക് പറന്ന എയർ ഇന്ത്യ വിമാനം ലാൻഡിംഗ് ശ്രമത്തിനിടെ അടിയന്തര സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചു എന്ന എയർലൈന്റെ സ്ഥിരീകരണം. 22 നടന്ന സംഭവത്തെക്കുറിച്ച് വ്യോമയാന നിയന്ത്രണ ഏജൻസി DGCA റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചതായും അധികൃതർ പറയുന്നു. യുവയിൽ വരും ദിവസങ്ങളിൽ മഴയ്ക്കും പൊടിക്കാറ്റിനും സാധ്യത, താപനില കുറയും. അലൈൻ ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിൽ കഴിഞ്ഞ ദിവസം ശക്തമായ മഴ പെയ്തിരുന്നു. വാരാന്ത്യം വരെ അസ്ഥിര കാലാവസ്ഥയ്ക്ക് സാധ്യത. മോശം കാലാവസ്ഥയിൽ വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഷാർജ എമിറേറ്റിൽ പൊതു പാർക്കിംഗ് സമയം അർദ്ധരാത്രി വരെയാക്കി. ജൂലൈ 1 മുതൽ ഇത് നിലവിൽ വരും. ഇതോടെ മഞ്ഞ സൈൻ ബോർഡുകൾ സ്ഥാപിച്ച പാർക്കിംഗ് ഏരിയകൾ ഇനി മുതൽ നീല പാർക്കിംഗ് സോണുകൾക്ക് തുല്യമാകും. രാവിലെ 8 മുതൽ രാത്രി 12 വരെയാണ് ഇനി പുതിയ പാർക്കിംഗ് സമയം. അടുത്ത വാർത്ത 9 മണിക്ക്.
3: Home FM News was brought to you by Danya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 10 മിനിറ്റ്.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 62%.
4: Weather update.
3: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: You are listening to Sand Dunes with Akshay and Vidya.
1: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അങ്ങനെ നമുക്ക് ഇന്ന് മഴ കിട്ടുമോ എന്ന്? എന്താണ് കുളിർ? നല്ല നല്ല കുളിരില്ല, പക്ഷേ കാർമേഘമുണ്ട്. നമ്മൾ ഡിസംബറിലാണ് ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ എങ്കിൽ നമ്മൾ മഴ പെയ്തില്ലെങ്കിലും സാരമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ രാവിലെ പോയിട്ട് നല്ലൊരു ചായയും ഒക്കെ കുടിച്ച് ഇങ്ങനെ നമുക്ക് ഇരിക്കാനായിട്ട് തോന്നും. അപ്പം എന്താണേലും ഞാൻ ഇതിനിടയ്ക്ക് ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ വായിക്കായിരുന്നേ. ഈ ആർട്ടിക്കിൾ വായിക്കുന്നത് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, ഓക്കെ, ചുറ്റിനും പൈൻ ഫോറസ്റ്റ്, ചുറ്റും ഒരു തിരക്കുമില്ലാത്ത ഒരു പ്രദേശങ്ങൾ, ഹിമാലയ മലനിരകളുടെ ആ ഒരു തണുത്ത കാറ്റ് തഴുകി ഇങ്ങനെ തലോടി വരുന്ന ഒരു പ്രഭാതം. ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ മലനിരകൾ ഇങ്ങനെ കിടക്കുന്നു, പൈൻ ഫോറസ്റ്റുകളുടെ ഒരു വലിയ കൂട്ടം, ആപ്പിൾ തോട്ടങ്ങളുടെ വലിയൊരു കൂട്ടം, ഇങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലങ്ങളിൽ ഒട്ടും തിരക്കില്ലാത്ത ജീവിതങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സ്ഥിരം കാണുന്ന ഒരു കാഴ്ച എങ്ങനെയുണ്ടാവും അത്തരത്തിലുള്ളൊരു ഏരിയ? ഞാനിത് പറയാൻ കാരണം ഇങ്ങനത്തെ ഒരു ഏരിയയെക്കുറിച്ചായിരുന്നു ഞാൻ ഈ ആർട്ടിക്കിളിൽ വായിച്ചത്. രാഷ്ട്രപതി, ഇന്ത്യൻ രാഷ്ട്രപതി വേനൽ വസതി കാലം ഇവിടെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഹിമാചലിലെ ഒരു സ്ഥലമാണ്. നമ്മൾ സ്പെഷ്യലി ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഇന്ത്യയിലെ തന്നെ ഒരു ടൂർ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്കൊക്കെ ആദ്യം മനസ്സിലേക്ക് വരുന്ന കുളു മണാലിയും അതുപോലെ തന്നെ ഷിംലയൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാൽ ഈ സ്ഥലം ഷിംലയിലാണ്, ഷിംലയിൽ നിന്ന് കുറച്ച് അകലെയാണ്. ഷിംലയിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ അകലെ പോകുന്ന മഷോബ്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ പ്രധാനമന്ത്രിയുടെ ഈ വേനൽ വസതി കാലം എന്ന് പറയുന്നത്. ഗംഭീരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് 1850കളിൽ ബ്രിട്ടീഷുകാർ പണിതേക്കുന്ന, കംപ്ലീറ്റ് തടി കൊണ്ട് പണിതേക്കുന്ന ഒരു ഭവനമാണ്. അവിടെയാണ് 1948 ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയും പിന്നീട് ഗവർണർ ജനറലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒക്കെ താമസിച്ചിരുന്ന ഭവനം കൂടിയാണ്. അവിടെയാണ് ഇപ്പം നമ്മുടെ രാഷ്ട്രപതി ഭവനും അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഗവർണറിൻ്റെ ഭവനവും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ അത് മാറിയിരിക്കുന്നത്. ഇപ്പോൾ വേനൽക്കാലത്ത്, അതായത് സമ്മറിൻ്റെ പീക്ക് സമ്മർ കാലത്ത്, നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി ഏറ്റവും കൂടുതൽ, അത് വർഷങ്ങളായിട്ട്, ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ആയിട്ട് തന്നെ ചെലവിടുന്ന ഒരു സ്ഥലം എന്ന് കൂടെയാണ് ഈ ഒരു ഭവനത്തിന് പറയുന്നത്. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും മഷോബ്ര ഷിംല എന്ന് നിങ്ങൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, രാഷ്ട്രപതി നിവാസം നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലം കാണാവുന്നതാണ്. ആൻഡ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ പോയിട്ടുണ്ട്. ഞാനത് പിന്നീടാണ് മനസ്സിലാകുന്നത്, ഈ സ്ഥലത്താണല്ലോ ഞാൻ പോയിട്ട്. ഞാൻ ഒരു വട്ടം ഞാൻ ഷിംലയിൽ പോയ സമയത്ത്, രാഷ്ട്രപതി ഭവൻ സന്ദർശിക്കാനായിട്ടുള്ള അവസരം കിട്ടിയ സമയത്ത് ആ സ്ഥലം ഞാൻ വിസിറ്റ്, അന്നരവേ ഉണ്ടല്ലോ എൻ്റെ മനസ്സിൽ. അവിടെ ചെറിയ നമ്മുടെ ഈ മിനിയേച്ചർ പശുക്കളുണ്ടല്ലോ, മിനിയേച്ചർ പശുക്കളൊക്കെ തന്നെ അവിടെ വളർത്തുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ അലിച്ച് എന്ത് കാം ആൻഡ് ക്വയറ്റായിട്ടാണ് ഈ രാഷ്ട്രപതി ഭവൻ ഇവിടെ പണിതേക്കുന്നത് എന്നുള്ളത് ഞാൻ. അപ്പോൾ എനിക്ക് മഷോബ്രയാണെന്ന് സത്യം പറഞ്ഞാൽ സ്ഥലം എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഞാൻ ഗൂഗിളിൽ ഈ ഒരു ആർട്ടിക്കിൾ വന്നതിന് ശേഷം ഞാൻ നേരെ ഗൂഗിളിൽ പോയി മഷോബ്രയും അവിടുത്തെ ചുറ്റുവട്ടങ്ങളും നോക്കി. ഞാനിത് എവിടെയോ പോയിട്ടുള്ള പോലത്തെ ഒരു എന്താ ഒരു ഫീൽ എനിക്ക് കിട്ടി. അങ്ങനെയാണ് ഞാൻ പിന്നെ രാഷ്ട്രപതി സോറി ഗവർണറിൻ്റെ ഹൗസ് നമ്മുടെ ഹിമാചലിലെ നോക്കിയ സമയത്ത് ഈ ഒരു ഏരിയയിലാണെന്ന് മനസ്സിലായപ്പോഴാണ് ഓക്കെ ഇത് ആ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് മഷോബ്ര എന്ന് പറയുന്നത്. അപ്പോൾ എന്താണേലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്കറിയാം ഗവർണറിൻ്റെ ഹൗസൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പലപ്പോഴും നമുക്ക് നേരത്തെ അപ്പോയിൻമെൻ്റൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പം അത്തരത്തിലൊരു ഏരിയ ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ ഇടത്തല്ല, ഞാൻ ഗവർണർസ് ഹൗസിലാണ് പോയത്. ഇത് രാഷ്ട്രപതി നിവാസം എന്ന് പറയുന്നത് തന്നെയാണ്, ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഒരേ സ്ഥലത്ത് തന്നെയാണ്. നമ്മളെപ്പോഴെങ്കിലുമൊക്കെ ഇന്ത്യയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ നമുക്കുണ്ട്, പക്ഷെ നമ്മൾ കാണാത്ത അല്ല കണ്ടിരിക്കേണ്ടതായിട്ടുള്ള കുറേ സ്ഥലങ്ങൾ, അത് ഇത്തരത്തിലൊക്കെയുള്ള ഒരു ആർട്ടിക്കിൾ ഒക്കെ വരുന്ന സമയത്താണ് നമുക്കത് മനസ്സിലാകുന്നത്. നമ്മളിപ്പം ഭയങ്കര ഫാസ്റ്റ് പേസ് ആയിട്ടുള്ളൊരു ജീവിതത്തിൽ പോയിക്കൊണ്ടിരിക്കുക. പണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഈ മനോരമയോടെ വരുന്ന ഫാസ്റ്റ് ട്രാക്കും അതുപോലെ തന്നെ യാത്ര എന്ന് പറയുന്നൊരു ബുക്ക് ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഈ പ്രത്യേകിച്ച് വണ്ടി കൊണ്ട് പോകുന്ന യാത്ര ഉണ്ട്. ഇപ്പം പുതിയ ഇറങ്ങുന്ന ഒരു വോൾവോയോ അപ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെർസിഡീസ് ബെൻസോ അല്ലെ, അങ്ങനെ പുതിയ വണ്ടി ഇറങ്ങുമ്പോൾ ഈ ട്രാവൽ ജേർണലിസ്റ്റൊക്കെ തന്നെ ഇതുകൊണ്ട് പോയി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മനോരമയിലെ ശ്രീകുമാർ ഏട്ടൻ എന്ന് പറഞ്ഞ ഫാസ്റ്റ് ട്രാക്കിൻ്റെ, അദ്ദേഹമാണ് ഫാസ്റ്റ് ട്രാക്ക് കൊണ്ടുവന്നത്. എന്ത് മനോഹരമായിട്ടെന്നറിയാം അവർ എഴുതുന്നത്. അതിലൂടെ നമുക്ക് കുറേ സ്ഥലങ്ങൾ നമുക്ക് മനസ്സിലാവും. ഇന്നിടത്താണ് അവർ എന്ത് വളരെ രീതിയിലാണ് ഞങ്ങൾ രാവിലെ കാലത്ത് ഇങ്ങനെ പുറപ്പെടുകയാണ്. എന്നാൽ അത് വണ്ടിയുടെ റിവ്യൂവിന് വേണ്ടി പോകുന്നതാണ്, പക്ഷെ അവരൊരു ട്രാവൽ രീതിയിലേക്ക് പറയും പറയുമ്പോൾ ഇന്നിട്ട് പല ട്രാവൽ വ്ലോഗുകാരും ഒക്കെ വീഡിയോയിൽ കാണിക്കുമ്പോൾ അന്നത്തെ കാലത്തെ പല കഥകളും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. പക്ഷെ ഇന്നൊന്നും നമ്മൾ അങ്ങനൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ തയ്യാറാകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് അങ്ങനെയുള്ളവരുണ്ടാവാം. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലം അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ. അപ്പോൾ എന്തായാലും ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വേനൽ വസതി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഷിംലയിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയുള്ള മഷോബ്രയിലാണ് എന്നുള്ളതാണ് ആ ഒരു ആർട്ടിക്കിളിലൂടെ നമുക്ക് മനസ്സിലായത്. എന്തായാലും നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഗൂഗിളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആ മനോഹരമായിട്ടുള്ള പിക്ചർ മഷോബ്ര എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്.

0: You're listening to Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier, number one in GCC.
2: ഒരു ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റ്സ് പറയാം. നമ്മുടെ എമിറേറ്റ്സ് റോഡിൽ എക്സിറ്റ് 36 ടുവേർഡ്സ് ദുബായ് അവിടെ ഫുൾ ബ്ലോക്ക് ആണെന്ന് പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ട്രക്ക് ആക്സിഡൻ്റ് ആയിട്ടുണ്ട് ലാസ്റ്റ് ലെയിനിൽ. അതുകൊണ്ട് ലാസ്റ്റ് ലെയിൻ കംപ്ലീറ്റ്ലി ആയിട്ട് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഏറ്റവും വലിയൊരു കഞ്ചഷൻ ഈ ഒരു സമയത്ത്. കഞ്ചഷൻ അല്ല, റോഡ് ഫുള്ളി ബ്ലോക്ക് ആണെന്നുള്ളത് തന്നെയാണ്. വി എസ് ആണ് എന്നെ അറിയിച്ചേക്കുന്നത്. വി എസിൻ്റെ പേരില്ല, അതുകൊണ്ട് തന്നെയാണ് വി എസ് എന്ന് ഞാൻ മെൻഷൻ ചെയ്തത്. താങ്ക് യു സോ മച്ച് മാൻ. കാരണം ഒരു പക്ഷേ എക്സിറ്റ് 36 മുന്നേ നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ച് ഡിവീറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും നല്ലത്. കാരണം ഞാൻ മാപ്പിൽ നോക്കുന്ന സമയത്ത് പക്ഷേ ആ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ എങ്ങും തന്നെ അത് കാണിക്കുന്നില്ല. ആ സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊന്ന് ഫ്രീ ആണെന്ന് തോന്നുന്നു. പക്ഷേ ആ ഒരു സ്ഥലം അത്രയും നല്ല രീതിയിലുള്ള കഞ്ചഷൻ ആയിട്ടാണ് കാണുന്നത്. അൽക്കേൽ റോഡിൽ നോക്കിക്കഴിഞ്ഞാലും ചെറിയൊരു ട്രാഫിക് കഞ്ചഷൻ ഉണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ കുറഞ്ഞു വരുന്നു, പക്ഷെ എന്നാലും ഷാർജ ഏരിയയിൽ നല്ല ട്രാഫിക് സിറ്റുവേഷനാണ് കാണുന്നത്. ഷെയ്ഖ് സയ്യിദ് റോഡും ബാക്കി റോഡുകളൊക്കെ തന്നെ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ പോകുന്നു. ഇതാണ് ഈ ഒരു സമയത്ത് ട്രാഫിക് അപ്ഡേറ്റ്. എവിടെയെങ്കിലും ഇതുപോലെ അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ നമുക്ക് മറ്റുള്ളവരെ അറിയിക്കുന്നതാണ്. പലരെ ഒരുപക്ഷെ നമുക്ക് ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെടുത്തി പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനാണ്.
0: ട്രാഫിക് അപ്ഡേറ്റ്
1: brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.
3: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
4: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
3: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
4: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 052-890-0150.
5: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. ആറു അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്.
6: ഹോം FM presents തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആറു ആയുർവേദ RS, അഗാദിർ ബിൽഡിംഗ്, അൽ മൻകൂൾ, ബർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: അങ്ങനെ നമ്മൾ എന്താ സംഭവത്തിലേക്ക് പോകാനുള്ള ഒരു സമയമായിരിക്കാണ്. എന്താണ് മിനി പത്മ ഇന്നത്തെ ടോപ്പിക്? എന്താണ്
2: ഇന്ന് അടിയന്തരാവസ്ഥയുടെ 51-ാമത്തെ വർഷം, അതായത് അര നൂറ്റാണ്ട് പിന്നിടുകയാണ് അടിയന്തരാവസ്ഥയുടെ. ഈ ഒരു സമയത്ത് അടിയന്തരാവസ്ഥയെ കുറിച്ചല്ല നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്നത്. അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ തുടക്കത്തിൽ നമ്മുടെ പ്രസ് ക്ലബ്ബിൽ പറഞ്ഞതുപോലെ കേരളത്തിൽ നടന്നതിൽ ഏറ്റവും പ്രശസ്തവും അതുപോലെ വിവാദവും ഉണ്ടാക്കിയ പി രാജൻ കൊലപാതക കേസായിരുന്നു നമ്മൾ മൈൻഡിലുള്ളത്. നക്സലൈറ്റ് ബന്ധം ആരോപിച്ചിട്ട് പോലീസ് പിടിക്കുന്നു, പിന്നെ അദ്ദേഹത്തെ കിട്ടുന്നില്ല, ഹേബിയസ് കോപ്പസ് വരുന്നു, കണ്ടെത്തൽ വരുന്നു. അതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതമായിട്ട് മുഖ്യമന്ത്രി സ്ഥാനം കെ കരുണാകരന് രാജിവെക്കേണ്ടി വന്നു. അതായത് ഒരു അടിയന്തരാവസ്ഥയുടെ ഭാഗമായിട്ട് ഒരു മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന ഒരു കേസ് വരെ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. പക്ഷെ ഇന്ന് സംസാരിക്കുന്നത് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള പ്രമാദമായിട്ടുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന, ഇന്ത്യയുടെ ഭരണഘടനയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട്, ജനാധിപത്യത്തെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അതിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടേണ്ടത്, ജനാധിപത്യം ഏതുവരെ ആകാമെന്ന് ഒക്കെ അതിനൊക്കെ ഒരു ഒരു മുൻ ഇതായിട്ട് വന്ന ഒരു കേസ് സുപ്രീം കോടതിയുടെ മുന്നിലെത്തി. അതാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. എപ്പോഴും നിയമ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ, ജേർണലിസം പഠിക്കുന്ന നമുക്ക് മുന്നിൽ വരുന്ന ആദ്യത്തെ ഒരു കേസായിട്ടാണ് ഇത് വരുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ മാറ്റിമറിക്കുന്ന ഭേദഗതികൾ കൊണ്ടുവരാൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത് ഈ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ കേസിന്റെ ഫലമായിട്ടാണ്. അപ്പൊ ആ കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ നാട്ടിൽ കാസർഗോഡ് ജില്ലയിലെ എടനീർ മഠം മഠാധിപതിയാണ് സ്വാമി കേശവാനന്ദ ഭാരതി. മഠത്തിന് ഒരുപാട് സ്വത്തുക്കളുണ്ട്. ആ സ്വത്തുക്കൾ ഭൂപരിഷ്കരണ നിയമപ്രകാരം ഏറ്റെടുക്കാൻ അന്നത്തെ കേരള സർക്കാർ തീരുമാനിക്കുന്നു. ഇത് ചോദ്യം ചെയ്ത് 1970 ഫെബ്രുവരിയിൽ സ്വാമി കേശവാനന്ദ ഭാരതി എന്ത് ചെയ്യുന്നു, സുപ്രീം കോടതിയെ സമീപിക്കുന്നു. കേസ് പക്ഷേ കേശവാനന്ദ ഭാരതി തോറ്റത്. ആ സ്വത്തുക്കൾ ഭൂപരിഷ്കരണ നിയമപ്രകാരം ഏറ്റെടുക്കാൻ അന്നത്തെ കേരള സർക്കാർ തീരുമാനിക്കുന്നു. ഇത് ചോദ്യം ചെയ്ത് 1970 ഫെബ്രുവരിയിൽ സ്വാമി കേശവാനന്ദ ഭാരതി എന്ത് ചെയ്യുന്നു, സുപ്രീം കോടതിയെ

ഭരണഘടനാ ഭേദഗതിക്ക് പാർലമെന്റിന് അധികാരം നൽകുന്നത് ഭരണഘടനയുടെ 368 അനുച്ഛേദം ആണ്. ഈ അനുച്ഛേദത്തിൽ പാർലമെന്റിന്റെ അധികാരത്തിന് പരിധിയുള്ളതായിട്ട് പറയുന്നില്ല. അതിനർത്ഥം മൌലികാവകാശങ്ങളും മറ്റും ഭരണഘടനയിലെ സുപ്രധാന സ്വഭാവം ഉൾപ്പെടെ തിരുത്താൻ പാർലമെന്റിന് അധികാരമുണ്ടാകുമോ എന്നൊരു ചോദ്യം വന്നു. ആ ചോദ്യമാണ് അന്നത്തെ ചീഫ് ജസ്റ്റിസ് എസ് എം സിക്രിയുടെ നേതൃത്വത്തിലുള്ള 13 ബെഞ്ചിന് മുൻപാകെ എത്തിയത്. ഭരണഘടനയിൽ പറയുന്ന മൌലികാവകാശങ്ങൾ എടുത്തുകളയുന്ന ഭേദഗതികൾ കൊണ്ടുവരാൻ ഒരു പാർലമെന്റിനും അധികാരമില്ല എന്ന് ഗോലക്നാഥ് കേസിൽ സുപ്രീംകോടതിയുടെ 11 ബെഞ്ച് വിധിച്ചു. ഇതുകൂടി ലക്ഷ്യമിട്ടിട്ടാണ് ചരിത്രപരമായ വിധി വന്നത്. 1972 ഒക്ടോബർ 31 13 ബെഞ്ചിൽ വാദം കേൾക്കുന്നു. ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഇത്രയധികം ദിവസം വാദം കേട്ട മറ്റൊരു കേസില്ല എന്നാണ് പറയുന്നത്. 1973 മാർച്ച് 23 വാദം പൂർത്തിയായത്. 72 തുടങ്ങിയിട്ട് കേട്ടോ, ആകെ 68 ദിവസം സുപ്രീംകോടതി കേസിൽ വാദം കേട്ടു. ഇത്രയും ദീർഘമായിട്ടുള്ള ഒരു വാദം ഒരു കേസിലും അതിനു മുമ്പോ ശേഷമോ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ 73 ഏപ്രിൽ 24 സുപ്രീംകോടതി ആ വിധി പറയുകയാണ്. 13 ബെഞ്ചിൽ ചീഫ് ജസ്റ്റിസ് എസ് എം സിക്രി ഉൾപ്പെടെ 7 708 പേജുകൾ വരുന്ന വിധിന്യായത്തിൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ മാറ്റിമറിക്കുന്ന ഭേദഗതി കൊണ്ടുവരാൻ പാർലമെന്റിന് അധികാരമില്ല എന്ന സുപ്രധാന വിധി വന്നു. അതായത് അധികാരത്തിന്റെ ഇതിൽ എത്തിക്കഴിഞ്ഞാൽ ഭരണഘടനയെ അങ്ങ് പൊളിച്ചെഴുതാമെന്ന് വിചാരിച്ച നടക്കൂല എന്ന് സുപ്രീംകോടതി പറഞ്ഞ ഒരു ദിവസമായിരുന്നു അത്. ആ വിധിയുടെ പശ്ചാത്തലവും അതിന്റെ അനന്തര ഫലമൊക്കെ നമുക്ക് അടിയന്തരാവസ്ഥയിൽ കാണാം. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരും സുപ്രീംകോടതിയും തമ്മിൽ ശക്തമായിട്ടുള്ള ഏറ്റുമുട്ടൽ നിൽക്കുന്നു. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള തുടങ്ങി ഇന്ദിരാഗാന്ധിയുടെ സുപ്രധാന തീരുമാനങ്ങൾ സുപ്രീംകോടതി അസാധുവാക്കുന്നത് നമ്മൾ കണ്ടു. ഇത് മറികടക്കാൻ തുടർച്ചയായിട്ടുള്ള ഭരണഘടനാ ഭേദഗതികൾ പാർലമെന്റിൽ ശക്തമായിട്ടുള്ള ഭൂരിപക്ഷം ഉപയോഗപ്പെടുത്തിയിട്ട് ഇന്ദിരാഗാന്ധി കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാരും ഒരു ഭാഗത്ത് സുപ്രീംകോടതിയും തമ്മിലുള്ള നിയമ പോരാട്ടം ശക്തമാകുന്നു. ഭരണഘടനയുടെ പല അനുച്ഛേദങ്ങളും ഇന്ദിരാഗാന്ധി മാറ്റിയെഴുതുന്നു. ഇതോടെ അനുച്ഛേദം 368 നൽകുന്ന അധികാര ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന് പാർലമെന്റിന് സംശയം വരുന്നു. അങ്ങനെ അടിയന്തരാവസ്ഥ കാലത്ത് കൊണ്ടുവന്ന ജനാധിപത്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന നിരവധി ഭരണഘടനാ ഭേദഗതികൾ പിന്നീട് സുപ്രീംകോടതി അസാധുവാക്കിയത് കേശവാനന്ദ ഭാരതി വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഈ ഒരു വിധി, അല്ലെങ്കിൽ ഈ ഒരു കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത് ഇന്ത്യയുടെ നീതിന്യായം, ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ, ഇന്ത്യയുടെ ഭരണഘടനയുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമുള്ളതായിട്ട് മാറുന്നത്. പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സ്പീക്കർ ഇവരുടെ തെരഞ്ഞെടുപ്പ് കോടതിയിൽ ചോദ്യം ചെയ്യുന്നത് വിലക്കുന്ന ഭരണഘടനയുടെ 39 ഭേദഗതി, പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സ്പീക്കർ തുടങ്ങിയവർക്കെതിരെ സിവിലോ ക്രിമിനലോ ആയ കേസുകൾ അവരുടെ ഭരണകാലത്തോ അതിനുശേഷമോ രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്ന ഭേദഗതി, ഇതെല്ലാം എടുത്തു കളഞ്ഞത് ഈ ഒരു വിധിയുടെ പശ്ചാത്തലത്തിലാണ്. എല്ലാവരും അക്കൗണ്ടബിൾ ആണ് എന്ന് ആയ ഈ ഒരു കേസിന്റെ പശ്ചാത്തലത്തിലാണ് എല്ലാവരും നിയമത്തിന് മുന്നിൽ സമന്മാരാണ്. അത് നിങ്ങൾ ഭരിക്കുന്ന സമയത്തോ ഭരിക്കാത്ത സമയത്തോ ഒന്നും ഇല്ല എന്നതടക്കമുള്ള ചരിത്രപരമായിട്ടുള്ള വിധി. പക്ഷേ ഭയങ്കര പകപോക്കലാണ് ഇന്ദിരാഗാന്ധി പിന്നീട് കാണിച്ചത് സുപ്രീംകോടതിയിലെ ജഡ്ജിമാരോട്. കേശവാനന്ദ ഭാരതി വിധിയോട് അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന ഇന്ദിരാഗാന്ധി ജനാധിപത്യ വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു എന്നാണ് അന്ന് മാധ്യമങ്ങളൊക്കെ എഴുതിയത്. ഭൂരിപക്ഷ വിധി എഴുതിയ 3 ജഡ്ജിമാർക്ക്, അതായത് ഏറ്റവും മുതിർന്ന ജഡ്ജിനെ ചീഫ് ജസ്റ്റിസ് ആക്കലാണല്ലോ കീഴ്വഴക്കം, പക്ഷേ ഇന്ദിരാഗാന്ധി ആ കീഴ്വഴക്കം ആദ്യമായിട്ട് തെറ്റിച്ചു. അനുകൂലമായിട്ട് എഴുതിയ ആൾക്ക് ചീഫ് ജസ്റ്റിസ് പദവി കൊടുത്തു. അങ്ങനെ ഇന്ദിരാഗാന്ധി ചെയ്ത, നമുക്കറിയാം ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്ന രീതിയിലൊക്കെ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് കാണിച്ചതും അല്ലെങ്കിൽ സുപ്രീംകോടതിയുമായിട്ടുള്ള ഏറ്റുമുട്ടലുണ്ടായ കാര്യങ്ങളൊക്കെ അവർ മറികടന്നിട്ട് ഏപ്രിൽ 26 ഉത്തരവിറക്കി. ഇന്ത്യൻ ജനാധിപത്യത്തിലെ കറുത്ത ദിനമെന്നാണ് നിയമലോകം ആ ദിവസത്തിനെ വിശേഷിപ്പിച്ചത്. കാരണം ഇതുവരെ ഇല്ലാത്ത കീഴ്വഴക്കം ഉണ്ടാക്കിയിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി പറഞ്ഞ ആളെ മാത്രം ചീഫ് ജസ്റ്റിസ് ആക്കുക. എന്നിട്ട് ഈ ചീഫ് ജസ്റ്റിസ് എന്ത് ചെയ്തു എന്നറിയോ, ഈ കേസ് വീണ്ടും പുനഃപരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധിയെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളിലേക്ക് പോയി. പക്ഷെ എന്ത് ചെയ്തു, അതും നടക്കുന്ന കാര്യമല്ല, ആ ബെഞ്ചിനെ തന്നെ സ്റ്റേ ചെയ്ത് അതും ഭരണഘടനയുടെ പാർലമെന്റിന്റെ അധികാരം ഉപയോഗിച്ചിട്ട് അത് പോകുന്നു. പാർലമെന്റാണോ ഭരണഘടനയാണോ സുപ്രീംകോടതിയാണോ ഏറ്റവും വലുത് നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയാണ് നമ്പർ വൺ. അതെ, അത് തെളിയിച്ചുകൊണ്ടുള്ള എന്തായാലും അടിസ്ഥാന ഘടനയിൽ ഒരു പാകിസ്ഥാന്റെ ബന്ധം കൂടി ഉണ്ട് കേട്ടോ ഈ കേശവാനന്ദ ഭാരതി കേസിൽ. ആ വിധിയിൽ വ്യക്തമാകുന്ന ഭരണഘടനയുടെ അടിസ്ഥാന തത്വം ഇന്ത്യൻ സുപ്രീംകോടതി സ്വീകരിക്കുന്നത് എവിടുന്നാണെന്നറിയോ, പാകിസ്ഥാൻ സുപ്രീംകോടതിയിലെ ഒരു സുപ്രധാന വിധിയെ ഉദ്ധരിച്ചിട്ടാണ്. അതായത് ഭരണഘടനയുടെ മൌലികമായ തത്വങ്ങളിൽ മാറ്റം വരുത്താൻ പ്രസിഡന്റിന് അവകാശമില്ല, അധികാരമില്ല എന്ന് പാകിസ്ഥാന്റെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് കോർണീലിയസ് അന്ന് വിധിച്ചിരുന്നു. 1961 ജസ്റ്റിസ് മധോൽക്കർ ഈ വിധി ഉദ്ധരിച്ചിട്ടാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനാ തത്വം ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ കൊണ്ടുവരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ, നമ്മുടെ ഭരണഘടന, ജനാധിപത്യം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന് നമ്മൾ കടപ്പെട്ടിരിക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടും കേശവാനന്ദ ഭാരതി എന്ന് പറയുന്ന നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ഇടനീർ മഠാധിപതിയായിരുന്ന ഒരു മനുഷ്യനോടുകൂടിയാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു കേസ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വന്നില്ലായിരുന്നുവെങ്കിൽ പാർലമെന്റ് തങ്ങൾക്കുള്ള അധികാരവും തങ്ങൾക്കുള്ള അംഗബലവും ഉപയോഗിച്ചിട്ട് ഭരിക്കുന്ന

0: സർക്കാർ ഏത് വിധേനയും എല്ലാ നിയമങ്ങളും മാറ്റി എഴുതുമായിരുന്നു. നമ്മളിപ്പോഴും കാണുന്നുണ്ട് മാറ്റി മാറ്റി മാറ്റാനുള്ള പരമാവധി ശ്രമം. പക്ഷെ പേടിയാണ് സുപ്രീം കോടതി അതുപോലെ ഇന്ത്യയുടെ ഭരണഘടന അത് മാറ്റിയാനോ അത് പൊളിച്ചെഴുതാനോ മൗലിക അവകാശങ്ങളിൽ മേൽ കൈകടത്താൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
1: നമ്മൾ പലപ്പോഴും ഇന്ദിരാഗാന്ധിനെ നമ്മൾ അദ്ദേഹത്തിന്റെ പല സ്റ്റോറീസ് ഒക്കെ നമ്മൾ കേൾക്കുമ്പോഴും ആ സമയത്ത് ജീവിച്ചിരുന്നവരാണെങ്കിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് ശരിക്കും സത്യത്തിൽ ഒന്ന് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ബോൾഡായിട്ടുള്ള ഒരു എന്താ പറയുക ഫിയർലെസ് ആയിട്ടുള്ള ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കരല്ലേ.
0: എല്ലാത്തിനും കാറ്റിൽ പറത്തിക്കൊണ്ട് സുപ്രീം കോടതി എല്ലാം പിരിച്ചു വിട്ടുകൊണ്ട് എപ്പോഴും എപ്പോഴും ബില്ല് പാസ്സാക്കും അല്ലെങ്കിൽ പുതിയ അധികാരം കൊണ്ടുവരും അത് സുപ്രീം കോടതി ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെ ബഹളം പ്രശ്നമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ അധികാരം ഉപയോഗിച്ചിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ്.
1: ഇപ്പൊ ഒരു ബില്ല് പാസ്സാക്കണമെങ്കിൽ അതും കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പേടിയാ ആ ഒരു സിറ്റുവേഷൻ. അതാണ് അന്ന് അത്രയും വലിയൊരു മാറ്റം ഉണ്ട്. എന്തായാലും ചരിത്രങ്ങളാണ്
0: ശരിക്കും. ഇന്നത്തെ ദിവസം 51 വർഷമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ 51-ാം ആണ്.
1: തീർച്ചയായിട്ടും എന്തായാലും ഒരുപക്ഷെ ഇതൊക്കെ അറിയാത്തവർക്ക് ഒരു വലിയൊരു നോളജ് തന്നെയായിരിക്കും. ഇതൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെയായിരുന്നു നമ്മുടെ ഇന്ത്യ വന്ന വഴിയാണ് ഇതൊക്കെ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് എന്താ സംഭവത്തിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: Evergreen Partigal was brought to you by Bashabai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: ഓൾറൈറ്റ്, അങ്ങനെ Z5 ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ നേടാനുള്ള ചോദ്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം കുറേ പേര് മച്ച് അവൈറ്റഡ് ആയിട്ടുള്ള ഒരു കോൺടെസ്റ്റ് തന്നെയാണ് Z5. കാരണം ഒരുപാട് മലയാള സിനിമകൾ നമുക്ക് തിയേറ്ററിൽ നഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ കാണാൻ പറ്റാതിരുന്നിട്ടുള്ള പല സിനിമകളും നമുക്ക് ആ ദൃശ്യ മികവോടെ തന്നെ നമുക്ക് ആ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഗംഭീര പ്ലാറ്റ്ഫോമാണ് Z5 എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. Z5 ഉള്ള ഒരു സിനിമ, ആ സിനിമയുടെ ഒരു സോങ് പോർഷൻ. ഇത് വളരെ ഈസി ആയിട്ടുള്ളതാണ്. ഞാൻ ഫസ്റ്റ് ഡേ ഭയങ്കര ടഫായിട്ട് ഞാൻ ചോദിച്ചത് എന്നോട് ഒരുപാട് പേര് പറഞ്ഞു, പക്ഷേ എന്തിനാണ് ഇങ്ങനെ ടഫ് ചോദിക്കും, ഞങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞു. ശരി, നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ. നിങ്ങൾ പക്ഷേ ആദ്യം മെസ്സേജ് ഇവിടെ അയക്കണം കേട്ടോ. Z5 റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർത്ത് 0585829220 റൈറ്റ് ആൻസർ അയക്കുന്ന ഒരാൾക്ക് ഇന്ന് ഞാൻ ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷനാണ് നിങ്ങൾക്ക് അയക്കാനായിട്ട് പോകുന്നത്. സോ കേട്ടോളൂ, വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സോങ്ങാണ്.

ഏതാണ് സിനിമ? അതാണ് എന്റെ ചോദ്യം. അപ്പോ സീ ഫൈവ് സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർത്ത് 0585829220 വേഗം അയച്ചാൽ ഒരു പക്ഷെ നിങ്ങൾക്കാവാം ഒരു വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഏകദേശം 250 dirhams അപ്രോക്സിമേറ്റ്ലി അത്രയാണ് സീ ഫൈവിന്റെ ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ. അതാണ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടാനായിട്ട് പോകുന്നത് ഒരു ഉത്തരത്തിലൂടെ കേട്ടോ. അപ്പൊ ഇതേതാണ് സിനിമ എന്ന് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചോളൂ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഓപ്പറേഷൻ അനന്ത പ്രഖ്യാപിച്ചു.
2: ഒരിടവേളയ്ക്ക് ശേഷം തമിഴകത്തിന്റെ സൂപ്പർ താരം ആര്യ മലയാളത്തിലേക്ക് എത്തുന്ന ബിഗ് ബജറ്റ് ചലച്ചിത്രം
3: ചോര കൊണ്ടുള്ള കടം ചോര കൊണ്ടേ ഞങ്ങൾ ഇതുവരെ തീർത്തിട്ടുള്ളൂ.
2: ടിയാൻ എന്ന കൾട്ട് ക്ലാസിക്കിന് ശേഷം മുരളി ഗോപിയുടെ രചനയിൽ ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്നു. ഒരു നഗരത്തിന്റെ കഥ പറയുന്ന ആക്ഷൻ പാക്ഡ് ത്രില്ലർ ചിത്രം. ആര്യയോടൊപ്പം മുരളി ഗോപി, ഇന്ദ്രൻസ്, സുനിൽ, വിജയരാഘവന്, നിഖില വിമൽ, റജീന കസാൻഡ്ര തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. അനന്തൻകാട് ജൂൺ 25 GCC റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടി വി. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ, നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
5: നീ അറിഞ്ഞില്ലേ, മുത്തിനയിൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളി ക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ് കൂടാതെ ജനറൽ മെഡിസിൻ, ENT, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കൂടെ കീഴിൽ.
4: താങ്ക് ഗോഡ്, ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലട മോനെ,
5: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനയിൽ അല്ലൂർ പോളി ക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0438578 4 1.
6: Allur Polyclinic, caring for you and your family.

0: അമ്മോനെ എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
1: ശ്രദ്ധിക്കണ്ടാ
0: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
2: അണ്ണം പേടിക്കണ്ട,
3: വണ്ടി നേരെ അഡ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
0: അമ്പാണ് എന്നാ വേഗം പോ അഡ്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട. അമ്പാണ്
4: അണ്ണ ശ്രദ്ധിക്ക.
5: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ, ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വെനസ്വേലൻ ഭൂചലനത്തിൽ നൂറുകണക്കിന് മരണം. വീണാട്ടി വീണ്ടും ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്യൽ രണ്ടാം തവണ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വെനസ്വേലയെ ദുരന്ത ഭൂമിയാക്കി വൻ ഭൂകമ്പം. തലസ്ഥാനമായ കരക്കാസിലും ലാ ഗുയറ തുറമുഖ നഗരത്തിലും കനത്ത നാശനഷ്ടമുണ്ടായി. നൂറുകണക്കിലേറെ പേർ മരിച്ചുവെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. മരണസംഖ്യ 1000 കടന്നേക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഭൂകമ്പത്തിന് പിന്നാലെ വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യറാക്വ പ്രവിശ്യയിൽ 13.1 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. തുടർച്ചയായി 2 ഭൂകമ്പങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ട്. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണാട്ടി വീണ്ടും ഇഡിക്ക് മുന്നിൽ ഹാജരായി. ഈ മാസം 29 ഹാജരാകാനായിരുന്നു നേരത്തെ നിർദ്ദേശിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് വിളിച്ചു വരുത്തിയെന്നാണ് റിപ്പോർട്ട്. ഇത് രണ്ടാം തവണയാണ് ഇഡി വീണയെ ചോദ്യം ചെയ്യുന്നത്. SFIO രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയിൽ തിടുക്കത്തിൽ തീരുമാനമുണ്ടാകില്ലെന്ന് റിപ്പോർട്ട്. വിശദമായ ചർച്ച നടത്താൻ UDFൽ തീരുമാനം. ഫിനാൻസ് ബില്ലിൽ നികുതി ഘടന വന്നാലും എക്സൈസ് കമ്മീഷണറുടെ പ്രത്യേക അനുമതി ഇല്ലാതെ വിൽപ്പന നടക്കില്ലെന്ന് വിശദീകരണം. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളുടെ നിലപാട് പ്രധാനം. മദ്യ നികുതി ഇളവ് വേണ്ടെന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. UDF യോഗത്തിൽ ലീഗ് നിലപാട് വ്യക്തമാക്കും. അതേസമയം നികുതി ഘടന പിൻവലിക്കാത്തത് സർക്കാരിനെതിരെ വീണ്ടും ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച നടപടിയിൽ സർക്കാരിനെതിരെ വിമർശനം കടുപ്പിച്ച LDF. തീരുമാനം UDFിന് വിട്ട മുഖ്യമന്ത്രിയുടെ നടപടി ജനങ്ങളെ വിഡ്ഢികളാക്കാനെന്ന് CPM മുഖപത്രത്തിൽ ലേഖനം. മദ്യലോബിയുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ തെളിവാണിതെന്ന് എഡിറ്റോറിയലിൽ വിമർശനം. മുസ്ലിം ലീഗ് അഴിമതിക്ക് കുടപിടിക്കുന്നുവെന്ന ആരോപണം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് അഴിമതിയാണെന്ന് പറഞ്ഞ VD സതീശൻ ഇന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് അതേ അഴിമതിക്ക് ചുക്കാൻ പിടിക്കുകയാണെന്നും എഡിറ്റോറിയലിൽ വിമർശനമുണ്ട്. PM നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ തീരുമാനമെടുക്കാനായി സർക്കാർ രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ ആദ്യ യോഗം ചേർന്നു. യോഗത്തിൽ പ്രാഥമിക ചർച്ച മാത്രമാണ് ഉണ്ടായത്. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി തൽസ്ഥിതി വിശദീകരിച്ചു. വിശദമായി വീണ്ടും ചർച്ച നടത്താൻ യോഗത്തിൽ ധാരണയായി. മദ്യനയത്തിൽ നേരത്തെ ചർച്ച നടക്കണമായിരുന്നു എന്നിപ്പോൾ VM സുധീരൻ മാധ്യമങ്ങളെ കാണുകയാണ്. ചർച്ച നടത്തിയിരുന്നുവെങ്കിൽ വിവാദം ഒഴിവാക്കാമായിരുന്നുവെന്നാണ് VD സതീശൻ VM സുധീരന്റെ പ്രതികരണം. VM സുധീരൻ ഇപ്പോൾ സർക്കാരിന്റെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതൃപ്തി പരസ്യമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ്. മാധ്യമങ്ങളെ കാണുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ്. മദ്യ നികുതിയിലെ ഇളവിൽ നേരത്തെ തന്നെ ചർച്ച നടക്കണമായിരുന്നു, വീഴ്ചയാണ്. ചർച്ച നടത്തിയിരുന്നുവെങ്കിൽ വിവാദം ഒഴിവാക്കാമായിരുന്നുവെന്ന് മാധ്യമങ്ങളോട് പരസ്യമായി തന്നെ പ്രതികരിക്കുകയാണ് മുതിർന്ന നേതാവ് VM സുധീരൻ. കാപ്പാക്കേസിൽ ജയിലിൽ കഴിയുന്ന BJP കൌൺസിലർ സുഗതനെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാനുള്ള നീക്കവുമായി BJP. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരു ദിവസത്തെ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കും. പല ദൈവങ്ങളുടെ പേരിലുള്ള സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കിയതിനു പിറകെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 19 BJP അംഗങ്ങൾ ഇന്നലെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ഈശ്വരനാമത്തിലായിരുന്നു 19 പേരും മേയർക്ക് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനിടെ പുനർ സത്യപ്രതിജ്ഞയ്ക്ക് എതിരെ കോൺഗ്രസ് രംഗത്ത്. 20 BJP അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പിൻവാതിലൂടെ നടത്തിയത് ദുരൂഹമെന്ന് കോൺഗ്രസ് നേതാവും കൌൺസിലറുമായ ശബരിനാഥൻ ആരോപിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ ബ്രസീൽ നോക്കൌട്ട് റൌണ്ടിൽ. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് കാനറികൾ യൂറോപ്യൻ കരുത്തുമായി എത്തിയ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ചത്. വിനീഷ്യസ് ജൂനിയറിന്റെ ഇരട്ട ഗോൾ കരുത്തിലാണ് ബ്രസീൽ സ്കോട്ട്ലൻഡിനെ തകർത്തെറിഞ്ഞത്. നെയ്മർ കളിയുടെ 75 മിനിറ്റിൽ കളത്തിലിറങ്ങി. ഏറെക്കാലത്തിനു ശേഷമായിരുന്നു ദേശീയ ജേഴ്സിയിൽ നെയ്മർ കളത്തിലിറങ്ങിയത്. ഫിഫ ലോകകപ്പ് മത്സരത്തിൽ മൊറോക്കോയെ ഉറപ്പിച്ച ഹേദി കീഴടങ്ങി. 2-4 ഗോളുകൾക്കാണ് മൊറോക്കൻ ജയം. ഇതോടെ ഗ്രൂപ്പ് സിയിൽ നിന്ന് 2 സ്ഥാനക്കാരായ മൊറോക്കോ നോക്കൌട്ടിൽ കടന്നു. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഖത്തറിനെ 3-1 തോൽപ്പിച്ച ബോസ്നിയ. വിജയത്തോടെ ബോസ്നിയ നോക്കൌട്ട് സാധ്യതകൾ സജീവമാക്കിയപ്പോൾ ഖത്തർ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ലോകകപ്പിൽ മെക്സിക്കോ ചെക്ക് റിപ്പബ്ലിക് മത്സരത്തിൽ മെക്സിക്കോയ്ക്ക് വിജയം. നോക്കൌട്ടിൽ കടന്നു യുവയിൽ വരും ദിവസങ്ങളിൽ മഴയ്ക്കും പൊടിക്കാറ്റിനും സാധ്യത. താപനില കുറയും. അലയൻ ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിൽ കഴിഞ്ഞ ദിവസം ശക്തമായ മഴ പെയ്തിരുന്നു. വാരാന്ത്യം വരെ അസ്ഥിര കാലാവസ്ഥയ്ക്ക് സാധ്യത. മോശം കാലാവസ്ഥയിൽ വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. ഷാർജ എമിറേറ്റിൽ പൊതു പാർക്കിംഗ് സമയം അർദ്ധരാത്രി വരെയാക്കി. ജൂലൈ 1 മുതൽ ഇത് നിലവിൽ. ഇതോടെ മഞ്ഞ സൈൻബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ള പാർക്കിംഗ് ഏരിയകൾ ഇനി മുതൽ നീല പാർക്കിംഗ് സോണുകൾക്ക് സമാനമാകും. രാവിലെ 8 മുതൽ രാത്രി 12 വരെയാണ് ഇനി പുതിയ പാർക്കിംഗ് സമയം. അടുത്ത വാർത്ത 10 മണിക്ക്.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 9:06.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: മഴയ്ക്ക് സാധ്യതയുള്ള ദിവസമാണ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 58%.
1: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico! United States! Canada!
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
4: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Ras Al Khaimah, education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Ras Al Khaimah and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
1: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളോടെ ഉള്ളത്. സമയം 9:14 ആയിരിക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വാട്സാപ്പിൽ സന്ദേശങ്ങൾ അയക്കുന്നു. നമ്മളിൽ പലർക്കും അത്ര വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ മലേഷ്യ, സിംഗപ്പൂർ, അല്ലെങ്കിൽ തായ്വാൻ, കൊറിയ അങ്ങനെ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഈ ഏറ്റവും വലിയൊരു വിഷയങ്ങൾ കണ്ടിരിക്കുന്നത്. എക്സാക്ട് രാജ്യങ്ങൾ പറയാം: മലേഷ്യ, ബ്രസീൽ, സിംഗപ്പൂർ, തായ്വാൻ, വിയറ്റ്നാം, ഇത്രയും രാജ്യങ്ങളിലാണ് ഈ വാട്സാപ്പ് വഴിയിട്ടുള്ള ഇത് വലിയൊരു സുരക്ഷാ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. ആക്ച്വലി ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ സെക്യൂരിറ്റി ഇതായിട്ടുള്ള നമ്മുടെ കാസ്പെർസ്കി, അവർ തന്നെയാണ് ഇതിനെ പറ്റിയിട്ടുള്ള വാർത്തകൾ വെളിയിൽ വിട്ട്. അതായത് നമ്മുടെ സുഹൃത്തുക്കളുടെ അക്കൗണ്ടുകൾ, നേരത്തെ ഹാക്ക് ചെയ്തപ്പെട്ട സുഹൃത്തുക്കളുടെ അക്കൗണ്ടുകൾ, അത്തരത്തിലുള്ള അക്കൗണ്ടുകളിൽ നിന്നായിരിക്കും നമുക്ക് മെസ്സേജ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ഒരു സുഹൃത്ത് നമുക്കൊരു മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് എന്താണ് നമ്മുടെ സുഹൃത്തല്ലേ അയച്ചതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ഓപ്പൺ ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു മെസ്സേജ് വരുന്നത് അതൊരു ഡോക്യുമെൻറ്റ് ഫയലായിരിക്കും വരുന്നത്. ആ ഡോക്യുമെൻറ്റ് ഫയൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഇതിനകത്ത് കെട്ടു പോകുന്നത്. പലപ്പോഴും ഒരു ഡോക്യുമെൻറ്റ് ഫയൽ വരുമ്പോൾ ഡോട്ട് എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ ഒരു സുഹൃത്താണ്, എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു ഡോക്യുമെൻ്റ് അയച്ചു, ഒരു വീഡിയോ ഫയലാണ് അയച്ചത്, ഞാൻ അയക്കാനായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ അയച്ച സമയത്ത് പൊതുവേ അത് MOV അല്ലെങ്കിൽ MP4 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്നലെ സിപ്പ് ഫയലായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ സിപ്പ് ഫയൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത സമയത്ത് എനിക്ക് എൻ്റെ ലാപ്പിൽ ഡൗൺലോഡ് ചെയ്തു, ഞാൻ സിപ്പ് എക്സ്ട്രാക്ട് ചെയ്യാൻ നോക്കിയ സമയത്ത് എനിക്കത് പറ്റിയില്ല. അപ്പോൾ എന്തോ ആ ഫയലിനൊരു എററാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതല്ലാതെ സിപ്പ് ഫയൽ നമ്മുടെ വാട്സാപ്പിൽ ഡോക്യുമെൻ്റ് ആയിട്ട് വരും. ഇതുപോലെ അതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. MOV, MP4 അല്ലാതെ മറ്റൊരു ഫയൽ എന്നാണ് ഇതെല്ലാം എല്ലാവർക്കും നമുക്കറിയാം. സിപ്പ് ഫയലായിട്ടും നമ്മൾ പല ഡോക്യുമെൻസൊക്കെ അയക്കാറുള്ളു. പക്ഷേ .vb സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വന്നാൽ അത് ഓപ്പൺ ചെയ്യരുത് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും മുന്നിലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ കാസ്പെർസ്കി ഇത്തരത്തിലുള്ളൊരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ സിംഗപ്പൂരിൽ ഞാൻ ഈ പറഞ്ഞ ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ അവരുടെ ഫ്രണ്ട്സിൻ്റെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ സ്ക്രിപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഏതെങ്കിലും ഒരു കമ്പനിയുടെ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അക്കൗണ്ട് ബാലൻസോ, അപ്പോൾ നമ്മൾ വിചാരിക്കും ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മൾ വർക്കിംഗ് അവേഴ്സിൽ നമ്മൾ വളരെ ബിസി ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇത് തുറന്ന് നോക്കാമെന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മാൽവെയർ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലാപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലോ ഇൻസ്റ്റാൾ ആവുകയാണ്. അതുവഴി പിന്നെ നമ്മൾ പോലും അറിയാതെ പല കാര്യങ്ങളും, ഈ പല എന്താ പറയുന്നത് ഇടപാടുകളും, ഒരുപക്ഷെ നമ്മുടെ ബാങ്കിൻ്റെ ഇടപാടുകൾ പോലും ഇതിന് നടത്താൻ വേണ്ടി പറ്റുമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് ഭാഷകളുണ്ട്. ഇംഗ്ലീഷ് മാത്രമല്ല, പോർച്ചുഗീസ്, ഫ്രഞ്ച്, ജർമ്മൻ, മലായ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത ഭാഷകളിലാണ് ഈ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. സത്യം പറഞ്ഞാൽ ഇത് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മൾ പലപ്പോഴും നമ്മൾ എന്തിലാണ് ക്ലിക്ക് ചെയ്യുന്നതെന്നുള്ളത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെ എനിക്ക് ഫേസ്ബുക്കിൽ എൻ്റെ ഒരു ഫേക്ക് അക്കൗണ്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്, ഒരു രണ്ടാഴ്ചയായി. അപ്പോൾ ഈ ഫേക്ക് അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് പലരും മെസ്സേജ് അയക്കുന്നുണ്ട്. അവർക്ക്, എൻ്റെ സുഹൃത്തുക്കൾക്ക് പലരും ഈ എന്താ, നമ്മൾ ഒരു പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാം വന്നതോടെ നമ്മൾ ഫേസ്ബുക്ക് അത്രയും വലിയായിട്ട് യൂസ് ചെയ്യാറില്ല, അതാണ് ഒരു മെയിൻ കാര്യം. അപ്പം നമ്മളിത് അത്രയും വല്ല അറിയില്ല. അപ്പം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു വന്നു, അവർ എൻ്റെ ഏതോ ഒരു ഫോട്ടോ എടുത്തിട്ട് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ ആദ്യം, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തെ നമുക്ക് ആദ്യം ഒരു ഇത് തോന്നില്ലോ, ഹിന്ദിയാണ് ഉടായ്പാണ് എന്നുള്ള കാര്യം. പക്ഷേ നമ്മുടെ ഭാഷയിൽ തന്നെ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു, ഇപ്പോൾ AI ഒക്കെ ഉണ്ടല്ലോ, എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാമല്ലോ, അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ചുകൂടെ വിശ്വസിച്ചു പോകും. അപ്പോൾ ഞാൻ പറയുകയാണ്, നമ്മൾ ഏത് വിധേനയും നമ്മുടെ രീതിയിൽ നമ്മുടെ ഫോണുകളൊക്കെ തന്നെ ഹാക്ക് ചെയ്യാം അല്ലെങ്കിൽ വേറെ രീതിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ വേണ്ടാത്ത ഫയലുകളിൽ കയറാതിരിക്കുക, വേണ്ടാത്ത സൈറ്റുകളിൽ കയറാതിരിക്കുക. ചില സൈറ്റ്സ് ഉണ്ട്, നമ്മളിപ്പം ഏതെങ്കിലും ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യാനായിട്ടോ നമ്മളല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് ക്ലിക്ക് ചെയ്ത ഒരു 4-5 സൈറ്റ് വേറെ അങ്ങ് പടപടപടയെന്ന് അങ്ങ് ഓപ്പൺ ആവും, നമുക്കൊന്നും അറിയത്ത് പോലും ഇല്ല. അപ്പോൾ നമ്മൾ അത് ചിലപ്പോൾ ഒരു പക്ഷേ അത് ക്ലോസ് ചെയ്യാൻ നോക്കുമ്പോൾ അവിടുന്ന് ഒരു 3-4 സൈറ്റ് വേറെ ഓപ്പൺ ആവും. അപ്പോൾ ഇതൊക്കെ ഭയങ്കരധികം നമ്മൾ രീതിയിൽ സൂക്ഷിക്കേണ്ടതാണ്. കഴിവതും ഞാൻ ഇപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഒരു 2 ഫോൺ എപ്പോഴും നല്ലതാണ്. സത്യം പറഞ്ഞാൽ ഒരു ഫോൺ നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും ബാങ്കിൻ്റെ ഇടപാടുകളും അങ്ങനത്തെ നമ്മുടെ പേഴ്സണൽ കോൺടാക്ട്സും ഒക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെക്കാനും, മറ്റൊരു ഫോണ് വാട്സാപ്പും അതുപോലെ തന്നെ ബാക്കിയുള്ള ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കുറേ ഫയൽസ് അങ്ങോട്ടും ഇങ്ങോട്ട് ചുമ്മാ സെൻഡ് ചെയ്യാനുള്ളവരാണെങ്കിൽ അങ്ങനെ ഒരു സെക്കൻഡറി ഫോണോടെ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫോണിൽ ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസും വരില്ല. നമുക്കവിടെ വാട്സാപ്പും നോക്കേണ്ട, ഒന്നും നോക്കേണ്ട, നമുക്കവിടെ നമ്മുടെ പണമിടപാടുകളും കോളുകളും മാത്രം എന്നുള്ള രീതിയിൽ വെക്കുകയാണ് ഈ സത്യം പറഞ്ഞാൽ. ഇനി ആ അതിലേക്കൊക്കെ വരണമെന്ന് തോന്നുന്നു ഈ ഇത്രയും വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്. എന്താണെങ്കിലും ഇത്തരത്തിലൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഫയലിൻ്റെ ഇതെന്ന് പറയുന്നത് .vb സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ഫയൽ നെയിമിൽ വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു ഡോക്യുമെൻ്റ് വരികയാണെങ്കിൽ നോക്കണ്ട, ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. പക്ഷേ എന്താ പറയുക, നമുക്ക് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ ഒന്ന് ഓർത്ത് വെച്ചോളൂ.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
3: That's
0: 055-666-5859.
6: Home 92.2 FM. Home is a feeling. Amma,
7: what's up? Why did
6: you get AC? Let's go. Let's go. വണ്ടിയുടെ AC അടിച്ചുപോയി.
8: അണ്ണം പേടിക്കണ്ട,
9: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
6: അമ്പാണ്, എന്നാ വേഗം പോ അൽറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം അമ്പാണ്.
7: അണ്ണ ശ്രദ്ധിക്ക.
10: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.
11: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചു കാണിരാജ്.
1: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
4: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
1: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
4: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
1: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ. പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய். Brought to you by ABC Cargo and Courier, number one in GCC.
1: All right, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ. നമ്മുടെ ഷാർജയിലെ കഴിഞ്ഞ മണിക്കൂറിൽ ഉണ്ടായിട്ടുള്ള നമ്മുടെ എമിറേറ്റ്സ് റോഡിലെ ആ ഒരു ട്രാഫിക് സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു കുറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. ആരെങ്കിലും അവിടെ പോകുകയാണെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ലാസ്റ്റ് ലൈൻ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്തേക്കായിരുന്നു. കഞ്ചഷൻ നല്ലപോലെ ഉണ്ടായിരുന്നു ഈ സമയത്ത്. അവിടെ കാണുന്നില്ല എന്താണെന്നുള്ള ആരെങ്കിലും അതിൽ വരുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. നമ്മുടെ അല്ലൈത്ത ടോൾ റോഡിലും സ്റ്റിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലും നമുക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ. എനിക്ക് തോന്നുന്നു നമ്മുടെ ആ വാസൽ വില്ലേജിന്റെ ഒക്കെ ഒരു പാരലായിട്ട് വരുന്ന സ്ഥലത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് ഇതുവരെ ട്രാഫിക് സിറ്റുവേഷൻ ഇച്ചിരി കുറഞ്ഞിട്ടില്ല. രാവിലെ തൊട്ടേ സ്ലോ മൂവിങ് ട്രാഫിക്കാണ്, കൂടുതൽ ബമ്പർ ടു ബമ്പറിനെക്കാട്ടിലും സ്ലോ മൂവിങ്ങാണ്. ഷെയ്ഖ് സയ്യിദ് റോഡും അതുപോലെ തന്നെ അൽക്കിൽ റോഡും ഒക്കെ തന്നെ നല്ല ഫ്രീ ഫ്ലോയിങ് അലൈൻ റോഡും ഫ്രീ ഫ്ലോയിങ് ആയിട്ട് പോകുന്നു. പെട്ടെന്ന് പെട്ടെന്ന് വേറെ നോക്കുന്ന സമയത്ത് എങ്ങും പ്രത്യക്ഷത്തിൽ എങ്ങ് കാണാനില്ല കേട്ടോ. നമ്മുടെ ജെ ബി സിയുടെ ഔട്ടർ സർക്കിളിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്, ചെറിയൊരു കഞ്ചഷൻ, വലിയതല്ല ചെറുതാണ്. എന്താണേലും ഇതൊക്കെ തന്നെയാണ് ഈ സമയത്തെ ട്രാഫിക് സിറ്റുവേഷൻ. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറയാം 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, വേഗം തന്നെ മെസ്സേജ് അയക്കാവുന്നതാണ്.
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
2: You are listening to Sand Dunes with Akshay and with

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Al Noor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Al Noor Polyclinic, Muthina. For appointments, call 04385-7841.
2: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ JM-ന്റെ എസിയാ. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
3: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: Evergreen Partigal was brought to you by Bashabai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: ഓൾറൈറ്റ്, അങ്ങനെ നമ്മുടെ സി ഫൈവിന്റെ റൈറ്റ് ആൻസർ ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. സോ സി ഫൈവിന്റെ എന്താണ് നമുക്ക് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ മികച്ച ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏക പ്ലാറ്റ്ഫോമാണ് സി ഫൈവ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ 275 ദിറം, ഞാൻ മുന്നേ 250 എന്നാണ് പറഞ്ഞത്, 275.99 ദിറംസ് ആണ് ഒരു വർഷത്തേക്കുള്ള പാക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഈ ഒരു ഫെസ്റ്റീവ് സീസണിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ 99.99 AED ഒരു വർഷത്തേക്കുള്ള പാക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം എന്താണേലും ഇതൊരു ചെറിയ ഒരു എന്താ പറയുന്നത് പീരിയഡിലേക്ക് മാത്രമുള്ള ഒരു ഓഫറാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വേഗം പോയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിന് ഷോർട്ട് ടൈം കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, 3 മന്ത്സായിട്ടോ അല്ലെ 1 മന്ത്തായിട്ടോ 3 മന്ത്സ് ആണ് പോയി എടുക്കുന്നതെങ്കിൽ 22.99 ദിർഹംസ് മാത്രമേ ഉള്ളൂ, 23 ദിർഹംസ് അപ്രോക്സിമേറ്റ്ലി. ഇനി 1 മന്ത് ആണെങ്കിൽ 20 ദിർഹംസിന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ട്രൈ ചെയ്യുക, ഈ ഓഫേഴ്സ് എപ്പോഴും വരില്ല. അപ്പോൾ എന്താണേലും ഈ നമ്മൾ ഇന്നത്തെ വിന്നേഴ്സിന് കൊടുക്കാൻ പോകുന്നത് 275 ദിർഹത്തിൻ്റെ 1 ഇയർ സബ്സ്ക്രിപ്ഷൻ സ്വന്തമാക്കിയേക്കുന്ന വ്യക്തി ആരാണ് ഞാൻ നോക്കട്ടെ. റാൻഡമൈസറിൽ കുറേ പേര് എനിക്കിവിടെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആരാണ് ആരാണ് വിന്നർ എന്നുള്ളൊരു കാര്യം എൻ്റെ അടുത്ത് ചോദിച്ച്. ആൻഡ് ഇന്നത്തെ റൈറ്റ് ആൻസർ ഇവിടെ, റൈറ്റ് ആൻസർ സൂപ്പർ ശേഖരനെയാണ്. ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു എല്ലാവരും കറക്റ്റ് ഉത്തരം അയച്ചിട്ടുണ്ട്. അതിൽ നിന്ന് റാൻഡമൈസർ പിക്ക് ചെയ്തേക്കുന്നത് മിസ്റ്റർ ബാസ്റ്റിൻ ആണ്. കൺഗ്രാറ്റുലേഷൻസ് ബാസ്റ്റിൻ. 6492 ആണ് ബാസ്റ്റിൻ്റെ നമ്പർ എൻഡിങ്. സോ ഗ്രേറ്റ് കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ

0: 64 92. എന്നോട് പലരും ചോദിക്കുന്നത് ഏതാണ് നമ്പർ എന്ന്. ബാസ്റ്റിൻ, എനിക്കൊന്ന് ബാസ്റ്റിൻ ആദ്യമായിട്ടാണ് തോന്നുന്നു മെസ്സേജ് അയക്കുന്നത്. ആ ഒരു അക്കൗണ്ടാണ് എനിക്ക് ഇന്ന് ഇവിടെ റാൻഡമൈസർ പൊക്കെ എടുത്ത് എൻ്റെ ഫ്രണ്ടിലേക്ക് ഇട്ടേക്കുന്നത്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ എന്താണെങ്കിലും ബാസ്റ്റിൻ നമ്മുടെ പ്രൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ കോൾ വരുന്നതാണ്. കഴിഞ്ഞിട്ടില്ല, നാളെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, നാളെ ഞാൻ ഇത് തരുന്നുണ്ട്. അപ്പം നിങ്ങൾ റൈറ്റ് ടൈമിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക, ആദ്യം പറയുമ്പോൾ തന്നെ മെസ്സേജ് അയക്കുക. കുറേ പേര് പിന്നെ ഈ സെഡ് വൈ എന്നൊക്കെ അയച്ചിട്ടുണ്ട്, പിന്നെ C5 എന്ന് അയച്ചിട്ടുണ്ട്. Z5 ആണ്, സി അല്ല, ABC അല്ല. അപ്പം സി എന്താ ഏതാണ് ചാനൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ മെസ്സേജ്. കാരണം ഫോർമാറ്റ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കയറില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ അവസാനം ചിലവർ പേര് എഴുതത്തില്ല. അപ്പം ചിലവർ എന്താ പറയുന്നത്, ആൻസർ മാത്രം വയ്ക്കും, അതും പറ്റില്ല. ഫോർമാറ്റ് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറയുന്നു. അപ്പം എന്താണേലും കിട്ടിയവർക്ക് കിട്ടി, ഇനി നാളെ നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ എടുത്ത് പറയുന്നു. അപ്പോൾ ഫോളോ ചെയ്യുക. രാവിലെ ഞാൻ ഒന്നെങ്കിൽ 8 മണി കഴിഞ്ഞിട്ടായിരിക്കും പറയുന്നത്, ഇല്ലെങ്കിൽ നിങ്ങൾ 9 മണി കഴിഞ്ഞിട്ടായിരിക്കും പറയുക. അപ്പോൾ എന്തായാലും നിങ്ങൾ സ്റ്റേറ്റ് ഡ്യൂൺ ചെയ്തു. ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഇല്ല, ഞാൻ ഇങ്ങനെ കറക്റ്റ് സമയം പറഞ്ഞിട്ട് തരാൻ പറ്റത്തില്ല. ഇച്ചിരി നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്യണം. ഞാൻ നാളെ ഇച്ചിരി ടഫ് ക്വസ്റ്റ്യൻ ആക്കട്ടെ, 2 ദിവസം ഞാൻ ഇച്ചിരി ഈസി ആക്കി. എന്നാലും നാളെ ഇച്ചിരി അടിപൊളി ക്വസ്റ്റ്യനുമായിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യാർത്ഥി.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
1: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
2: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം. എല്ലാ എസൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
1: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമരാന്ത്, ബക്ക്വീറ്റ്, കീൻവ.
2: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ്. അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വെനസ്വേലയെ പിടിച്ചുകുലുക്കി ഇരട്ട ഭൂചലനം, മരണസംഖ്യ ഉയരുന്നു. കാനറികൾ നോക്കൌട്ടിൽ വിനീഷ്യസിന് ഇരട്ട ഗോൾ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വെനസ്വേലയെ ദുരന്ത ഭൂമിയാക്കി വൻ ഭൂകമ്പം. തലസ്ഥാനമായ കാരക്കാസിലും ലാഗ്വേറ തുറമുഖ നഗരത്തിലും കനത്ത നാശനഷ്ടമാണുണ്ടായത്. നൂറുകണക്കിന് ആളുകൾ മരിച്ചതായി സംശയിക്കുന്നു. മരണസംഖ്യ ഉയരാനാണ് സാധ്യത. നിരവധി പേർ കെട്ടിട അവശിഷ്ടങ്ങൾക്ക് ഇടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഭൂകമ്പത്തിന് പിന്നാലെ വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തുടർച്ചയായി രണ്ട് ഭൂകമ്പങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ട്. ജപ്പാനിലും ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ശക്തമായ ഭൂകമ്പങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വടക്കൻ ജപ്പാനിൽ റിക്ടർ സ്കെയിലിൽ 6.9 തീവ്രത രേഖപ്പെടുത്തിയ ചലനം അനുഭവപ്പെട്ടു. ജപ്പാനിൽ സുനാമി മുന്നറിയിപ്പോ വലിയ നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി വീണ്ടും ED ഓഫീസിൽ ഹാജരായി. ഈ മാസം 29 ഹാജരാകാനായിരുന്നു നേരത്തെ നിർദ്ദേശിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് വിളിച്ചു വരുത്തിയെന്നാണ് വിവരം. ഇത് രണ്ടാം തവണയാണ് ED വീണയെ ചോദ്യം ചെയ്യുന്നത്. SFIO രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. വീണ ടിയുടെ കുറ്റം തെളിയിക്കാൻ വലിയ അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് മാത്യു കുഴൽനാടൻ MLA. കുറ്റം ചെയ്തുവെന്നുറപ്പ്. വീണയ്ക്ക് പറയാനുള്ളത് ED കേൾക്കട്ടെ. ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ ഇന്ന് തേടാനാകും. അനുബന്ധ തെളിവുകൾ കണ്ടെത്താനാണ് ED നീക്കമെന്ന് മാത്യു കുഴൽനാടൻ. ED കഴിഞ്ഞ ദിവസം ലഭിച്ചതിനേക്കാൾ കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഷോൺ ജോർജ്. ആധികാരിക തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണയ്ക്ക് ഇടപാടുകൾ കൃത്യമായി ബോധ്യപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. PMLA ആക്ട് അനുസരിച്ച് വീണയ്ക്കെതിരെ എന്ത് നടപടിയെടുക്കാൻ കഴിയുമെന്ന് പറയാൻ കഴിയില്ലെന്നും ഷോൺ ജോർജ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് വിഷയത്തിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. നികുതി ഇളവിനുള്ള തീരുമാനം പിൻവലിക്കണം. നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് കോൺഗ്രസിലും UDFലും ചർച്ച ചെയ്യണമായിരുന്നു. പിൻവാതിൽ നടപടി പാടില്ലെന്നും പ്രകടന പത്രികയിലെ ഉറപ്പ് പാലിക്കണമെന്നും VM സുധീരൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ച് മുൻമന്ത്രി MB രാജേഷ്. നികുതി ഇളവ് നൽകി കയ്യോടെ പിടിച്ചപ്പോൾ മുഖ്യമന്ത്രി നുണ പറയുന്നു. ശരവേഗത്തിലാണ് നികുതി ഇളവ് നടപ്പാക്കാനുള്ള ഫയൽ നീക്കം നടന്നത്. മുന്നണിയിൽ പോലും ആരും അറിയരുതെന്ന് മുഖ്യമന്ത്രിക്ക് വാശിയുണ്ടായിരുന്നുവെന്നും പ്രതിപക്ഷം ഇടപെട്ടിലായിരുന്നുവെങ്കിൽ മദ്യനയം UDFൽ ചർച്ചയാകില്ലായിരുന്നുവെന്നും MB രാജേഷ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയിൽ തിടുക്കത്തിൽ തീരുമാനമുണ്ടാകില്ല. വിശദമായ ചർച്ച നടത്താൻ UDF തീരുമാനം. ഫിനാൻസ് ബില്ലിൽ നികുതി ഘടന വന്നാലും എക്സൈസ് കമ്മീഷണറുടെ പ്രത്യേക അനുമതിയില്ലാതെ വിൽപ്പന നടക്കില്ലെന്നാണ് വിശദീകരണം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതന് തിരിച്ചടി. സുഗതനെതിരെ കാപ്പ ചുമത്തിയതിന് ആഭ്യന്തര സെക്രട്ടറി ഇന്നലെ അംഗീകാരം നൽകി. അതേസമയം ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സത്യപ്രതിജ്ഞയ്ക്ക് അവസരം നൽകണമെന്നാവശ്യപ്പെട്ട സുഗതൻ ഹൈക്കോടതിയെ സമീപിക്കും. കാപ്പ ഇളവ് തേടി കാപ്പ ബോർഡിനെയും സമീപിക്കാൻ നീക്കം. പുനർ സത്യപ്രതിജ്ഞ ചട്ടവിരുദ്ധമെന്ന പരാതിയിൽ സർക്കാരും നിയമോപദേശം തേടും. 14 ദിവസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ്. പല ദൈവങ്ങളുടെ പേരിലുള്ള സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കിയതിന് പിന്നാലെ തിരുവനന്തപുരം നഗരസഭയിലെ 19 BJP അംഗങ്ങൾ ഇന്നലെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. തിടുക്കത്തിലുള്ള സത്യപ്രതിജ്ഞയ്ക്കെതിരെ കോൺഗ്രസ് രംഗത്ത്. 20 BJP അംഗങ്ങളുടെ പുനർ സത്യപ്രതിജ്ഞ പിൻവാതിലൂടെ നടത്തിയത് ദുരൂഹമെന്ന് കോൺഗ്രസ് നേതാവും കൌൺസിലറുമായ ശബരിനാഥൻ ആരോപിച്ചു. ലഹരിമരുന്ന് ശൃംഖലകളെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ വിപുലമായ കർമ്മ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. കേരളത്തിലെ ഓപ്പറേഷൻ തുഫാൻ എന്ന് പേരിട്ട മയക്കുമരുന്ന് വേട്ടയുടെ വിപുലമായ പദ്ധതിയാണ് കേന്ദ്രം നടപ്പാക്കുന്നത്. ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾ ശക്തമാക്കുന്നതിനായി തയ്യാറാക്കിയ നാക്കോട്ടിക് കൺട്രോൾ വിഷൻ ഡോക്യുമെന്റ് നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാടിന് സമർപ്പിക്കും. അടുത്ത 3 വർഷത്തേക്കുള്ള കൃത്യമായ ലക്ഷ്യങ്ങളും സമയപരിധികളും നിശ്ചയിച്ചുകൊണ്ടുള്ളതാണ് കർമ്മ പദ്ധതി. സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ സർക്കാർ കോളേജുകളിലെ അതേ നിരക്കിൽ ഫീസ് ഈടാക്കാൻ നിർബന്ധിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി. അങ്ങനെ ചെയ്താൽ അത്തരം സ്ഥാപനങ്ങൾ പൂട്ടേണ്ടിവരും. അത് രാജ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുമെന്നും കോടതിയുടെ നിരീക്ഷണം. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ ബ്രസീൽ നോക്കൌട്ട് റൌണ്ടിൽ. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് കാനറികൾ യൂറോപ്യൻ കരുത്തുമായി എത്തിയ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ചത്. വിനീഷ്യസ് ജൂനിയറിന്റെ ഇരട്ട ഗോൾ കരുത്തിലാണ് ബ്രസീൽ സ്കോട്ട്ലൻഡിനെ തകർത്തെറിഞ്ഞത്. നെയ്മർ കളിയുടെ 75-ാം മിനിറ്റിൽ കളത്തിലിറങ്ങി. ഏറെക്കാലത്തിന് ശേഷമാണ് ദേശീയ ജേഴ്സിയിൽ നെയ്മർ കളത്തിലിറങ്ങുന്നത്. ഫിഫ ലോകകപ്പ് മത്സരത്തിൽ മൊറോക്കോയെ വിറപ്പിച്ച് ഹെയ്റ്റി കീഴടങ്ങി. 2-4 ഗോളുകൾക്കാണ് മൊറോക്കോയുടെ ജയം. ഗ്രൂപ്പ് സിയിൽ 2-ാം സ്ഥാനക്കാരായ മൊറോക്കോ നോക്കൌട്ടിൽ. ആദ്യപകുതിയിൽ 2 തവണ പിന്നിലായിട്ടും ശക്തമായി തിരിച്ചടിച്ച മൊറോക്കോ 2-ാം പകുതിയിൽ പകരക്കാരനായി ഇറങ്ങിയ താരങ്ങളുടെ മികവിലാണ് തകർപ്പൻ വിജയം സ്വന്തമാക്കിയത്. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഖത്തറിനെ 3-1 തോൽപ്പിച്ച ബോസ്നിയ വിജയത്തോടെ ബോസ്നിയ നോക്കൌട്ട് സാധ്യതകൾ സജീവമാക്കി. ഖത്തർ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഏഷ്യൻ കരുത്തുമായി ലോകകപ്പിനെത്തിയ ദക്ഷിണ കൊറിയയുടെ നോക്കൌട്ട് പ്രതീക്ഷകൾ തുലാസിൽ. എ ഗ്രൂപ്പിലെ 3-ാം പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയുടെ തോൽവി വഴങ്ങിയതോടെയാണ് ദക്ഷിണ കൊറിയയുടെ കാത്തിരിപ്പ് നീളുന്നത്. നിർണായക മത്സരത്തിൽ എതിരില്ലാത്ത 1 ഗോളിന് ദക്ഷിണാഫ്രിക്കയുടെ വിജയം. വിജയത്തോടെ എ ഗ്രൂപ്പിൽ 4 പോയിന്റുള്ള ദക്ഷിണാഫ്രിക്ക 2-ാം സ്ഥാനക്കാരായി നോക്കൌട്ടിൽ കടന്നിരിക്കുകയാണ്. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും ജയിച്ച് നോക്കൌട്ടിൽ കടന്ന് ആതിഥേയരായ മെക്സിക്കോ. അവസാന പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് മെക്സിക്കോ തോൽപ്പിച്ചത്. യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഗൾഫ് സന്ദർശനം തുടരുന്നു. ബഹ്റിൻ ഭരണാധികാരിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഗൾഫ് ഉച്ചകോടിക്കായാണ് മാർക്കോ റൂബിയോയുടെ ഗൾഫ് സന്ദർശനമുണ്ടായത്. കഴിഞ്ഞ ദിവസം യു എയിലെത്തിയ സ്റ്റേറ്റ് സെക്രട്ടറി യു എ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അടുത്ത വാർത്ത 11 മണിക്ക്.
2: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
2: Brought to you by Ozone Cargo.
3: Good morning, studio clock ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 6 മിനിറ്റ്.
1: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 54%.
1: Weather update.
2: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
4: Mexico, United States, Canada.
5: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
4: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
5: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
4: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
6: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
2: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

0: are listening to Sand Dunes with Akshay and Vidya.
1: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അങ്ങനെ നമ്മൾ വ്യാഴാഴ്ചയിൽ എത്തി നിൽക്കുകയാണ്. ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ വീക്കെൻഡിലേക്ക് തന്നെ നമ്മൾ പോകാൻ കൂടെ പോവുകയാണ്. നമ്മൾ ഈ ദുബായിലെ ഫ്ലെയിം ട്രീ, നമുക്കറിയാലോ നമ്മളിപ്പോൾ എല്ലായിടത്തും പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഈ ഫ്ലെയിം ട്രീയുടെ പുറകിലത്തെ ഒരു പ്രയത്നമുണ്ടല്ലോ. ആക്ച്വലി 50,000 ഫ്ലെയിം ട്രീസ് ആണ് ഈ പുതിയതായിട്ട് അവർ വെച്ചിട്ടുള്ളത് എന്നുള്ളൊരു വാർത്തയും കൂടെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട്, അതായത് എന്താ പറയണേ, ദുബായിയുടെ പല ഭാഗത്തും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഫ്ലെയിം ട്രീ. കഴിഞ്ഞ ദിവസം ഞാൻ കരാമ പാർക്കിൽ പോയിരുന്ന സമയത്ത് അവിടെ ഒരു നമ്മുടെ എന്താ പറയുക, പാരഗണിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ എക്സാക്ട് പൊസിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദുബായ് ഫ്രെയിമിൻ്റെ നടുക്ക് ബുർജ് ഖലീഫ നിൽക്കുന്ന കാണാം. എത്ര പേര് ആ കാഴ്ച കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഫ്ലെയിം ട്രീയുടെ ആ പൂക്കൾ സത്യം പറഞ്ഞാൽ എല്ലാം തീർന്നു അവിടെ. പക്ഷേ ആ ഒരു പൂക്കളും ആ ഒരു കാഴ്ചയെന്ന് പറയുന്നുണ്ടല്ലോ, ഗംഭീര ഫ്രെയിമാണ്. സത്യം പറഞ്ഞാൽ ഫോട്ടോഗ്രാഫിയൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഒരു ഗംഭീര ആയിട്ടുള്ളൊരു ഫ്രെയിം തന്നെയാണത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഫ്ലെയിം ട്രീസ് നമുക്ക് ദുബായിയുടെ പല ഭാഗത്ത് കാണാം. ഇപ്പോഴും നിറയെ പൂത്ത് നിൽക്കുന്ന ഫ്ലെയിം ട്രീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആക്ച്വലി ഇത് ചുമ്മാതെ ഇവർ കൊണ്ടുവന്നതല്ല കേട്ടോ, ഇത് ആക്ച്വലി ദുബായ് ഡിസൈൻ ലാബിൽ നിന്ന് അവർ നമ്മുടെ ദുബായിയുടെ ലാൻഡ്സ്കേപ്പൊക്കെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്ത് ഈ ഫ്ലെയിം ട്രീയുടെ ഒരു കോൺസെപ്റ്റ് തന്നെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമുക്കറിയാം, 1 May തൊട്ട് July 31 വരെയാണ് ഈ ഫ്ലെയിം ട്രീയുടെ ഒരു സീസൺ എന്ന് പറയുന്നത്. ആൻഡ് ഇതൊരു 60 വർഷമാണ് ഒരു ഫ്ലെയിം ട്രീയുടെ ആയുസ് എന്ന് പറയുന്നത്. 12 meters ഉയർന്ന് നിൽക്കുന്ന ഈ ഫ്ലെയിം ട്രീ ഉണ്ടല്ലോ നമ്മുടെ ഗ്രൗണ്ടിൽ. നമ്മൾ ഇന്നാളിലും പറഞ്ഞിരുന്നു ഭൂമിയിലെ 5 degrees വരെ ടെമ്പറേച്ചർ കുറച്ച് നിർത്താൻ വരെ ഇതിന് സഹായിക്കുമെന്നുള്ളൊരു കാര്യം. വെറുതെ ഒരു ഭംഗിക്ക് ഉപരി ഒരുപാട് രീതിയിൽ ചിന്തിച്ചിട്ടാണ് ഈ ഫ്ലെയിം ട്രീസ് സത്യം പറഞ്ഞാൽ ഇവിടെ വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കും, വീട്ടിലൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ഭംഗിയായിരിക്കും സത്യം പറഞ്ഞാൽ. പക്ഷേ ഇതിൻ്റെ ഒരു ഇത് ഭയങ്കര വലുതാവും, അപ്പോൾ നമുക്കൊരു മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല സ്ഥലമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് രസമാണെന്നറിയോ. നമുക്കിവിടെ പല പാർക്കിലും ഇത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കീഴിൽ പോയിരിക്കാൻ എന്ത് സുഖമെന്നറിയോ. അത് എത്ര ചൂടാണെങ്കിലും വളരെ പീസ്ഫുള്ളായിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ പോയി ഇരിക്കാനൊക്കെ നല്ലൊരു പറ്റിയൊരു അവസരം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഫ്ലെയിം ട്രീ ഈ വട്ടം വളരെയധികം പ്രസിദ്ധം എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ 1 month കൂടെ ഉണ്ട് സത്യം പറഞ്ഞാൽ. അതിൻ്റെ കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. 15,000 dirhams ആണ് അതിൻ്റെ എന്താ പറയണേ ഫസ്റ്റ് പ്രൈസ് കിട്ടാനായിട്ടുള്ളൊരു അവസരമുള്ളത്. അപ്പോൾ എന്താണേലും എല്ലാവർക്കും പങ്കെടുക്കാം. 15,000, 10,000, 5,000 അങ്ങനെ പറഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ എന്താണേലും അങ്ങനെ നിങ്ങൾക്ക് പങ്കെടുത്ത് നിങ്ങൾക്ക് നേടാനുള്ള അവസരമുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ എന്താണേലും കുറച്ച് മാസം കൂടെ, അത് ഒരു 1 month 5 days കൂടെ ഉണ്ട് എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ പങ്കെടുക്കുക. ഒരുപാട് ഫോട്ടോസ് തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അവർ പറഞ്ഞ എല്ലാ ടാഗിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അതിന് വിന്നറാവും. അപ്പോൾ എന്താണേലും ഫ്ലെയിം ട്രീ വളരെയധികം പ്രസിദ്ധമായി ഇപ്പോഴും മുന്നേറിക്കൊണ്ടേ ഇരിക്കുന്നു. ലോകത്ത് പല ഭാഗത്തും തന്നെ സത്യം പറഞ്ഞാൽ ഇത് ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന വർഷങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സ്ഥലത്തുനിന്ന് ഒരു പക്ഷേ ആളുകൾ ഫ്ലെയിം ട്രീ സീസൺ നോക്കി ദുബായിലേക്ക് വരാനുള്ള ചാൻസസും ഹൈ ആണ്.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: listening to Home 92.2 FM. Home is a feeling.
1: അല്ല നാട്ടിലേക്ക് പോകാന്ന് കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
2: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്ത മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
1: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
2: ഇവിടെ എവിടെയാ?
1: നമ്മുടെ ദുബായിൽ അൽഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
3: MVR Diagnostic Clinic, Dubai. Call 050-860-9611.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: എനിക്ക്
2: ദീയുടെ പാട്ടുകൾ ഭയങ്കര
1: ഇഷ്ടമാണ്. ഇവിടെ ഒരു സാധനം ഇങ്ങനെ ഇവിടുന്ന് എവിടുന്നാണ് പാട്ട് കയറിയത്. എന്താണേലും നമ്മള് ആക്ച്വലി ഷീബി ഇവിടെ വന്നെങ്കിൽ സംതിങ് സ്പെഷ്യൽ നമ്മള് പറയുന്നുണ്ടാവും അല്ലെ. ഇന്ന് ഇന്ന് റിലീസ് ആവാൻ പോകുന്ന അനന്തങ്കാൾ എന്ന് പറയുന്ന സിനിമയിലെ സോങ് അത് ട്രെൻഡിങ് ആണ്. പക്ഷെ ഷീബ കണ്ടുപിടിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു അല്ലെ.
2: അത് പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരെല്ലാരും ശ്രദ്ധിക്കും. കാരണം നമ്മുടെ നസീർ അടൂർബാസി ഷീല കൂട്ടുകെട്ടിന്റെ കണ്ണപ്പനുണ്ണി 1977 റിലീസായ കണ്ണപ്പനുണ്ണിയിലെ ഒരു പാട്ടുണ്ട്. ഇവര് രണ്ടുപേരും കൂടെ കുതിരയിൽ പോകുമ്പോൾ
1: ശരി. നമുക്ക് എന്തായാലും അനന്തകാലിനകത്തെ ആ ഒരു സോങ് നമുക്ക് ഇപ്പൊ ഒന്ന് കേൾക്കാം. എന്നിട്ട് നമുക്ക് മറ്റേതിലേക്ക് നമുക്ക് ഇത് അനന്തകാലിനകത്തെ സോങ് ആണ് അല്ലേ.

0: അപ്പൊ ഈ സോങ് ആണ് പഴയ ഏത് കാലത്ത് വരുന്നത്?
1: 1977 കണ്ണപ്പനുണ്ണി.
0: ശരി, നമുക്ക് ആ സോങ് കൂടെ ഒന്ന് കേൾക്കാം. കണ്ണപ്പനുണ്ണിയിലെ ആ ഒരു സോങ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നു. ക്ലാരി ടീച്ചർ കുറവുണ്ടതേ ഉള്ളു അല്ലേ.
2: പൊങ്ങി
0: വീട് കൊള്ളു.

0: ബ്യൂട്ടിഫുൾ. അല്ല സത്യം പറഞ്ഞാല് മലയാള സിനിമയിൽ ഇതുപോലെ ഒരുപാട് പാട്ടുകൾ റീക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് ശാന്തം ഈ രാത്രികൾ, നമുക്ക് ഇപ്പൊ അറിയാം, നമുക്ക് തുടരുന്നത് അല്ലെ. വേറെ ഏതൊക്കെയാണ് ശിവ അങ്ങനെ പാട്ടുകൾ?
1: ശാന്തം ഈ രാത്രിയിൽ ഫസ്റ്റ് വന്നാൽ നമുക്കറിയാം ജോണി വോക്ക്, അത് കഴിഞ്ഞ് തുടരുമില്ല. അതിന് ഇപ്പൊ രണ്ട് സിനിമയിൽ ഒരേ പാട്ട് വന്നു, അതേതെന്നറിയോ?
0: രണ്ട് സിനിമയില്
1: ഒരേ പാട്ട് റീക്രിയേറ്റ് ചെയ്ത് വന്നു. അത് നമ്മുടെ കാതോട് കാതോരത്തിലെ ദേവദൂതർ അതിനുശേഷം നമ്മുടെ രേഖാ ചിത്രത്തിലും വന്നു. അതിനകത്ത് കുറെ കാതോട് കാതോരം തന്നെ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ പാട്ട് വന്നു. പിന്നെ നമ്മുടെ നിറക്കൂടിലെ പൂമാനമേ അബ്രഹാം ഓസ്ലറിൽ വന്നു.
0: ഓ ശരി.
1: പിന്നെ പൂമാനമേ, പിന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദേവരാഗത്തിലെ പാട്ട്
0: പ്രേമലൂനകത്ത്.
1: ശരിക്കും ഇത് കൊറേ നാള് മുമ്പ് നമ്മുടെ തേജാഭായ് ആൻഡ് ഫാമിലിയിൽ കാണാൻ മറിയത്തിലെ ഒരു മധുരക്കിനാവും
0: ശ്രദ്ധിച്ചിട്ടുണ്ട്.
1: അങ്ങനെ ഒരുപാട് പഴയ പാട്ടുകൾ നമുക്ക് വീണ്ടും കേൾക്കുമ്പോ പുതിയ തലമുറയ്ക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ നമുക്കും അതൊരു ഫ്രഷ് ഫീലിംഗ് ആണ്.
0: അതുപോലെ തന്നെയാണ് നമ്മുടെ ആസിഫ് അലിയുടെ ചിത്രം അതിനകത്ത് ചിത്രശേഷി അതുകൊണ്ട് അതിനകത്ത് ചിത്രശേഷി തന്നെ വന്ന് പാടുന്ന ഒരു സോങ് ഉണ്ടല്ലോ.
1: അയ്യോ, എനിക്ക് ആ സിനിമ ഓർമ്മയില്ല.
0: വിജയ് സൂപ്പർ പകർണമിയാണോ?
1: ആയിരിക്കും, ചിലപ്പം വിജയ് സൂപ്പർ ആയിരിക്കും. ഞാനത് അതിന്റെ കാര്യം മറന്നുപോയി. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഇതൊക്കെയാ വന്നത്, ജോണി വാക്കറും അതുപോലെ കാതോട് കാതോരവും നിറക്കൂടും ദേവരാഗവും.
0: അതിനകത്ത് തന്നെയാണ്, എനിക്ക് സോങ് കണ്ടില്ല, പക്ഷെ ഇവര് രണ്ടുപേരും കൂടെ അഭിനയിച്ചിരിക്കുന്ന സിനിമ അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് ഐശ്വര്യ ലക്ഷ്മിയും.
1: അതെ അതെ, അപ്പൊ വിജയ് സൂപ്പർ നമ്മുടെ ജിസിന്റെ സിനിമ.
0: ഒരുപാട് സിനിമകളുണ്ട് മലയാളം.
1: ശരിക്കും എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇതുപോലെ പഴയ പാട്ടുകൾ വീണ്ടും വരണം
0: അല്ലേ.
1: എന്ത് രസമല്ലേ ഇപ്പോ ആ 77 പാട്ടാണ്, പക്ഷെ ഇപ്പൊ ഒരു ഇത് പാടിയിരിക്കുമ്പോ ഇത് മുരളിഗോപി അദ്ദേഹമൊക്കെ സ്റ്റേജിൽ നിന്ന് പാടുന്നത് പോലെ. പക്ഷെ ഇതൊരു ഭയങ്കര ഒരു എനർജി.
0: ഇതുപോലെ വേറെ ഏതൊക്കെ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഏതൊക്കെ പേര് കിട്ടുന്നില്ല. എവിടേക്കോ നമ്മൾ ഇതുപോലത്തെ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഇത് കാണുന്നവർക്കാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നവർക്ക് ഇതുപോലെ പഴയ പാട്ടുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് പറയാന്നാണ്.
1: അതുപോലെ തന്നെ പുതിയ സിനിമയിൽ വീണ്ടും വന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളും നിങ്ങൾക്ക് പറയാം. പഴയ പാട്ടുകൾ
0: ഒരുപാട് പാട്ടുകളുണ്ട്. പഴയ പാട്ടുകൾ ഭയങ്കര ക്ലാസിക് ആണല്ലോ. ഇന്ന് നമ്മള് കേട്ടിരിക്കുന്ന കുറെ പാട്ടുകളാണല്ലോ. എന്താണേലും റിക്രിയേഷൻ ഭയങ്കര സംഭവം തന്നെയാണ്, നല്ല രീതിയിൽ തന്നെ. ഇപ്പം ഇത് മുരളിഗോപി എന്ത് രസമായിട്ടാണ് അതിനകത്ത്
1: പാടിയിട്ടുള്ളത്.
0: കേട്ടപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്നത് അത് ഭയങ്കര സൂപ്പർ ആണ്. എന്താണേലും അതൊന്നോടൊന്ന് നമുക്ക് കേട്ടോ. എന്താണല്ലോ ആ ഒരു പാട്ട് ഞങ്ങൾ ഫുൾ ഇട്ട് തരാം. നല്ല ബ്യൂട്ടിഫുൾ സോങ് ആണ് പൊന്നിൻ കെട്ട എന്ന് പറയുന്ന ഈ ഒരു സോങ്. നമ്മുടെ ഇന്നാണ്
1: റിലീസ്.
0: അപ്പൊ എന്താണേലും നിങ്ങൾക്ക് പഴയ പാട്ട് ഇതുപോലത്തെ ഏതെങ്കിലും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ അറിയുകയാണെങ്കിൽ ഇത് നമുക്കും മെസ്സേജ് അയച്ച് അറിയിക്കാന്നാണ്, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റും പറയാവുന്നതാണ്.

0: brought to you by ABC Cargo and Courier, number one in GCC.
1: ഓൾറൈറ്റ്, എന്തായാലും നല്ല അടിപൊളി പാട്ട് കേട്ട് ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ പാട്ട് കേൾക്കണേ. ശിവ ഇത് നേരത്തെ ശിവ പിന്നെ പാട്ടുകളുടെ കാര്യത്തിൽ എവിടെ നിന്നൊക്കെയാണ് തപ്പിക്കൊണ്ട് വരുന്നത് നമുക്ക് ഉൾപ്പെടുത്തുകട്ടെ. എല്ലാ അടിപൊളി സോങ്സ് ആയിരിക്കും. അപ്പം എന്താണെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ, ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിൽ കുറച്ച് ട്രാഫിക് കാണുന്നുണ്ട്, പക്ഷേ ഈ സമയത്തെ വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മുടെ എമിറേറ്റ്സ് റോഡും നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷനൊക്കെ മാറിയിട്ടുണ്ട്. അല്ലിത്തേർ റോഡ് ചെറിയ കഞ്ചഷൻ അവിടെ എവിടെയായിട്ട് കാണുന്നുണ്ട്. ബാക്കി റോഡ്സുകളെല്ലാം ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് കാണുന്നത്. എങ്ങും ട്രാഫിക് ഇല്ല, എനിക്ക് വേറെ മെസ്സേജും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാനാണ്. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. ട്രാഫിക്
0: അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ എബിസി കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ ജിസിസി. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും എബിസി കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ്

0: Home 92.2 FM. Home is a feeling.
1: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ച് കാണിരാജ്.
2: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
3: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ൽ ആസ്വദിക്കാം.
2: Z5ന്റെ ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
3: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
2: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.

0: Evergreen Partigal was brought to you by Bashabhai Biryani, Vassal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: നമ്മൾ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാർജയിൽ പാർക്കിംഗ് എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ 10 മണി കഴിഞ്ഞിന് 12 മണി വരെയാണ് ഇപ്പോൾ പെയ്ഡ് പാർക്കിംഗ് ആക്കിയിരിക്കുന്നതെന്നുള്ള പറഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ കുറേയധികം മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ ഒരു ടേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷാർജയിൽ പലപ്പോഴും ആളുകളൊക്കെ വൈകുന്നേരം വന്നതിന് ശേഷം ഇപ്പോൾ ഒരു 10 മണി കഴിഞ്ഞിട്ട് ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പല ഫ്രണ്ട്സും പറയുന്ന കാര്യമാണ്, ഈ പോവുകയാണെങ്കിൽ 10 മണിക്ക് മുന്നേ പോകണം, അല്ലെങ്കിൽ 10 മണി കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഒരിടത്തും പാർക്കിംഗ് കിട്ടത്തില്ല, കാരണം അമ്മ അതിരി ഫുള്ളാകും എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പം നമുക്ക് പല ലിസ്ണേഴ്സും വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അവിടെ പാർക്കിംഗ് ഉണ്ട്, പക്ഷേ നമ്മൾ ആ ഉള്ള പാർക്കിംഗ് ഇനിയിപ്പോൾ 12 മണി കഴിയണം, നമ്മളത് വെയിറ്റ് ചെയ്ത് നമുക്ക് ആ വണ്ടി ഇടണം എന്നുണ്ടെങ്കിൽ, കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഇപ്പോൾ 10 മണിക്ക് വരുന്ന ഒരാൾ 2 മണിക്കൂർത്തെ പാർക്കിംഗ് ഫീ കൊടുക്കണമല്ലോ. അതും ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് ഇപ്പോൾ പാർക്കിംഗ് ഒരുപാടുള്ള സ്ഥലം, അല്ലെങ്കിൽ ഒരുപാട് റഷ് ഇല്ലാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു വിഷയം ഇതായിരിക്കും. പക്ഷേ ഇനി അതല്ല, ഒരുപാട് പേരുടെ ടെസ്റ്റിമോണിയൽസ് പറഞ്ഞിട്ടുള്ളൂ, അതായത് ഷാർജ ഗവൺമെൻറ് തന്നെ പറയുന്നത് ഇത് പലരുടെ ഫീഡ്ബാക്കിനനുസരിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തേക്കുന്നത്. അപ്പോൾ അൽദാദയിലുള്ള ഒരു റെസിഡൻറ്റ് പറയുകയാണ്, 10 മണി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ദിവസത്തെ ഏറ്റവും വലിയ സ്ട്രെസ് എന്ന് പറയുന്നത് പാർക്കിംഗ് കണ്ടുപിടിക്കുക. 10-20 മിനിറ്റ് ആ ഒരു ഏരിയയിൽ കിടന്ന് കറങ്ങി വേണം എനിക്കൊരു പാർക്കിംഗ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ആ ഒരു രീതിയാണ് ഈ ഗവൺമെൻറ്റിന് തന്നെ ഏറ്റവും ഇങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ. നമുക്ക് ഈ രാജ്യത്തിൻ്റെ പല കാര്യങ്ങളും അറിയാം, ജനങ്ങൾക്ക് എന്താണോ ആവശ്യം, ജനങ്ങൾക്ക് എന്താണോ വേണ്ടത്, അത് രീതിയിലുള്ള ഒരു തീരുമാനമായിരിക്കും ഈ രാജ്യം പലപ്പോഴും എടുക്കാറുള്ളത്. അപ്പം ഇനി എന്തായാലും 12 മണിക്ക് വരട്ടെ, 12 മണിക്ക് വന്ന് നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ 2 മണിക്കൂർത്തെ പാർക്കിംഗ് കണ്ട് വരുമായിരിക്കാം, അല്ലെങ്കിൽ 1 മണിക്കൂർത്തെ പാർക്കിംഗ് കണ്ട് വരുമായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് പാർക്കിംഗ് കിട്ടി, നിങ്ങൾക്ക് അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വീട്ടിൽ പോയി നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ എന്തായാലും ഇതൊരു സ്റ്റഡിയാണ്, ഇനി ഇതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലേക്ക് തന്നെ ഗവൺമെൻറ് മാറ്റും, അതും 100% ഉറപ്പാണ്. അപ്പോൾ എന്താണെങ്കിലും ആസ് പെർ സ്റ്റഡിയുടെ ബേസിസിലാണ് ഇപ്പോൾ ഇങ്ങനത്തെ എന്താ പറയണേ ഒരു ഒരു പാർക്കിങ്ങിൻ്റെ സമയം മിഡ്നൈറ്റ് വരെ മാറ്റിയേക്കുന്നതെന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഈ മൽമജാസിലും ഒക്കെ തന്നെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ബിസി അവേഴ്സാണ് വൈകുന്നേരം പലരും. ഇപ്പോൾ അന്നാത്ത ഷാർജയിലെ അവസരം എന്താ, ഭയങ്കര പാർക്കിംഗ് ആണ്. ആ ഏരിയയിലോട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ എവിടെ ഇടുമെന്നുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് വരും. അപ്പം അത്തരത്തിലൊക്കെയുള്ള അവസരത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് 12 മണി കഴിഞ്ഞ് വരുന്നവർ, ഐ മീൻ ഫ്രീ പാർക്കിംഗ് വേണ്ടവർ എന്നുള്ള രീതിയിലാണ്. 12 മണി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓപ്ഷനാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് പാർക്കിംഗ് ഇടാം. ഇനി അതല്ല, നേരത്തെ വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ, അല്ല നേരത്തെ റെസ്റ്റിലേക്ക് പോകേണ്ടവർക്കുള്ളതാണെന്നുണ്ടെങ്കിൽ അവർക്കാണെങ്കിൽ ഒരു 10 മണി ഒക്കെ കഴിഞ്ഞ് വന്നാലും പാർക്കിംഗ് കിട്ടത്തക്ക രീതിയിലാണ് പോകുന്നത്. ലെറ്റ് സീ, എന്തായാലും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഒരു പുതിയ നിയമം പോകുന്നത് എന്നുള്ളൊരു കാര്യം.
0: You are listening to Sand Tunes with Akshay and Vidya.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: വീര്യം കുറഞ്ഞ മദ്യം, വി ഡി സതീഷിനെതിരെ പരസ്യ വിമർശനവുമായി വി എം സുധീരൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി വീണ്ടും ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. ഈ മാസം 29 ഹാജരാകാനായിരുന്നു നേരത്തെ നിർദ്ദേശിച്ചത്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഇന്ന് വിളിച്ചു വരുത്തിയെന്നാണ് റിപ്പോർട്ട്. ഇത് രണ്ടാം തവണയാണ് ഇഡി വീണയെ ചോദ്യം ചെയ്യുന്നത്. SFIO രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ചോദ്യം ചെയ്യൽ. വീണ ടിയുടെ കുറ്റം തെളിയിക്കാൻ വലിയ അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് മാത്യു കുഴൽനാടൻ MLA. കുറ്റം ചെയ്തുവെന്ന ഉറപ്പ് വീണയ്ക്ക് പറയാനുള്ളത് ഇഡി കേൾക്കട്ടെ. ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ തേടാനാകും. അനുബന്ധ തെളിവുകൾ കണ്ടെത്താനാണ് ഇഡിയുടെ നീക്കമെന്നും മാത്യു കുഴൽനാടൻ. ഇഡിക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ചതിനേക്കാൾ കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഷോൺ ജോർജ്. ആധികാരിക തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണയ്ക്ക് ഇടപാടുകൾ കൃത്യമായി ബോധ്യപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. PMLA ആക്ട് പ്രകാരം വീണയ്ക്കെതിരെ എന്ത് നടപടിയെടുക്കാൻ കഴിയുമെന്ന് പറയാൻ കഴിയില്ലെന്ന് ഷോൺ ജോർജ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് വിഷയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ പരസ്യ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. നികുതി ഇളവിനുള്ള തീരുമാനം പിൻവലിക്കണം. നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് കോൺഗ്രസിലും UDFലും ചർച്ച ചെയ്യണമായിരുന്നു. പിൻവാതിൽ നടപടി പാടില്ലെന്നും പ്രകടന പത്രികയിലെ ഉറപ്പ് പാലിക്കണമെന്നും വി എം സുധീരൻ. കരിമണൽ ഖനനത്തിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ സംശയങ്ങളുണ്ടെന്ന് വി എം സുധീരൻ. പിണറായി സർക്കാരിന്റെ തകർച്ചയ്ക്ക് കാരണം ജനവിരുദ്ധ നയങ്ങൾ. ആ സ്ഥിതി UDFനുണ്ടാകാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും എല്ലാവരുമായി ബന്ധപ്പെട്ട് ആലോചിക്കണം. സർവ്വസമ്മതമായ തീരുമാനമെടുത്ത് മുന്നോട്ടു പോകണം. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് പിണറായി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്. ഖനനമില്ല, സ്വകാര്യ മേഖലയ്ക്ക് നൽകില്ല. ഇതൊക്കെ പിണറായിയും പറഞ്ഞിരുന്നുവെന്ന് വി എം സുധീരൻ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് വി എം സുധീരന്റെ പ്രശംസ. മയക്കുമരുന്നിന്റെ കാര്യത്തിൽ ആഭ്യന്തരവകുപ്പ് നന്നായി പ്രവർത്തിക്കുന്നു. പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും അഭിനന്ദിക്കുന്നുവെന്നും വി എം സുധീരൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ച് മുൻമന്ത്രി MB രാജേഷ്. നികുതി ഇളവ് നൽകി കയ്യോടെ പിടിച്ചപ്പോൾ മുഖ്യമന്ത്രി നുണ പറയുന്നു. ശരവേഗത്തിലാണ് നികുതി ഇളവ് നടപ്പാക്കാനുള്ള ഫയൽ നീക്കം നടന്നത്. മുന്നണിയിൽ പോലും ആരും അറിയരുതെന്ന് മുഖ്യമന്ത്രിക്ക് വാശിയുണ്ടായിരുന്നുവെന്നും പ്രതിപക്ഷം ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ മദ്യനയം UDFൽ ചർച്ചയാവില്ലായിരുന്നുവെന്നും MP രാജേഷ്. മുഖ്യമന്ത്രി അവാസ്തവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മുൻ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്. LDFിന്റെ മദ്യനയം ജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിച്ചതാണ്. അന്നൊന്നും നികുതി കുറയ്ക്കാൻ ആലോചിച്ചിട്ടില്ല. LDFിനെതിരെ മുഖ്യമന്ത്രി പറയുന്ന പച്ചക്കള്ളം പിൻവലിക്കാൻ തയ്യാറാകണം. മുഖ്യമന്ത്രി കള്ളം പറഞ്ഞാൽ അത് പൊളിക്കാനുള്ള വസ്തുതകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും മുൻമന്ത്രി MP രാജേഷ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയിൽ സർക്കാർ തിടുക്കത്തിൽ തീരുമാനമെടുക്കില്ല. വിശദമായ ചർച്ച നടത്താൻ UDFിന്റെ തീരുമാനം. ഫിനാൻസ് ബില്ലിൽ നികുതി ഘടന വന്നാലും എക്സൈസ് കമ്മീഷണറുടെ പ്രത്യേക അനുമതി ഇല്ലാതെ വിൽപ്പന നടക്കില്ലെന്നാണ് വിശദീകരണം. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളുടെ നിലപാട് പ്രധാനം. മദ്യ നികുതി ഇളവ് വേണ്ടെന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. UDF യോഗത്തിൽ ലീഗ് നിലപാട് അറിയിക്കും. അതേസമയം നികുതി ഘടന പിൻവലിക്കാത്തത് സർക്കാരിനെതിരെ വീണ്ടും ആയുധമാക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതന് തിരിച്ചടി. സുഗതനെതിരെ കാപ്പ ചുമത്തിയത് ആഭ്യന്തര സെക്രട്ടറി അംഗീകാരം നൽകി. അതേസമയം ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സത്യപ്രതിജ്ഞയ്ക്ക് അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് സുഗതൻ ഹൈക്കോടതിയെ സമീപിക്കും. കാപ്പ ഇളവ് തേടി കാപ്പ ബോർഡിനെയും സമീപിക്കാനാണ് തീരുമാനം. പുനർ സത്യപ്രതിജ്ഞ ചട്ടവിരുദ്ധമെന്ന പരാതിയിൽ സർക്കാരും നിയമോപദേശം തേടും. 14 ദിവസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. പല ദൈവങ്ങളുടെ പേരിലുള്ള സത്യപ്രതിജ്ഞ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അസാധുവാക്കിയതിന് പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 19 BJP അംഗങ്ങൾ ഇന്നലെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. തിടുക്കത്തിലുള്ള സത്യപ്രതിജ്ഞയ്ക്കെതിരെ കോൺഗ്രസ് രംഗത്ത്. 20 BJP അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പിൻവാതിലിലൂടെ നടത്തിയത് ദുരൂഹമെന്ന് കോൺഗ്രസ് നേതാവും കൌൺസിലറുമായ ശബരിനാഥൻ ആരോപിച്ചു. ലഹരി മരുന്ന് ശൃംഖലകളെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ വിപുലമായ കർമ്മ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പേരിട്ട മയക്കുമരുന്ന് വേട്ടയുടെ വിപുലമായ പദ്ധതിയാണ് കേന്ദ്രം നടപ്പാക്കുന്നത്. ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾ ശക്തമാക്കുന്നതിനായി തയ്യാറാക്കിയ നാർക്കോട്ടിക് കൺട്രോൾ വിഷൻ ഡോക്യുമെന്റ്സ് നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യത്തിന് സമർപ്പിക്കും. അടുത്ത 3 വർഷത്തേക്കുള്ള കൃത്യമായ ലക്ഷ്യങ്ങളും സമയപരിധികളും നിശ്ചയിച്ചുകൊണ്ടുള്ളതാണ് കർമ്മ പദ്ധതി. വെനസ്വേലയെ ദുരന്ത ഭൂമിയാക്കി വൻ ഭൂകമ്പം. തലസ്ഥാനമായ കാരക്കാസിലും ലാഗുയറ തുറമുഖ നഗരത്തിലും കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. നൂറുകണക്കിന് ആളുകൾ മരിച്ചതായി സംശയിക്കുന്നു. മരണസംഖ്യ ഉയരാനാണ് സാധ്യത. നിരവധി ആളുകൾ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഭൂകമ്പത്തിന് പിന്നാലെ വെനസ്വേലയിലെ ആക്ടിംഗ് പ്രസിഡന്റ് രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. തുടർച്ചയായി രണ്ട് ഭൂകമ്പങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ട്. വെനസ്വേലയ്ക്ക് സഹായ വാഗ്ദാനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സഹായിക്കാൻ അമേരിക്ക തയ്യാറാണ്, സന്നദ്ധമാണ്, പ്രാപ്തവുമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളും വെനസ്വേലയ്ക്ക് സഹായം വാഗ്ദാനം ചെയ്തു. ജപ്പാനിലും ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ശക്തമായ ഭൂകമ്പങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വടക്കൻ ജപ്പാനിൽ 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം. ജപ്പാനിൽ സുനാമി മുന്നറിയിപ്പോ വലിയ നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ബ്രസീൽ നോക്കൌട്ട് റൌണ്ടിൽ. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് കാനറികൾ യൂറോപ്യൻ കരുത്തുമായി എത്തിയ സ്കോട്ട്ലന്റിനെ തോൽപ്പിച്ചത്. വിനീഷ്യസ് ജൂനിയറിന്റെ ഇരട്ട ഗോൾ കരുത്തിലാണ് ബ്രസീൽ സ്കോട്ട്ലന്റിനെ തകർത്തെറിഞ്ഞത്. 60-ാം മിനിറ്റിൽ കുഞ്ഞയിലൂടെ ബ്രസീൽ 3-ാമത്തെ ഗോളും നേടി. ഫിഫ ലോകകപ്പ് മത്സരത്തിൽ മൊറോക്കോയെ വിറപ്പിച്ച് ഹെയ്റ്റി കീഴടങ്ങി. 2-4 ഗോളുകൾക്കാണ് മൊറോക്കോയുടെ ജയം. ഇതോടെ ഗ്രൂപ്പ് സിയിൽ നിന്ന് 2-ാം സ്ഥാനക്കാരായി മൊറോക്കോ നോക്കൌട്ടിൽ കടന്നു. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഖത്തറിനെ 3-1 തോൽപ്പിച്ച് ബോസ്നിയ. വിജയത്തോടെ ബോസ്നിയ നോക്കൌട്ട് സാധ്യതകൾ സജീവമാക്കിയപ്പോൾ ഖത്തർ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ഏഷ്യൻ കരുത്തുമായി ലോകകപ്പിനെത്തിയ ദക്ഷിണ കൊറിയയുടെ നോക്കൌട്ട് പ്രതീക്ഷ തുലാസിൽ. എ ഗ്രൂപ്പിലെ 3-ാം പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയുടെ തോൽവി വഴങ്ങിയതോടെയാണ് ദക്ഷിണ കൊറിയയുടെ കാത്തിരിപ്പ് നീളുന്നത്. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും ജയിച്ച് നോക്കൌട്ടിൽ കടന്ന് ആതിഥേയരായ മെക്സിക്കോ. അവസാന പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് മെക്സിക്കോ തോൽപ്പിച്ചത്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഗൾഫ് സന്ദർശനം തുടരുന്നു. ബഹ്റൈൻ ഭരണാധികാരിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇറാൻ US ധാരണയിൽ ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണം തേടിയാണ് മാർക്കോ റൂബിയോയുടെ ഗൾഫ് സന്ദർശനം. കഴിഞ്ഞ ദിവസം UAE സ്റ്റേറ്റ് സെക്രട്ടറി UAE പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അടുത്ത വാർത്ത 12 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
7: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026. Switzerland, Scotland, Turkey. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
10: Time check.
9: Brought to you by Ozone Cargo.
11: ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 11:09.
9: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
10: Weather update.
9: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
11: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 40°C, ഹ്യൂമിഡിറ്റി 44%.
10: Weather update.
9: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: ഹലോ, ഗുഡ് മോർണിംഗ് എവറി വൺ. എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്, ഓൺലി ഓൺ ഹോം 92.2 FM. അപ്പൊ ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ മിഡ് മോർണിംഗിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഒരുപാട് വിശേഷങ്ങളാണ് 2 മണിവരെ നിങ്ങളെ കാത്തിരിക്കുന്നത്. പിന്നെ ഇന്നലെ ഞാൻ ഉറപ്പ് തന്നൊരു കാര്യമുണ്ട്, നമുക്ക് 12 to 1 ഒരു സ്പെഷ്യൽ ടീം വരുന്നുണ്ട്. അത് ഇങ്ങ് എവിടെ നിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് അവരിപ്പോ ഇതേ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അവരുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത മണിക്കൂറിൽ മുമ്പോട്ട് പോവാം. എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ മിഡ് മോർണിംഗ് ഷോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പം വർക്കൊക്കെ തുടങ്ങി ബിസി ആയിട്ടുള്ള ആൾക്കാരും ഒരു കുഞ്ഞ് ബ്രേക്കിലിരിക്കുന്നവരും ഡ്രൈവ് ചെയ്യുന്നവരും അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ പുറത്തൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇന്നലെ ഒരുപാട് പേരെന്നോട് ചോദിച്ചു അനന്തംകാട് 3 ടിക്കറ്റേ ഉള്ളൂ എന്നൊക്കെ. യെസ്, ഇന്നും കൂടെ നിങ്ങൾക്ക് വേണ്ടി ഒരു 3 ടിക്കറ്റും കൂടെ നമ്മൾ തരും ഈ ഒരു 3 മണിക്കൂറിൽ. അപ്പോൾ 12 to 1 എനിക്ക് എന്തായാലും നിങ്ങളോടൊന്നും മിണ്ടാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇപ്പോഴേ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾക്ക് അറിയാം എൻ്റെ ഫോർമാറ്റ് അറിയാമല്ലോ, HT ഹോം തിയേറ്റർ എന്നതിൻ്റെ HT സ്പേസ് അനന്തംകാട്. മൂവിയുടെ പേര് നിങ്ങളുടെ പേര് കൂടി ചേർത്ത് വേഗം അയച്ചോളൂ 0585829220 എന്ന നമ്പറിലേക്ക്. അപ്പോൾ നമ്മളിന്ന് ഒരുപാട് പോസിറ്റിവിറ്റി, നല്ല മൂഡൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നല്ല നല്ല പാട്ടുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഷോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കൊച്ചു മിടുക്കിയുടെ വിശേഷം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ. അതായത് ഇപ്പോൾ കേരളത്തിന് പുറത്ത് ഒരു വിദേശ മണ്ണിൽ പോയി നമ്മുടെ നാട്ടിലെ ഒരു കൊച്ചു പെൺകുട്ടി അത്ഭുതങ്ങൾ കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമാണോ? അല്ല അല്ലേ, അതും വെറും 11 വയസ്സ് മാത്രം പ്രായമുള്ളൊരു മലയാളി പെൺകുട്ടി. ജർമ്മനിയിലെ ബെർലിൻ സിറ്റിയെ കീഴടക്കിയ ഈ കൊച്ചു റീജിയണൽ ഹീറോയുടെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾ ഹൈറോക്സ് എന്ന് പറഞ്ഞൊരു സ്പോർട്സിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അത് ഗ്ലോബലി ഇപ്പോൾ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് റേസിംഗ് കോമ്പറ്റീഷനാണ്. അപ്പോൾ സ്ട്രെങ്ത്തും എൻഡ്യൂറൻസും ഒരുപോലെ വേണ്ടുന്ന വലിയ മുതിർന്നവർ പോലും പങ്കെടുക്കാൻ മടിക്കുന്ന ഒരു ടഫ് ഗെയിമാണ് ഈ സംഭവം. അവിടെയാണ് ഈ 11-കാരി എന്തോ ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന ഹൈറോക്സ് യങ്സ്റ്റേഴ്സ് കാറ്റഗറിയിൽ പങ്കെടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ 11-വയസ്സുകാരി അഭിമാനകരമായിട്ടുള്ള ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ബെർലിനിൽ നടന്ന ആ ഒരു കടുത്ത മത്സരത്തിൽ ആ പ്രായത്തിലുള്ള ഒട്ടനവധി കുട്ടികളോട് മത്സരിച്ച് അവരു മിന്നും വിജയമാണ് നേടിയിരിക്കുന്നത് ഈ 11 വയസ്സുകാർ. കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു രോമ. 11 വയസ്സിൽ നമ്മളെന്താ ചെയ്തേ? ആ ക്ലാസ്സിൽ പഠിച്ച് ആ ടീച്ചേഴ്സിൻ്റെ അടിയും കൊണ്ട് അല്ലേ, മഴയിൽ നിറഞ്ഞ് വീട്ടിലെത്തി പാരൻസിൻ്റെയും അടിയും കൊണ്ട് പിന്നെ പോയി കുറച്ച് കാർട്ടൂണൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയം. 11 വയസ്സ് ഇപ്പം മാറി, കാലം മാറിയപ്പോൾ ഹൈറോക്സ് പോലുള്ളൊരു മികച്ച ഗെയിമിലേക്ക് പങ്കെടുത്തുകൊണ്ടാണ് മലയാളിയായ ഒരു പെൺകുട്ടി ബെർലിനിൽ വിജയക്കൊടി പാറിച്ചിരിക്കുന്നത്. അപ്പോൾ 11 വയസ്സിൽ ഇത്രയും വലിയൊരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ പോയി പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും എത്രത്തോളമായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കേ. നമുക്കൊക്കെ പലപ്പോഴും രാവിലെ എഴുന്നേക്കാൻ പോലും മടിയല്ലേ. അപ്പോൾ ഈ കുട്ടി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ആ ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ട്രെയിനിങ്ങിലൂടെയൊക്കെ ഫോക്കസിലൂടെയൊക്കെയാണ് ഈ മെഡൽ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത്. ഇതൊരു വലിയ മെസ്സേജാണ് നമുക്ക് തരുന്നത്. എന്താണെന്ന് വെച്ചാൽ പ്രായം എന്ന് പറയുന്നത് വെറും ഒരു നമ്പർ മാത്രമാണ് അല്ലേ. നമ്മൾ വിചാരിച്ചാൽ കൃത്യമായിട്ട് ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് ഉയരവും കീഴടക്കാൻ പറ്റുന്നതാണ് ഈ കുട്ടി, ഈ പെൺകുട്ടി തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു വിശേഷം പങ്കുവെച്ചുകൊണ്ട് ഒരുപാട് പറയാനുണ്ട്, പക്ഷേ ഇനി അത് അടുത്തില്ലെങ്കിലായിക്കോട്ടെ. നമുക്ക് നല്ലൊരു പാട്ടൊക്കെ കേട്ട് വേഗം തിരികെയെത്താം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
0: Trending song of the hour.

0: Home 92.2 FM. Home is a feeling. ഒരു നഗരത്തിന്റെ കഥ പറയുന്ന ആക്ഷൻ പാക്ക് ത്രില്ലർ ചിത്രം. ആര്യയോടൊപ്പം മുരളി ഗോപി, വിജയരാഘവന്, നിഖില വിമൽ, റജീന കസാൻഡ്ര തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. അനന്തൻകാട്, റണ്ണിംഗ് സക്സസ്ഫുള്ളി അക്രോസ് ദി തിയേറ്റേഴ്സ് വേൾഡ് വൈഡ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടി വി. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling. Hi.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 എഫ് എമ്മിൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നൊരു കാര്യം കേട്ടപ്പോൾ ഞാൻ തന്നെ ആകെ രോമാഞ്ചം കൊണ്ടിരിക്കുകയാണ്. അതായത് ആഴ്ചയിൽ 5 ദിവസം ഓഫീസിൽ പോയി മടുത്ത ആൾക്കാരുണ്ടോ? പ്രത്യേകിച്ച് ഈ ഒരു ചൂടുകാലത്ത് നമുക്ക് ഭയങ്കര മടിയാവും അല്ലേ. പക്ഷേ മാസാവസാനം സാലറി വേണമല്ലോ, അതുകൊണ്ട് എന്തായാലും ജോലി ചെയ്തേ പറ്റും. എന്നാലും ഈ ഒരു ചൂടുകാലത്ത് കേൾക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ന്യൂസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഗവൺമെൻറ്, ദുബായ് ഗവൺമെൻറ് ജീവനക്കാർക്കായിട്ടൊരു അടിപൊളി ഫ്ലെക്സിബിൾ സമ്മർ വർക്കിംഗ് പ്ലാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി അതെന്താണായിരിക്കും അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലെക്സിബിൾ പ്ലാൻ്റെ കാര്യം പറയുമ്പോൾ ഈ മാസം, അതായത് June 29th മുതൽ September 10th വരെയാണ് ഈ ആനുകൂല്യം ഉള്ളത്. ഒരുപാട് നാളത്തേക്കും അല്ലെങ്കിൽ എന്താണ് നമുക്ക് കുറച്ച് ഒരു ടെമ്പററി പീരീഡിലേക്ക് അങ്ങനെ തന്നെയാണ്, എന്നത്തേക്ക് വേണ്ടിയിട്ടല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ മാസം 29 മുതൽ September 10th വരെയാണ് ഈ ആനുകൂല്യം കിട്ടുക. അപ്പോൾ ജീവനക്കാരുടെ മാനസികവും അവരുടെ ശാരീരികമായിട്ടുള്ളൊരു ക്ഷേമം ഒക്കെ മുൻനിർത്തിയും അവർക്ക് കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ അവസരമൊരുക്കുന്ന ഒരു പദ്ധതിയിലേക്കാണ് എത്തുന്നത്. അപ്പോൾ രണ്ട് രീതിയിലാണ് ഈ ജോലി സമയം അവർ ക്രമീകരിച്ചിരിക്കുന്നത് കേട്ടോ. ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന ജീവനക്കാർ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ 7 മണിക്കൂറും വെള്ളിയാഴ്ച 4.5 മണിക്കൂറും ജോലി ചെയ്താൽ മതിയാവും എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ 8 മണിക്കൂർ വീതമായിരിക്കും ജോലി സമയം. ശ്രദ്ധിച്ചു കേട്ടോട്ടോ. ഇവർക്ക് വെള്ളിയാഴ്ച പൂർണ്ണമായിട്ടും ലീവ് എടുക്കാം. അപ്പൊ ശനി ഞായർ ദിവസങ്ങളിലെ പൊതു അവധിക്ക് പുറമെ വെള്ളിയാഴ്ചയും അവധി കിട്ടുന്നതോടെ ഈ വിഭാഗത്തിന് ആഴ്ചയിൽ 3 ദിവസം അവധി കിട്ടും. സംഭവം എങ്ങനെയുണ്ട്? അപ്പോൾ ഓഫീസുകളുടെ പ്രവർത്തന സ്വഭാവം അനുസരിച്ച് ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് നമ്മുടെ വർക്ക് ഫ്രം ഹോം സൗകര്യവും അതത് വകുപ്പുകൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ജീവനക്കാരുടെ സന്തോഷവും അവരുടെ ജീവിത നിലവാരവും ഒക്കെ ഉയർത്തുന്നത് വഴി സ്ഥാപനങ്ങളുടെ ഉൽപ്പാദനക്ഷമതയും അവരുടെ എന്താ പറയുക ലക്ഷ്യപ്രാപ്തിയൊക്കെ കൂടുമെന്നാണ് ദുബായ് ഗവൺമെൻറ് ഹ്യൂമൻ റിസോഴ്സ് വിഭാഗം പറയുന്നത്. അപ്പോൾ ദുബായിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ കുടുംബവർഷം പദ്ധതിയുടെ ലക്ഷ്യങ്ങളുമായിട്ട് ചേർന്നു പോകുന്നതാണ് ഈ പുതിയ ഇളവുകളെന്നും നമുക്ക് കേൾക്കാൻ പറ്റും. 2024 ഈ പദ്ധതി, ഈ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പദ്ധതി ജീവനക്കാരിൽ നിന്ന് ലഭിച്ച പ്രതികരണത്തെ തുടർന്നാണ് ഈ വർഷവും അവരെന്തായാലും ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി മുതൽ ഓഫീസിൽ പോകേണ്ടത് ആഴ്ചയിൽ വെറും 4 ദിവസം മാത്രം, ബാക്കി 3 ദിവസവും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം. ഞാൻ പറഞ്ഞ ആ കാര്യങ്ങളിലൂടെ പോകുന്നവർക്കാണേ. അപ്പോൾ പിന്നെ ഈ ഒരു പുതിയ സ്കീം അനുസരിച്ച് തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ മാത്രമേ ജോലിയുള്ളൂ. അത് മാത്രമല്ല വെള്ളിയാഴ്ചകളിൽ കംപ്ലീറ്റ്ലി വർക്ക് ഫ്രം ഹോം ആയിരിക്കും. എന്തായാലും ഈ കടുത്ത ചൂടില് ജീവനക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കാനും അവർക്ക് കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനും ഒക്കെ ഇത് വലിയ രീതിയിലായിരിക്കും സഹായമാകുന്നത്. ഇപ്പം ദുബായിലെ ഒരു നല്ല തീരുമാനം നമ്മുടെ നാട്ടിലെ ഓഫീസുകളിലും കൂടെ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും കൂടുതലല്ലേ. നമ്മുടെ നാട്ടിലും ഇങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലേ. പ്രത്യേകിച്ച് ഈ ഒരു മിഡ് മോർണിംഗ് ടൈമിൽ സീറ്റിലിരുന്ന് ജോലി ചെയ്യുന്നവർ ഇതുകൂടി കേൾക്കുമ്പോൾ ചെറിയ രസൂയ തോന്നിയാലത് സ്വാഭാവികം മാത്രം. യെസ്, അപ്പോൾ അനന്തങ്കാട് മൂവി നമ്മൾ ഈ വീക്കെൻഡ്, എനിക്ക് തോന്നുന്നു സാറ്റർഡേ ആണ് മൂവി കാണുന്നത്. അപ്പോൾ ഏതാണ് തിയേറ്റർ, ഏത് ടൈമിലാണെന്നൊക്കെ ഉള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുക മിഡ് മോർണിംഗ് വിത്ത് നിത്യ. അതോടൊപ്പം തന്നെ അനന്തങ്കാട് കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ 3 മണിക്കൂറിൽ 3 കപ്പൽ എൻട്രി പാസ് വീതം കിട്ടുന്നുണ്ട്. അതിനുവേണ്ടി HT Space ഹോം തിയേറ്റർ എന്നതിന്റെ HT Space നിങ്ങളുടെ പേര് 3-ാമത് ചേർത്താൽ മതി. 2-ാമത് ചേർക്കേണ്ടത് സിനിമയുടെ പേരാണ്, അനന്തങ്കാടാണ്. ആര്യയുടെ മൂവിയാണ്, പൊളിറ്റിക്കൽ ത്രില്ലറാണ്. മുരളിഗോപിയുടെ ഒരു എന്താ പറയുക, അദ്ദേഹത്തിന്റെ എല്ലാം അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ബൈ ഓൾ മീൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ടിക്കറ്റ്സിന് വേണ്ടി മെസ്സേജസ് അയച്ചോളൂ. HT Space അനന്തങ്കാട് നിങ്ങളുടെ പേര് സെൻഡിറ്റ് 0585829220 എന്ന നമ്പറിലേക്ക്.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായി.

டக்கெட்டதும் டக்கெட்டதும் டிம் டக்கெட்டதும்.

0: பக்தியார் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
3: Yes, appa nammal ee mid morning time il pettana namukku quick traffic update lekku povam. ഇപ്പോൾ സമയം 11:39 AM. ആദ്യമായിട്ട് നമ്മുടെ ഷേഖ് സായദ് റോഡിലേക്ക് നോക്കുകയാണെങ്കിൽ ദുബായിൽ നിന്ന് ഷാർജയിലേക്കുള്ള ലൈനിൽ വലിയ തിരക്കില്ലാതെ വാഹനങ്ങൾ മൂവ് ചെയ്യുന്നുണ്ട്. എന്നാൽ അൽബർഷ ബിസിനസ് ബേ ഈ ഭാഗങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള സ്ലോ ട്രാഫിക് കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ അൽഖയിൽ റോഡിലേക്ക് പോകുമ്പോൾ JVC ഭാഗത്ത് അതുപോലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് പോകുന്ന റൂട്ടിൽ ട്രാഫിക്കൊക്കെ കുറച്ച് ഹെവി ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇപ്പോൾ സത്യത്തിൽ കുറച്ച് റെഡ് ലൈൻ ആണ് കാണിക്കുന്നത്. സോ ആ വഴി പോകുന്നവർ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ മിർദിഫ് പരിസരത്തും അതുപോലെ ഷാർജ ബോർഡർ എൻട്രി ചെയ്യുന്ന ഭാഗത്തൊക്കെ അതുപോലെ ചെറിയൊരു ബബ്ബർ ടു ബബ്ബർ ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട്. മറ്റെല്ലാ പ്രധാന ലിങ്ക് റോഡുകളിലും നിലവിൽ ഗ്രീൻ ലൈൻ ആണ്, അതായത് ട്രാഫിക് ഫ്രീ. അപ്പോൾ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഒക്കെ ധരിച്ച് സ്പീഡ് ലിമിറ്റ് പാലിച്ച് സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക. കൂടുതൽ ട്രാഫിക് അപ്ഡേറ്റ്സ് വേണ്ടി ഞാൻ കൂടെ ഉണ്ടാവും. സ്റ്റേ ട്യൂൺഡ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: ഏസി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
1: ശ്രദ്ധിക്കണ്ടാ
0: മോനെ, പോടാ പോയി, വണ്ടിയുടെ ഏസി അടിച്ചു പോയി.
2: അണ്ണം പേടിക്കണ്ട,
3: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
0: അമ്പാണ് എന്നാ വേഗം പോ അൾറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
1: അണ്ണ ശ്രദ്ധിക്ക,
4: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾറാസ് ഓട്ടോ എ സി പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾറാസ് ഡോട്ട് എം ഇ.
5: Mid morning with Nitya. Evergreen പാട്ടുകൾ brought to you by ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Mid Mornings with Nitya.
2: You're my

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വീണാട്ടി വീണ്ടും ഇഡിക്ക് മുന്നിൽ. ചോദ്യം ചെയ്യൽ രണ്ടാം തവണ. വെനസ്വേലയെ പിടിച്ചുകുലുക്കി ഇരട്ട ഭൂചലനം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് വിഷയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ പരസ്യ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. നികുതി ഇളവിനുള്ള തീരുമാനം പിൻവലിക്കണം. നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് കോൺഗ്രസിലും യു ഡി എഫിലും ചർച്ച ചെയ്യണമായിരുന്നു. പിൻവാതിൽ നടപടി പാടില്ലെന്നും പ്രകടന പത്രികയിലെ ഉറപ്പ് പാലിക്കണമെന്നും വി എം സുധീരൻ. കരിമണൽ ഖനനത്തിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ സംശയങ്ങളുണ്ടെന്ന് വി എം സുധീരൻ. പിണറായി സർക്കാരിന്റെ തകർച്ചയ്ക്ക് കാരണം ജനവിരുദ്ധ നയങ്ങൾ. ആ സ്ഥിതി യു ഡി എഫിനുണ്ടാകാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും എല്ലാവരുമായി ബന്ധപ്പെട്ട് ആലോചിക്കണം. സർവ്വസമ്മതമായ തീരുമാനമെടുത്ത് മുന്നോട്ടു പോകണം. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് പിണറായി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്. ഖനനമില്ല, സ്വകാര്യ മേഖലയ്ക്ക് നൽകില്ല. ഇതൊക്കെ പിണറായിയും പറഞ്ഞിരുന്നുവെന്ന് വി എം സുധീരൻ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് വി എം സുധീരന്റെ പ്രശംസ. മയക്കുമരുന്നിന്റെ കാര്യത്തിൽ ആഭ്യന്തരവകുപ്പ് നന്നായി പ്രവർത്തിക്കുന്നു. പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും അഭിനന്ദിക്കുന്നുവെന്നും വി എം സുധീരൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ച് മുൻമന്ത്രി എം ബി രാജേഷ്. നികുതി ഇളവ് നൽകി കയ്യോടെ പിടിച്ചപ്പോൾ മുഖ്യമന്ത്രി നുണ പറയുന്നു. ശരവേഗത്തിലാണ് നികുതി ഇളവ് നടപ്പാക്കാനുള്ള ഫയൽ നീക്കം നടന്നത്. മുന്നണിയിൽ പോലും ആരും അറിയരുതെന്ന് മുഖ്യമന്ത്രിക്ക് വാശിയുണ്ടായിരുന്നുവെന്നും പ്രതിപക്ഷം ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ മദ്യനയം യു ഡി എഫിൽ ചർച്ചയാവില്ലായിരുന്നുവെന്നും എം ബി രാജേഷ്. മുഖ്യമന്ത്രി അവാസ്തവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മുൻ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ്. എൽ ഡി എഫിന്റെ മദ്യനയം ജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിച്ചതാണ്. അന്നൊന്നും നികുതി കുറയ്ക്കാൻ ആലോചിച്ചിട്ടില്ല. എൽ ഡി എഫിനെതിരെ മുഖ്യമന്ത്രി പറയുന്ന പച്ചക്കള്ളം പിൻവലിക്കാൻ തയ്യാറാകണം. മുഖ്യമന്ത്രി കള്ളം പറഞ്ഞാൽ അത് പൊളിക്കാനുള്ള വസ്തുതകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും മുൻമന്ത്രി എം ബി രാജേഷ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയിൽ സർക്കാർ തിടുക്കത്തിൽ തീരുമാനമെടുക്കില്ല. വിശദമായ ചർച്ച നടത്താൻ യു ഡി എഫിന്റെ തീരുമാനം. ഫിനാൻസ് ബില്ലിൽ നികുതി ഘടന വന്നാലും എക്സൈസ് കമ്മീഷണറുടെ പ്രത്യേക അനുമതി ഇല്ലാതെ വിൽപ്പന നടക്കില്ലെന്നാണ് വിശദീകരണം. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളുടെ നിലപാട് പ്രധാനം. മദ്യ നികുതി ഇളവ് വേണ്ടെന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. യു ഡി എഫ് യോഗത്തിൽ ലീഗ് നിലപാടറിയിക്കും. അതേസമയം നികുതി ഘടന പിൻവലിക്കാത്തത് സർക്കാരിനെതിരെ വീണ്ടും ആയുധമാക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണാട്ടി വീണ്ടും ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. ഈ മാസം 29 ഹാജരാകാനായിരുന്നു നേരത്തെ നിർദ്ദേശിച്ചത്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഇന്ന് വിളിച്ചു വരുത്തിയെന്നാണ് റിപ്പോർട്ട്. ഇത് രണ്ടാം തവണയാണ് ഇഡി വീണയെ ചോദ്യം ചെയ്യുന്നത്. SFIO രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ചോദ്യം ചെയ്യൽ. വീണാട്ടിയുടെ കുറ്റം തെളിയിക്കാൻ വലിയ അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് മാത്യു കുഴൽനാടൻ MLA. കുറ്റം ചെയ്തുവെന്ന ഉറപ്പ്. വീണയ്ക്ക് പറയാനുള്ളത് ഇഡി കേൾക്കട്ടെ. ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ തേടാനാകും. അനുബന്ധ തെളിവുകൾ കണ്ടെത്താനാണ് ഇഡിയുടെ നീക്കമെന്നും മാത്യു കുഴൽനാടൻ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതന് തിരിച്ചടി. സുഗതനെതിരെ കാപ്പ ചുമത്തിയത് ആഭ്യന്തര സെക്രട്ടറി അംഗീകാരം നൽകി. അതേസമയം ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സത്യപ്രതിജ്ഞയ്ക്ക് അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് സുഗതൻ ഹൈക്കോടതിയെ സമീപിക്കും. കാപ്പ ഇളവ് തേടി കാപ്പ ബോർഡിനെയും സമീപിക്കാനാണ് തീരുമാനം. പുനർ സത്യപ്രതിജ്ഞ ചട്ടവിരുദ്ധമെന്ന പരാതിയിൽ സർക്കാരും നിയമോപദേശം തേടും. 14 ദിവസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. പല ദൈവങ്ങളുടെ പേരിലുള്ള സത്യപ്രതിജ്ഞ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അസാധുവാക്കിയതിന് പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 19 BJP അംഗങ്ങൾ ഇന്നലെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. തിടുക്കത്തിലുള്ള സത്യപ്രതിജ്ഞയ്ക്കെതിരെ കോൺഗ്രസ് രംഗത്ത്. 20 BJP അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പിൻവാതിലിലൂടെ നടത്തിയത് ദുരൂഹമെന്ന് കോൺഗ്രസ് നേതാവും കൌൺസിലറുമായ ശബരിനാഥൻ ആരോപിച്ചു. ലഹരി മരുന്ന് ശൃംഖലകളെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ വിപുലമായ കർമ്മ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പേരിട്ട മയക്കുമരുന്ന് വേട്ടയുടെ വിപുലമായ പദ്ധതിയാണ് കേന്ദ്രം നടപ്പാക്കുന്നത്. ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾ ശക്തമാക്കുന്നതിനായി തയ്യാറാക്കിയ നാർക്കോട്ടിക് കൺട്രോൾ വിഷൻ ഡോക്യുമെന്റ്സ് നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യത്തിന് സമർപ്പിക്കും. അടുത്ത 3 വർഷത്തേക്കുള്ള കൃത്യമായ ലക്ഷ്യങ്ങളും സമയപരിധികളും നിശ്ചയിച്ചുകൊണ്ടുള്ളതാണ് കർമ്മ പദ്ധതി. വെനസ്വേലയെ ദുരന്ത ഭൂമിയാക്കി വൻ ഭൂകമ്പം. തലസ്ഥാനമായ കാരക്കാസിലും ലാഗുയറ തുറമുഖ നഗരത്തിലും കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. നൂറുകണക്കിന് ആളുകൾ മരിച്ചതായി സംശയിക്കുന്നു. മരണസംഖ്യ ഉയരാനാണ് സാധ്യത. നിരവധി ആളുകൾ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഭൂകമ്പത്തിന് പിന്നാലെ വെനസ്വേലയിലെ ആക്ടിംഗ് പ്രസിഡന്റ് രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. തുടർച്ചയായി രണ്ട് ഭൂകമ്പങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ട്. വെനസ്വേലയ്ക്ക് സഹായ വാഗ്ദാനവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സഹായിക്കാൻ അമേരിക്ക തയ്യാറാണ്, സന്നദ്ധമാണ് പ്രാപ്തവുമെന്ന് ട്രംപ് ട്വിറ്റ് സോഷ്യലിൽ കുറിച്ചു. ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളും വെനസ്വേലയ്ക്ക് സഹായം വാഗ്ദാനം ചെയ്തു. ജപ്പാനിലും ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ശക്തമായ ഭൂകമ്പങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ബ്രസീൽ നോക്കൌട്ട് റൌണ്ടിൽ. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് കാനറികൾ യൂറോപ്യൻ കരുത്തുമായി എത്തിയ സ്കോട്ട്ലന്റിനെ തോൽപ്പിച്ചത്. വിനീഷ്യസ് ജൂനിയറിന്റെ ഇരട്ട ഗോൾ കരുത്തിലാണ് ബ്രസീൽ സ്കോട്ട്ലന്റിനെ തകർത്തെറിഞ്ഞത്. 60-ാം മിനിറ്റിൽ കുഞ്ഞയിലൂടെ ബ്രസീൽ 3-ാമത്തെ ഗോളും നേടി. ഫിഫ ലോകകപ്പ് മത്സരത്തിൽ മൊറോക്കോയെ വിറപ്പിച്ച് ഹെയ്റ്റി കീഴടങ്ങി. 2-4 ഗോളുകൾക്കാണ് മൊറോക്കോയുടെ ജയം. ഇതോടെ ഗ്രൂപ്പ് സിയിൽ നിന്ന് 2-ാം സ്ഥാനക്കാരായി മൊറോക്കോ നോക്കൌട്ടിൽ കടന്നു. ആദ്യപകുതിയിൽ 2 തവണ പിന്നിലായിട്ടും ശക്തമായി തിരിച്ചടിച്ച മൊറോക്കോ 2-ാം പകുതിയിൽ പകരക്കാരായി ഇറങ്ങിയ താരങ്ങളുടെ മികവിലാണ് തകർപ്പൻ ജയം സ്വന്തമാക്കിയത്. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഖത്തറിനെ 3-1 തോൽപ്പിച്ച് ബോസ്നിയ. വിജയത്തോടെ ബോസ്നിയ നോക്കൌട്ട് സാധ്യതകൾ സജീവമാക്കിയപ്പോൾ ഖത്തർ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ഏഷ്യൻ കരുത്തുമായി ലോകകപ്പിനെത്തിയ ദക്ഷിണ കൊറിയയുടെ നോക്കൌട്ട് പ്രതീക്ഷ തുലാസിൽ. എ ഗ്രൂപ്പിലെ 3-ാം പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയുടെ തോൽവി വഴങ്ങിയതോടെയാണ് ദക്ഷിണ കൊറിയയുടെ കാത്തിരിപ്പ് നീളുന്നത്. നിർണായക മത്സരത്തിൽ എതിരില്ലാത്ത 1 ഗോളിനായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ വിജയം. വിജയത്തോടെ എ ഗ്രൂപ്പിൽ 4 പോയിന്റുള്ള ദക്ഷിണാഫ്രിക്ക 2-ാം സ്ഥാനക്കാരായി നോക്കൌട്ടിൽ കടന്നു. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും ജയിച്ച് നോക്കൌട്ടിൽ കടന്ന് ആതിഥേയരായ മെക്സിക്കോ. അവസാന പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് മെക്സിക്കോ തോൽപ്പിച്ചത്. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഗൾഫ് സന്ദർശനം തുടരുന്നു. ബഹ്റൈൻ ഭരണാധികാരിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇറാൻ യുഎസ് ധാരണയിൽ ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണം തേടിയാണ് മാർക്കോ റൂബിയോയുടെ ഗൾഫ് സന്ദർശനം. കഴിഞ്ഞ ദിവസം യുഎയിലെത്തിയ സ്റ്റേറ്റ് സെക്രട്ടറി യുഎഇ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഷാർജ എമിറേറ്റിൽ പൊതു പാർക്കിംഗ് സമയം അർദ്ധരാത്രി വരെയാക്കി. ജൂലൈ 1 മുതൽ ഇത് നിലവിൽ വരും. ഇതോടെ മഞ്ഞ സൈൻബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ള പാർക്കിംഗ് ഏരിയകൾ ഇനി മുതൽ നീല പാർക്കിംഗ് സോണുകൾക്ക് തുല്യമാകും. രാവിലെ 8 മുതൽ രാത്രി 12 വരെയാണ് ഇനി പുതിയ പെയ്ഡ് പാർക്കിംഗ് സമയം. വിശദവാർത്ത ഒരു മണിക്ക്.
4: Was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: ഇപ്പോൾ സമയം 12:07.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, No. 1 Auto AC Spare Parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 44%.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പൊ കാത്തിരുന്നതുപോലെ നമ്മുടെ കൂടെ ഇന്ന് വലിയ ടീം ജോയിൻ ചെയ്യുകയാണ്, ടീം അസുര. ടീം അസുരയെ കുറിച്ച് പറയുമ്പോൾ 45 ഗംഭീര ടീം അംഗങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വലിയ ടീമാണ് ടീം അസുര. ഇവരുള്ള ആർക്കും പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലാത്തൊരു ടീമാണ്. കാരണം ഓരോ വേദിയെയും ഇളക്കി മറിച്ചുകൊണ്ട് അവർ ഓരോ ചുവടും മുന്നോട്ട് വെച്ച് മുന്നേറുമ്പോൾ ഇന്ന് ആ 45 പേരിൽ 10 പേരാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ടീം അസുര ഇന്ന് നമ്മുടെ മിഡ് മോർണിംഗ് ഷോയിൽ ജോയിൻ ചെയ്യുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് അവർ വന്നതിനൊരു ലക്ഷ്യമുണ്ട്. ഇന്റർനാഷണൽ മ്യൂസിക് ഡേ വീക്ക് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഈ ആഴ്ചയിൽ രണ്ടാമത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നൊരു വലിയ ടീമാണ്, വലിയ കലാകാരന്മാരാണ് നമ്മുടെ കൂടെയുള്ളത്. ടീം അസുരയെക്കുറിച്ച് ഇനി നിങ്ങൾ ഒരുപാട് കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്നാലും എന്താ പറയുക, മിഡ് മോർണിംഗ് ഷോയിൽ നിന്ന് ആവേശം നിറയ്ക്കാൻ യുഎയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഹൈ എനർജി ഫ്യൂഷൻ ബാൻഡ് നമ്മുടെ കൂടെ ചേരുമ്പോൾ ഓരോരുത്തരായിട്ട്, ഈ 10 പേരെ ഓരോരുത്തരായിട്ട് ഞാൻ ഷോയിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ടീം അസുരയുടെ മെന്റർ അരുൺ രാജ് കലാനിലയം, അതോടൊപ്പം ശ്യാം പൂവത്തൂർ, ഡാനിബ്, അരുൺ, ജാസ്മിൻ, ഷീന, സാൻഡ്ര, സായ്, അബിയഹിയ, അനന്തിത, റൈറ്റ്? വെൽക്കം ടു ദി ഷോ ആൻഡ് ഹോം 92.2 FM. സംസാരിച്ചോ? നിങ്ങൾ ശരിക്കും സ്റ്റേജിൽ ഇങ്ങനെ അർമാദിക്കുന്ന ഒരു ടീമായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. വളരെ കുഞ്ഞു മക്കളെ പോലെ അനങ്ങി ഒതുങ്ങി ഇവിടെ വന്നിരിക്കുമ്പോ വളരെ സന്തോഷം. കാരണം അബുദാബിയിലെന്നല്ല, യുഎയിൽ എവിടെ ചോദിച്ചാലും ടീം അസുരയെ കുറിച്ച് പ്രത്യേകിച്ച് ആരോടും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഹോം 92.2 FM ഓരോ ലിസണേഴ്സിനും ഇതൊരു പുതിയ അനുഭവമാകട്ടെ. അപ്പോ ആദ്യം തന്നെ എനിക്ക് അരുണിനോടാണ് ചോദിക്കുക, അരുണാണ് ഇതിന്റെ മെന്റർ, അരുണാണ് ഇതിന്റെ എല്ലാം എല്ലാം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അസുര എന്നൊരു പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഹൈ എനർജിയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലേ. എന്നാലും പരമ്പരാഗത മേളങ്ങളെ മോഡേൺ മ്യൂസിക്കുമായിട്ട് മിക്സ് ചെയ്യുന്ന ഈ ഒരു ഫ്യൂഷൻ കോൺസെപ്റ്റിലേക്ക് ശരിക്കും ടീം അസുര അല്ലെങ്കിൽ ഇതിന്റെ മെന്റർ അരുൺ രാജ് എങ്ങനെയാണ് എത്തിയത്, അതെല്ലാം നമുക്ക് ആരംഭിക്കാം.
2: അപ്പൊ എല്ലാവരും ഹായ്, അറിയാമല്ലോ, നിത്യ തന്നെ നമ്മുടെ ഫാമിലി മെമ്പറാണ്. അസുര എന്ന ടീമിന്റെ വലിയൊരു പാർട്ടാണ് നിത്യ. അപ്പോ ഈ അസുര എന്ന ഒരു ബാൻഡിനെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത് 2023 അന്ന് ഈ GCC കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു അരങ്ങേറ്റമാണ്. അത് ചണ്ടവാദ്യത്തിലെ ഏറ്റവും വലിയ അരങ്ങേറ്റമാണ് നമുക്ക് അബുദാബിക്ക് അല്ലെങ്കിൽ യുഎഇക്ക് സമ്മാനിക്കാൻ സാധിച്ചത്. അതിൽ ഈ പശ്ചാത്യവൽക്കരണപ്പെട്ട വാദ്യോപകരണങ്ങളും ചെണ്ടയും അതോടൊപ്പം തന്നെ സംഗീതം, അതിനെ ഏറ്റവും മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രോഗ്രാം എല്ലാവർക്കും വേണ്ടി അന്ന് ചെയ്തെടുക്കുന്നത്. അന്ന് എനിക്ക് തോന്നുന്നത് GCC എന്നല്ല, നമ്മുടെ ഓൾ ഓവർ ദി വേൾഡിൽ ഇങ്ങനെയൊരു ഒരു ബാൻഡിനെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പെർക്കപ്ഷനെ മുൻനിർത്തിക്കൊണ്ട് സംഗീത മ്യൂസിക്കിനെ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു സംഭവത്തെ നമ്മൾ ഏറ്റവും വലിയ വിജയകരമായിട്ട് ചെയ്തെടുക്കാൻ സാധിച്ചതിന്റെ വലിയൊരു സന്തോഷത്തിലായിരുന്നു അന്ന് തൊട്ട് ഇന്ന് വരെ. അന്ന് നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണ്, അതേ എനർജിയോടുകൂടി അതേ ബൂസ്റ്റപ്പെട്ടുകൂടിയാണ് ഇന്ന് നമ്മൾ പ്രോഗ്രാം വേദികളിൽ അവതരിപ്പിക്കുന്നത്. അന്ന് തൊട്ട് നമ്മുടെ കൂടെ ആരൊക്കെയുണ്ടോ അന്ന് ഇന്ന് വരെ ഈ നിമിഷം ഈവൻ നിത്യ ഉൾപ്പെടെ നമ്മുടെ കൂടെ ഉണ്ട്. ഒരുപാട് വേദികൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ചെണ്ട എന്ന വാദ്യത്തെ ഏത് തരത്തിൽ നമുക്ക് എത്രമാത്രം അതിനെ വേൾഡിൽ എത്തിക്കാൻ പറ്റും. കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അസുര കലയായ വാദ്യകലയായ ചെണ്ടയെ അതിനെ വേൾഡ് വൈഡായിട്ട് എത്തിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം. അത് എന്റെ കൂടെ കൂടിയ എല്ലാവരും, അതായത് നമ്മുടെ അസുര എന്ന ബാൻഡിൽ ആദ്യമായിട്ട് മേളം പഠിക്കാൻ വേണ്ടിയാണ് വരുന്നത്, അതിനെ ചെണ്ട എന്നതിലുപരി ഒരു ഫ്യൂഷനാക്കി മാറ്റി എന്റെ കൂടെ നിന്ന് ഒരുപാട് ആളുകളുണ്ട്. അതായത് അതിന്റെ പുറകിലും മുന്നിലും മേളം കൊട്ടാൻ വരുന്ന ആൾക്കാരിലുപരി എന്റെ കൂടെ സഹകരിച്ച് അസുരയെ വളർത്താൻ വേണ്ടി നമ്മുടെ കൂടെ നിന്ന് ഒരുപാട് ആളുകളുണ്ട്. അതെനിക്ക് ഈ ഒരു ഷോയിൽ കൂടി പറഞ്ഞു തന്നാൽ ഒരുപക്ഷെ നിത്യക്കറിയാം, ഒരുപക്ഷെ അത് തീരുമില്ല. അപ്പൊ ഒരുപാട് ആളുകളുടെ സഹായത്തോടു കൂടിയാണ് അസുര ഇന്ന് ഈ നിലയിലെത്തിയത്. ഒരുപാട് ആളുകളുടെ വളരെ നല്ല വാക്കുകളും പ്രചോദനങ്ങളും കൊണ്ട് മാത്രമാണ്
3: അതെ. അപ്പൊ നിത്യക്ക് ഇപ്പൊ കാര്യം മനസ്സിലായില്ല, ഞങ്ങള് വെറുതെ ഇങ്ങനെ പാവക്കുട്ടികളെ പോലെ അരങ്ങിയിരുന്നല്ലേ, ഞങ്ങളുടെ മാഷ് മുമ്പിലിരിക്കുമ്പോ കുട്ടികളെ പോലെ തന്നെ ഇരിക്കേണ്ടി വരില്ല.
1: തീർച്ചയായിട്ടും അസുരയെ കുറിച്ച് ഇന്നും നാളെയും പറഞ്ഞാൽ തീരില്ല, അത്രയധികം കാര്യങ്ങളുണ്ട്. കാരണം അതിലെ ചെണ്ട കൊട്ടുന്നവർ മാത്രമോ അല്ലെങ്കിൽ ഓരോ വാദ്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുക അല്ലെ, എല്ലാത്തിനെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അതിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. ഞങ്ങൾക്ക് ഈ ടൈമിൽ നിങ്ങളെ കേൾപ്പിക്കാനായിട്ട് ടീം അസുരയുടെ ഒരു തീം മ്യൂസിക് ഉണ്ട്, അത് കേട്ടുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ബ്രേക്കിലേക്ക് പോവാണ്. തിരിച്ചു വരുമ്പോൾ ഒരുപാട് വിരുന്നാണ്, കലാവിരുന്നാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സി JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: You're listening to Home 92.2 FM. Home is a feeling. Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. നമ്മൾ ഇന്ന് ടീം അസുരയുമായിട്ട് വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്റർനാഷണൽ മ്യൂസിക് ഡേയുടെ വീക്ക് സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് അബുദാബിയിൽ നിന്ന്, നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്നും അസുര ടീം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് ഈ ഒരു ടൈമിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. മറ്റാരുമല്ല, ഒരുപാട് തവണ ഹോം 92.2 FM പ്രത്യേകിച്ച് മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലൂടെ നിങ്ങളൊക്കെ കേട്ട ആ മധുരമുള്ള ശബ്ദമാണ് എബി യഹിയ.
2: താങ്ക് യു. വീണ്ടും ഇവിടെ വരാൻ പറ്റിയതിൽ വലിയ സന്തോഷം. നമ്മൾ സാധാരണ ഓണറാണ് വന്നിട്ട്, മീൻസ് ഫോണിലൂടെയാണ് വന്നിട്ടുള്ളതെങ്കിലും അസുരയുടെ പേരിൽ തന്നെ ഇവിടെ വന്ന് സ്റ്റുഡിയോയിൽ നേരിട്ട് വന്ന് നിത്യയുടെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ എല്ലാവരോടും സംസാരിക്കാൻ പറ്റുന്ന തന്നെ വലിയ സന്തോഷം.
1: തീർച്ചയായിട്ടും ഇവിടെ ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇതൊരു വീടാണ്. ഞങ്ങൾ എപ്പോഴും പറയണം, ഹോം എന്ന് പറയുമ്പോൾ ഒരു വീടിന്റെ ഫീലാണ്. ഹോം ഇസ് എ ഫീലിംഗ്, ഹോം ഇസ് ഓൾവേസ് എ ഫീലിംഗ്. ആ ഒരു വീട്ടിലിരുന്ന് നമ്മൾ പരസ്പരം സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നത് പോലെ അത്ര ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. എന്നാൽ ഇപ്പൊ ഫ്രീ ആയിട്ട് വിടുന്നില്ല എബിനെ. എബിനെ പാട്ട് പാടാനായിട്ട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ്. എബി ഈ പറഞ്ഞപോലെ ടീം അസുരയുടെ ഒരു ഒരു ടാലന്റഡ് സിംഗറാണ്. സോ വി റിയലി പ്രൗഡ് ഓഫ് യു. അപ്പൊ അതുകൊണ്ട് തന്നെ എബിയുടെ ഒരു നല്ല പാട്ട് കേൾക്കാം. ആ പാട്ട് കേൾക്കുമ്പോൾ എബിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്. ആരൊക്കെയാണ് ഇൻസ്ട്രുമെന്റ്സുമായിട്ട് ഭാഗമായിട്ട് ചേരുന്നത്?
2: നമ്മൾ ആക്ച്വലി ഒരു 45 കലാകാരന്മാരാണ് വേദിയിൽ ചെയ്യുന്നത്. പക്ഷേ അതിന്റെ ഒരു കട്ട് ഷോർട്ട് വെർഷൻ ആയിട്ട് നമുക്ക് ഈ സ്റ്റുഡിയോയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളാകെ ഒരു 10 ഇവിടെ ഉള്ളൂ. അപ്പൊ അതില് നമ്മുടെ മാഷ് അരുൺ മാഷ് തന്നെയാണ് തകില് നമ്മളെ ലീഡ് ചെയ്യുന്നത്. പിന്നീട് സായി ഉണ്ട് ചെണ്ടയില്, ജാസ് ഉണ്ട് ചെണ്ടയില്, പിന്നെ വലന്തലയില് ദനീപ് ഉണ്ട്, അരുണുണ്ട്. അപ്പൊ ഇത്രയും പേര് വെച്ചിട്ട് നമ്മളൊരു ചെറിയൊരു സാധനം.
1: ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇല്ലല്ലോ അല്ലേ. എല്ലാരും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്.
2: സാൻഡ്ര ഉണ്ട് കേട്ടോ,
1: കൂടെ ഒരു സുന്ദരി കുട്ടി ഉണ്ട്. സാൻഡ്ര മിസ്
2: ചെയ്തു.
1: ഇത്രയും പേര് ചേർന്നാണ് ഇപ്പോ എബിയുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കേൾക്കാൻ കേട്ടോണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
2: സ്വാമിനാഥ പരിപാലയാശുമാ, സ്വാമിനാഥ.

0: ഒന്നും പറയാനില്ലേ.
1: നമ്മള് നമ്മുടെ ഇവിടുത്തെ ആംബിയൻസ് എത്രത്തോളം ശ്രോതാക്കളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് അറിയില്ല, കാരണം നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇതിൽ. ആക്ച്വലി നമ്മൾ സാധാരണ ഇപ്പൊ ഈ കഴിഞ്ഞ സീസണില് നാട്ടുരാഗത്തിലുള്ള കുറച്ച് പാട്ടുകളുടെ ഒരു കോമ്പിനേഷൻ ആണ് ചെയ്തിരുന്നത്. ഓരോ സീസണിൽ നമ്മളിങ്ങനെ റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കും. മേളങ്ങളായാലും ഫ്യൂഷൻ ആയാലും എല്ലാം വയലിൻ ഫ്യൂഷൻ കീബോർഡ് അങ്ങനെ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉള്ളതാണ്. അപ്പൊ നമ്മള് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു കട്ട് ഷോർട്ട് വെർഷൻ ആയിട്ട് കൊണ്ടുവന്നതാണ്.
0: ശരിക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ ഓരോരുത്തരും നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ ഇതിൽ ശുദ്ധ സംഗീതവുമായിട്ട് കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, ഇത് പറയുമ്പോൾ എനിക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ഓരോരുത്തരോടും ഒരേ ഇഷ്ടമാണ്, റെസ്പെക്റ്റ് ആണെങ്കിൽ പോലും എനിക്ക് എടുത്ത് എപ്പോഴും എൻ്റെ കണ്ണുകളിൽ തന്നെ എൻ്റെ മെമ്മറിയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു രൂപമുണ്ട്. ഒരിക്കലൊരു ഷോ ചെയ്യാനായിട്ട് ആങ്കറിങ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ശ്യാം പൂവത്തൂർ അദ്ദേഹത്തിൻ്റെ ഗന്ധർവനായി മാറിയ ആ രൂപം, ഓ മൈ ഗോഡ്, എനിക്ക് മറക്കാൻ പറ്റുന്നില്ല കേട്ടോ, ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ആ കലാകാരനിൽ ഒളിഞ്ഞിരിക്കുന്ന ഇത്രയും വലിയൊരു കാര്യം മനസ്സിലാവുന്നത്. എനിക്ക് പറയുമ്പോൾ പോലും ഗൂസ് ബംസ്, സീരിയസ്ലി. അത് ചെയ്ത അദ്ദേഹത്തിന് എത്രത്തോളം എനിക്കറിയില്ല, പക്ഷെ കണ്ട നമ്മൾ ഓരോരുത്തരും അന്ന് ആക്ച്വലി നമ്മൾ സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റീവോക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് എൻ്റെ കണ്ണിൽ തങ്ങി നിൽക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തെക്കുറിച്ച് പറയാനും ആ ഒരു പെർഫോമൻസിനെ കുറിച്ച് പറയാനും എനിക്ക് എങ്ങോട്ടും നോക്കേണ്ടി വന്നില്ല. അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ ഓരോരുത്തരെയും ഇതെടുത്ത് പറയുന്നതിൻ്റെ കാര്യം, എനിക്ക് എൻ്റെ മെമ്മറിയിലുള്ള കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓരോരുത്തർക്കും വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എബിനെ കുറിച്ച് ഇനി പറയേണ്ട കാര്യമില്ല, സംഗീതത്തിന്റെ വേറെ ലെവലിലേക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്യാം ചേട്ടാ,
2: നിത്യ, അത് ശരിക്കും പറഞ്ഞാൽ ദൃശ്യം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമായിരുന്നു നമ്മൾ അന്ന് കണ്ടത്. നല്ലൊരു ഇതായിരുന്നു അന്ന് പത്മരാജന്റെ
3: പത്മരാജന് വേണ്ടി ഒരു ട്രിബ്യൂട്ട് ആയിരുന്നു നമ്മളവിടെ ചെയ്തത്. അന്ന് രഞ്ജി പണിക്കർ ഉണ്ടായിരുന്നു നമ്മുടെ മുന്നിൽ. അപ്പോ ഒരു കുഞ്ഞു സാധനം, മോഹൻലാലിന്റെ കുറച്ച് മൈനറിസംസ് ഒക്കെ ആയിട്ടൊരാള്, നമ്മുടെ ഷാജു എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് വന്നിരുന്നു. അതിന്റെ പറയില്ല, എനിക്ക് ഒരുപാട് ഇത് പറയുമ്പോൾ തന്നെ എന്റെ കണ്ണാദ്യം നിറഞ്ഞായിരുന്നു. ഒരുപാട് വിറയലോട് കൂടി ചെയ്തൊരു ഇതാണ് ഡാൻസ്, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് പറ്റുന്ന ഒരു സാധനമേ അല്ല. പക്ഷെ എന്നെ അന്ന് ആർട്ടിസ്റ്റ് സിനിയായിരുന്നു എന്നെ കൊണ്ട് ആ സംഭവങ്ങളൊക്കെ ചെയ്യിപ്പിച്ചത്. പിന്നീട് വേദിയിൽ വെച്ച് ഡ്രസ്സ് മാറി പത്മരാജനായിട്ട് വരിക എന്ന് പറഞ്ഞപ്പോ ആദ്യം ഞാൻ എന്റെ ഹെയറിന്റെ ലൈനൊക്കെ ഷേവ് ചെയ്തു, താടി മീശയൊക്കെ അതിനനുസരിച്ച് ചെയ്തു. നമ്മുടെ പവിത്രൻ മാഷായിരുന്നു ചെയ്തത്. അതിനുശേഷം ഇത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വർക്കൗട്ടായി എന്നുള്ളത്. കാരണം അതുവരെ എന്നെ ആരും വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളത്.
0: അത്ഭുതപ്പെടുത്തി കളഞ്ഞു ആ സ്റ്റേജിൽ. അത് എനിക്ക് പറയാനാകുന്നില്ല. ഒരു പക്ഷെ ഇപ്പൊ നമ്മളെ അബുദാബിയിൽ ഇരുന്ന് കേൾക്കുന്നവർക്ക് ദൃശ്യം എന്ന ആ വിരുന്ന് എത്രത്തോളം ആസ്വാദികരമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
4: ആദ്യമായിട്ട് ടീം അസുരയിലേക്ക് ശ്യാമേട്ടൻ വരുന്നത് ശ്യാമേട്ടന്റെ കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിച്ചത് ഇത് ഏതോ വലിയ കൊറിയോഗ്രാഫറാണ്, ഏതോ ഡാൻസ് മാസ്റ്റർ ആണ് എന്ന രീതിയിലാണ് ഞാൻ വിചാരിച്ചത്. അപ്പം മാഷെ എന്ന രീതിയിലേക്ക് ഞാൻ അഭിസംബോധന ചെയ്തിട്ടാണ്. അപ്പൊ എന്നെ തിരിച്ചു പറഞ്ഞു, മാഷെ ഞാനും പഠിക്കാൻ വേണ്ടിയിരിക്കുന്നത്, എന്റെ മക്കളെയും പഠിപ്പിക്കണം. അതെ, ഞാനൊരു കുട്ടിയാണെന്നുള്ളത്. ആ കുട്ടിയാണ് ഇപ്പം അദ്ദേഹത്തിന്റെ കുട്ടികളോടൊപ്പം ഇന്ന് വന്നേക്കുന്നത്.
0: തീർച്ചയായിട്ടും. അപ്പോ ഇവിടെ ഇപ്പം ഓരോരുത്തരായിട്ട് പരിചയപ്പെടുന്നതിനൊപ്പം തന്നെ നമ്മുടെ കൂടെ ഷീന, ഷീനയ്ക്ക് ഇതിനകത്ത് എന്താണ് ഒരു റോള്? പറയും.
5: നമസ്കാരം നിത്യ. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളെ ഇന്നത്തെ നമ്മുടെ ഹോം എഫ് എമ്മിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിന് ആദ്യം നമ്മുടെ ഇതിൻ്റെ സംഘാടകരോടുള്ള ഒരു നന്ദി അറിയിക്കുകയാണ്. നമ്മൾ, ഞാൻ നേരത്തെ മാഷ് പറഞ്ഞു നിർത്തിയെടുത്ത് തുടങ്ങാം. നമ്മൾ 2023 നമ്മുടെ അരങ്ങേറ്റം എന്ന് പറഞ്ഞിരുന്നല്ലോ. അതിനുശേഷം ശരിക്കും നമുക്കൊരു പരിപാടികളുടെ ഒരു തിരക്ക് തന്നെ ആയിരുന്നു എന്ന് എനിക്ക് പറയാം. നമ്മളൊരു ഓട്ടത്തിൽ തന്നെ ആയിരുന്നു. അതിൽ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ മോദിജി ഇവിടെ വന്ന സമയത്ത് അഖിലൻ മോദി എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്, അതിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റി. അതേപോലെ നമ്മുടെ UAE നാഷണൽ ഡേ പ്രോഗ്രാം, ഇത് രണ്ടിലും നമുക്ക് പങ്കെടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നൊരു രണ്ട് പരിപാടികളായിരുന്നു. അതേപോലെ പിന്നെ നമ്മളുടെ ഈ അസുര എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ഒരു തനതായ വാദ്യകലയാണല്ലോ ചെണ്ട. അതിൽ എങ്ങനെയൊക്കെ ഇപ്പോഴത്തെ ആധുനികമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഫ്യൂഷൻ രീതിയിലാണ് നമ്മൾ പരിപാടികൾ എല്ലായിടത്തും അവതരിപ്പിക്കുന്നത് എപ്പോഴും.
0: അതായത് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ അടങ്ങിയിരിക്കരുത്.
5: അതായത് നമ്മളിപ്പോ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്ന ടീം അവരെന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ വരുന്ന ഓഡിയൻസ് പ്രായഭേദമന്യേ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രോഗ്രാം ചിട്ടപ്പെടുത്തി. നമ്മുടെ അരുൺ മാഷാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത് ശരിക്കും മാഷിന്റെ ചിട്ടയായ ഒരു പരിശീലനവും നമ്മുടെ ഒരു പ്രോഗ്രാമിന് മുമ്പ് വരുന്ന നമ്മുടെ ഒരു പ്രാക്ടീസും എല്ലാം നല്ല വ്യക്തമായ ഒരു തയ്യാറെടുപ്പോടുകൂടിയാണ് നമ്മൾ ഇപ്പോഴൊരു പ്രോഗ്രാം സ്ഥലത്തേക്ക് എത്തുന്നത് തന്നെ. അത് എത്തുന്നതിലൊരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഒരു പിക്നിക്ക് പോകുന്ന പോലെയാണ്. ഒരു കുടുംബം അസുരെന്ന് പറയുന്നത് നമ്മുടെ കുടുംബം തന്നെയാണ്. നമ്മൾ ആ കുടുംബത്തിലെ നമുക്കൊരു 6 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആൾക്കാർ നമ്മളോട്
0: ജോയിൻ ചെയ്യുന്നു. ഇത് പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ എല്ലാ തവണ ഓരോന്ന് എടുത്തെടുത്ത് പറയുകയാണ്. അതായത് നമ്മൾ നാട്ടിലാണ് ഇങ്ങനെ ഒരു കലാ കുടുംബമെങ്കിൽ അത് ഉപജീവന മാർഗം കൂടിയാണ് അല്ലെ. ഇവിടെ ഉപജീവന മാർഗം എന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഓരോരുത്തരുടെയും പാഷനാണ്. ഉപജീവന മാർഗം എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ജോലിയുണ്ട്. ഇത് UAE ആണ്, ഇന്ത്യയല്ല. UAE ആയതുകൊണ്ട് നമ്മളിവിടെ ജോലി ചെയ്ത് കുടുംബം പോറ്റാനായിട്ടാണ് വരുന്നത്. ജോലി ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കലാപരമായ കഴിവുകളിലേക്ക് തിരിയുക എന്നുള്ളതാണ്. അത് അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ അതിൽ 100% ആൾക്കാരുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. മാറി മാറി നിൽക്കുന്ന ഓരോരുത്തരുടെ വരും, കടന്നു വരും, കടന്നു വരും.
5: അതുപോലെ ഞാൻ ഒരു കാര്യം കൂടി നിർത്തി, നമ്മുടെ കുട്ടികളുടെ കാര്യം എടുത്തു പറയണം. കാരണം നമ്മളുടെ ഇവിടുന്ന് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തേക്കും മറ്റു രാജ്യങ്ങളിലേക്കും ഇന്ത്യയിലേക്കും ഒക്കെ തിരിച്ചുപോയ നമ്മുടെ പെൺകുട്ടികൾ അനുഷ, സാന്ദ്ര, ശിഖ ഇവരൊക്കെ അവർ അവരുടെ ഒരു അവധിക്കാലം കിട്ടുമ്പോൾ അവർ ഓടി വീണ്ടും നമ്മുടെ അസുരയുടെ കുടുംബത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. ഇപ്പം സാന്ദ്ര ആക്ച്വലി വെക്കേഷനിൽ നാട്ടിൽ നിന്ന് വന്നതാണ്. അപ്പോഴും നമ്മുടെ അസുരയുടെ പ്രാക്ടീസിനും പ്രോഗ്രാമിനും അതുപോലെ വരികയാണ്. അതുപോലെ എന്റെ മകൾ അനുഷ, അവളിപ്പം MBBS സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്, ജോർജിയയിലാണ് പഠിക്കുന്നത്. ഒരു വെക്കേഷൻ കിട്ടി കഴിഞ്ഞാൽ ഓടി ഇവിടുത്തു. അതുപോലെ ശിഖ ഇപ്പം മെഡിസിന് ജോയിൻ ചെയ്യാനിരിക്കുന്ന കുട്ടിയാണ്. അത് എല്ലാ കുട്ടികളും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 6 വയസ്സ് മുതലുള്ള കുട്ടികൾ എത്ര ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് അറിയുമ്പോഴേക്ക് അവർക്ക് അത്ര സന്തോഷമാണ്. കാരണം നമ്മളെല്ലാം അസുര എപ്പോഴും ഒരു ഒരു കുടുംബം പോലെയാണ്.
4: പറയാനാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ നിലവിൽ തന്നെ നമ്മുടെ ഈ അസുര എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളുണ്ട് ജയൻ. അദ്ദേഹം നാട്ടിലാണ്, നാട്ടിൽ പോയിരിക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ അനീഷ്, മുകേഷ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ചേച്ചി പറഞ്ഞതിന് കൂട്ടി തന്നെ നമ്മുടെ ഒരുപാട് കുട്ടികൾ പഠനത്തിനായിട്ട് വെളിയിൽ പോയിട്ടുണ്ട്. ശ്രീലക്ഷ്മി, അങ്ങനെ ഒരുപാട് കുട്ടികൾ. ഇവരെല്ലാം ഈ പറഞ്ഞതിന്റെ കൂട്ട് പഠിത്തത്തിനോടൊപ്പം ഇതിനകത്തിൽ വളരെ ഇതിലിട്ട് വരുമ്പോ തന്നെ എന്നോട് പറഞ്ഞ മാഷെ എനിക്ക് ഇതിൽ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് എവിടെയും കിട്ടുന്നില്ല. അപ്പൊ അത്രമാത്രമാണ് നമ്മൾ അവരെ വെൽക്കം ചെയ്യുന്നതും അവർ നമ്മളെയും കാണുന്നതും. ഈ ഇപ്പം അസുര എന്ന് പറയുന്നത് ശരിക്കും ഇതൊരു മ്യൂസിക്കൽ ഓറിയന്റഡ് പല പല സെക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് GCC അസുര മാറിയിരിക്കുന്നത്. പാട്ട്, മേളം, നാടൻ പാട്ട്, കർണാട്ടിക് മ്യൂസിക്, വെസ്റ്റേൺ, വയലിൻ ഫ്യൂഷൻ, സാക്സഫോൺ, പിന്നെ നമുക്ക് ഫ്ലൂട്ട്, ഇതിന്റെ എല്ലാം ഓരോരോ സെക്ഷനായിട്ട് നമ്മൾ കൊടുത്തിട്ട് ഒരു 2.5 മണിക്കൂറത്തെ ഒരു ഷോ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അതിനകത്തിൽ വരാത്തതായിട്ടുള്ള മ്യൂസിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഓറിയന്റഡ് ഒരു ഘടകം പോലും ഇല്ല. എല്ലാ എല്ലാ അതോറിറ്റികളും
0: എല്ലാ ഏരിയയിലും
4: അത് പെർഫോം ചെയ്യുന്നത് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ആർട്ടിസ്റ്റുകളുടെ കൂടെയാണ്. അവര് ഈ നമ്മൾ പെർക്കപ്ഷൻ അല്ലെങ്കിൽ ഫ്യൂഷൻ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഈ മേളത്തിനോടൊപ്പം അവരെ വിളിക്കുമ്പോൾ അവർ വീണ്ടും നമ്മളോട് ചോദിക്കുകയാണ് എന്നാണ് മാഷ ഇനി അടുത്ത പ്രോഗ്രാം ഉള്ളത്.
0: തീർച്ചയായിട്ടും ലാസ്റ്റ് ഒരു പക്ഷെ വരും സംസാരിക്കാൻ ഇനിയും ആൾക്കാരുണ്ട്. വരും വരും വരും. ഇത് ഇവിടെ ആരും വിളിക്കില്ല, ഓടി വന്ന് വർത്തമാനം പറയണ ടൈമില്ല.
5: അത് പറയുമ്പോൾ നിത്യ ഒരു കാര്യം കൂടി പറയണേ, ഇപ്പം നമ്മുടെ അസുര അങ്ങനെ ഒരു ഫ്യൂഷൻ ഇറങ്ങിയതിനു ശേഷം നമ്മളെ അനുകരിച്ച് ഒരുപാട് ആൾക്കാർ വന്നു, ഒരുപാട് സംഘങ്ങൾ വന്നു. എങ്കിലും നമുക്ക് ഇന്നും നമ്മുടെ അസുര എന്നുള്ള പേര് നിലനിർത്താൻ പറ്റുന്നുണ്ട്.
0: നിങ്ങളെ കണ്ടുകൊണ്ട് മറ്റൊരു ടീം വരിക എന്ന് പറയുന്നത് നിങ്ങളുടെ വിജയം. സായന്തിനെ പരിചയപ്പെടുത്തുമ്പോൾ സായന്തിനെ ഒരുപാട് അബുദാബിയിലെ ഏത് ഷോയിൽ പോയി കഴിഞ്ഞാലും അവിടെ ഇങ്ങനെ എന്താ നൃത്ത ചുവടുകൾ കൊണ്ട് കാണികളെ ഇങ്ങനെ കോരിത്തരിപ്പിക്കും അല്ലേ. അപ്പൊ സായന്തിനെ ഒരിക്കൽ സ്റ്റേജിൽ കാണുമ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൽ ഈ കൂട്ടത്തിൽ നിൽക്കുന്നതിൽ എല്ലാം കഴിവുള്ള കുട്ടികളാണ്, പെൺകുട്ടികളും ആൺകുട്ടികളും അടക്കം. പക്ഷെ ഇദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോൾ ഞാൻ ഇത് വളർന്നു വരുമ്പോൾ ഒരു നടനായി മാറുന്നു. ഇപ്പോൾ കുറെ കുറെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. എന്താണ് സായന്ത്, ഹൗ ആർ യു?
6: I'm fine, how are you?
0: I'm so good. Okay, ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
6: ഗ്രേഡ് 11 അബുദാബി ഇന്ത്യൻ സ്കൂളിലാണ് പഠിക്കുന്നത്.
0: ഓക്കെ,
6: സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് അസുരയിൽ വരണത് ഈ ഷോയിന് ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ് പോലെ ആയിരുന്നു.
0: ഓക്കെ,
6: പിന്നെ അതിൽ നിന്ന് മാഷിനെ
0: പ്രൊമോട്ട് ചെയ്ത്
6: ഇപ്പൊ ചെണ്ടയും എലത്താളം ഒക്കെ ആയിട്ട് നമ്മൾ ഇവിടെ നിൽപ്പുണ്ട്.
0: വളരെ ചെറിയ പ്രായം മുതൽ സ്റ്റേജുകളിൽ കണ്ടുവരുന്ന ഒരു മുഖമാണ്. ഇപ്പൊ വളർന്നു വളർന്നു വരുമ്പോ ആ കുഞ്ഞു ഫേസിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ആ വളർച്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടികളുടെ ഒക്കെ. വളരെ
4: സന്തോഷം.
0: ഓക്കെ, ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ മോനെ. പിന്നെയും ഉണ്ട് സംസാരിക്കണം. വരൂ വരൂ, ആ സാന്ദ്ര വരൂ, അവിടെ ഇരിക്കുന്നവർ അദ്ദേഹം ഉണ്ട്, അങ്ങോട്ട് വരൂ. സംസാരിച്ച് നിങ്ങൾ വേഗം 1-2 വാചകങ്ങൾ പറഞ്ഞാൽ എനിക്ക് അടുത്ത ബ്രേക്കിലേക്ക് പോകണം. ബ്രേക്ക് കാത്തു നിൽക്കൂല, അതുകൊണ്ട് വേഗം ആയിക്കോട്ടെ.
7: ഹായ് നിത്യ.
0: ഹായ്, പേര് പറയൂ, പേര് പറയൂ.
7: എന്റെ പേര് ജാസ്മിൻ.
0: ഓക്കെ ജാസ്മിൻ, എനിക്കറിയാം.
7: താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് അസുര.
0: ഓക്കെ,
7: എന്റെ ജേണി അസുരയില് ഞാൻ വെറുമൊരു ടൈം പാസ് ആയിട്ട് ജോയിൻ ചെയ്തതാണ്. വർക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അത് അവസാനം ഫാമിലിയായി മാറി, പാഷനായി മാറി. എന്നെ കൊണ്ട് ഇങ്ങനെ പറ്റും, അല്ലെങ്കിൽ ഇതും കുറെ ഡാൻസും പരിപാടികളൊക്കെ നമ്മൾ ഒരുപാട് ചെയ്യുന്നെങ്കിലും ഇതും എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത് അസുരയാണ് എനിക്ക് ആ ഒരു ഇൻസ്പിറേഷൻ
0: എനർജി തന്നത്. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നിങ്ങളിങ്ങനെ മുന്നോട്ട് വരുമ്പോ വേറെ ആരെ ബോധിപ്പിക്കാനല്ല, നമുക്ക് നമ്മളിൽ തന്നെ ഒരു എനർജി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മൾ എന്തിനു മാറി നിൽക്കണം, ഇവിടെ മനുഷ്യരേ ഉള്ളൂ, സ്ത്രീയും പുരുഷനും എന്നുള്ളത്. നമുക്ക് മനുഷ്യർക്കാണ് മുമ്പോട്ട്, നമുക്ക് കഴിവുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരട്ടെ. അപ്പൊ അടുത്ത താങ്ക് യു സോ മച്ച് ജാസ്മിൻ, വരും പേര് പറഞ്ഞ് പരിചയപ്പെടുത്തണം.
4: നമ്മുടെ ഏതൊരു സംഘടനയായാലും ഏതൊരു പ്രസ്ഥാനമായാലും അത് മുന്നോട്ട് വളരണമെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ട് ഒരു പിന്തുണയുടെ ആവശ്യമാണ്, അല്ലെങ്കിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അച്ചടക്കത്തോടുകൂടി അതിന്റെ അജണ്ട ഉൾപ്പെടെ നന്നായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ വേണം. അതിലൊരാളാണ്
0: അരുൺ. രണ്ട് വാക്ക് പറയൂ, നിങ്ങൾ എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് എനിക്ക് അടുത്ത കടമ്പ കടക്കേണ്ടതുണ്ട്. ഓക്കെ, സാൻഡ്ര വരൂ, അരുൺ വരുന്ന സമയമുണ്ട്. സാൻഡ്ര, ഹായ് സാൻഡ്ര.
8: നമസ്കാരം.
0: സുന്ദരി കുട്ടിയാണല്ലോ. ഓക്കെ, ഏത് ക്ലാസ്സിലെ പഠിക്കുന്ന, എന്തൊക്കെയാ വിശേഷങ്ങൾ?
8: ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, റെസ്പിറേറ്ററി തെറപ്പി മണിപ്പാലിലാ പഠിക്കുന്നത്.
0: ഓക്കെ, ഇവിടെ തന്നെ.
8: ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് വെക്കേഷന് വേണ്ടി വന്നിരിക്കുക.
0: ഓക്കെ, സായന്റെ സിസ്റ്ററാണ്. ഞാൻ പലപ്പോഴും വേദിയിൽ കണ്ടിട്ടുണ്ടെങ്കിലും മിസ്റ്റർ ശ്യാമിന്റെ മകനാണ് സായന്റെ. സാൻഡ്ര ഞാൻ വലുതായിട്ട് പരിചയപ്പെട്ടിട്ടില്ല.
8: ഞാനെപ്പോഴും ഇപ്പോ വേദി എന്നൊക്കെ മാറിയിരുന്ന കോളേജ് ഫസ്റ്റ് ഇയർ ഒക്കെ കഴിഞ്ഞ് നിൽക്കുവാണ്.
0: ഓക്കെ, മോളിപ്പോ എന്താ ഇതില് ചെയ്യുന്നത്? എന്താണ്?
8: ഞാൻ എലത്താളം ലീഡാണ്.
0: ആ ഓക്കെ,
8: ആദ്യം ജോയിൻ ചെയ്തപ്പോഴേ ബാക്ക് സാരി പറഞ്ഞു
4: വിളിച്ചപ്പോഴേ പെട്ടെന്ന് ആള് മാറിയതാണ്. എലത്താളം ലീഡ് ആയിരുന്നു
8: ഇപ്പം
4: കഴിഞ്ഞ അസുരയുടെ രണ്ടാമത്തെ ബാച്ചിൽ ചെണ്ടയിൽ അരങ്ങേറ്റം
0: ചെയ്താണ്. എനിക്ക്
8: ചെണ്ട ഒരു വലിയ ആഗ്രഹം, കൊട്ടാനല്ലായിരുന്നു, കേൾക്കാൻ. നമ്മള് നാട്ടില് ഉത്സവത്തൊക്കെ പോകുമ്പോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേൾക്കാനും കാണാനൊക്കെ. എപ്പോഴും പോവാൻ പറ്റില്ലല്ലോ, ഇവിടെ അല്ലേ പഠിക്കുന്നത്. എന്നിട്ട് ഈ ചാൻസ് വന്നപ്പോ ബാക്ക്ഗ്രൗണ്ട് ഡാൻസസ് കേൾക്കാലോ എന്ന് പറഞ്ഞിട്ട് വന്നതാ. പിന്നെ മാഷെ നിങ്ങക്ക് താളം അറിഞ്ഞല്ലോ ഡാൻസ് കളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ താളത്തിൽ കയറ്റി താളം വെളത്താളമായി പിന്നെ ചെണ്ടയായി. അങ്ങനെയാണ് അസുര
0: അങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അനന്ദിത പരിചയപ്പെടാം. അനന്ദിത
9: നമസ്കാരം.
0: നമസ്കാരം. എന്താണ് ടീമിൽ ഏതായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ?
9: മെയിനായിട്ട് നാടൻപാട്ടാണ്.
0: നാടൻപാട്ടാണ്.
4: എന്തായാലും
0: നമുക്ക് തിരിച്ചു വരുമ്പോ ആ ഒരു പാട്ടുകൂടെ കേൾക്കാം. ജാസ്മിൻ ആക്ച്വലി ചെണ്ടയാണോ?
7: ചെണ്ടയിലാണ് മെയിനായിട്ട്. പക്ഷെ മാഷ് എന്തു പറയുന്നു,
0: അതൊക്കെ
7: ഇവിടെ നിർത്തണോ? അത് ഞാൻ ചെയ്യും.
0: അതാണൊരു കലാകാരിയുടെ കഴിവ്.
7: അസുരയില് ജാസ്മിൻ എന്ന് പറഞ്ഞാൽ അധികം അറിയത്തില്ല, ജാസ് ആണ് എല്ലാരും കളിക്കുന്നത്, അങ്ങനെ പറഞ്ഞാലേ അറിയത്തുള്ളൂ.
0: ഈ രണ്ടുപേരെ പരിചയപ്പെടാനുണ്ട്. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമ്മൾ തിരികെ എത്തുമ്പോ പരിചയപ്പെടാം. യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. ഹോം ഈസ് ഓൾവേസ് എ ഫീലിംഗ്. ഇതിനിടയ്ക്ക് ഞാൻ പറയണം, അനന്തൻകാടിന്റെ സിനിമ കാണാനുണ്ട്, ഇവർക്ക് കൊടുക്കൂല, ഇവിടെ ഉള്ളവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ടിക്കറ്റിന് വേണ്ടി മെസ്സേജസ് അയച്ചുകൊണ്ടേയിരിക്കുക. ഹോം തിയേറ്റർ എന്നതിന്റെ HT സ്പേസ് അനന്തൻകാട്. നിങ്ങളുടെ പേര് സെൻഡ് ടു 0585829220.
10: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, ആകത്തിർ ബിൽഡിംഗ്, അൽവൻകോൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You are listening to Mid Mornings with Nithya. Nithya.
2: Mid Morning with Nithya.
3: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടീം അസുരയുടെ വിശേഷങ്ങളാണ്. ടീം അസുരയിൽ ഇനിയും പരിചയപ്പെടാൻ രണ്ടുപേരുണ്ട്. ഇദ്ദേഹത്തിന്റെ പേര് ദനീപ് ആൻഡ് അരുൺ. ദനീപ് വരൂ, നമ്മള് ഇവിടുത്തെ ജിമ്മനാണെന്നാണ് പറയപ്പെടുന്നത്. കാണാൻ ആ ലുക്കൊക്കെ ഉണ്ട്, സുന്ദരനാണ്.
4: ഞാൻ റേഡിയോ സ്റ്റേഷൻ കാണുന്നത്. അസുരയില് ഞാൻ സെക്കൻഡ് ബാച്ചിലാണ് ജോയിൻ ചെയ്തത്. അപ്പൊ ചെണ്ട പഠിക്കാനാണ് വന്നത്. പിന്നെ മാഷിന്റെ ശിക്ഷണത്തിൽ വലന്തലയിലും എത്താൻ പറ്റി. ഇപ്പൊ ഞാൻ അസുരയിൽ വലന്തല ചെയ്തോണ്ടിരിക്കുന്ന ആളാണ്.
3: ഓക്കെ. അതുപോലെ അരുൺ, അരുണിനെ ഒരുപാട് വേദികളിൽ കണ്ടിട്ടുള്ള ഒരാളാണ്. പറയൂ, എന്തൊക്കെയാ വിശേഷങ്ങൾ, എന്താ ചെയ്യുന്നത് ടീമില്?
5: ആക്ച്വലി എനിക്ക് ജാസ് പറഞ്ഞ് നിർത്തിയെടുത്തോന്ന് പറയാനാണ്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാല് ഞാനും അസുര ഫാമിലിയിൽ എന്തും ചെയ്യും, കാൻഡിമാൻ എന്നാണ് എന്നെ പറയുന്നത്. നമ്മൾ എല്ലാ സാധനം ഏറ്റെടുത്ത് ചെയ്തിരിക്കും. അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ട് സൂചിപ്പിക്കേണ്ടത് ഇതിലെ 60 കലാകാരന്മാരും അല്ല 60-ൽ കൂടുതൽ കലാകാരന്മാരും നമ്മൾ ആക്ച്വലി ചെണ്ടയുടെ മേളം ആധികാരികമായിട്ട് സാമ്പ്രദായിക രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഞങ്ങൾ ചെമ്പടയുടെ അരങ്ങേറ്റം കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടിപ്പോൾ പഞ്ചാരി മേളം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് ബിൽഡപ്പ് ആവും. അതുകൊണ്ടാണ് നമുക്ക് അത്ര ആത്മവിശ്വാസത്തോട് പറയാൻ പറ്റുന്നത്, മാഷ് എന്ത് പണി ഏൽപ്പിച്ചാലും നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം. ആ ഒരു ലെവലിൽ നമ്മളെ ആള് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടെന്നുള്ള, സോ ഐ ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ്, യു നോ,
3: ഓൾ താങ്ക്സ് ഗോസ് ടു അരുൺരാജ്. കാരണം അരുൺരാജ് നിങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ പഞ്ചവാദ്യവും ഈ പറഞ്ഞ പോലെ ഈ സാധന സാമഗ്രികളൊക്കെ സ്വപ്നങ്ങളിൽ മാത്രമായിരുന്നു അല്ലേ. ഇന്ന് നമ്മുടെ അടുക്കയിലേക്ക് എത്തി നമുക്കത് പഠിച്ച് മുന്നേറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എല്ലാ നന്ദിയും അദ്ദേഹത്തോട് മാത്രമാണ്.
5: അതെ, ഞങ്ങളുടെ അരങ്ങേറ്റം പറയുകയാണെങ്കിൽ ചെമ്പടയുടെ അരങ്ങേറ്റ സമയത്ത് നോർമലി അരങ്ങേറ്റങ്ങൾ ഇവിടെ കാണുന്ന സ്വഭാവമായിട്ട് അതിനിടയിൽ കൊട്ടുന്നതിന്റെ കൂടെ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും കൂടെ ഫില്ല് ചെയ്തിട്ടാണ് സാധാരണ കണ്ടുവരുന്നത്. പക്ഷെ നമ്മുടെ അരങ്ങേറ്റത്തിന് മാഷ് അത്രയും കോൺഫിഡൻസ് ആയിരുന്നു ഞങ്ങളോട് പറഞ്ഞു, ഇല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഒത്തിരി പ്രാക്ടീസ് സെക്ഷൻസ് നമ്മൾ ഒത്തിരി പോയി. അപ്പൊ മാഷ് പറഞ്ഞു, ഇല്ല അരങ്ങേറ്റം നിങ്ങൾ തന്നെ ചെയ്യണം, നിങ്ങൾ ചെയ്യുന്ന എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് അത്രയും ഇത് തന്ന് നമ്മുടെ അരങ്ങേറ്റം വിത്തൌട്ട് യുനോ ഒരു സീനിയർ ഇതില്ലാതെ തന്നെ നമ്മൾ ഫുൾ ടീം
3: നിന്നാണ് ചെയ്തത്. കാരണം അത് കാണാൻ ഞാനുള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്രയും നന്നായിട്ട് അറിയാൻ
6: പറ്റുന്നത്.
3: പിന്നെ തീർച്ചയായിട്ടും എനിക്ക് ഒരു നന്ദി, ഇനി സമയം കിട്ടിയില്ല, മറന്നുപോയാലോ. നന്ദി പ്രകാശനത്തിലേക്കാണ് നമ്മൾ ഇനി കിടക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ഒരുപാട് വേദികൾ 2011 മുതൽ ഞാൻ ചെയ്തു തുടങ്ങിയിട്ടുള്ളതാണ്. UAE-യില് ഓക്കെ നാട്ടിലേക്കാർ വിടും, ഇവിടെ വരുമ്പോൾ എനിക്കൊരു സ്പെഷ്യൽ സ്റ്റേജാണ് ടീം അസുരയോടൊപ്പം. ഫാമിലി എന്നതിനേക്കാളൊക്കെ ഉപരി വേറൊരു ലോകത്ത്, നിങ്ങളുടേതായ ഒരു ലോകമുണ്ട്. ആ ലോകത്ത് എത്തിപ്പെടാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സംതിങ് സ്പെഷ്യൽ, ഒരുപാട് വേദികൾ ഇനിയും ചെയ്യും, എല്ലാവരും പ്രിയപ്പെട്ടവരാണെങ്കിലും സംതിങ് സ്പെഷ്യൽ.

0: ആണ് എനിക്ക് ഇന്നും ടീം അസുര ഓരോ ടീം അംഗങ്ങളും. എനിക്ക് ഈ പറഞ്ഞ ഇന്ത്യൻ അസോസിയേഷനിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്ത ഷോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ സമയത്ത് നമ്മുടെ ജാസി അല്ലേ, ജാസിറിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അദ്ദേഹമാണ് കോൺടാക്ട് ചെയ്തത്. പിന്നെ അവിടെ തുടങ്ങി എത്രയോ നല്ല ബന്ധങ്ങൾ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഓൾ ഓവർ, ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഒരിക്കലും അസുര എന്ന് പറയുന്നത് യു എയിൽ തങ്ങി നിൽക്കാനുള്ള ഒരു ടീമല്ല, ഇതും കടന്ന് ലോകത്തിലേക്ക് എത്തണം.
1: എല്ലാ നല്ല ഷോകളിലും നമ്മൾക്ക് നിത്യ നമ്മുടെ പാർട്ടിസിപ്പന്റ് ആയിരുന്നു. എല്ലാ ഷോകളും വിജയിപ്പിക്കാൻ നിർണായ പങ്കും
0: വരച്ചത്
1: ഞങ്ങളും അസുരയുടെ ഭാഗത്ത് ഞങ്ങൾ ഒരു താങ്ക്സ്
2: പറയാം. റേഡിയോ ചാനൽ ഇനിയുള്ള ഞങ്ങളുടെ ഷോകളിലും ഞങ്ങളോടൊപ്പം പാർട്ടായി.
0: ഓഫ് കോഴ്സ് ഞങ്ങളുടെ വാതിലുകൾ എന്നും തുറന്നിട്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ച് അറിയാനുണ്ട്. നമ്മുടെ ടൈം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതുകൊണ്ട് ഫ്യൂച്ചർ പ്ലാൻസ് അറിയാനുണ്ട്. അതുപോലെ തന്നെ യു എയിൽ ഇത്രയും കാലം നിങ്ങൾ ചെയ്ത അംഗങ്ങായി ചെയ്ത പല പല ഷോസിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി നിങ്ങൾ യു എയും കഴിഞ്ഞ് ഈ രാജ്യവും കടന്ന് മറ്റു രാജ്യങ്ങളെ ലോകത്തിന്റെ നിറയിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ കൂടെ ആൾക്കാർ വേണം, നമ്മൾ മാത്രം പോരാ. അപ്പൊ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് അരുണിന് പറയാനുള്ളത്?
1: ഓക്കെ, നമുക്ക് ഈ പറഞ്ഞിട്ട് ഒരു മണിക്കൂറാണ് നമുക്ക് സമയമുള്ളത്. അപ്പം അതിനിടയിലേക്ക് കേൾക്കുന്നുണ്ടല്ലോ
0: അല്ലേ?
1: ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറയേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ചിലത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നെ അറിയാവുന്ന അസുരയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ക്ഷമിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് ഈ അസുര എന്ന പേരിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് ജാസിറാണ്. ജാസിറാണ് അവിടെ നിന്നാണ് നമ്മൾ ഇതിന്റെ തുടക്കം.
0: ജാസിർ കേൾക്കുന്നുണ്ടാവോ?
1: ജാസിർ
3: കേൾക്കുന്നുണ്ടാവോ?
1: ഓക്കെ, അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ തുടക്കം. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്കിന് ഞാൻ ശരിക്കും അൽഫനാർ എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് വർക്ക് ചെയ്ത് കയറുമ്പോഴത്തേക്കിന് എനിക്ക് പരമാവധി സമയം കിട്ടുന്നില്ലായിരുന്നു. പക്ഷെ എന്നിലുള്ള കല എനിക്ക് എവിടെയെങ്കിലും എക്സ്പോസ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അസുര എന്ന ഒരു ഫോർമാറ്റിലേക്ക് എത്തുന്നത്. എനിക്ക് ഒരുപാട് പേരുടെ സപ്പോർട്ട് കാരണമാണ് കെ എസ് സിയിൽ വെച്ച് ഞാൻ ഈ മേള പഠന ക്ലാസ് തുടങ്ങുന്നത്. ആ ക്ലാസ് അതിന്റെ അരങ്ങേറ്റ ഭാഗത്തായിട്ട് എത്തിയപ്പോഴത്തേക്കാണ് ഓക്കെ നമുക്കിതൊരു ഫ്യൂഷൻ ബാൻഡായിട്ട് മാറ്റണം, അങ്ങനെ ഒരു പേര് വരണം. അങ്ങനെയാണ് തുടങ്ങുന്നത്. അതിനുശേഷം മലയാളി സമാജം ISE, അതുപോലെ തന്നെ ഇസ്ലാമിക് സെന്റർ അബുദാബി, കേരള സോഷ്യൽ സെന്റർ, അവിടുത്തെ അംഗങ്ങൾ എല്ലാവരും നമുക്ക് വലിയ സപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. കാരണം നമ്മുടെ പ്രാക്ടീസ് അല്ലെങ്കിൽ റിഹേഴ്സൽ ക്യാമ്പുകളിൽ അവർ വന്നിട്ട് അവർ തന്നെ എക്സൈറ്റ്മെന്റ് ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലേക്ക് ചെണ്ട എന്നൊരു വാദ്യത്തെ ഈ ഒരു രീതിക്ക് എത്തിക്കാൻ പറ്റുമല്ലോ. അത്രമാത്രം അവര് പെട്ടെന്ന് വന്നിട്ട് ആ ഒരു പ്രാക്ടീസ് സെക്ഷൻ മൊത്തം മുഴുവൻ കണ്ടതിന് ശേഷം എല്ലാവരും ഇത്രമാത്രം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് വളരെ വലിയ കാര്യമാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കും നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത ഷോസുകളുണ്ട്, ഒരുപാട് വലിയ ഷോസുകൾ നമുക്ക് ജി സി സിയിൽ കിട്ടിയിട്ടുണ്ട്. അതിന് എടുത്തു പറയേണ്ടത് സഞ്ചാരി ടീമിന്റെ പ്രോഗ്രാമാണ്. അത് വളരെ വളരെ വൈബായിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു.
2: ഫോർ അഡ്വഞ്ചേഴ്സ്, ഒരുപാട് പ്രോഗ്രാംസ്.
1: ഇപ്പം ഷീനാമ നേരത്തെ പറഞ്ഞിരുന്നു പ്രൈം മിനിസ്റ്റർ വന്ന പ്രോഗ്രാം, അങ്ങനെ ഒരുപാട് ഷമട്ടാത്ത നമ്മുടെ കൂടെ.
3: അതിൽ പ്രത്യേകിച്ച് പറയാനുള്ള ലാലേട്ടൻ വന്ന ഒരു പ്രോഗ്രാമിൽ നമുക്കൊരു പ്രോഗ്രാം ചെയ്യാൻ
1: പറ്റുന്നത്
3: ലാലേട്ടനെ അടുത്ത് കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റി. അതൊക്കെ ഈ കലയിൽ നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹം തന്നെയാണ്.
1: ഈ പറഞ്ഞതിന്റെ കൂടെ എനിക്ക് പറയാനുള്ളത് എനിക്ക് എപ്പോഴും എന്റെ ദൈവം, എന്നെ കാണപ്പെട്ട ദൈവം എന്ന് പറയുന്ന അച്ഛൻ തന്നെയാണ്. അപ്പൊ അദ്ദേഹം ഉണ്ടായതുകൊണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു വേളയിൽ ഞാൻ എന്റെ അച്ഛനെയും അമ്മയും ഒപ്പം തന്നെ എന്റെ ഭാര്യ ഇവിടുണ്ട്, ഭാര്യ കുഞ്ഞ് രേഷ്മ, ഇതിക സോമകാർ എന്നാണ് കുഞ്ഞ്. അപ്പൊ അവര് രണ്ടുപേരും ഇവിടെ ഉണ്ട്. കുഞ്ഞിന് എക്സാം ആയതുകൊണ്ടാണ് വരാണ്ടിരുന്നത്.
2: അതുപോലെ നമ്മുടെ മാഷിനെയും വൈശാഖന്തിക്കാടിനെയും
1: തീർച്ചയായിട്ടും അത് ഒരു വലിയ പോയിന്റ് ആണ്. അപ്പം നമ്മുടെ ഈ ഷോസുകളെല്ലാം നിത്യക്കറിയ നമ്മുടെ ഈ രണ്ട് അരങ്ങേറ്റ ഷോകളും വളരെ ഗംഭീരമാക്കാൻ നമ്മുടെ പിന്നിൽ, നമ്മുടെ പിന്നിലല്ല മുന്നിൽ നിന്ന് നയിച്ചത് വൈശാഖന്തിക്കാട് എന്ന്
0: പറയുന്ന
1: വളരെ വളരെ ബഹുമാനപ്പെട്ട ആ ഒരു കലാകാരൻ, ഒപ്പം കേരളത്തിൽ അറിയപ്പെടുന്ന കലാമണ്ഡലം മുരുകദാസ് എന്ന പേര്, അതായത് അസുരവാദ്യമായ ചെണ്ടയിൽ ഏറ്റവും ഇപ്പം കേരളത്തിലെ ആൾക്കാർ അറിയുന്ന, അതായത് മേളത്തിനെ ഇഷ്ടപ്പെടുന്ന, മേളം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളിൽ ഹൃദയം കവർന്ന ഒരു കലാകാരനാണ് കലാമണ്ഡലം മുരുകദാസ് ചേട്ടനാണ്. അപ്പൊ അദ്ദേഹത്തിനെയും ഞാൻ ഈ വേദിയിലേക്ക് ഓർക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയാൻ വിട്ടുപോയ ഏതെങ്കിലും പേരുകൾ ഉണ്ടെങ്കിൽ
2: നമ്മുടെ കുഞ്ഞു ഹന്നു,
1: തീർച്ചയായും
2: ഏറ്റവും ചെറിയ കലാകാരിയാണ് ഹന്നു, ഹന്നാ മറിയം അവളെ. അതുപോലെ തന്നെ ഏറ്റവും മുതിർന്ന
4: കലാകാരനായ
1: നമ്മുടെ ഹന്നു എന്ന് പറയുന്ന അമ്മക്ക് വേണ്ടി ഒരു ഫാൻസ് അസോസിയേഷൻ തന്നെ സഞ്ചരിയിലുണ്ട്.
3: പിന്നെ എടുത്തു പറയേണ്ട ഒരു പേരാണ് ഞങ്ങളുടെ ഒരു ടിന്റുമോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ടിന്റുമോൻ
1: ടീമിന്റെ അമ്പാനാണ്. അമ്പാനത് കേൾക്കുന്നുണ്ടായിരുന്നു, എന്തേ എന്റെ പേര് പറയാത്ത മാഷല്ല.
0: അങ്ങനെ നമുക്ക് ഓർമ്മയിൽ വരുന്നതും വരാത്തതും ഒരുപാട് ആൾക്കാരുണ്ട്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു നാടൻ പാട്ടിന്റെ ബാക്കിയുണ്ട്. കാത്തു നിൽക്കുകയാണ് അനന്തതയും. ഒറ്റയ്ക്കാണോ പാടുന്നത്?
1: ഒരാള്
0: മതി, 100 പേരെടുക്കണം. അപ്പൊ ആ മൈക്ക് യൂസ് ചെയ്തോളൂ കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് അനന്തതയുടെ ആ ഒരു പാട്ട് കേൾക്കാം.
4: അതിനു മുമ്പായിട്ട് നമുക്ക് ഇത്രയൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ നമുക്ക് നമ്മുടെ അരുൺ മാഷിനെ കുറിച്ചിട്ട് രണ്ടു വാക്ക് പറയണം. ഒരു അതുല്യ കലാകാരൻ എന്നാണ് അരുൺ മാഷി. നമ്മൾ ഒരുപാട് ചെണ്ട പഠിപ്പിക്കുന്ന ആൾക്കാരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് നേരിട്ട്. പക്ഷെ ഇത് ചെണ്ടയും മറ്റു വാദ്യോപകരണങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും നാടൻ പാട്ടും പാട്ടും എല്ലാമായിട്ട്.
0: സത്യത്തിൽ അരുണിനെ കുറിച്ച് ഒരാളോടും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ 45 മെമ്പേഴ്സ് ഈ ഒരു ഉയരത്തിൽ എത്തിയെങ്കിൽ അതിന്റെ ഏറ്റവും പിന്നിൽ മുന്നിൽ നിൽക്കുന്ന ആള് അരുൺ തന്നെയാണ്. നമ്മൾ വേഗം ഒന്ന് പാട്ടിലേക്ക് പോവാണ്. ഒരു 2-3 മിനിറ്റ് കൂടെ നമുക്കൊരു ബാക്കി. Okay, yes. Anandita, are you ready?
5: Ready, ready.
0: Ready?
5: Ready.
0: Yes. Etto fast aita eppozhano angane vegam cheytho.
5: Manjadum manjadum cholayil me

0: താങ്ക് യു.
1: യെസ്, അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവരും കൂടെ ഒന്നും കൂടെ ജോയിൻ ചെയ്യാം. നമ്മുടെ സമയം ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പറന്നുപോയി അല്ലേ, പെട്ടെന്ന് അങ്ങോട്ട്. ഞാൻ പറയും 4 മണിക്കൂർ കിട്ടിയാലും നമുക്കൊന്നും സംസാരിച്ചു തീരാൻ പറ്റില്ല, അത്രയുണ്ട് കഥകൾ വിശേഷങ്ങൾ. എന്തായാലും ഈ 10 മെമ്പേഴ്സിനും ഇതിൽ അറിയാവുന്നതും ഞാൻ പുതുതായിട്ട് പരിചയപ്പെടുന്നതുമായിട്ടുള്ള മുഖങ്ങൾ, സാൻഡ്രി കണ്ടിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ ശ്യാംചേട്ടന്റെ മോളാണെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് കേട്ടോ. എനിവേ, ഒരുപാട് ഇനിയും ഉയരങ്ങളിലേക്ക് പോട്ടെ, ഒരുപാട് ഒരുപാട് ഫ്യൂച്ചർ പ്രോജക്ട്സ് നിങ്ങൾക്ക് ഇനിയും ഉയരങ്ങളിൽ നിന്ന് ചെയ്യാൻ സാധിക്കട്ടെ. എന്തോ പറയാനുണ്ട്,
2: നമ്മുടെ ഫ്യൂഷൻ ടീമിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, അവരാരും ഇവിടെ എത്തിയിട്ടില്ല. വയലിൻ, കീബോർഡ്, ഗിത്താർ, അങ്ങനെ ഒരു വലിയൊരു ടീം തന്നെ നമുക്കുണ്ട്. അവരെല്ലാം നിത്യനെ അനീഷിച്ചായിട്ടും പിന്നെ ഇതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവരെയും അനീഷായിട്ട് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം പറയാൻ ഇനിയും കഥകളും കാര്യങ്ങളും വിശേഷങ്ങളും ഉണ്ട്. അത് നമുക്ക് മറ്റൊരവസരത്തിൽ നിങ്ങളുടെ ഉയർച്ചകളിൽ ഭാഗമാകാൻ എനിക്കും ഒരു ഇത്രയും കാലം കിട്ടി. ഇനിയും അങ്ങോട്ട് നിങ്ങൾ എന്നെ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ ലിസണേഴ്സും ഇഷ്ടപ്പെട്ട് കാണുന്നു. ഞങ്ങൾ ഹോം എഫ് എം ലിസണേഴ്സോട് പറയുന്നത്,
2: നിത്യ ആങ്കർ എന്നാണ് നമ്മൾ ഫോണിൽ സേവ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ 92.2
1: എഫ്. നിങ്ങൾ ആർജെ നിത്യ എന്നറിയാം, പക്ഷെ ഞാൻ എങ്ങനെ റേഡിയോയിൽ എന്ത് ഇങ്ങനെ ഒരു രൂപം നിങ്ങൾ ആദ്യം. ഓക്കെ, അപ്പൊ എല്ലാം ഓക്കെ അല്ലേ? താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ.
0: ഓക്കെ, നിത്യയ്ക്ക് അതേപോലെ നമ്മളെ ഈ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സിനും എല്ലാവർക്കും അസുരയുടെ ഒരു പ്രത്യേകം നന്ദി
2: അറിയിക്കാം. ഓഫ് യു ആണുള്ളി, അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഈ 92.2 ഹോം എഫ് എമ്മിന്റെ എല്ലാ ആൾക്കാർക്കും നമുക്ക് അസുരയുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്.
1: താങ്ക് യു സോ മച്ച്. ഒരു കാര്യം പറയാനുള്ളത്, ഇനിയിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അസുരയുടെ ഓരോ സ്റ്റേജും വലിയൊരു അനുഭവമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇനിയും അസുര പോകട്ടെ. ആ അസുരയിൽ എല്ലാം ഉണ്ട്, അതുകൊണ്ട് കൂടുതൽ
3: ലിസണേഴ്സിനോട് ഒരു പ്രത്യേക അഭ്യർത്ഥനയുണ്ട്. ഞങ്ങളുടെ അസുരയുടെ പ്രോഗ്രാംസ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് കയറി ഒന്ന് നോക്കുക. അടുത്ത ഞങ്ങളുടെ പ്രോഗ്രാം എവിടെ നടക്കുന്നു അവിടെ ഒന്ന് ഞങ്ങൾ.
2: അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, നമ്മൾ റോൾ മോഡൽ ആയിട്ടുള്ള ഒരുപാട് സമിതികൾ വീണ്ടും വന്നിട്ടുണ്ട്. കാരണം നമ്മൾ തുടങ്ങി വെച്ച ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജി അത് പിന്നെ ഫോളോ ചെയ്തിട്ട് വന്ന ഒരുപാട് ടീമുകളുണ്ട്. അവർക്കും ഒരുപാട് സ്റ്റേജുകൾ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
1: താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഇനിയും കാണാം. ബൈ
2: ബൈ. താങ്ക് യു സോ മച്ച്.
4: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading. Genuine Parts Center for Japanese Cars.
3: വീര്യം കുറഞ്ഞ മദ്യം, വി ഡി സതീഷിനെതിരെ പരസ്യ വിമർശനവുമായി വി എം സുധീരൻ. വീണാട്ടി വീണ്ടും ഇഡിക്ക് മുന്നിൽ, ചോദ്യം ചെയ്യൽ രണ്ടാം തവണ. വെനസ്വേലയെ പിടിച്ചുകുലുക്കി ഇരട്ട ഭൂചലനം, മരണസംഖ്യ ഉയരുന്നു. കാനറികൾ നോക്കൌട്ടിൽ വിനീഷ്യസിന് ഇരട്ട ഗോൾ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണാട്ടി വീണ്ടും ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. ഈ മാസം 29 ഹാജരാകാനായിരുന്നു നേരത്തെ നിർദ്ദേശിച്ചത്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഇന്ന് വിളിച്ചു വരുത്തിയെന്നാണ് റിപ്പോർട്ട്. ഇത് രണ്ടാം തവണയാണ് ഇഡി വീണയെ ചോദ്യം ചെയ്യുന്നത്. SFIO രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ചോദ്യം ചെയ്യൽ. വീണാട്ടിയുടെ കുറ്റം തെളിയിക്കാൻ വലിയ അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് മാത്യു കുഴൽനാടൻ MLA. കുറ്റം ചെയ്തുവെന്ന ഉറപ്പ്. വീണയ്ക്ക് പറയാനുള്ളത് ഇഡി കേൾക്കട്ടെ. ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ തേടാനാകും. അനുബന്ധ തെളിവുകൾ കണ്ടെത്താനാണ് ഇഡിയുടെ നീക്കമെന്നും മാത്യു കുഴൽനാടൻ. ഇഡിക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ചതിനേക്കാൾ കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഷോൺ ജോർജ്. ആധികാരിക തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണയ്ക്ക് ഇടപാടുകൾ കൃത്യമായി ബോധ്യപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. PMLA ആക്ട് പ്രകാരം വീണയ്ക്കെതിരെ എന്ത് നടപടിയെടുക്കാൻ കഴിയുമെന്ന് പറയാൻ കഴിയില്ലെന്ന് ഷോൺ ജോർജ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് വിഷയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ പരസ്യ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. നികുതി ഇളവിനുള്ള തീരുമാനം പിൻവലിക്കണം. നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് കോൺഗ്രസിലും UDFലും ചർച്ച ചെയ്യണമായിരുന്നു. പിൻവാതിൽ നടപടി പാടില്ലെന്നും പ്രകടന പത്രികയിലെ ഉറപ്പ് പാലിക്കണമെന്നും വി എം സുധീരൻ. കരിമണൽ ഖനനത്തിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ സംശയങ്ങളുണ്ടെന്ന് വി എം സുധീരൻ. പിണറായി സർക്കാരിന്റെ തകർച്ചയ്ക്ക് കാരണം ജനവിരുദ്ധ നയങ്ങൾ. ആ സ്ഥിതി UDFനുണ്ടാകാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും എല്ലാവരുമായി ബന്ധപ്പെട്ട് ആലോചിക്കണം. സർവ്വസമ്മതമായ തീരുമാനമെടുത്ത് മുന്നോട്ടു പോകണം. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് പിണറായി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്. ഖനനമില്ല, സ്വകാര്യമേഖലയ്ക്ക് നൽകില്ല. ഇതൊക്കെ പിണറായിയും പറഞ്ഞിരുന്നുവെന്ന് വി എം സുധീരൻ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് വി എം സുധീരന്റെ പ്രശംസ. മയക്കുമരുന്നിന്റെ കാര്യത്തിൽ ആഭ്യന്തരവകുപ്പ് നന്നായി പ്രവർത്തിക്കുന്നു. പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും അഭിനന്ദിക്കുന്നുവെന്നും വി എം സുധീരൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ച് മുൻമന്ത്രി MB രാജേഷ്. നികുതി ഇളവ് നൽകി കയ്യോടെ പിടിച്ചപ്പോൾ മുഖ്യമന്ത്രി നുണ പറയുന്നു. ശരവേഗത്തിലാണ് നികുതി ഇളവ് നടപ്പാക്കാനുള്ള ഫയൽ നീക്കം നടന്നത്. മുന്നണിയിൽ പോലും ആരും അറിയരുതെന്ന് മുഖ്യമന്ത്രിക്ക് വാശിയുണ്ടായിരുന്നുവെന്നും പ്രതിപക്ഷം ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ മദ്യനയം UDFൽ ചർച്ചയാവില്ലായിരുന്നുവെന്നും MB രാജേഷ്. മുഖ്യമന്ത്രി അവാസ്തവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മുൻ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്. LDFന്റെ മദ്യനയം ജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിച്ചതാണ്. അന്നൊന്നും നികുതി കുറയ്ക്കാൻ ആലോചിച്ചിട്ടില്ല. LDFനെതിരെ മുഖ്യമന്ത്രി പറയുന്ന പച്ചക്കള്ളം പിൻവലിക്കാൻ തയ്യാറാകണം. മുഖ്യമന്ത്രി കള്ളം പറഞ്ഞാൽ അത് പൊളിക്കാനുള്ള വസ്തുതകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും മുൻമന്ത്രി MB രാജേഷ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയിൽ സർക്കാർ തിടുക്കത്തിൽ തീരുമാനമെടുക്കില്ല. വിശദമായ ചർച്ച നടത്താൻ UDFന്റെ തീരുമാനം. ഫിനാൻസ് ബില്ലിൽ നികുതി ഘടന വന്നാലും എക്സൈസ് കമ്മീഷണറുടെ പ്രത്യേക അനുമതി ഇല്ലാതെ വിൽപ്പന നടക്കില്ലെന്നാണ് വിശദീകരണം. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളുടെ നിലപാട് പ്രധാനം. മദ്യ നികുതി ഇളവ് വേണ്ടെന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. UDF യോഗത്തിൽ ലീഗ് നിലപാടറിയിക്കും. അതേസമയം നികുതി ഘടന പിൻവലിക്കാത്തത് സർക്കാരിനെതിരെ വീണ്ടും ആയുധമാക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച നടപടിയിൽ സർക്കാരിനെതിരെ വിമർശനം കടുപ്പിച്ച LDF. തീരുമാനം UDFിന് വിട്ട മുഖ്യമന്ത്രിയുടെ നടപടി ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതെന്ന് CPM മുഖപത്രത്തിൽ ലേഖനം. മദ്യലോബിയുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ തെളിവാണിതെന്ന് എഡിറ്റോറിയലിൽ പറയുന്നു. മുസ്ലിം ലീഗ് അഴിമതിക്ക് കുടപിടിക്കുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് അഴിമതിയാണെന്ന് പറഞ്ഞ VD സതീശൻ മുഖ്യമന്ത്രി കസേരയിലിരുന്ന് അതേ അഴിമതിക്ക് ചുക്കാൻ പിടിക്കുകയാണെന്നും എഡിറ്റോറിയലിൽ വിമർശനം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതന് തിരിച്ചടി. സുഗതനെതിരെ കാപ്പ ചുമത്തിയത് ആഭ്യന്തര സെക്രട്ടറി അംഗീകാരം നൽകി. അതേസമയം ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സത്യപ്രതിജ്ഞയ്ക്ക് അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് സുഗതൻ ഹൈക്കോടതിയെ സമീപിക്കും. കാപ്പ ഇളവ് തേടി കാപ്പ ബോർഡിനെയും സമീപിക്കാനാണ് തീരുമാനം. പുനർ സത്യപ്രതിജ്ഞ ചട്ടവിരുദ്ധമെന്ന പരാതിയിൽ സർക്കാരും നിയമോപദേശം തേടും. 14 ദിവസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. പല ദൈവങ്ങളുടെ പേരിലുള്ള സത്യപ്രതിജ്ഞ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അസാധുവാക്കിയതിനു പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 19 BJP അംഗങ്ങൾ ഇന്നലെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. തിടുക്കത്തിലുള്ള സത്യപ്രതിജ്ഞയ്ക്കെതിരെ കോൺഗ്രസ് രംഗത്ത്. 20 BJP അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പിൻവാതിലൂടെ നടത്തിയത് ദുരൂഹമെന്ന് കോൺഗ്രസ് നേതാവും കൌൺസിലറുമായ ശബരിനാഥൻ ആരോപിച്ചു. ലഹരിമരുന്ന് ശൃംഖലകളെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ വിപുലമായ കർമ്മ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പേരിട്ട മയക്കുമരുന്ന് വേട്ടയുടെ വിപുലമായ പദ്ധതിയാണ് കേന്ദ്രം നടപ്പാക്കുന്നത്. ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾ ശക്തമാക്കുന്നതിനായി തയ്യാറാക്കിയ നാർക്കോട്ടിക് കൺട്രോൾ വിഷൻ ഡോക്യുമെന്റ്സ് നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യത്തിന് സമർപ്പിക്കും. അടുത്ത 3 വർഷത്തേക്കുള്ള കൃത്യമായ ലക്ഷ്യങ്ങളും സമയപരിധികളും നിശ്ചയിച്ചുകൊണ്ടുള്ളതാണ് കർമ്മ പദ്ധതി. സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ സർക്കാർ കോളേജുകളിലെ അതേ നിരക്കിൽ ഫീസ് ഈടാക്കാൻ നിർബന്ധിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി. അങ്ങനെ ചെയ്താൽ അത്തരം സ്ഥാപനങ്ങൾ പൂട്ടേണ്ടി വരും. അത് രാജ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു. ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്ക് പറന്ന എയർ ഇന്ത്യ വിമാനം ലാൻഡിംഗ് ശ്രമത്തിനിടെ അടിയന്തര സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതായി എയർലൈന്റെ സ്ഥിരീകരണം. 22 നടന്ന ഈ സംഭവത്തെക്കുറിച്ച് വ്യോമയാന നിയന്ത്രണ ഏജൻസിയായ DGCIക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചതായും അധികൃതർ. വെനസ്വേലയെ ദുരന്ത ഭൂമിയാക്കി വൻ ഭൂകമ്പം. തലസ്ഥാനമായ കാരക്കാസിലും ലാഗുയറ തുറമുഖ നഗരത്തിലും കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. 100 കണക്കിന് ആളുകൾ മരിച്ചതായി സംശയിക്കുന്നു. മരണസംഖ്യ ഉയരാനാണ് സാധ്യത. നിരവധി ആളുകൾ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഭൂകമ്പത്തിന് പിന്നാലെ വെനസ്വേലയിലെ ആക്ടിംഗ് പ്രസിഡന്റ് രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. തുടർച്ചയായി 2 ഭൂകമ്പങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ട്. വെനസ്വേലയ്ക്ക് സഹായ വാഗ്ദാനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സഹായിക്കാൻ അമേരിക്ക തയ്യാറാണ്, സന്നദ്ധമാണ്, പ്രാപ്തവുമെന്ന് ട്രംപ് ട്വിറ്റ് സോഷ്യലിൽ കുറിച്ചു. ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളും വെനസ്വേലയ്ക്ക് സഹായം വാഗ്ദാനം ചെയ്തു. ജപ്പാനിലും ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ശക്തമായ ഭൂകമ്പങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വടക്കൻ ജപ്പാനിൽ 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം. ജപ്പാനിൽ സുനാമി മുന്നറിയിപ്പോ വലിയ നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ബ്രസീൽ നോക്കൌട്ട് റൌണ്ടിൽ. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് കാനറികൾ യൂറോപ്യൻ കരുത്തുമായി എത്തിയ സ്കോട്ട്ലന്റിനെ തോൽപ്പിച്ചത്. വിനീഷ്യസ് ജൂനിയറിന്റെ ഇരട്ട ഗോൾ കരുത്തിലാണ് ബ്രസീൽ സ്കോട്ട്ലന്റിനെ തകർത്തെറിഞ്ഞത്. 60th മിനിറ്റിൽ കുഞ്ഞയിലൂടെ ബ്രസീൽ 3rd ഗോളും നേടി. നെയ്മർ കളിയുടെ 75th മിനിറ്റിൽ കളത്തിലിറങ്ങി. ഏറെ കാലത്തിന് ശേഷമാണ് ദേശീയ ജേഴ്സിയിൽ നെയ്മർ കളത്തിലിറങ്ങുന്നത്. ഫിഫ ലോകകപ്പ് മത്സരത്തിൽ മൊറോക്കോയെ വിറപ്പിച്ച് ഹെയ്റ്റി കീഴടങ്ങി. 2-4 ഗോളുകൾക്കാണ് മൊറോക്കോയുടെ ജയം. ഇതോടെ ഗ്രൂപ്പ് സിയിൽ നിന്ന് 2nd സ്ഥാനക്കാരായി മൊറോക്കോ നോക്കൌട്ടിൽ കടന്നു. ആദ്യപകുതിയിൽ 2 തവണ പിന്നിലായിട്ടും ശക്തമായി തിരിച്ചടിച്ച മൊറോക്കോ 2nd പകുതിയിൽ പകരക്കാരായി ഇറങ്ങിയ താരങ്ങളുടെ മികവിലാണ് തകർപ്പൻ ജയം സ്വന്തമാക്കിയത്. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഖത്തറിനെ 3-1 തോൽപ്പിച്ച് ബോസ്നിയ. വിജയത്തോടെ ബോസ്നിയ നോക്കൌട്ട് സാധ്യതകൾ സജീവമാക്കിയപ്പോൾ ഖത്തർ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ഏഷ്യൻ കരുത്തുമായി ലോകകപ്പിനെത്തിയ ദക്ഷിണ കൊറിയയുടെ നോക്കൌട്ട് പ്രതീക്ഷ തുലാസിൽ. എ ഗ്രൂപ്പിലെ 3rd പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയുടെ തോൽവി വഴങ്ങിയതോടെയാണ് ദക്ഷിണ കൊറിയയുടെ കാത്തിരിപ്പ് നീളുന്നത്. നിർണായക മത്സരത്തിൽ എതിരില്ലാത്ത 1 ഗോളിനായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ വിജയം. വിജയത്തോടെ എ ഗ്രൂപ്പിൽ 4 പോയിന്റുള്ള ദക്ഷിണാഫ്രിക്ക 2nd സ്ഥാനക്കാരായി നോക്കൌട്ടിൽ കടന്നു. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും ജയിച്ച് നോക്കൌട്ടിൽ കടന്ന് ആതിഥേയരായ മെക്സിക്കോ. അവസാന പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് മെക്സിക്കോ തോൽപ്പിച്ചത്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഗൾഫ് സന്ദർശനം തുടരുന്നു. ബഹ്റൈൻ ഭരണാധികാരിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇറാൻ US ധാരണയിൽ ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണം തേടിയാണ് മാർക്കോ റൂബിയോയുടെ ഗൾഫ് സന്ദർശനം. കഴിഞ്ഞ ദിവസം UAE സ്റ്റേറ്റ് സെക്രട്ടറി UAE പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. UAE വരും ദിവസങ്ങളിലും മഴയ്ക്കും പൊടിക്കാറ്റിനും സാധ്യത. താപനില കുറയും. അലൈൻ ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിൽ കഴിഞ്ഞ ദിവസം ശക്തമായ മഴ പെയ്തിരുന്നു. വാരാന്ത്യം വരെ അസ്ഥിര കാലാവസ്ഥയ്ക്ക് സാധ്യത. മോശം കാലാവസ്ഥയിൽ വാഹനമോടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. ഷാർജ ഇമിറേറ്റിൽ പൊതു പാർക്കിംഗ് സമയം അർദ്ധരാത്രി വരെയാക്കി. July 1 മുതൽ ഇത് നിലവിൽ വരും. ഇതോടെ മഞ്ഞ സൈൻബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ള പാർക്കിംഗ് ഏരിയകൾ ഇനി മുതൽ നീല പാർക്കിംഗ് സോണുകൾക്ക് തുല്യമാകും. രാവിലെ 8 മുതൽ രാത്രി 12 വരെയാണ് ഇനി പുതിയ പെയ്ഡ് പാർക്കിംഗ് സമയം. അടുത്ത വാർത്ത 2 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
7: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
3: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
7: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
7: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
10: Kya daga ja kya daga ka? Aha, oh ho.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഒരു നഗരത്തിന്റെ കഥ പറയുന്ന ആക്ഷൻ പാക്ക് ത്രില്ലർ ചിത്രം. ആര്യയോടൊപ്പം മുരളി ഗോപി, വിജയരാഘവൻ, നിഖില വിമൽ, റജീന കസാൻഡ്ര തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. അനന്തൻകാട് റണ്ണിംഗ് സക്സസ്ഫുള്ളി അക്രോസ് ദ തിയേറ്റേഴ്സ് വേൾഡ് വൈഡ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: Mid-morning. With Nitya.
10: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: മിഡ് മോർണിംഗ് വിത്ത് നിത്യ തുടരുകയാണ് ഹോം 92.2 FM-ൽ. അപ്പോൾ ഒരുപാട് സന്തോഷ നിമിഷങ്ങൾക്കൊക്കെ ശേഷം നമ്മൾ വീണ്ടും ഇവിടെ എത്തുമ്പോൾ നമുക്ക് വളരെ
0: മോർണിംഗ് വിത്ത് നിത്യ
1: മിഡ് മോർണിംഗ് നിത്യാണ് ഹോം 92.2 FM-ൽ. അപ്പോൾ ഒരുപാട് സന്തോഷങ്ങൾക്കൊക്കെ ശേഷം നമ്മൾ വീണ്ടും എത്തുമ്പോൾ

0: അർദ്ധരാത്രി 12 മണിവരെ ആക്കുകയാണ്. ഷാർജ സിറ്റി, ഖൽബ, അതുപോലെ ഖോർഫഖാൻ, ദെയ്ദ് ഇവിടങ്ങളിലുള്ള എല്ലാ പെയ്ഡ് പാർക്കിംഗ് മേഖലകളിലും ഏതാണ്ട് 12 മണിവരെ, അർദ്ധരാത്രി 12 മണിവരെ പാർക്കിംഗ് ഫീസ് കൊടുക്കണ്ട. യെസ്, അങ്ങനല്ല കേട്ടോ, കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. കൊടുക്കണ്ടെന്ന് കേട്ടപ്പോൾ സന്തോഷിച്ചു അല്ലേ, അങ്ങനെയല്ല. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ഷാർജ സിറ്റി, ഖൽബ, ഖോർഫഖാൻ, ദെയ്ദ് ഇവിടങ്ങളിലെ എല്ലാ പെയ്ഡ് പാർക്കിംഗ് മേഖലകളിലും അർദ്ധരാത്രി 12 മണിവരെ പാർക്കിംഗ് ഫീസ് നൽകേണ്ടി വരും എന്നുള്ള കാര്യം വീണ്ടും അടിവരയിട്ട് പറയുകയാണ്. അതായത് ഡിഫറെൻറ്റ് ടൈമിൽ ഉണ്ടാകുന്ന മഞ്ഞ നീല നിറങ്ങളിലുള്ള പാർക്കിംഗ് മേഖലകളെ ഒരേ സമയക്രമത്തിലേക്ക്, അതായത് രാവിലെ 8 മണി മുതൽ രാത്രി 12 മണിവരെ ഒന്ന് ഒന്ന് ഏകീകരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ചകളിലും പൊതു അവധി ദിവസങ്ങളിലും ഈ പാർക്കിംഗ് ഫ്രീ ആയിരിക്കും. പക്ഷേ അവധി ദിവസങ്ങളിലും ഫീസ് ഈടാക്കുന്ന പ്രത്യേക മേഖലകളിലും മാറ്റം എന്തായാലും ഉണ്ടാവില്ല. പാർക്കിംഗ് സമയം നീട്ടിയിട്ടുണ്ടെങ്കിലും സീസണൽ പാർക്കിംഗ് പെർമിറ്റുകളുടെ നിരക്കുകളിൽ വർധനവൊന്നും ഇതുവരെ വരുത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ സിറ്റിയിൽ വർദ്ധിച്ചു വരുന്ന ജനപ്പെരുപ്പം അല്ലെങ്കിൽ ജനസാന്ദ്രത, ടൂറിസം മേഖലയിലെ വളർച്ച അല്ലെങ്കിൽ വാണിജ്യ ആവശ്യങ്ങൾ എന്നിവയൊക്കെ കണക്കിലെടുത്തിട്ടാണ് ഈ പാർക്കിംഗ് സമയം നീട്ടിയതെന്നാണ് പബ്ലിക് പാർക്കിംഗ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. സോ രാത്രി 10 ശേഷമുള്ള പാർക്കിംഗ് ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കുന്നതിനും ഈ പറഞ്ഞ പോലെ അലക്ഷ്യമായിട്ട് ഒരുപാട് പാർക്കിംഗ് നമുക്കിവിടെ കാണാമല്ലോ, ഇതൊക്കെ തടയുന്നതിനായിട്ടാണ് ഈ പുതിയ നിയമം വരുന്നത്. അതെന്തായാലും ആ ഒരു നിയമം വരുന്നതോടെ അതിന് സഹായകമാകും എന്നുള്ളതാണ്. അപ്പോൾ വളരെ വലിയ സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അനന്തം കാട് മൂവിയുടെ അടുത്ത 3 ടിക്കറ്റുകൾ കിട്ടിയിരിക്കുന്നവരുടെ പേര് ഞാനൊന്ന് പറയുകയാണ്. സലാം, ഷാജു ആൻഡ് ജിത്തു, ഈ 3 പേർക്കാണ് അനന്തം കാട് സിനിമ കാണാനുള്ള ഈ വീക്കെൻഡിൽ ശനിയാഴ്ച ദിവസം സിനിമ കാണാനുള്ള ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 3 പേരുടെയും ഇപ്പം സലാമിൻ്റെ നമ്പറിൻ്റെ എൻഡ് ചെയ്യുന്നത് 1414, ഷാജു 4905 എൻഡ് ചെയ്യുന്ന നമ്പറാണ്, ജിത്തു 4012 എൻഡ് ചെയ്യുന്ന നമ്പറാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ആശംസകൾ നേരെയാണ്. ഇന്നലെ ഇന്നുമായിട്ട് അനന്തം കാട് കാണാൻ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലൂടെ ലഭിച്ചിരിക്കുന്ന പേരുകൾ ഒരിക്കൽ കൂടി പറയാം. മിസ്റ്റർ ജയൻ, സഞ്ജയ്, വിനോദ്, സലാം, ഷാജു ആൻഡ് ജിത്തു, ഇത്രയും പേർക്ക്, 6 പേർക്കാണ് ഈ വീക്കെൻഡിൽ സാറ്റർഡേ നമുക്ക് മൂവി കാണാനുള്ള അവസരമുള്ളത്. കപ്ലൻട്രി പാസ് ആണ് കേട്ടോ. അപ്പം നമ്മളിവിടുന്ന് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സമയം എപ്പോൾ എത്തണം, നിങ്ങൾ മീൻസ് മൂവി ടൈം എപ്പോഴാണ്, ഏത് തിയേറ്ററിലാണ് കാണേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉടനെ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. എനിക്ക് തോന്നുന്നു നാളെ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും കേട്ടോ. മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു പോകും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ ഏകദേശം അങ്ങോട്ട് എൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് എവർഗ്രീൻ സോങ് ഒക്കെ കേൾക്കാനുള്ള സമയമായി വരുന്നു. അപ്പോൾ ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾക്കും നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്ത പല പല കാര്യങ്ങൾക്കും നന്ദിയുണ്ട്. കാരണം നമ്മൾ ഒരു കഴിഞ്ഞ മണിക്കൂറിൽ ടീം അസുരയുടെ കാര്യങ്ങളാണ് വിശദീകരിച്ച് നിങ്ങളോട് അറിയിച്ചത്. അതുപോലെ ഒത്തിരി ഒത്തിരി പാട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു പോയി അല്ലേ. ഒത്തിരി കോൾസ് വരുന്നുണ്ടായിരുന്നു, പക്ഷേ ആ സമയമെല്ലാം ഈ പറഞ്ഞതുപോലെ എന്താ, നമ്മൾ ഓണയർ ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾ വിളിച്ച തന്നെ ഒത്തിരി സന്തോഷം. അതുപോലെ മെസ്സേജസ് ഒത്തിരി ഒത്തിരി ഒത്തിരി മെസ്സേജസ് വന്നിട്ട് എനിക്കൊന്നും വായിക്കാൻ പറ്റിയിട്ടില്ല. എന്നെ വായിച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇതുപോലെ നിങ്ങൾക്കും വളരെ നല്ല നല്ല താരങ്ങളെ ഇതുപോലെ ഓൺ എയർ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് സെൻഡ് എ മെസ്സേജ് ഫോർ അസ്. 0585829220 എന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കൂ. നമ്മൾ നോക്കിയിട്ട് തീർച്ചയായിട്ടും നല്ല പേഴ്സണാലിറ്റീസ് ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ അറിയാൻ അവരെ മാറി നിൽക്കേണ്ടതില്ല. അവരെ തീർച്ചയായിട്ടും എല്ലാവരും അറിയട്ടെ അല്ലേ. ഒരിക്കലും അറിയാതിരിക്കരുത് അത്രയും നല്ല കഴിവുള്ളവരാണെങ്കിൽ. പ്രത്യേകിച്ച് നമുക്കൊരു മിമിക്രി ആർട്ടിസ്റ്റിനൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ. ഫ്രം അടുത്ത മണിക്കൂറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാനുണ്ട്. മലയാളി രായുമായി ഷീബ എത്തും. അപ്പോൾ പാട്ടുകൾക്ക് ഇപ്പോഴേ അയച്ചോളൂ. നമ്പർ 0585829220 എന്ന നമ്പറിലേക്ക്. അടുത്തൊരു നല്ല മനോഹരമായിട്ടുള്ളൊരു എവർഗ്രീൻ ഹിറ്റാണ് നിങ്ങളുടെ അടിയിലേക്ക് എത്തുന്നത്. എൻജോയ് ദ സോങ്. അപ്പോൾ ഞാൻ വിട പറയുന്നു മിഡ് മോർണിംഗ് വിത്ത് നിത്യയിൽ നിന്ന് ഓൺ ഹോം 92.2 FM.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Mid Mornings with Nitya.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: Veena T veendum ED ku munnil. Venezuela pidichukuliki iratta bhoojalanam. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി വീണ്ടും ED മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. ഈ മാസം 29 ഹാജരാകാനായിരുന്നു നേരത്തെ നിർദ്ദേശിച്ചത്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഇന്ന് വിളിച്ചു വരുത്തിയെന്നാണ് റിപ്പോർട്ട്. ഇത് രണ്ടാം തവണയാണ് ED വീണയെ ചോദ്യം ചെയ്യുന്നത്. SFIO രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ചോദ്യം ചെയ്യൽ. വീണ ടിയുടെ കുറ്റം തെളിയിക്കാൻ വലിയ അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് മാത്യു കുഴൽനാടൻ MLA. കുറ്റം ചെയ്തുവെന്ന ഉറപ്പ് വീണയ്ക്ക് പറയാനുള്ളത് ED കേൾക്കട്ടെ. ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ തേടാനാകും. അനുബന്ധ തെളിവുകൾ കണ്ടെത്താനാണ് ED നീക്കമെന്നും മാത്യു കുഴൽനാടൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് വിഷയത്തിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ പരസ്യ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. നികുതി ഇളവിനുള്ള തീരുമാനം പിൻവലിക്കണം. നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് കോൺഗ്രസിലും UDFലും ചർച്ച ചെയ്യണമായിരുന്നു. പിൻവാതിൽ നടപടി പാടില്ലെന്നും പ്രകടന പത്രികയിലെ ഉറപ്പ് പാലിക്കണമെന്നും VM സുധീരൻ. കരിമണൽ ഖനനത്തിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ സംശയങ്ങളുണ്ടെന്ന് VM സുധീരൻ. പിണറായി സർക്കാരിന്റെ തകർച്ചയ്ക്ക് കാരണം ജനവിരുദ്ധ നയങ്ങൾ. ആ സ്ഥിതി UDFനുണ്ടാകാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും എല്ലാവരുമായി ബന്ധപ്പെട്ട് ആലോചിക്കണം. സർവ്വസമ്മതമായ തീരുമാനമെടുത്ത് മുന്നോട്ടു പോകണം. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് പിണറായി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്. ഖനനമില്ല, സ്വകാര്യ മേഖലയ്ക്ക് നൽകില്ല. ഇതൊക്കെ പിണറായിയും പറഞ്ഞിരുന്നുവെന്ന് VM സുധീരൻ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് VM സുധീരന്റെ പ്രശംസ. മയക്കുമരുന്നിന്റെ കാര്യത്തിൽ ആഭ്യന്തരവകുപ്പ് നന്നായി പ്രവർത്തിക്കുന്നു. പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും അഭിനന്ദിക്കുന്നുവെന്നും VM സുധീരൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ച് മുൻമന്ത്രി MB രാജേഷ്. നികുതി ഇളവ് നൽകി കയ്യോടെ പിടിച്ചപ്പോൾ മുഖ്യമന്ത്രി നുണ പറയുന്നു. ശരവേഗത്തിലാണ് നികുതി ഇളവ് നടപ്പാക്കാനുള്ള ഫയൽ നീക്കം നടന്നത്. മുന്നണിയിൽ പോലും ആരും അറിയരുതെന്ന് മുഖ്യമന്ത്രിക്ക് വാശിയുണ്ടായിരുന്നുവെന്നും പ്രതിപക്ഷം ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ മദ്യനയം UDFൽ ചർച്ചയാവില്ലായിരുന്നുവെന്നും MB രാജേഷ്. മുഖ്യമന്ത്രി അവാസ്തവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മുൻ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്. LDFന്റെ മദ്യനയം ജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിച്ചതാണ്. അന്നൊന്നും നികുതി കുറയ്ക്കാൻ ആലോചിച്ചിട്ടില്ല. LDFിനെതിരെ മുഖ്യമന്ത്രി പറയുന്ന പച്ചക്കള്ളം പിൻവലിക്കാൻ തയ്യാറാകണം. മുഖ്യമന്ത്രി കള്ളം പറഞ്ഞാൽ അത് പൊളിക്കാനുള്ള വസ്തുതകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും മുൻമന്ത്രി MB രാജേഷ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയിൽ സർക്കാർ തിടുക്കത്തിൽ തീരുമാനമെടുക്കില്ല. വിശദമായ ചർച്ച നടത്താൻ UDFന്റെ തീരുമാനം. ഫിനാൻസ് ബില്ലിൽ നികുതി ഘടന വന്നാലും എക്സൈസ് കമ്മീഷണറുടെ പ്രത്യേക അനുമതി ഇല്ലാതെ വിൽപ്പന നടക്കില്ലെന്നാണ് വിശദീകരണം. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളുടെ നിലപാട് പ്രധാനം. മദ്യ നികുതി ഇളവ് വേണ്ടെന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. UDF യോഗത്തിൽ ലീഗ് നിലപാടറിയിക്കും. അതേസമയം നികുതി ഘടന പിൻവലിക്കാത്തത് സർക്കാരിനെതിരെ വീണ്ടും ആയുധമാക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതന് തിരിച്ചടി. സുഗതനെതിരെ കാപ്പ ചുമത്തിയത് ആഭ്യന്തര സെക്രട്ടറി അംഗീകാരം നൽകി. അതേസമയം ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സത്യപ്രതിജ്ഞയ്ക്ക് അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് സുഗതൻ ഹൈക്കോടതിയെ സമീപിക്കും. കാപ്പ ഇളവ് തേടി കാപ്പ ബോർഡിനെയും സമീപിക്കാനാണ് തീരുമാനം. പുനർ സത്യപ്രതിജ്ഞ ചട്ടവിരുദ്ധമെന്ന പരാതിയിൽ സർക്കാരും നിയമോപദേശം തേടും. 14 ദിവസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. പല ദൈവങ്ങളുടെ പേരിലുള്ള സത്യപ്രതിജ്ഞ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അസാധുവാക്കിയതിനു പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 19 BJP അംഗങ്ങൾ ഇന്നലെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. തിടുക്കത്തിലുള്ള സത്യപ്രതിജ്ഞയ്ക്കെതിരെ കോൺഗ്രസ് രംഗത്ത്. 20 BJP അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പിൻവാതിലിലൂടെ നടത്തിയത് ദുരൂഹമെന്ന് കോൺഗ്രസ് നേതാവും കൌൺസിലറുമായ ശബരിനാഥൻ ആരോപിച്ചു. ലഹരി മരുന്ന് ശൃംഖലകളെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ വിപുലമായ കർമ്മ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പേരിട്ട മയക്കുമരുന്ന് വേട്ടയുടെ വിപുലമായ പദ്ധതിയാണ് കേന്ദ്രം നടപ്പാക്കുന്നത്. ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾ ശക്തമാക്കുന്നതിനായി തയ്യാറാക്കിയ നാർക്കോട്ടിക് കൺട്രോൾ വിഷൻ ഡോക്യുമെന്റ്സ് നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യത്തിന് സമർപ്പിക്കും. അടുത്ത 3 വർഷത്തേക്കുള്ള കൃത്യമായ ലക്ഷ്യങ്ങളും സമയപരിധികളും നിശ്ചയിച്ചുകൊണ്ടുള്ളതാണ് കർമ്മ പദ്ധതി. വെനസ്വേലയെ ദുരന്ത ഭൂമിയാക്കിയ വൻ ഭൂകമ്പം. തലസ്ഥാനമായ കാരക്കാസിലും ലാഗുയറ തുറമുഖ നഗരത്തിലും കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. നൂറുകണക്കിന് ആളുകൾ മരിച്ചതായി സംശയിക്കുന്നു. മരണസംഖ്യ ഉയരാനാണ് സാധ്യത. നിരവധി ആളുകൾ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഭൂകമ്പത്തിന് പിന്നാലെ വെനസ്വേലയിലെ ആക്ടിംഗ് പ്രസിഡന്റ് രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. തുടർച്ചയായി രണ്ട് ഭൂകമ്പങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ട്. വെനസ്വേലയ്ക്ക് സഹായ വാഗ്ദാനവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സഹായിക്കാൻ അമേരിക്ക തയ്യാറാണ്, സന്നദ്ധമാണ് പ്രാപ്തവുമെന്ന് ട്രംപ് ട്വിറ്റ് സോഷ്യലിൽ കുറിച്ചു. ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളും വെനസ്വേലയ്ക്ക് സഹായം വാഗ്ദാനം ചെയ്തു. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ബ്രസീൽ നോക്കൌട്ട് റൌണ്ടിൽ. എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് കാനറികൾ യൂറോപ്യൻ കരുത്തുമായി എത്തിയ സ്കോട്ട്ലന്റിനെ തോൽപ്പിച്ചത്. വിനീഷ്യസ് ജൂനിയറിന്റെ ഇരട്ട ഗോൾ കരുത്തിലാണ് ബ്രസീൽ സ്കോട്ട്ലന്റിനെ തകർത്തെറിഞ്ഞത്. 60-ാം മിനിറ്റിൽ കുഞ്ഞയിലൂടെ ബ്രസീൽ മൂന്നാമത്തെ ഗോളും നേടി. നെയ്മർ കളിയുടെ 75-ാം മിനിറ്റിൽ കളത്തിലിറങ്ങി. ഏറെ കാലത്തിന് ശേഷമാണ് ദേശീയ ജേഴ്സിയിൽ നെയ്മർ കളത്തിലിറങ്ങുന്നത്. ഫിഫ ലോകകപ്പ് മത്സരത്തിൽ മൊറോക്കോയെ വിറപ്പിച്ച് ഹെയ്റ്റി കീഴടങ്ങി. 2-4 ഗോളുകൾക്കാണ് മൊറോക്കോയുടെ ജയം. ഇതോടെ ഗ്രൂപ്പ് സിയിൽ നിന്ന് 2-ാം സ്ഥാനക്കാരായി മൊറോക്കോ നോക്കൌട്ടിൽ കടന്നു. ആദ്യ പകുതിയിൽ 2 തവണ പിന്നിലായിട്ടും ശക്തമായി തിരിച്ചടിച്ച മൊറോക്കോ 2-ാം പകുതിയിൽ പകരക്കാരായി ഇറങ്ങിയ താരങ്ങളുടെ മികവിലാണ് തകർപ്പൻ ജയം സ്വന്തമാക്കിയത്. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഖത്തറിനെ 3-1 തോൽപ്പിച്ച് ബോസ്നിയ. വിജയത്തോടെ ബോസ്നിയ നോക്കൌട്ട് സാധ്യതകൾ സജീവമാക്കിയപ്പോൾ ഖത്തർ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ഏഷ്യൻ കരുത്തുമായി ലോകകപ്പിനെത്തിയ ദക്ഷിണ കൊറിയയുടെ നോക്കൌട്ട് പ്രതീക്ഷ തുലാസിൽ. എ ഗ്രൂപ്പിലെ 3-ാം പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയുടെ തോൽവി വഴങ്ങിയതോടെയാണ് ദക്ഷിണ കൊറിയയുടെ കാത്തിരിപ്പ് നീളുന്നത്. നിർണായക മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ വിജയം. വിജയത്തോടെ എ ഗ്രൂപ്പിൽ 4 പോയിന്റുള്ള ദക്ഷിണാഫ്രിക്ക 2-ാം സ്ഥാനക്കാരായി നോക്കൌട്ടിൽ കടന്നു. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും ജയിച്ച് നോക്കൌട്ടിൽ കടന്ന് ആതിഥേയരായ മെക്സിക്കോ. അവസാന പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് മെക്സിക്കോ തോൽപ്പിച്ചത്. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഗൾഫ് സന്ദർശനം തുടരുന്നു. ബഹ്റൈൻ ഭരണാധികാരിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇറാൻ യുഎസ് ധാരണയിൽ ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണം തേടിയാണ് മാർക്കോ റൂബിയോയുടെ ഗൾഫ് സന്ദർശനം. കഴിഞ്ഞ ദിവസം യുഎയിലെത്തിയ സ്റ്റേറ്റ് സെക്രട്ടറി യുഎ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഷാർജ എമിറേറ്റിൽ പൊതു പാർക്കിംഗ് സമയം അർദ്ധരാത്രി വരെയാക്കി. ജൂലൈ 1 മുതൽ ഇത് നിലവിൽ വരും. ഇതോടെ മഞ്ഞ സൈൻബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ള പാർക്കിംഗ് ഏരിയകൾ ഇനി മുതൽ നീല പാർക്കിംഗ് സോണുകൾക്ക് തുല്യമാകും. രാവിലെ 8 മുതൽ രാത്രി 12 വരെയാണ് ഇനി പുതിയ പെയ്ഡ് പാർക്കിംഗ് സമയം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം. ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
6: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: FIFA World Cup 2026. Switzerland, Scotland, Turkey. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
8: Time check. Time check.
4: Brought to you by Ozone Cargo.
9: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ ഇപ്പോൾ സമയം 2:09.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
8: Weather update.
10: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
9: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 41 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 45%.
10: Weather update.
11: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. മർഹബാ മർഹബാ. എല്ലാവരും കയറി വാ, മക്കളെ കയറി വാ. ഇത് ഹോം എടാ, നമ്മുടെ വീടെടാ. ഹോം 92.2 FM മലയാളിടാ. ഇപ്പൊ നമ്മൾ കേട്ട് പാട്ട് പാടിയിരിക്കുന്നത് ഹരിചരണാണ്. പക്ഷേ ഒരുപാട് പണ്ടേ മാപ്പിളപ്പാട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ അവരുടെ മനസ്സിൽ പതിഞ്ഞ ഒരു പാട്ടാണ്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ശ്രീ പീർ മുഹമ്മദ്, അദ്ദേഹമാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പഴയ പാട്ടുകൾ ഇപ്പോൾ പുതിയ ഗായകർ പാടി വരുമ്പോൾ അതൊരുപാട് വീണ്ടും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഇങ്ങനെ കയറി കുടിയിരിപ്പുണ്ട്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ഹരിചരന്റെ ഈ ഒരു മർഹബ എന്നുള്ള സോങ്. എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വീണ്ടും വീണ്ടും ഒരുപാട് നല്ല പാട്ടുകളൊക്കെ ആസ്വദിച്ച് കുറേ കുറേ കാര്യങ്ങളൊക്കെ പറയാനുള്ള സമയമാണ്. എന്തോ ആരോ അവിടെ എന്തോ എന്നെ വിളിച്ചോ? ഞാനിവിടെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ഇനി 4 മണിവരെ എങ്കെയും പോകമാട്ടെ. ഓക്കെ, ഞാനിവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ, പിന്നെ എന്തെങ്കിലും ആശംസകളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അറിയിക്കണം എന്നുണ്ടെങ്കിൽ അതെല്ലാം പറയാം, വിശദമായിട്ടും പറയാം. വലിയ മെസ്സേജായിട്ടും കുഞ്ഞു മെസ്സേജായിട്ടും ഒക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇവിടുത്തെ നാട്ടിലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ വേഗം മെസ്സേജ് അയച്ചോളൂ. 0585829220 എന്ന നമ്പറിലേക്കാണ്, നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. വേഗം മെസ്സേജ് അയച്ചോളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ അനന്തക്കാട് എന്നുള്ള മൂവി നാട്ടിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞു. നല്ല അഭിപ്രായമാണ്, നല്ല കിടിലൻ സിനിമയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ വരുന്ന സിനിമയെല്ലാം നല്ല കിടിലൻ കിക്കിടിലൻ മൂവികളാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് 9 July നമ്മുടെ പൃഥ്വിരാജാവിൻ്റെ ഐ നോബഡി എന്നുള്ള സിനിമ വരാണ്. അതും ഇതുപോലെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അതുപോലെ തന്നെ പത്മകുമാറിൻ്റെ ഉയർന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട്, റോഷൻ മാത്യൂസിൻ്റെ. അതും നല്ല കിടിലൻ പടമാണ് കേട്ടോ. അതിൻ്റെയൊക്കെ ട്രെയിലറൊക്കെ വന്നിട്ടുണ്ട്, എല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഐ നോബഡിയിലെ ഒരു പാട്ടാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഇത് ശരിക്കും ആൻതം ഓഫ് ഐ നോബഡി എന്ന് പറഞ്ഞിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്കിലുള്ള പാട്ടാണ് സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു കുഞ്ഞി ഹിന്ദി പാട്ടാണ് കേട്ടോ, പക്ഷെ നല്ല രസമുണ്ട്. എല്ലാവരുടെ മനസ്സിലിങ്ങനെ കയറിപ്പറ്റാൻ സാധ്യതയുള്ളൊരു പാട്ടാണ്. എന്തായാലും ഞാൻ പുതിയ പാട്ടുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തുമോ എന്ന് ഞാൻ വിചാരിച്ചു. ഐ നോബഡിയിലെ ഈ ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താമത്. അപ്പോൾ അത് വരും. പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും ഏതൊക്കെയാണെന്ന് വേഗം വേഗം പറഞ്ഞോളൂ. മെസ്സേജ് അയക്കാവും നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക്. അപ്പോൾ ശരി, അടുത്ത പാട്ട് നമുക്ക് കേട്ടിട്ട് വരാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിട വിത്ത് ശിവ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.
5: Malayalita!
6: Malayalita! Kerala, Kerala!

0: അതാ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ സന്ദേശങ്ങൾ ഓരോന്നോരോന്നായി ഇവിടെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ആദ്യം ആരുടെ മെസ്സേജ് പറയാം? അയ്യോ, ഇപ്പൊ നമ്മൾ കേട്ടത് ഖലീഫയിലെ പാട്ടാണ്. ഖലീഫയിലെ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത് അനസാണ്. അപ്പൊ ഞാൻ ഹാജറുണ്ട്, എനിക്ക് ഖലീഫയിലെ പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഹാജറുണ്ട്, പാട്ട് വേണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പാട്ട് കേട്ടിട്ടുള്ള മറുപടി ഇതുവരെ കിട്ടിയില്ല. എന്തായാലും കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്ത് അങ്ങ് നാട്ടിൽ നിന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. നമ്മുടെ സനീഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് എ ആർ റഹ്മാന്റെ ഒരു മനോഹരമായ ഗാനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണിക്കൂറിലെ തമിഴ് സോങ് ഞാൻ തഗ് ലൈഫിൽ നിന്നാണ് പ്ലേ ചെയ്യുന്നത്. അപ്പം അത് പ്ലേ ചെയ്യും, താങ്കൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നു സനീഷ്. സനീഷ് കഴിഞ്ഞാൽ പിന്നെ ആര്? ഗണേഷ്. ഹായ് ഗണേഷ്, കയറി. ഇതെന്താണ് ഗണേഷ്, ഒരുപാട് മെസ്സേജ് ഉണ്ടല്ലോ. ഹലോ, ഇത് നമ്മുടെ വീടാണ്, ഹോമാണ്, വെൽക്കം ഷീബ, കയറി വന്നു മക്കളെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അനന്തൻകാട് സിനിമയുടെ ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള മെസ്സേജ് ആണല്ലേ, കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ നമ്മുടെ പ്രവീൺ ജോയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, പറഞ്ഞ് പാട്ട് പ്ലേ ചെയ്ത് തന്നില്ലെങ്കിൽ സമരമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് സമരം വിളിക്കാം ബാ. പിന്നെ ഷിബിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ഹായ് ഷിബി, ഹായ് ഷിബി, ഹായ് ഷീബ, ഹായ് ഷീബ എന്നുള്ള ഹായ് സ്വീകരിച്ചിരിക്കുന്നു. ഷിബി ഇന്നൊരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പരിഹരിക്കാം കേട്ടോ, കുറച്ചൊന്ന് കാത്തിരിക്കണം. ഹലോ, ഹായ് ഷിബി ചേച്ചി, സുഖമാണോ? ഫുഡൊക്കെ കഴിച്ചോ? എനിക്കിന്ന് പാട്ട് തരുമോ? ഇത് പേരാണ് ഞാൻ നോക്കുന്നത്, അതിനാണ് ഈ ഓ ഓ ഓ ഓ പേര് കണ്ടില്ല. 5450 അവസാനിക്കുന്ന നമ്പറിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആരാണെന്ന് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഇനി കുറേ നേരം ആ മെസ്സേജ് ചെയ്ത് മുഴുവൻ ഭാഗങ്ങൾ നോക്കണം. പണ്ട് മുതൽ ആ കിട്ടി. അനസ് ഷാഹുലാണ് ദുബായിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനസെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം കേട്ടോ. മെഹബൂബാടാ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് മെഹബൂബ, എന്തൊക്കെയാണ് വിശേഷം? സന്ദീപ് ഏട്ടൻ അല്ല, അത് നേരത്തെ നെത്തിക്ക് അയച്ച മെസ്സേജാണ്. ആ, എന്നാലും ഞാൻ കണ്ടു സന്ദീപ് ഏട്ടാ, കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞുകൊണ്ട് സലാമിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സന്തോഷ് കുമാർ പച്ചാട്ട്, ഹായ് സന്തോഷ് കുമാർ പച്ചാട്ട്. പിന്നെ കെജ പാട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഷഫീഖ് ഷാർജയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷാർജയിൽ നിന്നും മെസ്സേജ് അയച്ച ഷഫീഖിന് വേണ്ടിയിട്ടുള്ള കെജ പാട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പ്ലേ ചെയ്ത് തരാം. പിന്നെ നമ്മുടെ മാത്യു ചായൻ, ഓ ഹായ് മാത്യു ചായ, ഇന്നലെ മുഴുവൻ നമുക്കൊരു ചമ്മന്തി പ്രശ്നമായിരുന്നു. കംപ്ലീറ്റ് ചമ്മന്തി അരയ്ക്കുന്ന കാര്യവും ഒക്കെ പറഞ്ഞ് മൊത്തത്തിൽ ചമ്മന്തിയായിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്ന് മാത്യു ചായൻ ചോദിക്കുകയാണ്, എന്താണ് ഷീബ നമ്മുടെ ചമ്മന്തി പ്രശ്നം എന്തായി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതങ്ങ് ചമ്മന്തിയായി പോയി മാത്യു ചായ, വേറൊന്നുമില്ല. പിന്നെ നിറയെ മെസ്സേജ് ഉണ്ട്, അതൊക്കെ ഞാൻ ഇനി കുറേശ്ശെ പറയുന്നതായിരിക്കും. അപ്പോൾ വേഗം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കാം 0585829220 എന്ന നമ്പറിലേക്ക്. അടുത്ത തഗ് ലൈഫിലെ പാട്ടെ കേട്ടിട്ട് വരാമേ.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ, തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: இப்போ டிராபிக் அப்டேட் நோக்கும்போ D64 டமாஸ்கஸ் ஸ்ட்ரீட் இன் அல்கிசேஸ் இண்டஸ்ட்ரியൽ വണ്ണ ഭാഗത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ ഷെയ്ക് സായിദ് സർവീസ് റോഡ് ഇൻ അൽ സഫ വണ്ണ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 22nd സ്ട്രീറ്റ് ഇൻ അൽഖോസ് ഇൻഡസ്ട്രിയൽ ഏരിയ 4 ആ ഭാഗത്ത് നോക്കുമ്പോഴും ഹെവി ട്രാഫിക് ആണ്.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
3: You are listening to Malayalita with Sheba. Stay connected with Home 92.2 FM. Home is a feeling.

0: നല്ല രസമാണ് ഈ പാട്ട് കേൾക്കാൻ. ഹാപ്പി സർദാർ എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഇന്ന് മാത്യു ചായനാണ് ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചത്. സത്യം പറഞ്ഞാൽ ഈ പാട്ട് കേൾക്കുമ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലും അതുപോലെ തന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് പൂജപ്പുര നൂപ്പുര എന്ന് പറഞ്ഞൊരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കുറേ കാലം ഡാൻസ് പഠിച്ചത്. അപ്പോൾ അവിടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്ത് പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ ഞങ്ങളിതുപോലെ മാർഗം കളിയൊക്കെ കളിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മാർഗം കളി ഓർമ്മ വന്നു. എനിക്ക് വലിയ ഇഷ്ടമാണ് മാർഗം കളി കളിക്കാനായിട്ട്. പ്രോഗ്രാം വരുമ്പോൾ എല്ലാ പ്രോഗ്രാമും എല്ലാ ഡാൻസ് ഐറ്റംസും ഉണ്ടാവും. തിരുവാതിര, അതുപോലെ തന്നെ മാർഗം കളി, പിന്നെ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പൊടി, അങ്ങനെ ഓരോരോ പ്രോഗ്രാമിന് ഇങ്ങനെ മാറി മാറി മാറി മാറി നിറയെ നിറയെ സ്റ്റേജിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓർമ്മ എനിക്ക് വലിയ. ഈ മാർഗം കളിക്ക് ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെപ്പ് ഭയങ്കര ചടുലമാണ്. അത് അതിൻ്റെ ആ ഒരു ഡ്രസ്സിങ്ങും നമുക്കൊരു പ്രത്യേക എനർജി കിട്ടും മാർഗം കളി. അതുപോലെ തന്നെയാണ് ഒപ്പനയും കേട്ടോ. ഓരോ ഈ പ്രത്യേകിച്ചും ഗ്രൂപ്പ് ഡാൻസ് കളിക്കാനായിട്ട് സ്റ്റേജിൽ വരുമ്പോൾ ഉണ്ടല്ലോ, അതിനൊരു ഒരു പ്രത്യേക എനർജിയാണ്, ഒരു സന്തോഷമാണ്. അപ്പം അങ്ങനെ ഞാനത് ഓർത്തുപോയി. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഞാൻ പറയുമ്പോൾ എൻ്റെ കാര്യമായിരിക്കും ഞാൻ പറയുന്നത്. ഇനി നിങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഓരോരോ പാട്ടുകൾ കേൾക്കുമ്പോൾ വരുന്ന ഓർമ്മകളെക്കുറിച്ചൊക്കെ പറയണം. 0585829220. ശരിക്കും ഈ സ്കൂൾ കോളേജ് എന്നൊക്കെ പറയുമ്പോൾ മാർഗം കളി, തിരുവാതിരകളി, ഒപ്പനകളി എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ആ ഒരു കുട്ടിക്കാലത്തേക്ക്, അല്ലെങ്കിൽ ഇപ്പോഴും കുട്ടികൾ തന്നെ സമ്മതിച്ചു, പക്ഷേ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തേക്ക് ഓടിപ്പോവും. അന്നത്തെ ആ ഒരു സമയത്ത് നമ്മുടെ യുവജനോത്സവങ്ങളിലൊക്കെ നിങ്ങളുടെ മനസ്സ് ചിലപ്പോൾ ഇങ്ങനെ ഉടക്കി നിൽക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ പറയാം, നിങ്ങൾ ആരൊക്കെ യുവജനോത്സവത്തിന് ഇതുപോലെ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്, ഡാൻസൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. പിന്നെ ഞാൻ നിർബന്ധിക്കാത്ത എന്താണെന്നറിയോ, നല്ല ചൂടാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയമാണ്, എത്ര എ സി ഇട്ടാലും ചൂട് ചൂട് തന്നെയാണ്. നമുക്ക് കുറച്ച് ചൂടൊക്കെ പുറത്തുനിന്ന് വരും. പിന്നെ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ വിശന്നിരിക്കുന്ന സമയമായിരിക്കും, ചിലപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ സമയമായിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ വീട്ടിൽ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ എഴുതാനും പറയാനും ഒക്കെ ഉള്ള സമയം കിട്ടൂല, അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കില്ല. നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. പിന്നെ അടുത്ത നമ്മൾ കേൾക്കാൻ പോകുന്നത് ലാൽ സലാം എന്ന ചിത്രത്തിലെ പാട്ടാണ്. അത് എവർഗ്രീൻ സോങ് ആയിട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇന്ന് ലാൽ സലാമിലെ പാട്ട് വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചത് മനോജാണ്. ഇന്ന് ഒരുപാട് പേര് എന്നോട് പിണങ്ങും ടണ്ടട. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പേര് ഇതിനകം തന്നെ പാട്ടുകൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കട്ടെ ഓരോന്നോരോന്നായിട്ട് പ്ലേ ചെയ്യാം. അജീഷിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഒരു പാട്ട് പ്ലേ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹായ് അജീഷേ, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം, ചിലപ്പോഴേ എനിക്ക് ഇന്നത് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ, എങ്കിലും ഞാൻ ശ്രമിക്കാം. പിന്നെ ഇത് ആരാണ്, ഇർഷാദിൻ്റെ മെസ്സേജ് വന്നിരുന്നു. ഹായ് ഇർഷാദ്. ഓക്കെ, ഇർഷാദ് ഒരു ദിവസം എന്നെ ലൂലൂൽ വെച്ചിട്ട് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ വന്ന് മിണ്ടണ്ടേ ഇർഷാദ്. ഓക്കെ, പിന്നെ വിനോദ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. റോഷ്നി, താങ്ക് യു റോഷ്നി, താങ്ക് യു സോ മച്ച്. ഇന്ന് എൻ്റെ മക്കളുടെ ബർത്ത്ഡേ ആണ്. അതായത് എനിക്ക് മൂന്ന് മക്കളാണ്, അതിൽ രണ്ടുപേര് ട്വിൻസ് ആണ്. അപ്പോൾ ഇന്ന് എൻ്റെ മക്കളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് റോഷ്നി ഇൻസ്റ്റയിൽ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. മക്കൾസിന് ഹാപ്പി ബർത്ത്ഡേ ഷീബ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു റോഷ്നി, ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചതിൽ. അതുപോലെ തന്നെ നള്ളിയമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിനോദിൻ്റെ മെസ്സേജ് ഞാൻ പറഞ്ഞു അല്ലേ, വിനോദിൻ്റെ മെസ്സേജ് കിട്ടിയെന്ന്. രൂപേഷ് ഹലോ പറഞ്ഞിട്ടുണ്ട്. ഹലോ, സുഖമാണോ ചേച്ചി എന്ന് ചോദിച്ചുകൊണ്ട് വിഷ്ണു ആണെന്ന് തോന്നുന്നു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാവരും സുഖമാണ്, സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. അവിടുത്തെ വിശേഷം പറ ഈ വിഷ്ണു നാട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ പറയൂ കേട്ടോ എന്തൊക്കെയാ വിശേഷമെന്ന്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.
2: You're listening to Home 92.2 FM. Home is a feeling.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കും.

0: ഞങ്ങൾ സഹായിക്കുന്നു.
1: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: Malayalita!
4: Malayalita! Kerala, Kerala!

ഹെജാസ് സോങ് കേൾക്കാനായിട്ട് ഷാർജയിലുള്ള നമ്മുടെ ഷഫീഖാണ് മെസ്സേജ് അയച്ചത്. അപ്പോൾ ഷഫീഖിന് പാട്ട് കേട്ടുകൊണ്ടിപ്പോൾ തന്നെ സന്തോഷമായി എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്കും സന്തോഷമായി, നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം. അപ്പോൾ ഷഫീഖിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഹബീബ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആവശ്യപ്പെടാതെ തന്നെ നമ്മുടെ ഇഷ്ടത്തിനുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ എന്താ സുഖം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒത്തിരി സന്തോഷം. ഹബീബിനും ഇഷ്ടമാണ് ഈ പാട്ട്. എന്തായാലും ഹബീബിനും ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. സന്ദീപ് എന്തെന്ന് ചോദിച്ചിരിക്കുന്നു. സന്ദീപേ, നിത്യയോട് ഞാൻ എന്തോ പറയേണ്ടത്, ഷീബ ഫ്രീ ആണോ എന്ന് എന്തൊക്കെയോ ചോദിച്ചിരിക്കുന്നു. നിത്യേ നിത്തോസ് ഇവിടെയൊന്നും ഇല്ല. ഹലോ, ഈ പ്രാന്ത പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും നിത്യപിള്ള ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ്. ഇവിടെ ഒന്നും ഇല്ല. നിത്യ, ഞാൻ വിളിച്ചു കേട്ടാ, ഞാൻ വിളിച്ചിട്ടുണ്ട്, പക്ഷെ നിത്യ ഇതുവരെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നിർമ്മലിൻ്റെ മെസ്സേജ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കൂടെ ആ ജാക്സൺ അവിടെ നിന്ന് ഓടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പറയാണ് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകുന്ന ജാക്സന് വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്യണമെന്ന്. ജാക്സ അങ്ങനെ പോവല്ലോ. ജാക്സ അവരെല്ലാവരും കരയും, എന്തൊരു ഇഷ്ടമാണെന്നറിയോ ജാക്സനെ, നിർമ്മലിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ സുമതി വളവിലെ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, അയ്യോ ഞാൻ പേര് മറന്നു. എന്തായാലും എല്ലാവരും കൂടെ പാവൻ ജാക്സൺ. ജാക്സ വേറെ എവിടെ പോയാലും സമയം കിട്ടുമ്പോൾ ഒക്കെ നമ്മുടെ ഹോം എഫ് എം കേൾക്കണം കേട്ടോ. അതെ, എല്ലാവരും കരയുന്നില്ല, വിഷമത്തിലായാ. കരയണ്ട കരയണ്ട കരയണ്ട. ജാക്സൺ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ എല്ലാവരും കോണ്ടാക്ട് ചെയ്തോളൂ. എന്തായാലും ജാക്സൺ ചിലപ്പോൾ വേറെ ജോലി കിട്ടിയിട്ടായിരിക്കും പോകുന്നത്. ശരി ജാക്സൺ, എന്തായാലും നമുക്ക് പിന്നെ കാണാം കേട്ടോ. വിനോദിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. കണ്ട് വിനോദ്, ഞാൻ കണ്ട് വിനോദിൻ്റെ പാട്ടല്ലേ, നമുക്ക് പരിഹരിക്കാം. വിനോദിന് പാട്ട് വേണം. ഒരു കാര്യം ചെയ്യാം, കുറച്ച് നേരമായിട്ടിരുന്ന് കരയുന്നു, ഇപ്പം തന്നെ കേൾപ്പിച്ചേക്കാം. എ ആർ എമ്മിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്യാം കേട്ടോ. ഞാൻ വിചാരിച്ചു ഇനി അടുത്ത മണിക്കൂറിൽ പ്ലേ ചെയ്താൽ പോരെ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വിനോദ് ഒരേ കരച്ചിൽ. അപ്പം കേൾക്കാം നമുക്ക്. ഇനി കൂടുതൽ മെസ്സേജും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ അടുത്ത മണിക്കൂറിലും ഉണ്ട്, കേട്ടുകൊണ്ടേ ഇരിക്കുക. എങ്ങും പോവല്ലേ.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വീണാട്ടി വീണ്ടും ഇഡിക്ക് മുന്നിൽ. വെനസ്വേലയെ പിടിച്ചുകുലുക്കി ഇരട്ട ഭൂചലനം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണാട്ടി വീണ്ടും ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. ഈ മാസം 29 ഹാജരാകാനായിരുന്നു നേരത്തെ നിർദ്ദേശിച്ചത്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഇന്ന് വിളിച്ചു വരുത്തിയെന്നാണ് റിപ്പോർട്ട്. ഇത് രണ്ടാം തവണയാണ് ഇഡി വീണയെ ചോദ്യം ചെയ്യുന്നത്. SFIO രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ചോദ്യം ചെയ്യൽ. വീണാട്ടിയുടെ കുറ്റം തെളിയിക്കാൻ വലിയ അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് മാത്യു കുഴൽനാടൻ MLA. കുറ്റം ചെയ്തുവെന്ന ഉറപ്പ് വീണയ്ക്ക് പറയാനുള്ളത് ഇഡി കേൾക്കട്ടെ. ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ തേടാനാകും. അനുബന്ധ തെളിവുകൾ കണ്ടെത്താനാണ് ഇഡിയുടെ നീക്കമെന്നും മാത്യു കുഴൽനാടൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് വിഷയത്തിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ പരസ്യ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. നികുതി ഇളവിനുള്ള തീരുമാനം പിൻവലിക്കണം. നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് കോൺഗ്രസിലും UDFലും ചർച്ച ചെയ്യണമായിരുന്നു. പിൻവാതിൽ നടപടി പാടില്ലെന്നും പ്രകടന പത്രികയിലെ ഉറപ്പ് പാലിക്കണമെന്നും VM സുധീരൻ. കരിമണൽ ഖനനത്തിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ സംശയങ്ങളുണ്ടെന്ന് VM സുധീരൻ. പിണറായി സർക്കാരിന്റെ തകർച്ചയ്ക്ക് കാരണം ജനവിരുദ്ധ നയങ്ങൾ. ആ സ്ഥിതി UDFനുണ്ടാകാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും എല്ലാവരുമായി ബന്ധപ്പെട്ട് ആലോചിക്കണം. സർവ്വസമ്മതമായ തീരുമാനമെടുത്ത് മുന്നോട്ടു പോകണം. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് പിണറായി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്. ഖനനമില്ല, സ്വകാര്യ മേഖലയ്ക്ക് നൽകില്ല. ഇതൊക്കെ പിണറായിയും പറഞ്ഞിരുന്നുവെന്ന് VM സുധീരൻ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് VM സുധീരന്റെ പ്രശംസ. മയക്കുമരുന്നിന്റെ കാര്യത്തിൽ ആഭ്യന്തരവകുപ്പ് നന്നായി പ്രവർത്തിക്കുന്നു. പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും അഭിനന്ദിക്കുന്നുവെന്നും VM സുധീരൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ച് മുൻമന്ത്രി MB രാജേഷ്. നികുതി ഇളവ് നൽകി കയ്യോടെ പിടിച്ചപ്പോൾ മുഖ്യമന്ത്രി നുണ പറയുന്നു. ശരവേഗത്തിലാണ് നികുതി ഇളവ് നടപ്പാക്കാനുള്ള ഫയൽ നീക്കം നടന്നത്. മുന്നണിയിൽ പോലും ആരും അറിയരുതെന്ന് മുഖ്യമന്ത്രിക്ക് വാശിയുണ്ടായിരുന്നുവെന്നും പ്രതിപക്ഷം ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ മദ്യനയം UDFൽ ചർച്ചയാവില്ലായിരുന്നുവെന്നും MB രാജേഷ്. മുഖ്യമന്ത്രി അവാസ്തവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മുൻ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്. LDFന്റെ മദ്യനയം ജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിച്ചതാണ്. അന്നൊന്നും നികുതി കുറയ്ക്കാൻ ആലോചിച്ചിട്ടില്ല. LDFനെതിരെ മുഖ്യമന്ത്രി പറയുന്ന പച്ചക്കള്ളം പിൻവലിക്കാൻ തയ്യാറാകണം. മുഖ്യമന്ത്രി കള്ളം പറഞ്ഞാൽ അത് പൊളിക്കാനുള്ള വസ്തുതകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും മുൻമന്ത്രി MB രാജേഷ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയിൽ സർക്കാർ തിടുക്കത്തിൽ തീരുമാനമെടുക്കില്ല. വിശദമായ ചർച്ച നടത്താൻ UDFന്റെ തീരുമാനം. ഫിനാൻസ് ബില്ലിൽ നികുതി ഘടന വന്നാലും എക്സൈസ് കമ്മീഷണറുടെ പ്രത്യേക അനുമതി ഇല്ലാതെ വിൽപ്പന നടക്കില്ലെന്നാണ് വിശദീകരണം. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളുടെ നിലപാട് പ്രധാനം. മദ്യ നികുതി ഇളവ് വേണ്ടെന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. UDF യോഗത്തിൽ ലീഗ് നിലപാടറിയിക്കും. അതേസമയം നികുതി ഘടന പിൻവലിക്കാത്തത് സർക്കാരിനെതിരെ വീണ്ടും ആയുധമാക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതന് തിരിച്ചടി. സുഗതനെതിരെ കാപ്പ ചുമത്തിയത് ആഭ്യന്തര സെക്രട്ടറി അംഗീകാരം നൽകി. അതേസമയം ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സത്യപ്രതിജ്ഞയ്ക്ക് അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് സുഗതൻ ഹൈക്കോടതിയെ സമീപിക്കും. കാപ്പ ഇളവ് തേടി കാപ്പ ബോർഡിനെയും സമീപിക്കാനാണ് തീരുമാനം. പുനർ സത്യപ്രതിജ്ഞ ചട്ടവിരുദ്ധമെന്ന പരാതിയിൽ സർക്കാരും നിയമോപദേശം തേടും. 14 ദിവസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. പല ദൈവങ്ങളുടെ പേരിലുള്ള സത്യപ്രതിജ്ഞ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അസാധുവാക്കിയതിനു പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 19 BJP അംഗങ്ങൾ ഇന്നലെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. തിടുക്കത്തിലുള്ള സത്യപ്രതിജ്ഞയ്ക്കെതിരെ കോൺഗ്രസ് രംഗത്ത്. 20 BJP അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പിൻവാതിലൂടെ നടത്തിയത് ദുരൂഹമെന്ന് കോൺഗ്രസ് നേതാവും കൌൺസിലറുമായ ശബരിനാഥൻ ആരോപിച്ചു. ലഹരി മരുന്ന് ശൃംഖലകളെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ വിപുലമായ കർമ്മ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പേരിട്ട മയക്കുമരുന്ന് വേട്ടയുടെ വിപുലമായ പദ്ധതിയാണ് കേന്ദ്രം നടപ്പാക്കുന്നത്. ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾ ശക്തമാക്കുന്നതിനായി തയ്യാറാക്കിയ നാർക്കോട്ടിക് കൺട്രോൾ വിഷൻ ഡോക്യുമെന്റ്സ് നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യത്തിന് സമർപ്പിക്കും. അടുത്ത 3 വർഷത്തേക്കുള്ള കൃത്യമായ ലക്ഷ്യങ്ങളും സമയപരിധികളും നിശ്ചയിച്ചുകൊണ്ടുള്ളതാണ് കർമ്മ പദ്ധതി. വെനസ്വേലയെ ദുരന്ത ഭൂമിയാക്കി വൻ ഭൂകമ്പം. തലസ്ഥാനമായ കാരക്കാസിലും ലാഗുയറ തുറമുഖ നഗരത്തിലും കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. നൂറുകണക്കിന് ആളുകൾ മരിച്ചതായി സംശയിക്കുന്നു. മരണസംഖ്യ ഉയരാനാണ് സാധ്യത. നിരവധി ആളുകൾ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഭൂകമ്പത്തിന് പിന്നാലെ വെനസ്വേലയിലെ ആക്ടിംഗ് പ്രസിഡന്റ് രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. തുടർച്ചയായി രണ്ട് ഭൂകമ്പങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ട്. വെനസ്വേലയ്ക്ക് സഹായ വാഗ്ദാനവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സഹായിക്കാൻ അമേരിക്ക തയ്യാറാണ്, സന്നദ്ധമാണ് പ്രാപ്തവുമെന്ന് ട്രംപ് ട്വിറ്റ് സോഷ്യലിൽ കുറിച്ചു. ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളും വെനസ്വേലയ്ക്ക് സഹായം വാഗ്ദാനം ചെയ്തു. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ബ്രസീൽ നോക്കൌട്ട് റൌണ്ടിൽ. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് കാനറികൾ യൂറോപ്യൻ കരുത്തുമായി എത്തിയ സ്കോട്ട്ലന്റിനെ തോൽപ്പിച്ചത്. വിനീഷ്യസ് ജൂനിയറിന്റെ ഇരട്ട ഗോൾ കരുത്തിലാണ് ബ്രസീൽ സ്കോട്ട്ലന്റിനെ തകർത്തെറിഞ്ഞത്. 60-ാം മിനിറ്റിൽ കുഞ്ഞയിലൂടെ ബ്രസീൽ 3-ാമത്തെ ഗോളും നേടി. നെയ്മർ കളിയുടെ 75-ാം മിനിറ്റിൽ കളത്തിലിറങ്ങി. ഏറെ കാലത്തിന് ശേഷമാണ് ദേശീയ ജേഴ്സിയിൽ നെയ്മർ കളത്തിലിറങ്ങുന്നത്. ഫിഫ ലോകകപ്പ് മത്സരത്തിൽ മൊറോക്കോയെ വിറപ്പിച്ച് ഹെയ്റ്റി കീഴടങ്ങി. 2-4 ഗോളുകൾക്കാണ് മൊറോക്കോയുടെ ജയം. ഇതോടെ ഗ്രൂപ്പ് സിയിൽ നിന്ന് 2-ാം സ്ഥാനക്കാരായി മൊറോക്കോ നോക്കൌട്ടിൽ കടന്നു. ആദ്യപകുതിയിൽ 2 തവണ പിന്നിലായിട്ടും ശക്തമായി തിരിച്ചടിച്ച മൊറോക്കോ 2-ാം പകുതിയിൽ പകരക്കാരായി ഇറങ്ങിയ താരങ്ങളുടെ മികവിലാണ് തകർപ്പൻ ജയം സ്വന്തമാക്കിയത്. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഖത്തറിനെ 3-1 തോൽപ്പിച്ച് ബോസ്നിയ. വിജയത്തോടെ ബോസ്നിയ നോക്കൌട്ട് സാധ്യതകൾ സജീവമാക്കിയപ്പോൾ ഖത്തർ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ഏഷ്യൻ കരുത്തുമായി ലോകകപ്പിനെത്തിയ ദക്ഷിണ കൊറിയയുടെ നോക്കൌട്ട് പ്രതീക്ഷ തുലാസിൽ. എ ഗ്രൂപ്പിലെ 3-ാം പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയുടെ തോൽവി വഴങ്ങിയതോടെയാണ് ദക്ഷിണ കൊറിയയുടെ കാത്തിരിപ്പ് നീളുന്നത്. നിർണായക മത്സരത്തിൽ എതിരില്ലാത്ത 1 ഗോളിനായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ വിജയം. വിജയത്തോടെ എ ഗ്രൂപ്പിൽ 4 പോയിന്റുള്ള ദക്ഷിണാഫ്രിക്ക 2-ാം സ്ഥാനക്കാരായി നോക്കൌട്ടിൽ കടന്നു. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും ജയിച്ച് നോക്കൌട്ടിൽ കടന്ന് ആതിഥേയരായ മെക്സിക്കോ. അവസാന പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് മെക്സിക്കോ തോൽപ്പിച്ചത്. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഗൾഫ് സന്ദർശനം തുടരുന്നു. ബഹ്റൈൻ ഭരണാധികാരിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇറാൻ യുഎസ് ധാരണയിൽ ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണം തേടിയാണ് മാർക്കോ റൂബിയോയുടെ ഗൾഫ് സന്ദർശനം. കഴിഞ്ഞ ദിവസം യുഎയിലെത്തിയ സ്റ്റേറ്റ് സെക്രട്ടറി യുഎ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഷാർജ എമിറേറ്റിൽ പൊതു പാർക്കിംഗ് സമയം അർദ്ധരാത്രി വരെയാക്കി. ജൂലൈ 1 മുതൽ ഇത് നിലവിൽ വരും. ഇതോടെ മഞ്ഞ സൈൻബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ള പാർക്കിംഗ് ഏരിയകൾ ഇനി മുതൽ നീല പാർക്കിംഗ് സോണുകൾക്ക് തുല്യമാകും. രാവിലെ 8 മുതൽ രാത്രി 12 വരെയാണ് ഇനി പുതിയ പെയ്ഡ് പാർക്കിംഗ് സമയം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Mexico, United States, Canada. Logam muluvan oru pandinu pinnale payunu. Germany, Netherlands, Argentina, Portugal. Loga football inde mahameelam. Africa, Bosnia and Herzegovina, Morocco, Algeria.
6: 48 rajyangal ore oru swapnam. ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
8: Time check.
4: Brought to you by Ozone Cargo.
9: ഗുഡ് ആഫ്റ്റർനൂൺ. ദുബായിൽ ഇപ്പോൾ സമയം
4: 3:09. പ്രൊഫഷണൽ മൂവേഴ്സ് ഫോർ ഡോർ ടു ഡോർ കാർഗോ ആൻഡ് ജംപ് ബോക്സ് സർവീസസ് ടു ഇന്ത്യ. ഓസോൺ കാർഗോ, വി കെയർ, വി മൂവ്.
10: ബ്രോട്ട്
4: യു ബൈ ആൾറാസ് ഓട്ടോ എസി പാർട്സ്, നമ്പർ 1 ഓട്ടോ എസി സ്പെയർ പാർട്സ് ഇൻ ദി മിഡിൽ ഈസ്റ്റ്.
9: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 41 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 45%.
10: Weather update.
11: Was brought to you by Andras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me.

എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഇന്ന് ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ശരത്താണ് മെസ്സേജ് അയച്ചത്. അപ്പൊ ശരത്ത് കുറച്ചിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു, കഴിഞ്ഞ മണിക്കൂറിലെ ചോദിച്ച പാട്ടാണ്. അപ്പൊ എന്തായാലും സന്തോഷമായി, താങ്ക് യു ഒക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാ താങ്ക് യു ഒക്കെ ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് ഹോം എടാ, നമ്മുടെ വീടെടാ ഹോം, 92.2 FM മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബയാണുള്ളത്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ, പിന്നെ ആശംസകൾ, വിശേഷങ്ങളൊക്കെ പറയാം നിങ്ങൾക്ക്. 0585829220 ഈ നമ്പറിലേക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ചിലപ്പോൾ എല്ലാവരുടെ പാട്ടിലേക്കും എനിക്ക് എത്താൻ പറ്റൂല, എങ്കിലും പരമാവധി പറ്റുന്ന നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഞാൻ പ്ലേ ചെയ്ത് തരുന്നുണ്ട്. അത് കുറച്ചുപേരിങ്ങനെ പിണങ്ങിയിരിക്കും, തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എങ്കിലും അടുത്ത ദിവസം സ്നേഹത്തോടെ മെസ്സേജ് അയക്കും. കാരണം എല്ലാവർക്കും അറിയാം നമുക്ക് സമയം തികയാത്തത് കൊണ്ടാണ് എല്ലാവരുടെ പാട്ടിലേക്കും എത്താൻ പറ്റാത്തതെന്ന്. പിന്നെ നമ്മുടെ അനന്തൻകാടിലെ പാട്ട് പ്ലേ ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ ഞാനും അക്ഷയും കൂടെ ആ പാട്ടിനെ പറ്റി പറഞ്ഞതൊക്കെ കേട്ടു. അതുപോലെ പഴയ പാട്ടൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഷീബ. ഞങ്ങൾ രാവിലെ ഇങ്ങനെ പഴയ പാട്ടുകൾ വീണ്ടും പുതിയ സിനിമയിൽ വന്നിട്ട് അത് വീണ്ടും നമ്മുടെ എല്ലാവരുടെയും മനസ്സ് കവരുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഇന്ന് റിലീസായ നമ്മുടെ അനന്തൻകാട് എന്ന് പറയുന്ന സിനിമയിൽ പഴയ 1979 നമ്മുടെ പ്രേംനസീർ അടൂർ ഭാസി കൂട്ടുകെട്ടിൻ്റെ കണ്ണപ്പനുണ്ടി എന്ന സിനിമയിൽ വന്ന പൊന്നിൻകട്ടയാണെന്നാലും ആ പാട്ട് ഒന്ന് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പഴയ പാട്ട് ശരിയാണ്, അത് നമ്മൾ ഈ പഴയ പാട്ടുകൾ പിന്നെയും ഒരു ഇത്രയും കാലങ്ങൾക്ക് ശേഷം വീണ്ടും അത് കേൾക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക എനർജിയാണ്, അത് പെട്ടെന്ന് നമ്മുടെ മനസ്സ് കവരും എന്നുള്ളതാണ്. കാരണം പുതിയ തലമുറയിലുള്ള കുട്ടികൾ പോലും ഒരുപാട് പേര് പഴയ പാട്ടുകളിൽ സ്നേഹിക്കുന്നവരുണ്ട്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചിലപ്പോൾ കേട്ടതായിരിക്കും മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ ഇത് പുതിയ സിനിമയിലൂടെ വരുന്ന സമയത്ത് അവർക്കത് പെട്ടെന്നത് പഠിക്കാനോ അല്ലെങ്കിൽ അതിനോടൊരു ഇഷ്ടമൊക്കെ ഒരുപാട് തോന്നാറുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ആ പാട്ട് പ്ലേ ചെയ്യാം കേട്ടോ, ഒത്തിരി നല്ല രസമുള്ള പാട്ടാണ്, കേട്ടിട്ട് വരാം. ഇനി ഒരുപാട് മെസ്സേജ് ഉണ്ട്, ഞാൻ പറയാമേ. Trending song of the hour.

0: You are listening to Malayalida with Shiba. You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
1: അല്ല, നാട്ടിലേക്ക് പോകുന്ന കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
6: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
1: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
6: ഇവിടെ എവിടെയാ?
1: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
2: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്, കോൾ 0508609611.
7: കേറി വരാം മക്കളെ, കേറി വരാം.

0: ഇഷ്ടപ്പെട്ട പാട്ട് നമ്മൾ കേട്ടു. ലണ്ടൻ ബ്രിഡ്ജ് എന്ന ചിത്രത്തിലെ ഗാനം എന്നോട് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുമ്പ് മെസ്സേജ് അയച്ചിരുന്നു, ഓർമ്മയുണ്ടോന്ന്. ഓർമ്മയുണ്ട് അരവിന്ദ്, ഞാൻ മറക്കൂല. കാരണം അന്നത്തെ ദിവസം എനിക്ക് അരവിന്ദും പിന്നെ അനിരുദ്ധും എല്ലാം കൂടെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ. എന്തായാലും സന്തോഷം മെസ്സേജ് അയച്ചാലും ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് തമിഴ് പാട്ടിൻ്റെ, ഇപ്പോൾ തമിഴ് പാട്ടിൻ്റെ സമയമാണ്. അപ്പോൾ എന്നോട് റോസാപ്പൂ ചിന്ന റോസാപ്പൂ ഒരു സുഹൃത്ത് ഗിരീഷാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഗിരീഷിൻ്റെ പാട്ട് ഇപ്പോൾ ഞാൻ പ്ലേ ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ മിനി പത്മയ്ക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് എനിക്ക് പേര് കിട്ടിയിട്ടില്ല. എന്തായാലും ഞാൻ അടുത്ത പാട്ട് വരുമ്പോൾ മിനി പത്മയ്ക്കും കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നു. കുട്ടി ഷാർജയിൽ നിന്നും സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമാണ് കുട്ടി. പിന്നെ നമ്മുടെ സുഹൈലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. സുഖമാണോ ചോദിച്ചിട്ടുണ്ട്. സുഹൈലിനെ കുറേ കാലമായിട്ട് കാണാനില്ലായിരുന്നല്ലേ, എവിടെ പോയിരുന്നു സുഹൈല്? പിന്നെ നല്ല പാട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതാരാണ്, നമ്മുടെ നിർമ്മലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് നിർമ്മൽ, സങ്കടം വരുന്നു ആ പാട്ട് കേട്ടിട്ട്. ടണ്ടടേ, ആ പാട്ട് കേട്ട് എന്തിന് കണ്ണാടി വാതിൽ കേട്ടിട്ടാണോ സങ്കടം വരുന്നത്? പിന്നെ നമ്മുടെ സുമതി വളവിലെ സുരഭിയെ ഞാൻ അന്വേഷിച്ചെന്ന് പറയണം കേട്ടോ. പിന്നെ നമ്മുടെ സീമ ഷാജിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് സീമ, ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചതിന്, മക്കളുടെ ബർത്ത്ഡേ ആശംസകൾ തന്നതിനും സന്തോഷം കേട്ടോ. പിന്നെ എന്താണ് ബർത്ത്ഡേ പ്രോഗ്രാം എന്ന് ചോദിച്ചിട്ടുണ്ട്. മക്കളിവിടെ അല്ല, അവർ പുറത്താണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് അവരവിടെ ഹാപ്പിയായിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിക്കുന്നു, നന്നായിട്ടിരിക്കുന്നു. റഹീം ഈസയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഒരു വലിയ മെമ്മോറാണ്ടം ഒക്കെ തയ്യാറാക്കിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. മലയാളിയുടെ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ലോഗോക്കെ ഉണ്ടാക്കി, ഒരു വലിയ നീണ്ട കഥ പോലെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി അയച്ചിട്ടുണ്ട്. കാരണം ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രോഗ്രാം ഡയറക്ടർ, നമ്മുടെ ഹോം എഫ് എമ്മിൻ്റെ പ്രോഗ്രാം ഹെഡിന് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജയചേച്ചിക്ക്. അപ്പം ഞാൻ ജയമാം ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കണോ ഇപ്പോൾ? സത്യത്തിൽ ഇതൊന്നും ഞാൻ പറയാറില്ല കേട്ടോ, ഇതൊക്കെ ഞാനിങ്ങനെ തമാശയായിട്ട് എടുക്കുകയുള്ളൂ. പിന്നെ എന്തായാലും സന്തോഷം, ഒരുപാട് കുറച്ച് സമയം കൂടെ നീട്ടിത്തരണോ എന്നൊക്കെയുള്ള മെസ്സേജ് കാണുമ്പോൾ അത് ഇത്രയും കാര്യങ്ങളിങ്ങനെ എഴുതി അയക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് കരച്ചിൽ വരിക. ഇത്രയധികം നിങ്ങളെന്നെ സ്നേഹിക്കുന്നു എന്നറിയുമ്പോൾ എനിക്ക് ഭയങ്കരധികം സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ അസുറുവിൻ്റെ നമസ്കാരം കിട്ടിയിട്ടുണ്ട്. അയ്യോ, എനിക്കൊരു പാട്ട് വേണമല്ലോ. റിയാസ് മജീദാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. റിയാസ് നമുക്ക് ശരിയാക്കാം കേട്ടോ. പിന്നെ ഇബ്രാഹിം ഷാർജയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. യോഗീഷ് ചോദിച്ചിട്ടുണ്ട് എനിക്കൊരു തെലുങ്ക് പാട്ട് തരുമോ എന്ന്. ഇപ്പോൾ തെലുങ്ക് എനിക്കിപ്പോൾ പ്ലേ ചെയ്യാൻ പറ്റില്ല, ഞാൻ വേണമെങ്കിൽ രണ്ടുപേരും പാടിത്തരാം. വേണോ? വേണ്ടല്ലേ. നമുക്ക് തെലുങ്കിന് പകരം ഇപ്പോൾ തമിഴ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമേ.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ ഡി 91 അൽഖുദ് സ്ട്രീറ്റ് ഇൻ ഹോർലാൻഡ്സ് ആ ഭാഗത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അൽ ഖർമാൻ സെക്കൻഡ് സ്ട്രീറ്റ് ഇൻ അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 2 ആ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺ അൽ നാദ ഷാർജ എറൌണ്ട് ഇ 11 അൽ ഇതിഹാസ് സ്ട്രീറ്റ് ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത് ശിവ.

0: ആയിരുന്നു സംഭവമല്ല.
1: പറയാ പറയാ,
0: ഞാൻ വെൽക്കം ചെയ്യാനിരിക്കുകയായിരുന്നു.
2: ഐ എം റിയലി സോറി അലിയ,
0: സാരില്ല. കുറച്ചും വേണ്ടല്ലോ, കഴിഞ്ഞ മണിക്കുള്ളിൽ ഞാൻ ഇവിടെ ഇരുന്ന് അനൗൺസ് ചെയ്യായിരുന്നു, മിസ് നിത്യ പിള്ള ഈ പ്രാന്ത പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മൊയ്തീനെ ചെറിയ സ്പാറ്ററിങ് എടുത്തു, അതുപോലെ ഇവിടെ കിടന്ന് വിളിച്ചു പോവുക.
2: പ്രാന്തപ്രദേശങ്ങളിൽ പ്രാന്തത്ത്
0: ഓക്കെ. അപ്പൊ ഇപ്പൊ ഈ സമയം നമ്മുടെ കൂടെ മലയാളി ഡയൽ നമ്മുടെ നിത്യവസന്തം കൂടെ ചേരുന്നുണ്ട്. അല്ല, ഞാൻ നമ്മുടെ ശാന്തമി രാത്രി, അയ്യോ എന്ന് പറഞ്ഞില്ലല്ലോ, ശാന്തമി രാത്രിയിൽ കേൾക്കാനായിട്ട് ഇന്ന് റജിയാണ് മെസ്സേജ് അയച്ചത്. അല്ല, പണ്ടൊക്കെ നമുക്ക് ശാന്തമി രാത്രിയിൽ കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ മമ്മൂക്കയുടെ ആ ഒരു സ്റ്റെപ്പ്
2: കണ്ടാലും ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെടും.
0: പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ നമുക്ക് ശാന്തമി രാത്രിയിൽ കേൾക്കുമ്പോ നമ്മുടെ തുടരുമില്ല ജോർജ് സാറിനെയും ലാലേട്ടനെയും ഒരു സൈഡിൽ മാറി നിന്നിട്ട് രണ്ട് സ്റ്റെപ്പ് എടുത്തിട്ട് പോകും, അതൊക്കെ ഓർമ്മ വരുന്നു. പണ്ട് മമ്മൂക്ക മാത്രമല്ല, ഇപ്പൊ ലാലേട്ടനും ജോർജ്
2: ജോർജ് സാറും ഓർമ്മ വരും,
0: എല്ലാരും വരും എന്നുള്ളതാണ്. അപ്പൊ അതായത് ഉത്തമാ, ഞാൻ ചുമ്മാ ഇരുന്നപ്പോ വിചാരിച്ച നമുക്ക് കുറച്ച് പാട്ടൊക്കെ,
2: രണ്ട് പാട്ടുകൂടി ആൾക്കാരെ വട്ടാക്കാം അല്ലേ.
0: അത് നമ്മൾ ഈ ഗ്രൂപ്പ് സോങ് പാടുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്നാണ്
2: വെപ്പ്.
0: അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന്
2: ഏത് പാട്ടാന്ന് അറിയാത്തോണ്ട് തപ്പിരിക്കുവാ ഞാന്.
0: തപ്പാണ്, ഒരു പാട്ട് എല്ലാവർക്കും കൂടെ വേണ്ടി പാടിക്കോ.
2: ഏതാണ്
0: ഇഷ്ടമുള്ള ഒരു പാട്ട്?
2: ഷീപ്സ് പറയൂ.
0: അപ്പൊ നമുക്ക് നമ്മുടെ ആ പണ്ടത്തെ പാട്ടുകളിലേക്ക് പോണു, അത് കുറച്ചുകൂടെ പുതിയതായിട്ടുള്ള പാട്ടുകളിലേക്ക് വരണം.
2: നമുക്ക് പാടാൻ ഇഷ്ടമുള്ള ഫാൽഗുനി പത്തക്കിന്റെ ഒരു പാട്ട്
0: പാടിയല്ലോ, എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. നമ്മുടെ ആ ഒരു എന്താ പറയാ, നാട്ടിലൊക്കെ ഒരു അടിച്ചു പൊളിച്ച് നടക്കുന്ന സമയത്ത് എപ്പോഴും കേൾക്കാൻ ഇഷ്ടം ഉള്ള പാട്ടായിരുന്നു,
2: നല്ല പാട്ടായിരുന്നു. പക്ഷെ ഒന്ന് ട്രൈ ചെയ്യാതെ പാടിയ പണി പാടുമോ എന്നൊരു ഡൗട്ട്.
0: ഫാൽഗുനി പത്തക്കിന്റെ നിത്യം ഇഷ്ടമുള്ള പാട്ട് ആദ്യം പാടാം,
2: ഒരു വരി പാടാം, അത്രേ അറിയുള്ളൂ.

0: എനിക്ക് നിത്തോണ്ട് അത്രയും പിച്ച് വരില്ല,
1: ഞാൻ അറിയാതെ പിച്ച് കൂട്ടി പോണേ. പിന്നെ വേറെ തൃശിയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്,
0: എനിക്ക് ചിലപ്പോ തോന്നുന്നു തൃശിയാണോ അല്ലേ,
1: തൃശിയാണ്.
0: അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു അയ്യോ രാമ,
1: അയ്യോ രാമ, അങ്ങനെ
0: സാവനമേല
1: വേറെ പാട്ടുണ്ടല്ലോ ചേച്ചി,
0: കൊറേ പാട്ടുണ്ട്.
1: അയ്യോ അതാ ഞാൻ പാടി, ശരിക്കും പറയാലോ എല്ലാം കേൾക്കുമ്പോ ഒരുപോലെ തോന്നും, പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീൽ ആണ് ആ പാട്ടിന്. അയ്യോ ഫാൽഗുനി പഥകിനെ പോലെ ആകണമെന്ന് പറഞ്ഞൊക്കെ ആയിരുന്നു ഞാൻ നടന്നിരുന്നത് കേട്ടോ ഒരു കാലത്ത്. പറയുന്നത് വേറെ ഏത് പാട്ടാ നമ്മള് പാടുന്നത്?
0: പഴയ മലയാളം പാട്ടുകൾ, പഴയ മലയാളം പാട്ടുകൾ കേൾക്കാനായിട്ട് നമ്മുടെ ഒരുപാട് കൂട്ടുകാർക്ക് വലിയ ഇഷ്ടം.
1: എന്നാലും മനസ്സിലൊരു പാട്ട് പറ, ഇഷ്ടമുള്ളൊരു പാട്ട് പറ.
0: ഒരുപാട് പാട്ടുണ്ട്
1: സത്യത്തിൽ, ഒരുപാട് പാട്ടുകൾ ഇഷ്ടമായതുകൊണ്ട് നമ്മളങ്ങ് മറന്നുപോയി ഏത് പാട്ട് പാടണമെന്ന്.
0: പാട്ട് നിത്തുന്റെ പിച്ചിന് പറ്റുന്ന ഒരു പാട്ടുണ്ട്, മഞ്ഞണിക്കൊമ്പിൽ ഓരോ കിങ്ങിണിക്കൊമ്പിൽ.
1: ആ പാട്ടിന്റെ വരി തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്.
0: നലിഞ്ഞാ

0: ചില പാട്ടുകൾ പാടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ വരും അല്ലേ.
1: സിന്ദൂരക്കുരുവി പാടിയപ്പോഴാണ് പാട്ട് ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ളൊരു പാട്ടുണ്ടായിരുന്നു. സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരും, സിന്ദൂര തിലകവും

0: நல்லது, அதுக்கு பயங்கர ரசமான படம். வெள்ளி செல்லும்
1: പാട് കേൾക്കാൻ രസമുണ്ട്,
0: നല്ല രസം. ആ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
1: പിന്നെ വേറെ ഏത് പാട്ടാ എനിക്ക് സത്യം പറഞ്ഞോ ഇങ്ങനെ
0: താമരക്കിളി പാടുന്നോ അറിയാവോ?
1: ഓ, അതൊക്കെ ഭയങ്കര ഓർമ്മയുള്ള പാട്ടാണ്.
0: നമ്മുടെ മൂന്നാം പക്കത്തിലെ ഒരു പാട്ട് ഒരു സുഹൃത്തു നിന്ന് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പാടിക്കൊടുത്ത അദ്ദേഹത്തിന്റെ ആഗ്രഹം ഒന്നും മാറും.
1: വേറെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും, അപ്പത്തേനും. ഓ, അതൊക്കെ ഭയങ്കര ഓർമ്മയുള്ള പാട്ടാണ്.
0: നമ്മുടെ മൂന്നാം പക്കത്തിലെ ഒരു പാട്ട് ഒരു സുഹൃത്തു നിന്ന് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പാടിക്കൊടുത്ത അദ്ദേഹത്തിന്റെ ആഗ്രഹം ഒന്നും മാറും. പിന്നെ ഒരിക്കലും ആ പാട്ട് കേൾക്കണം എന്ന് പറയാം.

0: അതിന്റെ അനുപല്ലവി എന്നൊക്കെ പറയുന്നത് പ്രാന്താ.
1: നമ്മൾ ആ പാട്ട് പാടിയല്ലോ, അതിന്റെ അനുപല്ലവി പാടി എവിടെ പോകുന്നറിയോ? ഒരു കിളി ഇരു കിളി അങ്ങനെയല്ലേ
0: നമ്മൾ? ഒരു വഴി ഇരുവഴി പല വഴി പിരിയും, മുമ്പൊരു ചിരിയുടെ കഥ എഴുതിയിടാം.
1: നമ്മൾ പാടിക്കഴിഞ്ഞാ ഇങ്ങനെ പോകും, ഒരു കിളി ഇരു കിളി മുക്കിളി നാക്കിളി ഓലത്തുമ്പത്താന. അതാണ് നമ്മൾ പാട്ട് പാടിയാലുള്ള,
0: ഞങ്ങൾ ചെയിൻ സോങ്ങിന്റെ ആൾക്കാരാണ്, ഫ്യൂഷൻ.
1: അല്ല പണ്ട് ഇങ്ങനെ കൊറേ പാട്ട് പാടുമായിരുന്നു,
0: പാടി വരുമ്പോഴേ അറിയാം. ഈ നമ്മുടെ മാപ്പിളപ്പാട്ടിൽ ഒരുപാട് ചെയിൻ സോങ്സ് ഉണ്ട് അല്ലേ, ഓർമ്മകൾ ഇങ്ങനെ വേറെ എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോകും.
1: നമ്മള് പണ്ടിങ്ങനെ പാടില്ല.

0: നിന്നടുത്തെ തുമ്പോൾ എന്തു ചോദിക്കലും, എന്തിനാണ് ഈ മൗനം? മൗനം അതെ, നിത്യ എവിടെ ഒരാൾ അന്വേഷിച്ചോണ്ടിരിക്കുകയായിരുന്നു. നിത്യ എവിടെ, നിത്യ എവിടെ, നിത്യ എവിടെ?
1: സന്ദീപ് ആണോ?
0: ആ സന്ദീപ്, ഞാൻ ചേട്ടാ എന്ന് വിളിക്കാം, ഭയങ്കര ബഹുമാനമാണ് എനിക്ക് അദ്ദേഹത്തോട്.
1: ആണല്ലേ, എനിക്ക് ബഹുമാനം വരുമ്പോ ഞാൻ പേര് വിളിക്കും. അതായത് അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം നടന്നിരിക്കുന്നു, അദ്ദേഹം പറഞ്ഞ ഒരാളെ നമ്മള് മൺഡേ കൊണ്ടുവരും.
0: ഒരു പാട്ടുകാരനെ ലൈവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി.
1: പാട്ടുകാരനും മിമിക്രി ആർട്ടിസ്റ്റും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. നമുക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ, നമുക്ക് അങ്ങനെ എത്രയോ ആൾക്കാർ ഈ വേയിലുണ്ടല്ലേ, അങ്ങനെയുള്ള ആൾക്കാരൊന്നും മാറി നിൽക്കണ്ട. നിങ്ങളൊരു മെസ്സേജ് അയച്ച് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മള് നോക്കിയിട്ട് അവരെ ഓണറിൽ കൊണ്ടുവരും.
0: അപ്പൊ പിന്നെ ശരി,
1: ഓക്കെ.
0: സത്യം പറഞ്ഞല്ലോ, എനിക്ക് അതെ അതെ എന്ന് പറയുന്ന അസുഖം ഉണ്ടായിരുന്നു ഒരിടയ്ക്ക്. പക്ഷെ അത് നിർത്തി എങ്ങനെയാന്നറിയോ, നമ്മുടെ ഫഹദ് ഫാസിൽ ഒരു ഇന്റർവ്യൂല്.
1: അതെ അതെ, അതിനുശേഷം നമ്മുടെ അതെ,
0: അതിനുശേഷം ഞാൻ കുറച്ച് കുറച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതെ
1: അതാന്നല്ലേ. അതെ അതെ
0: അതെ അതെ. അപ്പൊ നമുക്ക് മൂന്നാം പക്കത്തിൽ തന്നെ ഒരു പാട്ട് കേട്ടിട്ട് വരാമേ.
2: ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: എന്റെ വണ്ടിയുടെ
5: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ് Division of Dhanya Group since 1982. ദേ കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
1: നീ അറിഞ്ഞില്ലേ, മുത്തിനയിൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളി ക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ്, കൂടാതെ ജനറൽ മെഡിസിൻ, ENT, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കുടക്കീഴിൽ.
2: താങ്ക് ഗോഡ്, ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലടെ മോനെ,
0: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനയിൽ അല്ലൂർ പോളി ക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0 4 3 8 5 7 8 4 1.
2: Allur Polyclinic, caring for you and your family.
6: You're tuned into Home 92.2.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: എഫ് സി ആർ എ ബില്ലിനെതിരെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വാണിജ്യ എൽ പി ജി വിതരണത്തിനുള്ള നിയന്ത്രണങ്ങൾ നീക്കി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ താൽക്കാലിക നിയന്ത്രണങ്ങളാണ് നീക്കിയിരിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കത്തയച്ചു. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയും വി എച്ച് പി ഉപാധ്യക്ഷനുമായ ചമ്പത്ത് റായ്ക്ക് കുരുക്ക് മുറുകുന്നു. ചമ്പത്ത് റായ്ക്കെതിരെ എസ് ഐ ടി കേസെടുത്തേക്കും. പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും അയോധ്യയിൽ സംഭാവനകൾ നൽകിയവരെയും ജീവനക്കാരെയും ഉൾപ്പെടെ വിശദമായി ചോദ്യം ചെയ്യുന്നു. അതേസമയം സംഭാവന ക്രമക്കേടിൽ തെളിവുണ്ടെന്നും ഉടൻ കേസെടുക്കണമെന്നും വിശ്വഹിന്ദു പരിഷത്തിന്റെ ആവശ്യം.

വീര്യം കുറഞ്ഞ മദ്യം ചട്ടത്തിലെ ഭേദഗതി ബക്കാഡി കമ്പനിയുടെ ആവശ്യപ്രകാരമെന്ന രേഖകൾ. 2021 അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന എം വി ഗോവിന്ദന് ബക്കാഡി കമ്പനി നൽകിയ കത്ത് പുറത്ത്. വീര്യം കുറഞ്ഞ മദ്യം സ്ത്രീ സൌഹൃദമെന്ന് കമ്പനി കത്തിൽ പറയുന്നു. കേരളത്തിൽ വിൽപ്പന ഇല്ലാത്തതിനാൽ ഇവന്റുകൾ ഗോവയിലേക്ക് മാറുന്നുവെന്ന് കമ്പനി ചൂണ്ടിക്കാട്ടി. കത്തിന് പിന്നാലെയാണ് എം വി ഗോവിന്ദൻ തുടർ നടപടിക്ക് നികുതി വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നിർവചനം നൽകാനും അടിയന്തരമായി വിശദ റിപ്പോർട്ട് നൽകാനുമായിരുന്നു നിർദ്ദേശം. കത്തിനിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വെച്ചിരുന്നു.

വീതിയും കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് വിഷയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. നികുതി ഇളവിനുള്ള തീരുമാനം പിൻവലിക്കണം. നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് കോൺഗ്രസിലും യു ഡി എഫിലും ചർച്ച ചെയ്യണമായിരുന്നു. പിൻവാതിൽ നടപടി പാടില്ലെന്നും പ്രകടന പത്രികയിലെ ഉറപ്പ് പാലിക്കണമെന്നും വി എം സുധീരൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ച മുൻ മന്ത്രി എം ബി രാജേഷ് നികുതി ഇളവ് നൽകി കയ്യോടെ പിടിച്ചപ്പോൾ മുഖ്യമന്ത്രി നുണ പറയുകയാണ്. ശരവേഗത്തിലാണ് നികുതി ഇളവ് നടപ്പാക്കാനുള്ള ഫയൽ നീക്കം നടന്നത്. മുന്നണിയിൽ പോലും ആരും അറിയരുതെന്ന് മുഖ്യമന്ത്രിക്ക് വാശിയുണ്ടായിരുന്നു. പ്രതിപക്ഷം ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ മദ്യനയം യു ഡി എഫിൽ ചർച്ചയാവില്ലായിരുന്നുവെന്നും എം ബി രാജേഷ്. മുഖ്യമന്ത്രി അവാസ്തവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മുൻമന്ത്രി. എൽ ഡി എഫിന്റെ മദ്യനയം ജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിച്ചതാണ്. അന്നൊന്നും നികുതി കുറയ്ക്കാൻ ആലോചിച്ചിട്ടില്ല. എൽ ഡി എഫിനെതിരെ മുഖ്യമന്ത്രി പറയുന്ന പച്ചക്കള്ളം പിൻവലിക്കാൻ തയ്യാറാകണം. കള്ളം പറഞ്ഞാൽ അത് പൊളിക്കാനുള്ള വസ്തുതകൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് എം ബി രാജേഷ്. സി എം ആർ ലെക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണാ ടിയെ ഇ ഡി ചോദ്യം ചെയ്യുന്നു. ഇത് രണ്ടാം തവണയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണാ ടിയെ ചോദ്യം ചെയ്യുന്നത്. ഈ മാസം 29 ഹാജരാകാനായിരുന്നു നേരത്തെ നിർദ്ദേശം നൽകിയത്. ഇ ഡി വിളിച്ചു വരുത്തിയതെന്നാണ് വിവരം. ഇത് രണ്ടാം തവണയാണ് ചോദ്യം ചെയ്യൽ. എസ് എഫ് ഐ ഒ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. വീണാ ടിയുടെ കുറ്റം തെളിയിക്കാൻ വലിയ അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ. കുറ്റം ചെയ്തുവെന്നുറപ്പ് വീണയ്ക്ക് പറയാനുള്ളത് ഇ ഡി കേൾക്കട്ടെ. ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ തേടാനാകും. അനുബന്ധ തെളിവുകൾ കണ്ടെത്താനാണ് ഇ ഡിയുടെ നീക്കമെന്നും മാത്യു കുഴൽനാടൻ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൌൺസിലർ ആർ സുഗതന് തിരിച്ചടി. സുഗതനെതിരെ കാപ്പ ചുമത്തിയത് ആഭ്യന്തര സെക്രട്ടറി അംഗീകാരം നൽകി. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സത്യപ്രതിജ്ഞയ്ക്ക് അവസരം നൽകണമെന്നാവശ്യപ്പെട്ട സുഗതൻ ഹൈക്കോടതിയെ സമീപിക്കും. ലഹരി മരുന്ന് ശൃംഖലകളെ പൂർണ്ണമായി തകർക്കുക എന്ന ലക്ഷ്യത്തോടെ വിപുലമായ കർമ്മ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പേരിട്ട മയക്കുമരുന്ന് വേട്ടയുടെ വിപുല പദ്ധതിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. വെനസ്വേലയെ ദുരന്ത ഭൂമിയാക്കി വൻ ഭൂകമ്പം. തലസ്ഥാനമായ കരക്കാസിലും ലാഗ്വേര തുറമുഖ നഗരത്തിലും കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. നൂറുകണക്കിന് ആളുകൾ മരിച്ചതായാണ് സംശയിക്കുന്നത്. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട്. നിരവധി ആളുകൾ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റ്. ജപ്പാനിലും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ശക്തമായ ഭൂകമ്പങ്ങളുണ്ടായി. റിക്ടർ സ്കെയിലിൽ 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ബ്രസീൽ. നോക്കൌട്ട് റൌണ്ടിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് കാനറികൾ യൂറോപ്യൻ കരുത്തുമായി എത്തിയ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ചത്. വിനീഷ്യസ് ജൂനിയറിന്റെ ഇരട്ട ഗോൾ കരുത്തിൽ ബ്രസീൽ സ്കോട്ട്ലൻഡിനെ തകർത്തെറിഞ്ഞു. 60 മിനിറ്റിൽ കുഞ്ഞയിലൂടെ ബ്രസീൽ 3 ഗോളും നേടി. നെയ്മർ കളിയുടെ 75 മിനിറ്റിൽ കളത്തിലിറങ്ങി. ഏറെക്കാലത്തിന് ശേഷമാണ് ദേശീയ ജേഴ്സിയിൽ നെയ്മർ കളത്തിലിറങ്ങുന്നത്. ഫിഫ ലോകകപ്പ് മത്സരത്തിൽ മൊറോക്കോയെ വിറപ്പിച്ച ഹെയ്റ്റി കീഴടങ്ങി. 2-4 ഗോളുകൾക്കാണ് മൊറോക്കോയുടെ ജയം. ഗ്രൂപ്പ് സിയിൽ രണ്ടാം സ്ഥാനക്കാരായി മൊറോക്കോ നോക്കൌട്ടിൽ കടന്നു. ആദ്യ പകുതിയിൽ 2 പിന്നിലായിട്ടും ശക്തമായി തിരിച്ചടിച്ച മൊറോക്കോ രണ്ടാം പകുതിയിൽ പകരക്കാരായി ഇറങ്ങിയ താരങ്ങളുടെ മികവിലാണ് തകർപ്പൻ ജയം സ്വന്തമാക്കിയത്. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഖത്തറിനെ 3-1 തോൽപ്പിച്ച ബോസ്നിയ വിജയത്തോടെ ബോസ്നിയ നോക്കൌട്ട് സാധ്യതകൾ സജീവമാക്കി. ഖത്തർ ലോകകപ്പിൽ നിന്ന് പുറത്ത്. ഏഷ്യൻ കരുത്തുമായി ലോകകപ്പിനെത്തിയ ദക്ഷിണ കൊറിയയുടെ നോക്കൌട്ട് പ്രതീക്ഷകൾ തുലാസിൽ. ഗ്രൂപ്പിലെ 3 പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയുടെ തോൽവി വഴങ്ങിയതോടെയാണ് ദക്ഷിണ കൊറിയയുടെ കാത്തിരിപ്പ് നീണ്ടത്. നിർണായക മത്സരത്തിൽ എതിരില്ലാത്ത 1 ഗോളിനായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ വിജയം. വിജയത്തോടെ ഗ്രൂപ്പിൽ 4 ദക്ഷിണാഫ്രിക്ക രണ്ടാം സ്ഥാനക്കാരായി നോക്കൌട്ടിൽ കടന്നു. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും ജയിച്ച് നോക്കൌട്ടിൽ കടന്ന് ആതിഥേയരായ മെക്സിക്കോ. അവസാന പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് മെക്സിക്കോ തോൽപ്പിച്ചു. യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഗൾഫ് സന്ദർശനം തുടരുന്നു. ബഹ്റൈൻ ഭരണാധികാരിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇറാൻ യു എസ് ധാരണയിൽ ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണം തേടിയാണ് മാർക്കോ റൂബിയോ ഗൾഫ് സന്ദർശനം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം യു എയിലെത്തിയ സ്റ്റേറ്റ് സെക്രട്ടറി യു എ പ്രസിഡന്റ് ഹിസാന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു.

0: Home FM News was brought to you by Danya Group of Companies since 1982.
1: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
1: FIFA World Cup 2026. Switzerland, Scotland, Turkey. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
3: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

0: തൂക്കുമിട്ട് വിണ്ടതും കടന്നിത്ര വേഗമെങ്ങു മാഞ്ഞു പോയി.
1: You're tuned into Home 92.2 FM. Home is a feeling.

0: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ഗൗരവമുള്ള രാഷ്ട്രീയ ചർച്ചയിലേക്ക് പോയാലോ. ഇന്ന് ഫുട്ബോളിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. കാരണം ഒരുപാട് കാലത്തിന് ശേഷം നെയ്മറുടെ കളി നമ്മൾ കണ്ടു. ബ്രസീൽ മനോഹരമായിട്ട് കളിയിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചകളൊക്കെ ഉണ്ടായ ഒരു ദിവസമാണ്. പക്ഷേ പാർട്ടിയിൽ ചർച്ച നടത്തണമായിരുന്നു. ജനവികാരം ഉൾക്കൊണ്ട് മദ്യനയം പിൻവലിക്കണമെന്ന വി എം സുധീരന്റെ പ്രസ്താവന ഒരു ഭാഗത്ത് കാണുന്നു. അതേപോലെ തന്നെ അവധി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു എം എൽ എയുടെ ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി, ഇതൊക്കെ ചേർത്തപ്പോൾ ഇന്ന് ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്നത്തെ ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. മദ്യനികുതി ആദ്യം മുന്നണിയിൽ ചർച്ച ചെയ്യണമായിരുന്നു. തുറന്നടിച്ച് സുധീരൻ ചെന്നിത്തലയ്ക്ക് പ്രശംസയും പോകുന്നു. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടതും അതിനുവേണ്ടി മുൻനിരയിൽ നിന്ന ഒരു വ്യക്തിയും കൂടിയാണ് വി എം സുധീരൻ എന്ന് നമുക്കറിയാം. ആ സുധീരനാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ചെന്നിത്തലയെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്യുന്നു. മയക്കുമരുന്നിനെതിരായിട്ടുള്ള നടപടിയിൽ തൂഫാനെതിരായിട്ടുള്ള, അല്ലെങ്കിൽ തൂഫാൻ കൊണ്ടുവന്നതിന് വലിയ രീതിയിൽ കൈയടിക്കുകയൊക്കെ ചെയ്യുന്നു. വി ഡി സതീശൻ ആദ്യം ഉണ്ടായ ഒരു മാസം മുമ്പുണ്ടായ ഒരു വി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് നേരിടുന്ന സമയത്തുള്ള പ്രതിപക്ഷ നേതാവിന്റെ ഇമേജിൽ നിന്ന് മുഖ്യമന്ത്രിയിലേക്ക് എത്തുമ്പോൾ വി ഡി സതീശന്റെ ഇമേജ് അത് പെട്ടെന്ന് തന്നെ താഴുകയാണ്. പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും അതുപോലെ പ്രതിപക്ഷത്തിനും ജനങ്ങൾക്കും മുന്നിലും ആ ഇമേജിൽ ഒരു ചെറിയ ഇടിവുണ്ടായോ എന്നതാണ് നമ്മൾ സംസാരിക്കുന്നത്. രാഷ്ട്രീയ ചർച്ചയാണ് മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായക്ക് ഇടിവുണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ളൊരു ചർച്ച, ഒരു എന്താ പ്രത്യേക താല്പര്യത്തോടുകൂടി എടുത്തു എന്ന രീതിയിലൊക്കെ ചർച്ച കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡിസ്ക്ലെയിം റിട്ടേർഡ് എന്ന് തുടങ്ങട്ടെ. എല്ലാത്തരം ചർച്ചകൾക്കുമുള്ള വേദിയാണ്. പക്ഷേ ഒരു മുഖ്യമന്ത്രിയാണ്, ബഹുമാനത്തോടുകൂടി തന്നെ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കണമെന്ന ഒരു അഭ്യർത്ഥനയോടുകൂടി നമുക്ക് ചർച്ചയിലേക്ക് പോയാലോ. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ആരും മറന്നിട്ടില്ലല്ലോ. 800-922-0 എന്നതാണ്. പാർട്ടിയിൽ ചർച്ച നടത്തണമായിരുന്നു. ഏകപക്ഷീയ മായി ഒരു ഒറ്റയാൾ പോരാട്ടം പോലെ അദ്ദേഹം പോയോ? മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്ന് പറയുന്നത് മറ്റാരുമല്ല. ഒപ്പം കരിമണൽ വിഷയത്തിലൊക്കെ അതൊക്കെ സർക്കാർ എടുത്തു കളയണമെന്ന രീതിയിലും വി എം സുധീരൻ ഒരു മറുപടി നൽകിയിട്ടുണ്ട്. അത് എത്ര കണ്ട് ഉൾക്കൊള്ളും ഈ ഒരു മുന്നണി, ഈ ഒരു സർക്കാർ, ഈ ഒരു മുഖ്യമന്ത്രി എന്നും കൂടി നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്? നമസ്കാരം സുഹൃത്തെ, ആരാണിത്? അബ്ദുറഹ്മാൻ റാഷിദിയാ, പറയൂ, താങ്കളുടെ അഭിപ്രായം എന്താണ്?
1: ഞാനൊരു കാര്യം ചോട്ടെ, ഇന്നലെ ഒരു സുഹൃത്ത് വന്നിട്ട് എന്ന് പറഞ്ഞാൽ മനു അല്ലേ?
0: ആ മനു,
1: ഹലോ. ആ കാരണം അദ്ദേഹത്തിന്റെ വീട്ടിൽ സംസാരിക്കുന്ന സംസാരമാണ് എന്നിൽ ചേർത്ത് വിളിച്ചത്. നിങ്ങൾ ലൈൻ കട്ട് ചെയ്തില്ല എന്നിട്ട് ഞാനാന്ന്
0: വെച്ചിട്ടുണ്ടെങ്കിലും
1: അതാ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള മുതിർന്നവരെ അദ്ദേഹം വിളിച്ച് ശീലിച്ച വാക്കുകളായിരുന്നു അദ്ദേഹം.
0: അങ്ങനെ എന്തെങ്കിലും അത് എന്റെ ശ്രദ്ധയിൽപ്പെടാതായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് ഓർമ്മ വന്നാൽ, അല്ലെങ്കിൽ ഞാൻ
1: വിമർശിച്ചു, പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് സമയം കൊടുക്കാൻ പറ്റാത്തതിലുള്ള വിഷമമായിരുന്നു ഇന്നലെ.
0: അത് ശരി.
1: അപ്പൊ ഇന്നും ഇപ്പൊ ഞാൻ ഇന്നലെ മുരളീധരൻ പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞത്, അത് അദ്ദേഹത്തിന് ഇഷ്ടമില്ല. അതേപോലത്തെ വാക്കുകൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും ഒരു മാനസിക രോഗിയായിട്ട് വരും. അതുകൊണ്ട് ഞാൻ ഇതിനെ
0: കുറിച്ചിട്ട് അറിവ്
1: കോൺഗ്രസ്സുകാരനെ സംസാരിക്കട്ടെ ഇതിനെ കുറിച്ച്, അവരാണ് യോഗ്യന്മാര്.
0: അത് ശരി. അത് താങ്കളിന്ന് സംസാരിക്കാനില്ല,
1: ഇല്ലാന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പോലുള്ളവനിക്ക് വട്ടായിട്ട് വരുന്നുണ്ടല്ലോ.
0: നമുക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ ചർച്ച പോവാം അല്ലേ. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്? ജോസഫ്, പറയൂ. ഇന്ന് നമ്മൾ ഈ വിഷയം തന്നെയാണ് എടുത്തിരിക്കുന്നത്.
2: അതെ, നന്നായി, കാരണം കണ്ടിന്യൂഷൻ കിട്ടുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞതിനെ കൂടെ ആഡ് ചെയ്ത് ചേർക്കാൻ, ഇന്ന് ഞാൻ സഭാ ടി വി
0: കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടു അല്ലേ?
2: അപ്പൊ അതിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ രണ്ട് വാർത്ത എനിക്ക് തോന്നി. നമ്മുടെ കേരളത്തിലെ പൊതുജനങ്ങള് ടി വി ട്യൂൺ ചെയ്യുന്നത് ഇപ്പൊ സഭാ ടി വിയാ കുറച്ച്
0: ദിവസമായിട്ട്. രസമാണ്
2: തീർച്ചയായിട്ടും. അതുമാത്രല്ല, കാര്യങ്ങള് വസ്തുതപരമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി, കാരണം സഭയിൽ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്വം ഉണ്ടാവും എം എൽ എ മാർ,
0: ശരിക്കും
2: അക്കൗണ്ടബിലിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ അതിൽ കളവ് പറയാൻ പറ്റില്ല. അപ്പൊ നേരെ മറിച്ചിട്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പിന്നെ പിണറായി വിജയന്റെ ഞാൻ ഇതില് ഫേസ്ബുക്കിൽ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കണ്ടു, അതിൽ പറയുന്ന പല കാര്യങ്ങളിലും പകുതി മാത്രം സത്യമുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതെന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല്, സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി ഇല്ല. നിങ്ങൾ നേരെ മറിച്ച് ഇതേ കാര്യം എന്ത് ചെയ്യണമായിരുന്നു, സഭയിലെ വി ഡി സതീശനെതിരെ ആരോപണമായിട്ട് കൊണ്ടുവരണമായിരുന്നു. ഞാൻ പറഞ്ഞത് കരിമണലമായിട്ടുള്ള കാര്യമായിരുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കി വെച്ചൊരു കാര്യം, ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ധനമന്ത്രി എന്ന നിലയില് സതീശൻ അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഐറ്റം കാറ്റഗറിയില് ഓരോ ഐറ്റത്തിനും എത്ര ശതമാനം ടാക്സ് വേണം എന്ന് തീരുമാനിക്കുന്നത് ധനവകുപ്പാണ്. അത് മാത്രമേ സതീശൻ തീരുമാനിച്ചിട്ടുള്ളതാണ് സതീശൻ പറഞ്ഞത്. അതായത് ഓൾറെഡി അടുത്ത വർഷം കൊണ്ടുവന്ന ഒരു കാറ്റഗറിയാണ് ഈ ആൽക്കോൾ കണ്ടന്റ് കുറവുള്ള ഒരു കാറ്റഗറി. അതിന് ഇന്ന് ഇത്രയായിരിക്കും നികുതി എന്ന് മാത്രമേ ഞാൻ തീരുമാനിച്ചിട്ടുള്ളൂ.
0: ഇന്നിപ്പോ ബത്താഡി കമ്പനി അയച്ച ഒരു കത്ത് എം ബി ഗോവിന്ദന്റെ അതിന്റെ മറുപടി അദ്ദേഹം എക്സൈസ് വകുപ്പ് മന്ത്രിയെന്നൊക്കെ പുറത്തു വന്നിട്ടുണ്ട്.
2: അതെ അതെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അതിനോട് കൂട്ടിച്ചേർക്കുന്നത്, സതീശൻ പക്ഷെ ഉത്തരവാദിത്തോടെ പറഞ്ഞൊരു കാര്യം, ഇനി ഇത് നയപരമായിട്ട് ഇങ്ങനെ ഒരു സാധനം ഇവിടെ വേണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് യു ഡി എഫ് ആണ്. ഞാൻ അത് യു ഡി എഫിലേക്ക് വിട്ടിട്ടുണ്ട്. യു ഡി എഫ് വേണ്ട എന്ന് പറഞ്ഞാൽ ഈ സാധനം ഉണ്ടാവില്ല. യു ഡി എഫ് വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കും എങ്ങനെ കൊണ്ടുവരണമെന്നുള്ളത്. ഞാൻ ഇപ്പോഴും ആഡ് ചെയ്ത് പറയുന്നത് യു ഡി എഫ് തന്നെ പറയണം. അത് മാത്രമല്ല, നീര പോലത്തെ തദ്ദേശമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സാധനം കേരളത്തിലെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യണമെന്നേ ഞാൻ പറയാം.
0: അപ്പൊ ഇതിന്റെ കൂടെ കൂടി ചേർത്തിട്ട് ഒരു വാർത്തയും കൂടി പറഞ്ഞോട്ടെ. സഭാ ടിവിയാണ് താങ്കൾ കൂടുതൽ കാണുന്നതെന്ന് പറഞ്ഞു. ഇന്ന് നിയമസഭയിൽ കുട്ടനാട് എം എൽ എ യു ഡി എഫിന്റെ ഘടകകക്ഷിയായിട്ടുള്ള കേരള കോൺഗ്രസ് നേതാവ്
2: അതായത് സമ്മതിക്കൂലാണ്, അതായത് ലീവിന്റെ കാര്യമല്ല അവധി പ്രഖ്യാപിക്കുക.
0: അതെ അതെ. അത് പക്ഷേ
2: അതിന്റെ കാരണം എനിക്ക് പറയാനുള്ള ഒരു കാരണം, സഭയിലെ ഒരു മെമ്പറ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നത് മര്യാദയല്ല.
0: അതെ,
2: നോക്കാം എന്നാണ് സതീശൻ പറഞ്ഞത്.
0: അല്ല, അങ്ങനെ നോക്കാന്ന് പറഞ്ഞിട്ട് ഇരുന്ന ഉടനെ തിരുത്താൻ വേണ്ടി പാടുണ്ടോ?
2: അല്ല, അതെ, അത് ഞാൻ പറയുന്നത് ഇരുന്ന ഉടനെ പറയുന്നത് അത് ചെയ്യാൻ സാധ്യതയില്ല, ചെയ്യൂല. ലീവിന്റെ ആവശ്യമില്ല, എന്തിനാണ് ലീവ്?
0: അപ്പൊ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തിട്ട്?
2: അല്ല, എടുത്തടിച്ചത് പോലെ നോക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. നോക്കാം എന്ന് പറയുന്നതും ശരി അനുവദിക്കാം എന്ന് പറയുന്നത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്.
0: ശരി, പക്ഷെ ആ ഇരുന്ന സമയത്ത് മൈക്ക് ഓഫ് ചെയ്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടതാണല്ലോ.
2: അങ്ങനെ കുറെ തെറ്റുകൾ ഇതിന് മാത്രമല്ല, എല്ലാ ഭരണപക്ഷികൾക്കും എല്ലാ എം എൽ എമാരും ഇരിക്കുമ്പോഴും ഇങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ടാവും. അതായത് ലൂസ് ടോക്കുകൾ കുറെ നമ്മൾ കേൾക്കും, പക്ഷെ അതിനൊക്കെ ആ
0: സെൻസിൽ
2: നമ്മൾ എടുത്താൽ മതി,
0: അത്ര മതി അല്ലേ. ശരി ശ്രീ ജോസഫ്, എന്തായാലും മറ്റുള്ളവർ കൂടി സഭാ ടി വി വരുന്ന ദിവസങ്ങളിൽ കാണട്ടെ, എന്നിട്ട് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കട്ടെ. ഏറ്റവും നല്ല എന്റർടൈൻമെന്റ് ഇപ്പൊ നടക്കുന്നത് സഭാ ടി വിയിലാണ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. മൈദു, സുഖായിരിക്കുന്നോ? ഓക്കെ, പറയൂ. താങ്കളുടെ പാർട്ടിയെ കുറിച്ചാണ് സംസാരം, സഭയ്ക്കകത്തുള്ള കാര്യത്തെ കുറിച്ചാണ് സംസാരം. എപ്പോഴും ശ്രീ മൊയ്തു നമ്മൾ സംസാരിക്കുമ്പോൾ വൈകാരികമാകാറുണ്ട്. താങ്കൾ താങ്കളുടെ പാർട്ടിയെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ, സഭയിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞു.
1: വിമർശിക്കണമേ, വിമർശിക്കുമ്പോഴേ പാർട്ടി നന്നാവുക.
0: അതെ, തീർച്ചയായിട്ടും ആ ഒരു ബോധം നല്ലതാ.
1: അല്ല, നിങ്ങളൊക്കെ വിമർശിക്കുമ്പോ ഒരിക്കലും കടക്ക് കുറച്ചൊന്നും പറയില്ല കേട്ടോ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിമർശിക്കും.
0: അതെ, അതൊരു സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത്. അവരൊന്നും പിടിച്ച് പുറത്താക്കിക്കൊന്നു, മറ്റേ കടക്ക് പുറത്തുനിന്ന് പറയുന്നു, ഇദ്ദേഹം പറയുന്നു അവിടെ ദൂരം നിർത്തിയേക്കുമെന്ന്. അത്ര വ്യത്യാസമുള്ളൂ, കാര്യം ഒന്നാണ്.
1: അല്ല, നിങ്ങൾ പറയുമ്പോഴും അതിനെ വക്രീകരിച്ച് പറഞ്ഞതാണ്, അത്രേ ഉള്ളൂ.
0: ഇല്ല, വക്രീകരിച്ചിട്ടേ അല്ല പറഞ്ഞത്. എന്താണോ അദ്ദേഹം പറഞ്ഞത് അത് കൃത്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറച്ചുകൂടെ ഹാർഷായിട്ട് പറയുന്നു കടക്ക് പുറത്ത്, അത് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലും എല്ലാം ഉണ്ട്. വി ഡി സതീശൻ ചിരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കാണുന്നു, എന്നിട്ട് അവരുടെ അടുത്തുള്ള ആളുടെ അടുത്ത് പറയുന്നു അവരെ പിടിച്ച് പുറത്താക്ക്, ആരെയും ഇങ്ങോട്ട് കയറ്റി വിടരുത്. രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയല്ലേ ശ്രീ മൊയ്തു? എന്തായാലും ആ വിഷയത്തിലേക്ക് നമുക്ക് പോണ്ട, ഈ ചർച്ചയിലേക്ക് വരാം.
1: അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ എന്താണ് സതീശന്റെ തെറ്റ്? സതീശൻ ഒരു കാര്യം പറഞ്ഞു, അത് വിവാദമായി, അത് പാർട്ടിന്റെ ചർച്ച ചെയ്തിട്ട് അതിനൊരു തീരുമാനം എടുക്കും എന്ന് പറഞ്ഞു.
0: അല്ല, വിവാദമായില്ലെങ്കിൽ എന്തിനാണ് താങ്കളുടെ പാർട്ടിയിൽ തന്നെ ഏറ്റവും മുതിർന്ന നേതാവ് വി എം സുധീരൻ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നു, കരിമണൽ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, ചെന്നിത്തലയെ പ്രശംസിക്കുന്നു? ഇതൊന്നും ഇടതുപക്ഷം അല്ലല്ലോ ചെയ്യുന്നത്.
1: അല്ല, ഞാൻ ചോദിക്കട്ടെ, വി എം സുധീരൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല? ഇങ്ങനെയൊന്നും
0: ചെയ്തിട്ടുണ്ട്.
1: 2016 മറ്റേ ഉമ്മൻചാണ്ടിയുടെ തുടർഭരണം ഇല്ലാതാക്കിയതും ആ വ്യക്തി തന്നെയാണ്. ഞാൻ ഒരു വ്യക്തിപരമായിട്ട് പറയാം,
0: പക്ഷേ ഈ വ്യക്തിയെ കൊണ്ടുവന്നതും വി എം സുധീരനാണെന്ന് പറയുന്നതിൽ തെറ്റില്ലല്ലോ. ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന വ്യക്തിയാണ്.
1: അങ്ങനെ നിങ്ങൾ പറയുന്നത് കൊണ്ടുവന്നത് പറയുന്നത് ജനങ്ങൾ കൊണ്ടുവന്നു.
0: സുധീരൻ ആ പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവ് എന്ന രീതിയിൽ ശബ്ദമുയർത്തിയിരുന്നു അദ്ദേഹം. അത് അതിനെ കണക്കിലാക്കാതിരിക്കും.
1: അല്ല, ജനങ്ങളെ പലസ് ഹൈക്കമാൻഡിൽ എത്തിക്കാനുള്ള ഒരു വ്യൂ ആയി ഒരു വഴിയായിരുന്നു സുധീരൻ, അത് ഞാൻ അംഗീകരിക്കും.
0: അത് വഴികൾ വളരെ കുറവായിരുന്നു.
1: അല്ല,
0: വഴികൾ കുറവായിരുന്നു. എം എൽ എമാരുടെ എണ്ണത്തിലും എല്ലാം കെ സി വേണുഗോപാലിന് ഹൈക്കമാൻഡിനും താല്പര്യം എല്ലാം കൊണ്ടും താല്പര്യം കെ സി വേണുഗോപാലിലേക്ക് പോകുമ്പോ വി എം സുധീരൻ ഉറച്ചു നിന്നിരുന്നു. താങ്കൾ പറഞ്ഞ പോലെ ആ പാലമായിട്ട് അദ്ദേഹം നിന്നിരുന്നു, അതിന് വില കുറച്ച് കാണല്ലേ.
1: അല്ല, ഞാൻ പറയട്ടെ, അതൊക്കെ അവസാനം കൊണ്ടുപോയി, ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, അവസാനം മുസ്ലിം ലീഗിന്റെ ഒരു നിലപാട് എടുക്കേണ്ടി വന്നു, ഉന്നതാധികാര സമിതി വ്യത്യാസം കൂടുന്നുണ്ടെന്ന് പറഞ്ഞു, അതോടുകൂടി അവിടെ ഫ്ലാറ്റ് ആയി. അതൊരു സത്യാവസ്ഥയാണ്, അല്ലാന്ന് പറയാൻ പറ്റില്ല. രാഷ്ട്രീയം പറയുമ്പോ എല്ലാം പറയണം.
0: കറക്റ്റ്.
1: ഞാൻ രാഷ്ട്രീയം പറഞ്ഞു, ഇനി നമുക്ക് ഈ ഒരു വിഷയത്തിൽ വരാം.
0: എന്താണ്
1: ഞാൻ ചോദിക്കട്ടെ? ഈ ഒരു വിഷയത്തിൽ വരാം. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു മദ്യനയം എന്ത് മാത്രം എക്സ്പോസ് ചെയ്ത് ചർച്ച ചെയ്യുന്നു നിങ്ങളടക്കമുള്ള മാധ്യമങ്ങള്? അത് നല്ലൊരു സൂചനയാണോ നല്ലൊരു മോശം സൂചനയാണോ? നിങ്ങളൊന്ന് സത്യമായിട്ട് പറഞ്ഞു,
0: ഇതാരാ തുടക്കമിടുന്നത് ഇങ്ങനെ എക്സ്പോസ് ചെയ്തിട്ട് ചർച്ച?
1: നിങ്ങൾ മറുപടി പറയുന്നില്ല.
0: അത്
1: ശരി, ഇങ്ങനെ നടക്കും.
0: ആര് പറഞ്ഞു എം പി രാജേഷ് ഇത് കൊണ്ടുവന്നപ്പോ നമ്മൾ ഇതേപോലെ ഇരുന്ന് ചർച്ച ചെയ്തില്ലേ?
1: അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇന്ന് സതീശൻ ഇത്രമാത്രം എക്സ്പോസ് ചെയ്ത് അത് തിരുത്താമെന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയൻ ആണെങ്കിൽ ഇത്തരം ഒരു നടപടി ഉണ്ടാകുമോ? ഉണ്ടാകില്ല, അറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ എനിക്ക് ഫസ്റ്റ് ഒരു ഫോൺ എടുത്ത വ്യക്തി ഇത്രമാത്രം അസൽറ്റിനെന്ന് വേണ്ടെന്ന് പറയാം.
2: ഭരണം ഞങ്ങൾക്ക് തൊഞ്ഞു, ഞങ്ങൾക്ക് 102 സീറ്റ് കിട്ടി എന്നുള്ളൊരു സത്യാവസ്ഥ അദ്ദേഹം അംഗീകരിക്കാൻ പറ ജേവി വിചാരിച്ചിട്ട് 35 സീറ്റിൽ ഒതുങ്ങിയത് ഇതുകൊണ്ടാണ്, നിങ്ങളുടെ അസഹിഷ്ണുതയാണ്.
0: ശരി,
2: മനസ്സിലാക്കാൻ വേണ്ടി പറയാം വ്യക്തിയോട്.
0: തീർച്ചയായിട്ടും അബ്ദുറഹ്മാൻ റാഷിദിയാണ് ആദ്യം വിളിച്ച കോളർ, അദ്ദേഹത്തിനുള്ള മറുപടിയാണ് ശ്രീ മൊയ്തു കൊടുത്തതെന്ന് വിചാരിക്കുന്നു. താങ്കൾ പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലേ, ഞാൻ അടുത്ത കോൾ എടുത്തോട്ടെ. വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇന്നും നമ്മൾ സംസാരിക്കുന്നത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നും VM സുധീരനും അതുപോലെ VD സതീഷിനെതിരെ മുന്നയിലെ പല നേതാക്കളും തിരിഞ്ഞൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ചർച്ച. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം ഷമീർ, സുഖായിരിക്കുന്നല്ലോ അല്ലേ?
3: തീർച്ചയായിട്ടും പുതിയ തീരുമാനമെടുക്കുമ്പോഴത്തേക്കായി ബന്ധപ്പെട്ട് അർത്ഥമന്ത്രി അതല്ലെങ്കിൽ ഉന്നത മുതിർന്ന നേതാക്കള് പാർട്ടിയിൽ ഒക്കെ ചർച്ച ചെയ്തിട്ട് തന്നെ വേണം. ഏകപക്ഷീയമായ ഒരു തീരുമാനം സമ്മതിക്കാൻ പറ്റില്ല. UDF അക്കാര്യത്തിന് ഒരു സതീശന് യാതൊരു ന്യായീകരണവും ഇല്ല. അദ്ദേഹം ചെയ്ത് തെറ്റ് അദ്ദേഹം തിരുത്തണം. ആ തെറ്റാണ്, ഒരു തെറ്റായ തീരുമാനവും തെറ്റായ നടപടിയും കൈക്കൊണ്ട് അത് തിരുത്താന്നുള്ളതാണ് ജനാധിപത്യ മര്യാദ. അത് അതിലേക്ക് അദ്ദേഹം വരുമ്പോൾ അതിൽ പ്രശസ്തയാണ് ഇന്നലെ ഈ ചർച്ച തീരുമാനം മുന്നോട്ട് പോകുന്നത്. ഈ തീരുമാനം പിൻവലിക്കപ്പെടുന്ന അത് നല്ല കാര്യത്തിലും ശാസ്ത്രീയമായി പങ്കുകൾ നടത്തുന്നത് ഏകപക്ഷീയമായിട്ട് കാര്യമാണുള്ള അനുമതി കൊടുക്കുന്നത് കഴിയില്ല. തീരദേശത്തെ ആളുകളുടെ വികാരം, നമ്മുടെ കേരളത്തിലെ തീരദേശം എന്ന് പറയുന്നത് ഒരു വലിയ എന്താ പറയുക ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളാണ്. അപ്പൊ അവിടെ ഉള്ള ജനങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഗണിച്ചല്ലാതെ അത്തരമൊരു നടപടിക്ക് ആര് വന്നാലും അതിനെതിരെ രംഗുണ്ടാവും. പിന്നെ സുധീരൻ കാരണം ഭരണം പോയി എന്നൊന്നും പറയാൻ പാടില്ല എന്നറിയാം. സുധീരൻ അനാവശ്യമായ കാര്യങ്ങളല്ല. സുധീരൻ ജനപക്ഷ സുധീരന്
0: തീർച്ചയായിട്ടും എല്ലാ കാലത്തും അത് തന്നെയാണ്. അദ്ദേഹം മദ്യത്തിനെതിരായിട്ടും പ്രകൃതിക്കെതിരായിട്ടും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം മുന്നിട്ട് വരാറുണ്ട്.
2: തീർച്ചയായിട്ടും അദ്ദേഹം കഴിഞ്ഞ സർക്കാരിനെ പിണറായി വിജയൻ സർക്കാരിനെതിരെ നിരവധി സമയത്ത് പത്രസമ്മേളനങ്ങൾ നടത്തിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്.
0: അതെ,
2: പക്ഷെ അത് മീഡിയ ഇത്രയും പ്രാധാന്യം കൊടുക്കില്ല. കാരണം കോൺഗ്രസിലുള്ള ഒരാൾ കോൺഗ്രസ് ഗവൺമെന്റിനെ അല്ലെങ്കിൽ UDF ഗവൺമെന്റിനെ വിമർശിക്കുമ്പോൾ കൊടുക്കുന്ന പ്രാധാന്യം
0: അത് സിമ്പിൾ ലോജിക് ആണല്ലോ അല്ലേ? അത് അവരവരുടെ പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവ് പ്രതികരിക്കുമ്പോ വിമർശിക്കുമ്പോ അത് വലിയ വാർത്തയാണ്.
2: സുധീരൻ കാണിക്കുന്നത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ ഏറ്റവും വലിയ ജനാധിപത്യ ബോധമാണ്. അടിമകളാവാൻ പാടില്ല. നമ്മൾ സതീശൻ വളരെ കൃത്യമായിട്ട് നല്ലോണം ഗൃഹപാഠം ചെയ്യുന്ന നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ, നല്ലൊരു ഭരണാധികാരിയായി അദ്ദേഹം തെളിയിച്ചു. പക്ഷെ വരുമ്പോ ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാനും കൂടി കഴിയണം. അതാണ് നമ്മുടെ നേരത്തെ പണികളുടെ പ്രധാന കാരണം. അല്ലാതെ പിണറായി വിജയൻ തമ്പ്രാൻ അടിമകളും ആ തമ്പ്രാന്ന് പറഞ്ഞ അടിയിൽ നിന്നുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ അവിടെ മുളച്ചിരിക്കുന്നത്. അതൊക്കെ കോൺഗ്രസ്സുകാരായാലും UDFകാരായാലും അത് പഠിക്കണം. നമ്മളെ നേതൃത്വം തെറ്റ് ചെയ്യുമ്പോ നമ്മൾ അതിനെതിരെ കൃത്യമായി പ്രതികരിക്കണം. അത് തന്നെ
0: ഷമീറെ, താങ്കളുടെ സംസാരം മുറിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. വിളിക്കാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് 800-9220 കോള് കണക്ട് ആവുന്ന സമയത്ത് റേഡിയോയുടെ ശബ്ദമൊക്കെ പരമാവധി കുറച്ച് വെച്ച് ഡിവൈസൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് സംസാരിക്കാം. വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട വിഷയം വിവാദമായതിനു പിന്നാലെ അത് UDFൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറയുന്നു. എന്നാൽ തീരുമാനം നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രിക്ക് പറയാമായിരുന്നു എന്നാണ് ഇന്ന് VM സുധീരൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞത്. പാർട്ടിയിലും മുന്നണിയിലും വിഷയം നേരത്തെ ചർച്ചയായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ വിവാദം ഒഴിവാക്കാമായിരുന്നില്ലേ? മദ്യത്തിന്റെ വ്യാപനവും ഉപയോഗവും കുറയ്ക്കുകയും ലഹരിക്കെതിരെ പോരാട്ടം നടത്തുക എന്നതല്ലേ നയം? ലഹരിയുടെ വ്യാപനം മൂലം കേരളത്തിന്റെ അന്തരീക്ഷം വളരെ മോശമല്ലേ? പിണറായി സർക്കാർ മദ്യവ്യാപനം ശക്തിപ്പെടുത്തി, അപ്പൊ പിന്നെ അതേപോലെ തന്നെ ഇപ്പോഴത്തെ സർക്കാരും കൊണ്ടുവരുന്നത് ശരിയാണോ? ബജറ്റ് പ്രപ്പോസൽ വെക്കുമ്പോൾ മദ്യവ്യാപനത്തിന് അവസരമൊരുക്കുന്ന ഒരു തീരുമാനവും പാടില്ലാത്തതാണ്. അതുപോലെ കരിമണൽ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ സംശയമുണ്ട്. പിണറായി സർക്കാരിന്റെ തകർച്ചയ്ക്ക് കാരണം ജനവിരുദ്ധ നയങ്ങളാണ്. ആ സ്ഥിതി UDF കൊണ്ടുവരാൻ പാടില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നു VM സുധീരൻ. മുന്നണിക്കകത്ത് നിന്ന് ആ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ വലിയ എതിർപ്പാണ് വന്നിരിക്കുന്നത്. നമസ്കാരം, ഗുഡ് ഈവനിങ്. സുഹൃത്തെ, കേൾക്കുന്നുണ്ടോ? സുഹൃത്തെ, താങ്കൾക്ക് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്?
4: ഹലോ,
0: കേൾക്കുന്നുണ്ടോ? ആരാണിത്? ആരാണ് സംസാരിക്കുന്നത്? കേൾക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് കട്ട് ചെയ്തിട്ട് പോയത്? പറ്റുമെന്ന് വിളിക്കണേ കേട്ടോ. താങ്കളുടെ സംസാരം ഞാൻ കേട്ടായിരുന്നു. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
5: നമസ്കാരം, ഗുഡ് ഈവനിങ്.
0: സുഹൃത്തെ, കേൾക്കുന്നുണ്ടോ?
5: കേൾക്കുന്നുണ്ട്.
0: അഖിൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വിളിക്കുന്ന അഖിലാണോ? എന്നാ ഒരു അഖിൽ ഇവിടെ മെസ്സേജ് അയക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ആ അഖിൽ പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ബാലൻ സിനിമയുടെ ഒരു റിവ്യൂ പറഞ്ഞിരുന്നു, അപ്പൊ അതിൽ ഞാൻ സ്പോയിലറൊക്കെ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിൽ വരുന്ന ഒരു ഗസ്റ്റ് അപ്പിയറൻസ് അതെല്ലാവരും കണ്ടതാണ് ടൊവിനോയ്. അത് ഞാൻ മാത്രമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നമ്മളെല്ലാവരും ട്രെയിലറിൽ കണ്ടതാണ്. ആ അഖിലാണെന്ന് വിചാരിച്ചു പോയി കേട്ടോ. പറയൂ അഖിലെ, എവിടെയാണ് നാട്ടില്?
6: ഞാൻ ചാലക്കുടി.
0: ചാലക്കുടിയിലാണ്. ചാലക്കുടിക്കാരൻ എന്താണ് പറയുന്നത് ഈ മദ്യനയത്തെ കുറിച്ച്, അതുപോലെ വി എം സുധീരന്റെ വി ഡി സതീഷിന്റെ നിലപാട്? മനോഹാരിതയാണല്ലേ.
6: ഞങ്ങളുടെ പാർട്ടിയില് പാർട്ടിക്ക് തെറ്റുവരില്ലേ, പാർട്ടി
0: അതെ ഇങ്ങനെ ഒരു അങ്ങനെയൊക്കെ ന്യായീകരിക്കുന്നതൊക്കെ അവിടെ മാറ്റി വെച്ച്, ഇപ്പൊ അവർ അധികാരത്തിലില്ല, അവർ നമ്മുടെ അധികാരത്തിന്റെ പരിസരത്തെ ഇല്ല, അവരവിടെ മാറ്റി നിർത്തിയാലും ഇങ്ങനെ ഒരു സംസാരമൊക്കെ ഒഴിവാക്കാമായിരുന്നില്ലേ? വി ഡി സതീശൻ എങ്ങനെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയത്? ആ പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ വലിയ എതിർപ്പുണ്ടായിരുന്നു. കെ സി വേണുഗോപാലിനാണ് ആനുകൂല്യം കൂടുതൽ. ജനത്തിന്റെ ഒരു വിശ്വാസം, ജനത്തിന്റെ ഒരു ആവശ്യമായിരുന്നു വി ഡി സതീശൻ വരിക എന്നുള്ളത്. ഒരു ഭാഗത്ത് ഓപ്പറേഷൻ തൂഫാൻ നടക്കുമ്പോൾ മറു ഭാഗത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൊടുക്കുക എന്നത് ആ മുന്നണിക്കകത്ത് പോലും ചർച്ച ചെയ്യാതെ വരുമ്പോൾ അതിൽ ദുരൂഹത ആരോപിക്കില്ലേ? അതേപോലെ ധാതു മണൽ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാനുള്ള നീക്കം, അതിലും യു ഡി എഫിനകത്ത് ഭിന്നത വരുന്നു. ആണല്ലേ, പൈസ വേണം അല്ലേ? ഇത് തന്നെയല്ലേ കഴിഞ്ഞ സർക്കാരും പറഞ്ഞത്? അത് ശരി, ഒരു സർക്കാർ കടം മുഴുവൻ ഉണ്ടാക്കി ഈ സർക്കാർ ആ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നാണ് അഖിൽ പറഞ്ഞു വരുന്നത് അല്ലേ? ശരി അഖിലെ, സന്തോഷം വിളിച്ചില്ല കേട്ടോ. നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോയാലോ? വിളിക്കാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ മറക്കേണ്ട, 800-922-0. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വീര്യം കുറഞ്ഞ മദ്യനയത്തിലെ വിഷയത്തെക്കുറിച്ച് തന്നെയാണ്. കാരണം വി എം സുധീരൻ ഇന്നും ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ. ഒപ്പം സഭാ ടി വി കാണുന്ന നിങ്ങളാണെങ്കിൽ വേറെ എന്തെങ്കിലും കൗതുകകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ടെങ്കിലും വിളിക്കുക കേട്ടോ. വിളിക്കേണ്ട നമ്പർ 800-922-0. വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി അധികാരത്തിലെത്തിയിട്ട് ഒരു മാസമേ ആയുള്ളൂ, അദ്ദേഹത്തിന്റെ സ്വീകാര്യത അല്ലെങ്കിൽ ഒരു ഇമേജിന് ഇടിവ് സംഭവിച്ചിട്ടുണ്ടോ?
7: Let's talk with Mini Padma.
8: ഒരു നഗരത്തിന്റെ കഥ പറയുന്ന ആക്ഷൻ പാക്ക് ത്രില്ലർ ചിത്രം. ആര്യയോടൊപ്പം മുരളി ഗോപി, വിജയരാഘവൻ, നിഖില വിമൽ, റജീന കസാൻഡ്ര തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു അനന്തൻകാട്. Running successfully across the theaters worldwide. Movie distributed by Home Screen Entertainment and associate partner Simply South.tv. Stay tuned to Home 92.2 FM to win invites.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: Akbar Travels UAE presents Predict and Win 2026. Akbar Travels app download cheythu malsara phalangal pravachikku. Seriyaya pravachanangalkku pointukal nedi leaderboardil ethikku. 30,000 dirhams vare sammanangal, travel voucherukal, daily winner rewardukal.
1: Predict and Win 2026. Akbar Travels UAE. ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
4: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
3: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
4: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
3: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
5: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
6: ഓടിക്കും. അതാ
5: പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
4: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
1: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പദ്മ.
4: ഗെയിംസ് ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

0: വരികയാണ് രംഗത്തേക്ക്.
1: അല്ല, വി എം സുധീരനെ എന്ന് പറഞ്ഞാൽ ഒരു കടകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ്. അത് നമുക്ക് ആരോഗ്യമന്ത്രിയായി ഇതിന്റെ കാലം പോലെ അറിയാവുന്നതാണ് വി എം സുധീരനൊക്കെ ആരായിരുന്നു എന്നുള്ളത്. രണ്ടാമത് വി എം സുധീരനൊക്കെ തിരുത്താൻ പറഞ്ഞാൽ തിരുത്തിയെ പറ്റുമോ അവർക്ക്, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
0: പാർട്ടിയിലെ സർക്കാർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇതുപോലെ പിന്നെ ഉപദേശങ്ങൾ നൽകാനും നിർദ്ദേശങ്ങൾ നൽകാനും സംഘടനാ തലത്തിൽ മാറി ഒരു മുതിർന്ന നേതാവ് ഉണ്ടാകുന്നത് എക്കാലത്തും നല്ലത് ഏത് പാർട്ടിക്കും അല്ലേ?
1: തീർച്ചയായും ഇവിടെ ആ തിരുത്തുമല്ലോ. ഇവിടെ ഒരാളിന്റെ വ്യക്തിപരമായ ഒരാള് തീരുമാനിക്കുകയല്ലല്ലോ, ഒരു വ്യക്തിയല്ലല്ലോ. അവരെന്നുള്ള സതീശ് അത് തന്നെയല്ലേ പറഞ്ഞോ. ഞാനിങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ, ഇത് നികുതി ഏർപ്പെടുത്തുന്ന കാര്യം അത് തീരുമാനിക്കേണ്ട പാർട്ടിയാണ് കോൺഗ്രസ്. യു ഡി എഫ് നേതൃത്വം എന്ന് പറഞ്ഞല്ലോ.
0: ഈ മദ്യനയത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ ഏതായാലും ഒരു യു ടേൺ അല്ലെങ്കിൽ ഒരു സഡൻ ബ്രേക്ക് ഉണ്ട്. പക്ഷേ ഈ കരിമണൽ ഖനനത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ ഒരു വ്യക്തത കുറവുണ്ടെന്നാണ് വി എം സുധീരൻ പറയുന്നത്.
1: ഉണ്ട് ഉണ്ടാവും. അത് സുധാകരൻ, നമ്മളെ ജി സുധാകരനും പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടെ ആണ്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് ഗവൺമെന്റ് ആയാലും അങ്ങനെ ഉണ്ടെങ്കിൽ തിരുത്തിയ മതിയാവും, തിരുത്തുകയും ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രണ്ട്, നമ്മൾ ഈ അങ്ങനെ തിരുത്തിയില്ലെങ്കിൽ ഇനിയിപ്പോ എന്ന് പറഞ്ഞാൽ ഈ ബി ജെ പി കുറച്ചുകൂടെ ഇവർക്ക് രണ്ടുപേർക്കും അറിയാം ബി ജെ പി അടുത്ത പ്രാവശ്യം ഇവിടെ അധികാരത്തിൽ വരും. അതാണ് നടക്കാൻ പോണേ. ഇവർ മര്യാദയ്ക്ക് ഭരിച്ചില്ലെങ്കിൽ മറ്റൊരു നയമാണ് ഇവർ പിന്തുടരുന്നതെങ്കിൽ ഇത് തന്നെയാണ് അവിടെ സംഭവിക്കാൻ പോണത്. അപ്പം അതുകൊണ്ട് ഇവര് അങ്ങനെ ഇത് തിരുത്താതെ പോകുന്നറിയില്ല. പിന്നെ ഈ ചെയ്യുന്ന ചില നല്ല കാര്യങ്ങൾ നമ്മൾ ഇതിനെ അറിയുന്നില്ല. ഈ 10 വർഷം പോലീസ് അടയിരുന്ന നമ്മൾ തൂഫാൻ മയക്കുമരുന്ന് മാഫിയക്കെതിരെ ശക്തമായ നടപടി എടുക്കുന്നുണ്ട്. അത് നമ്മൾ കാണുന്നുണ്ട് കേരളത്തിൽ.
0: തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹം.
1: ഈ കണക്ക് കൊണ്ട് ഇത് മാത്രം പോരാ, സ്ഥിരമായിട്ട് ഇതിനെ കുറിച്ച് എന്താ പറയാ ഒരു സ്ക്വാഡ് തന്നെ ഉണ്ടാവും രമേശ് ചന്ദ്ര
0: പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാനിൽ നമ്മൾ കേരളത്തിന് അഭിമാനിക്കും, കാരണം നമ്മുടെ ഇത് കണ്ടിട്ട് കേന്ദ്രം തന്നെ വലിയ തലത്തിൽ അത് ഏറ്റെടുക്കുകയാണ്.
1: അതെ, അത് അതുമല്ല പത്മ, ഈ 10 വർഷം ഉണ്ടായിരുന്ന പോലീസ് തന്നെയാണ് ഇപ്പം ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. ഈ 10 വർഷം അവർ എന്ത് ചെയ്തു, അത് ആരുടെ കുഴപ്പമാണ്? അംഗീകരിക്കണ്ടേ?
0: അപ്പൊ പോലീസിന്റെ അല്ല കുഴപ്പം, അവരെ നിയന്ത്രിക്കുന്ന ഒരു സർക്കാരിന്റെ കുഴപ്പമാണെന്ന് മനസ്സിലാകും.
1: തീർച്ചയായും അത് തന്നെ. പിന്നെ 10 വർഷം എന്തുകൊണ്ട് സംഭവിച്ചില്ല, നമുക്ക് ചിന്തിച്ചാൽ മതിയല്ലോ.
0: ശരിയാണ് സുധീറിന്റെ, ന്യായമായിട്ടുള്ള ചോദ്യമാണല്ലേ. 10 വർഷം പിന്നെ എന്തുകൊണ്ട് ചെയ്തില്ല? അപ്പൊ പോലീസിനാണോ പ്രശ്നം, സർക്കാരിനാണോ പ്രശ്നം എന്നത്. മറു അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? വിളിക്കാം 800-9220. വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ 0585829220, അതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ കേട്ടോ. 0585829220 800-9220 എന്നത് നമ്മുടെ ടോൾ ഫ്രീ നമ്പറുമാണ്. ആരാണ് വന്നിരിക്കുന്നത്? റേഡിയോയുടെ ശബ്ദമൊക്കെ കുറച്ചിട്ട്
2: നമസ്കാരം.
0: നമസ്കാരം
2: രജി
0: വൈക്കം, പറയൂ.
2: ആയിക്കോട്ടെ,
0: സന്തോഷം സംസാരിക്കാൻ പറ്റുന്നില്ല. ഇത്തരം വിഷയങ്ങളിലൊക്കെ താങ്കളെ പോലുള്ള കോൺഗ്രസ്സുകാർ തന്നെയാണ് വരേണ്ടത്.
2: അത് തീർച്ചയായിട്ടും വരില്ല, ഞങ്ങൾ ഒളിച്ചോടിയല്ലോ.
0: അതാണ്.
2: പിന്നെ കുറച്ചു നാളത്തേക്ക് മാറി നിന്നെന്ന് പറഞ്ഞാൽ മറ്റേ ഇടതുപക്ഷത്തിന്റെ സങ്കടം തീർന്നോട്ടെന്ന് പറഞ്ഞു. അവര് പറഞ്ഞില്ലേ പിന്നെ 110 സീറ്റോടുകൂടി LDF വരുമെന്ന് ഭയങ്കരമായിട്ട് ആർജവം ചെയ്ത കുറെ പ്രവാസി സംഘടനയിലായി LDFന്റെ സംഘടനയുടെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അവരുടെ നിരാശ നമ്മൾ കാണണ്ടല്ല എന്ന് പറഞ്ഞാൽ വന്ന് ഇത് അന്നു വന്ന് അഭിപ്രായം പറയാൻ.
0: ശരി,
2: ഇപ്പം തന്നെ പറയാനുള്ള ആർജവും ഉണ്ടാവും, പറയാൻ ഞങ്ങൾക്ക് അതിനുള്ള വേദികളും ഉണ്ടല്ലോ ഉള്ളതുകൊണ്ട് പറയാം. കാരണം തെറ്റുകൾ ചെയ്താൽ തിരുത്താൻ പറയാനുള്ള വേദികളാണ് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന UDFന്റെയും കോൺഗ്രസിന്റെയും രീതികൾ. പിന്നെ പലരും പല അഭിപ്രായങ്ങൾ കാണും, പിന്നെ അതിൽ ക്രോഡീകരിച്ച് നല്ലതെന്ന് തോന്നുന്നതും ഭൂരിപക്ഷം നല്ല വരുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കും. പിന്നെ ഈ പറഞ്ഞ കാര്യത്തിൽ U-turn തിരിഞ്ഞു അങ്ങനെ U-turn അടിച്ച് വെടി സതീശനൊക്കെ പറയുന്ന കാര്യമില്ല. കാരണം പുള്ളി നികുതിക്ക് ചെയ്യാൻ വേണ്ടി ബഡ്ജറ്റിൽ അവതരിപ്പിച്ചു, അത് ബഡ്ജറ്റ് പാസ്സാക്കുമ്പോൾ പാസ്സാകും. പക്ഷെ അത് നടപ്പിലാക്കാൻ UDF സംവിധാനം ചർച്ച ചെയ്ത് ഭൂരിപക്ഷത്തിൽ അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യും, ഇല്ല ചെയ്യല, അത്രേ ഉള്ളൂ. ഇപ്പൊ VS സുധീരനെ സംബന്ധിച്ച് പുള്ളി നിഷ്പക്ഷമായിട്ട് ഒറ്റയാൻ പോരാട്ടം നടത്തുന്ന പോലെ അല്ല VS നടത്തുന്ന പോലെ പല കാര്യങ്ങളും പുള്ളി അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷെ പാർട്ടിപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനോട് യോജിച്ചു പോവുകയും ചെയ്യണം. കാരണം പാർട്ടിയിലൂടെ വന്ന ഭരണമാണല്ലോ കോൺഗ്രസ്.
0: പക്ഷെ പാർട്ടിയുടെ മാത്രമല്ലല്ലോ ഈ മുന്നണിയുടെ, ആ മുന്നണിയിലെ ഘടക കക്ഷികളുടെയൊക്കെ പ്രധാനപ്പെട്ട ആവശ്യം തന്നെയല്ലേ ഈ വീര്യം കുറഞ്ഞ മധ്യത്തില്. ഇപ്പൊ അത് മുസ്ലിം ലീഗിന്റെ മാത്രമല്ലല്ലോ, ബാക്കി എല്ലാവർക്കും ഉണ്ടല്ലോ അതേ ആവശ്യം.
2: അല്ല, അങ്ങനെ ആരും പരസ്യമായിട്ട് ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അത് കൂടി ആലോചിച്ചിട്ട് ചർച്ചയിലൂടെ അതിന്റെ വരുംവരാളികൾ ശരി വിശകലനം ചെയ്തു ശരിയും തെറ്റും മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യേണ്ട നടപ്പിലാക്കേണ്ട രീതിയിൽ നടപ്പിലാക്കാൻ പറ്റുമെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞല്ലോ.
0: അപ്പൊ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൊടുക്കുന്ന കാര്യം ആവാം അല്ലേ?
2: അല്ല ഞാൻ പറയണ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ കുടിക്കുന്നവരും ഇരിയും കൂടിയ അളവ്

0: കൂട്ടിയാലും കൂട്ടിയാലും കുടിക്കും. പക്ഷെ നമ്മുടെ പാവപ്പെട്ട ആൾക്കാർ കഴിക്കും, കഴിക്കാനായിട്ട് പൈസയുടെ ബുദ്ധിമുട്ട് വരുമ്പോ അവർക്കൊരു ഉപകാരമാണെങ്കിൽ അത് നടക്കട്ടെ. അതല്ല അവർക്ക് അവർക്കും വേണ്ട യു ഡി എഫിനും വേണ്ടാത്തൊരു കാര്യമാണെങ്കിൽ അത് പ്രാവർത്തികമാക്കണ്ട. പിന്നെ അതുപോലെ തന്നെ ഈ മണൽ കരിൽ മണലിന്റെ കാര്യം, അതിന്റെ കാര്യത്തിൽ ഇന്നലെ വി ഡി സജീശൻ മറുപടി പറഞ്ഞപ്പോ കേട്ടുവാണെന്ന് വിശ്വസിക്കുന്നു. കാരണം ആ ബഡ്ജറ്റിനകത്ത് എവിടെയെങ്കിലും ഖനനത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ, ഖനനത്തിന് അനുമതി കൊടുക്കുന്നതായിട്ട് എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് പുള്ളി എൽ ഡി എഫിന്റെ അല്ലെ പ്രതിപക്ഷത്തിനോട് വെല്ലുവിളി ചോദിച്ചിട്ട് അതിന് ആരും തന്നെ മറുപടി കൊടുത്തിട്ടില്ല.
1: പിന്നെ എന്തിനാണ് വി എം സുധീരൻ പറയുന്നത് കരിമണൽ ഖനനത്തിൽ? അല്ലല്ല, ഇപ്പൊ പ്രതിപക്ഷം പറഞ്ഞില്ല, നമ്മള് മാധ്യമങ്ങൾ കേട്ടില്ല എന്ന് പറയുമ്പോഴും വി എം സുധീരൻ കൃത്യമായിട്ട് അദ്ദേഹത്തിന് കരിമണൽ വിഷയത്തിലൊക്കെ നിലപാടും ആ വിഷയത്തിലൊക്കെ ഇടപെട്ട മനുഷ്യനാണ് അദ്ദേഹം.
0: ഞാൻ പറഞ്ഞില്ലേ വി എം സുധീരന് അതിന്റെ വ്യക്തിപരമായി പുള്ളിക്ക് അഭിപ്രായങ്ങൾ പറയാനും അവതരിപ്പിക്കാനും അത്
1: വ്യക്തിപരമായിട്ട് അഭിപ്രായം പറയുന്നത് ആരാണ്? അദ്ദേഹം കൂടി ആർജവത്തിൽ എടുത്തിട്ട് അദ്ദേഹം കൂടി മുൻകൈ എടുത്തിട്ട് കൊണ്ടുവന്ന ഒരു സർക്കാർ, ഒരു മുഖ്യമന്ത്രിയാണ്
0: ആള്. അതിന് അതുകൊണ്ട് പറഞ്ഞില്ല. ഇപ്പൊ ഇച്ചിരി ഇതിനു മുമ്പ് വിളിച്ച പറഞ്ഞ ഒരു ശ്രോതാവ് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ വിളിച്ചപ്പോ പറഞ്ഞ ആള് പറഞ്ഞ പോലെ, ഈ കടത്തിന്റെ കടത്തിൽ നിൽക്കുന്ന ഒരു ഖജനാവ്, കാലിയായ ഖജനാവിനെ വരുമാനത്തിലൂടെ എങ്ങനെ നമ്മള് നിറയ്ക്കാൻ പറ്റും? അതിന് ആ ഖജനാവ് നിറച്ചു കഴിഞ്ഞ് നമ്മുടെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പാവപ്പെട്ടവർക്കും സേവനങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് കണക്കുകൂട്ടി അത് ചെയ്യാൻ വേണ്ടി ആർജവത്തോടു കൂടി എടുക്കുന്ന ഓരോ തീരുമാനങ്ങളാണ്. അതിനകത്ത് ആ തീരുമാനത്തിൽ അല്ലെങ്കിൽ ആ അഭിപ്രായത്തിനോട് ആ എടുക്കുന്ന നിയമത്തിനോട് എതിർപ്പുകൾ കൂടുതലായിട്ട് വന്നാൽ അത് തിരുത്തുകയും ചെയ്യും. അല്ലാതെ പിന്നെ ഏകാധിപത്യം ഞാൻ പറയണത് തന്നെ പറയുകയും നടപ്പിലാക്കുകയും ചെയ്യും, എന്നെ ചോദ്യം ചെയ്യരുതെന്ന്, അല്ലെങ്കിൽ പാർട്ടി ആ ആളിന് വേണ്ടി പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ ന്യായീകരിക്കാൻ നോക്കുക, ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ന്യായീകരണ തൊഴിലാളിയായിട്ട് വരികയല്ല. അത് ശരിയാണെന്ന് തോന്നിയാൽ ആ ശരിക്കു വേണ്ടി പറയുന്നു മാത്രമേ ഉള്ളൂ. ഭൂരിപക്ഷ അഭിപ്രായം തീർച്ചയായിട്ടും തെറ്റാണ് ആ തീരുമാനം എന്ന് വെച്ചാൽ തിരുത്തുകയും ചെയ്യും. അതാണ് പിന്നെ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും, കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്കും അറിയാവുന്ന, ഞാൻ ചെറിയ രീതിയിലൊക്കെ നാട്ടിൽ സംഘടനാ പ്രവർത്തനം നടത്തിയുണ്ട്, നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം കൂടുതലുള്ള ഒരു സംഘടനയാണ്. പിന്നെ അച്ചടക്കം ഒരു പരിധിയിൽ കൂടുതൽ അച്ചടക്കത്തിൽ നിൽക്കില്ല.
1: അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞ പോലെ, കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞ അല്ലേ. താങ്ക് യു സോ മച്ച് റിജി വിളിച്ചേല്. ഞാൻ മറ്റു കോള് കൂടി ഒന്ന് പെട്ടെന്ന് എടുത്തോട്ടെ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
2: നമസ്കാരം, ഗുഡ് ഈവനിങ്.
1: സുഹൃത്തെ നമസ്കാരം. ആരാണ്?
3: ദേവനാണ്.
1: പറയൂ പറയൂ, വേറിട്ടൊരു അഭിപ്രായമൊക്കെ താങ്കൾക്ക് പറയാനുണ്ടല്ലോ അല്ലേ?
3: വീര്യം കൂടുതലും വീര്യം കുറവും ഇനിയും മാറിയിട്ടില്ലല്ലോ.
1: ഇല്ല ഇല്ല, വീര്യത്തോടു കൂടി അത് മുന്നേറുകയാണ്.
3: നമുക്ക് കേൾക്കുമ്പോ തന്നെ വിഷമം തോന്നുന്നു. നമുക്ക് ഇത് മാത്രമാണോ, നമുക്ക് കേരളത്തിലെ ഈ ഡിസ്റ്റിലറിയും ബ്രിവറീസും അതാണെങ്കിൽ അത് തന്നെ നമുക്ക് ധാരാളം. അതൊരു വ്യവസായമല്ലേ, തഴച്ചു വളരുന്ന വ്യവസായമാണെങ്കിൽ അതിന് നമ്മൾ അനുമതി കൊടുക്കണം. നമുക്ക് ഖജനാവിലേക്ക് കിട്ടുമെങ്കിൽ അത് നല്ല രീതിക്ക്, പണം കിട്ടുവാണെങ്കിൽ നല്ല രീതിക്ക് അത് നമുക്ക് വിനിയോഗിക്കാലോ.
1: അത് ശരി
3: അല്ലേ? ഇപ്പൊ ഡിസ്റ്റിലറികളിലും ധാരാളം ഉള്ള എത്രയോ കൺട്രികളില്ലേ. അപ്പം ഇറ്റലി പോലുള്ള കൺട്രികളിലൊക്കെ രാത്രിയും പകലും എവിടെ പോയിരുന്ന് നമ്മളെ പെട്ടിക്കട പോലിരുന്ന് നമുക്ക് മദ്യപിക്കാന്ന് പറയുന്നു. അപ്പോ അവര് മോശക്കാരാണോ? അല്ലല്ലോ,
1: ഒരിക്കലും.
3: അപ്പൊ ഇതുണ്ടായത് കൊണ്ട് സമൂഹം മൊത്തത്തിൽ നശിക്കുന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അതൊക്കെ ഞാൻ ശരിക്കും ഞാൻ സർക്കാസ്റ്റിക് ആയിട്ട് പറയാറുണ്ട്, പക്ഷെ ഇത് അതല്ല. അപ്പൊ നമുക്ക് ഡിസ്റ്റിലറും ബ്രവറി ഒക്കെ നന്നായിട്ട് ഉണ്ടാവുകയാണ്, ഇപ്പം നല്ല ബ്രാൻഡഡ് മദ്യം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ആവട്ടെ. നമുക്ക് ഖജനാവിൽ പൈസ ഉണ്ടെങ്കിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റുള്ളൂ. കോൺഗ്രസിന്റെ പാത ശരിയാണെന്ന് നോക്കട്ടെ നമുക്ക്, അതല്ലേ നമ്മൾ വേണ്ടത്? അല്ല, അപ്പൊ നമ്മൾ അങ്ങനെ യൂണിയൻ കാർബൈഡ് പോലത്തെ ഫാക്ടറികൾ ഉണ്ടായിരുന്നു ഇന്ത്യയിലെ അല്ലേ?
1: അതെ.
3: ആ അപ്പൊ അതും ഇവിടെ പ്രവർത്തിച്ചിരുന്നു. അതുപോലെ റാലീസ് ഇന്ത്യ, അത് അവര് ഈ പെസ്റ്റിസൈഡ്സ് ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്, അതിലും മോശമൊന്നുമല്ല മദ്യം ഉണ്ടാക്കുന്ന കമ്പനികള്. പരിസരത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല, ഡിസ്റ്റിലറി ആണെങ്കിലും ബ്രിവറി ആണെങ്കിലും. അപ്പൊ അത് ശരിയാണെന്ന് തോന്നുന്നു. ഈ പെസ്റ്റിസൈഡോ അല്ലെങ്കിൽ ആ കെമിക്കലോ ഉണ്ടാക്കുന്നേക്കാൾ നല്ലതല്ലേ അത്? നമുക്കാണെങ്കിൽ എന്താ ഇപ്പം ഇവർക്ക് പൈസയില്ല, ഗവൺമെന്റിന്റെ കയ്യിലില്ല, കോൺഗ്രസിന്റെ കയ്യിലാണെങ്കിൽ നയ പൈസ ഇല്ല, നമ്മുടെ ആന്റണി പറയുന്നത് പോലെ. അപ്പൊ പിന്നെ അത് നല്ല കാര്യമാണെന്നാ എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയമല്ല അത്, രാഷ്ട്രീയമല്ല.
1: മനസ്സിലായി മനസ്സിലായി. താങ്ക് യു സോ മച്ച് ദേവൻ, വിളിച്ചെല്ലടുത്ത് കോൾ എടുത്താലോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്?
4: ഹലോ മിനേശി, എന്റെ പേര് ഷബീർന്നോ.
1: ഷബീർ, എന്തൊക്കെയാണ് വിശേഷങ്ങള്? എവിടെയാണ് ഷബീർ? നാട് കാസർഗോഡാണോ കണ്ണൂരാണോ? വിളി കേൾക്കുമ്പോ നമുക്കറിയാം അതൊരു മലബാർ സ്ലാങ് ആണ്. സന്തോഷം, നാട്ടിലെത്തിയ ഒരു ഫീലാണ്. ഷബീർ എന്നല്ലേ പേര് പറഞ്ഞത്?
4: അതെ അതെ അതെ.
1: കണ്ണൂരിൽ എവിടെയാണ്?
4: മാട്ടൂലാണ്.
1: ഓക്കെ, മാട്ടൂർക്കാരെ പറയൂ, ഈ ഒരു നിയമത്തെ അല്ലെങ്കിൽ നിയമസഭയിൽ നടക്കുന്ന സഭാ ടിവിയിലൂടെ ഒക്കെ കാര്യങ്ങളൊക്കെ കാണാറുണ്ടോ? രാഷ്ട്രീയത്തെ കാര്യമായിട്ട് നോക്കാറുണ്ടോ ഷബീർ?
4: ഇല്ലില്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ്, ഒരു പാർട്ടിയിലും ഇല്ല.
1: പക്ഷേ
4: ഇത് ഇപ്പൊ ഇത് കേട്ട എനിക്കൊന്നും പറയാനില്ലത്,
1: ആയിക്കോട്ടെ,
4: ഇവർ ഫസ്റ്റ് ഇവിടെ ഗവൺമെന്റ് ചെയ്യുന്നത് വളരെ
1: തെറ്റായ പ്രവർത്തനം.
4: കാരണം അവർ ഓപ്പറേഷൻ തൂപ്പാൻ തുടങ്ങിയ സമയത്ത് ഇവര് അനങ്ങാടിപ്പ് ചെയ്യേണ്ടതായിരുന്നു. ഒരു സ്കൂളിന്റെ പരിസരത്തിലെ കുറച്ച് ഔട്ട്ലെറ്റ് അവര് ക്യാൻസലാക്കിയിട്ട് കുറച്ച് കുറച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കയ്യടിയിട്ടായിരുന്നു.
1: അത് തമിഴ്നാട്ടില് പിന്നെ വിജയ് സർക്കാർ ഒക്കെ ചെയ്ത മാതിരി അല്ലേ?
4: അത് അതുപോലെ കുറച്ച് ഇപ്പൊ ഈ സമയത്ത് കുറച്ച് കുറച്ച് കൊടുക്കുക. അതിനുശേഷം കാരണം നാട്ടില് ഏറ്റവും കൂടുതൽ ടാക്സിന്റെ ലോട്ടറിയും
1: മദ്യവും
4: മദ്യമാണ്.
1: അതെ,
4: അപ്പൊ ഈ ടാക്സ് കുറക്കാതെ ഇപ്പൊ ഇല്ല, അതുപോലെ കുറച്ച് ഒരു 100 എണ്ണം കുറച്ചു കഴിഞ്ഞാല് ഗവൺമെന്റ് ഒരു പേര് വരും.
1: പേര് വരും ശരിക്കും. ഈ ഘട്ടത്തിൽ ആ തൂഫാൻ നടക്കുന്നോണ്ട് ആ പേര് കൂടി സർക്കാരിന് ആവശ്യമാണല്ലോ അല്ലേ?
4: അതെ, അത് രണ്ടും ഒരുമിച്ചിട്ട് കിട്ടും.
1: അപ്പൊ ഒരുപാട് കാലമായിട്ട് അധികാരത്തിൽ ഇല്ലാതിന്റെ ഒരു പരിചയക്കുറവ് ആ മുന്നണിക്ക് ഇപ്പൊ കാണാനുണ്ടല്ലേ? ശരി ഷബീർ, സന്തോഷം കേട്ടോ വിളിച്ചാല്. യെസ്, താങ്ക് യു സോ മച്ച്. ഒരു കോളും കൂടി എടുക്കാനുള്ള സമയമുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. കാരണം ചർച്ച പാതി വഴിയിൽ അവർക്ക് പൂർത്തിയാക്കാൻ പറ്റുന്ന സമയം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നൊരു സംശയം. എന്തായാലും വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. നാളെ നമുക്ക് ഫുട്ബോൾ എടുത്താലോ, എന്താണ് അഭിപ്രായം? ഒരു ഫ്രൈഡേ ആകുമ്പോൾ, ഒരു വീക്കെൻഡിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കാം അല്ലേ? ഇനിയിപ്പം ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, അതുപോലെ നമ്മുടെ ജർമ്മനി, എല്ലാ ടീമുകളും, സ്പെയിനും എല്ലാവരും മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, റൗണ്ട് ഓഫ് 32 നോക്കൌട്ട് റൗണ്ടിലേക്ക് ടീമുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി കുറച്ചുകൂടെ കാര്യമായിട്ട് നമുക്ക് പ്രതീക്ഷകൾ പങ്കുവയ്ക്കാം. ഒപ്പം പ്രിയപ്പെട്ട ശ്രോതാക്കൾ, നിങ്ങളുടെ പ്രഡിക്ഷൻ കൂടി നമ്മുടെ നമ്പറിലേക്ക് അയക്കണം. 0585829220 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ പ്രഡിക്ഷൻ അയക്കേണ്ടത്. 2026 ലോകകപ്പ് ആര് തൂക്കും? ലോകകപ്പ് ആരുടെ കയ്യിൽ ഇരിക്കാനാണ് പോകുന്നത്? അത് എത്ര ഗോളിൽ, ആരൊക്കെയാണ് ഫൈനലിൽ എത്തുന്നത്, എത്ര ഗോളിന് ജയിക്കുമെന്ന് കൃത്യമായി പ്രവചിച്ചാൽ ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എല്ലാവരോടും സന്തോഷം, സ്നേഹം.
2: Let's talk with Mini Padma. Yeah.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പാസ്പോർട്ട് പൗരത്വ രേഖയിലെന്ന നിലപാടിൽ വിശദീകരണവുമായി സർക്കാർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പൌരത്വം തെളിയിക്കുന്ന രേഖയല്ല പാസ്പോർട്ടെന്ന കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ വൻതോതിൽ വിമർശനങ്ങൾ ഉയരുന്നു. യാത്രാരേഖ മാത്രമാണ് പാസ്പോർട്ട് എന്നായിരുന്നു കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പാസ്പോർട്ട് സേവാ ദിനത്തിൽ അറിയിച്ചത്. എന്നാൽ വിമർശനങ്ങൾ ഉയർന്നതോടെ വിശദീകരണവുമായി കേന്ദ്രം രംഗത്ത്. പാസ്പോർട്ട് പൌരത്വ രേഖയല്ല എന്നത് കാലങ്ങളായി നിലനിൽക്കുന്ന ഒന്നാണ്. ഈ നിലപാടിൽ നിന്ന് സർക്കാർ മാറിയിട്ടില്ല. കേന്ദ്ര സർക്കാർ വൃത്തങ്ങളാണ് ഇക്കാര്യം അറിയിച്ചത്. പാസ്പോർട്ട് സംബന്ധിച്ച വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട് പുതിയതല്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. തെളിയിക്കാനുള്ളതല്ല പാസ്പോർട്ട് രേഖ എന്നത് കഴിഞ്ഞ ദിവസം തീരുമാനിച്ചതല്ല. 12 വർഷമായി ഇത് ഇങ്ങനെ തന്നെ തുടരുന്ന ഒന്നാണെന്നും സർക്കാർ വൃത്തങ്ങളെ ഉത്തരിച്ചുകൊണ്ട് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പാസ്പോർട്ട് നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ വൃത്തങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിനെതിരെ ഉയരുന്ന വിമർശനങ്ങളെ ചെറുക്കുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇന്ത്യൻ പൌരർ അല്ലാത്തവർക്കും പാസ്പോർട്ട് നൽകാമെന്ന് പാസ്പോർട്ട് ആക്ട് 1967 പറയുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യയിൽ പാസ്പോർട്ട് അപേക്ഷയുടെ ഫീസിൽ വൻ വർധനവ്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് 2500 രൂപയും 15 വയസ്സ് മുതൽ 18 വയസ്സുള്ള കുട്ടികൾക്ക് 1750 രൂപയുമാണ് പുതിയ വില. പുതിയ 36 പേജ് പാസ്പോർട്ടുകളുടെ നിരക്കാണ് പ്രഖ്യാപിച്ചത്. പ്രായപൂർത്തിയായവർക്ക് 1000 രൂപയുടെ വർധനവുണ്ടാകും. തൽക്കാൽ പാസ്പോർട്ടിന് ഫീസ് വർധന. 60 പേജ് പാസ്പോർട്ടുകാർക്ക് 3500, തൽക്കാലിന് 5000 രൂപയായും ഉയർത്തി. നിലവിൽ 1500 രൂപയായിരുന്നു 36 പേജ് പാസ്പോർട്ടുകളുടെ നിരക്ക്. ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. KSRTC ബസ് നവീകരണം, വായു മലിനീകരണ നിയന്ത്രണ കേന്ദ്രം, ഇ ചലാൻ സംയോജനം തുടങ്ങിയവ ചർച്ചയായി. വാഹന സാരഥിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരാഴ്ചയ്ക്കകം പരിഹരിക്കാമെന്ന് NIC നിർദ്ദേശം നൽകുകയും ചെയ്തു. വാണിജ്യ LPG വിതരണത്തിനുള്ള നിയന്ത്രണങ്ങൾ നീക്കിയ കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ താൽക്കാലിക നിയന്ത്രണങ്ങളാണ് നീക്കിയിരിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കത്തയച്ചു. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയും VHP ഉപാധ്യക്ഷനുമായ ചമ്പത് റായ്ക്ക് കുരുക്കുമുറുകുന്നു. SIT ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തേക്കും. പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും അയോധ്യയിൽ. CMR എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ TA ED വീണ്ടും ചോദ്യം ചെയ്യുന്നു. ഈ മാസം 29 ഹാജരാകാനായിരുന്നു നേരത്തെ നിർദ്ദേശം. ED വിളിച്ചു വരുത്തിയെന്നാണ് വിവരം. ഇത് രണ്ടാം തവണയാണ് വീണയുടെ ചോദ്യം ചെയ്യൽ. SFIO രേഖകളുടെ അടിസ്ഥാനത്തിലാണ് രണ്ടാമതും വീണയെ ചോദ്യം ചെയ്യുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് വിഷയത്തിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. നികുതി ഇളവിനുള്ള തീരുമാനം പിൻവലിക്കണം, നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് കോൺഗ്രസിലും UDFലും ചർച്ച ചെയ്യണമായിരുന്നു. പിൻവാതിൽ നടപടി പാടില്ലെന്നും പ്രകടന പത്രികയിൽ ഉറപ്പ് പാലിക്കണമെന്നും സുധീരൻ. കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ കരിമണൽ ഖനനത്തിന് അവസരമൊരുക്കിയത് LDF സർക്കാരെന്ന കോൺഗ്രസ് നേതാവ് VM സുധീരന്റെ ആരോപണത്തെ തള്ളി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്ത്. സ്വകാര്യ മേഖലയ്ക്ക് അവസരമൊരുക്കിയത് കേന്ദ്രം ഭരിച്ച കോൺഗ്രസ് ആണ്. 10 വർഷം കരിമണൽ ലോബിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് LDF സർക്കാർ സ്വീകരിച്ചത്. പൊതുമേഖലയിൽ അധിഷ്ഠിതമായ റേ എർത്ത് ഇടനാഴി എന്ന LDF ആശയത്തെ അട്ടിമറിച്ച് സ്വകാര്യവൽക്കരണ നീക്കത്തിനാണ് UDF സർക്കാർ ശ്രമിച്ചതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. മുഖ്യമന്ത്രി അവാസ്തവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മുൻ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്. LDFന്റെ മദ്യനയം ജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിച്ചതാണ്. അന്ന് നികുതി കുറയ്ക്കാൻ ആലോചിച്ചിട്ടില്ല. LDFനെതിരെ മുഖ്യമന്ത്രി പറയുന്ന പച്ചക്കള്ളം പിൻവലിക്കാൻ തയ്യാറാകണമെന്നും MB രാജേഷ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതന് തിരിച്ചടി. സുഗതനെതിരെ കാപ്പ ചുമത്തിയത് ആഭ്യന്തര സെക്രട്ടറി ഇന്നലെ അംഗീകാരം നൽകി. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സത്യപ്രതിജ്ഞയ്ക്ക് അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ട സുഗതൻ ഹൈക്കോടതിയെ സമീപിച്ചു. ലഹരിമരുന്ന് ശൃംഖലകളെ പൂർണ്ണമായി തകർക്കുക എന്ന ലക്ഷ്യത്തോടെ വിപുലമായ കർമ്മ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പേരിട്ട മയക്കുമരുന്ന് വേട്ടയുടെ വിപുല പദ്ധതി കേന്ദ്രം നടപ്പാക്കുന്നു. വെനസ്വേലയെ ദുരന്ത ഭൂമിയാക്കി. വൻ ഭൂകമ്പം 100-ലധികം പേർ മരിച്ചു, നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ജപ്പാനിലെ ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ശക്തമായ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തു. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ ബ്രസീൽ നോക്കൌട്ട് റൗണ്ടിൽ. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് കാനറികൾ യൂറോപ്യൻ കരുത്തുമായി എത്തിയ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ചത്. യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഗൾഫ് സന്ദർശനം തുടരുന്നു. ബഹ്റൈൻ ഭരണാധികാരിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico, United States, Canada. Logam muluvan oru pandinu pinnale payunu.
2: Germany, Netherlands, Argentina, Portugal.
1: Loga footballinte mahamelam.
2: Bosnia and Herzegovina, Morocco, Algeria.
3: 48 rajyangal, ഒരേ ഒരു സ്വപ്നം, ലോക
2: കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
0: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
5: Time check.
0: Brought to you by Ozone Cargo.
6: സുഹൃത്തുക്കളെ, സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
5: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ചൂടെന്നൊക്കെ പറഞ്ഞാൽ എജാതി ചൂട്. ദുബായുടെ മേഖലയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു 43 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 48%.
5: Weather update.
0: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

വെരി ഗുഡ് ഈവനിങ് നമസ്കാരം അസ്സലാമു അലൈക്കും ദിസ് ഇസ് ഹോം 92.2 എഫ്എം അങ്ങനെ ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ് ആസിഫ് ആണ് കൂടെയുള്ളത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമല്ലേ എല്ലാവർക്കും ഇന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി നല്ല ചൂടൊക്കെ കൊണ്ടിട്ട് നല്ല തണുത്തൊരു സോഡാ സർബത്തൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ചില്ലൂട്ടായിരുന്ന സമ്മർ മെമ്മറീസ് ഒക്കെ ഒന്നുമില്ലേ ഒന്നും സംഭവിക്കുന്നില്ലേ എന്തൊക്കെ വിശേഷങ്ങൾ ഉണ്ടെങ്കിലും ജസ്റ്റ് അതൊക്കെ ഒന്ന് മെസ്സേജ് അയച്ച് പറഞ്ഞോളൂ കേട്ടോ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പെഷ്യൽ ഡേ ആണെങ്കിൽ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയിക്കും നമ്മളിങ്ങനെ പരസ്പരം ഷെയർ ചെയ്യുമ്പോഴാണല്ലോ ഓരോ സന്തോഷങ്ങളും അതിൻ്റെ മാക്സിമത്തിലേക്ക് എത്തിച്ചേരാറുള്ളത് അല്ലേ ഇവിടെ ആക്ച്വലി ഈ കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിലും നമുക്ക് കഴിഞ്ഞ ദിവസമല്ല ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളൊന്നായിരുന്നു നമ്മളേറെ പ്രതീക്ഷയോടെ സംഭവം കേട്ടപാടെ തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ എക്സൈറ്റഡ് ആയ സംഗതികളിലൊന്നായിരുന്നു വേനൽക്കാലത്ത് സർക്കാർ ഓഫീസുകൾക്ക് സർക്കാർ ജീവനക്കാർക്കൊക്കെ ഇളവുമായിട്ട് ഒരു ഫ്ലെക്സിബിൾ സമ്മർ പദ്ധതിയുടെ കാര്യം ആഴ്ചയിൽ 3 ദിവസം വരെ അവധി ലഭിക്കാൻ പോകുന്നൊരു സംവിധാനത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നല്ലേ വേനൽക്കാലത്ത് ഗവൺമെൻറ് ഓഫീസുകാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് ജീവനക്കാരുടെ ജോലിഭാരം കുറയ്ക്കുന്നതിനും അവരുടെ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനുമൊക്കെ അവസരമൊരുക്കിക്കൊണ്ടാണ് ഈ ഒരു ഫ്ലെക്സിബിൾ സമ്മർ എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ പുതിയ പതിപ്പ് ദുബായ് ഗവൺമെൻറ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ മാസം 29-ാം തീയതി മുതൽ സെപ്റ്റംബർ 10-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു പദ്ധതി ജീവനക്കാർക്കൊക്കെ വലിയ ഇളവുകൾ ഒക്കെ ലഭിക്കും കേട്ടോ അപ്പോൾ മെയിൻലി ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർ ഫെഡറൽ എംപ്ലോയീസിന് സംബന്ധിച്ചിടത്തോളം വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും ആൻഡ് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് പ്രൈവറ്റ് സെക്ടറിലുള്ള കമ്പനികളൊക്കെ ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കണം ഒരു സുഖമുള്ള പരിപാടിയല്ലേ അറ്റ്ലീസ്റ്റ് ഒരു ഇപ്പോൾ മെയിൻലി ഇപ്പോൾ നമ്മുടെയൊക്കെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുന്ന സമയത്താണെങ്കിലും അവരൊക്കെ പറയുന്നൊരു കാര്യം മെജോറിറ്റി ഓഫ് കമ്പനീസും പല കമ്പനീസും ഈ ഒരു സമയത്തെ ഇപ്പോൾ ഒരു കുറച്ചധികം സമയം എക്സ്ട്രാ വാഹനത്തിലിരിക്കേണ്ടി വരുന്ന സമയത്ത് ആ ഒരു ഹസലിനെയൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പലർക്കും വർക്ക് ഫ്രം ഹോം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ നമ്മുടെ കമ്പനിയിലൊക്കെ സംസാരിച്ച് നോക്കുക എല്ലാവരും അത്തരം കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തിനെ കുറച്ചുകൂടെ ലാവിഷായിട്ട് കുറച്ചുകൂടെ ആസ്വദിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അല്ലേ എന്തായാലും ഒരു ട്രെൻഡിങ് ട്രാക്ക് ഇട്ടിട്ട് തിരിച്ചു ആ സമയത്ത് അനന്തൻ ഗാർഡിൻ്റെ ടിക്കറ്റ്സ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും വി ആർ ഹാവിംഗ് ദ ലാസ്റ്റ് സെറ്റ് അല്ലല്ലോ ഇന്ന് വ്യാഴാഴ്ച അല്ലേ ഇന്ന് നാളെയോടെ തരാം നമ്മൾ ശനിയാഴ്ചയാണ് പടം കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ടിക്കറ്റ്സ് തരാം പിന്നെ കുറേ സമ്മാനങ്ങൾ വേറെയൊക്കെ കാത്തിരിപ്പുണ്ട് കേട്ടുകൊണ്ടേ ഇരിക്കൂ ഹോം 92.2 FM ഇത് ബാക്ക് ടു ഹോമിൻ്റെ സമയമാണ്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
5: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് രാജ്.
1: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
2: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
1: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
2: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
1: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ. Akbar Travels UAE presents Predict and Win 2026. Akbar Travels app download ചെയ്ത് മത്സര ഫലങ്ങൾ പ്രവചിക്കൂ, ശരിയായ പ്രവചനങ്ങൾക്ക് പോയിന്റുകൾ നേടി ലീഡർ ബോർഡിൽ എത്തിക്കൂ. 30,000 ദിർഹംസ് വരെ സമ്മാനങ്ങൾ, ട്രാവൽ വൗച്ചറുകൾ, ഡെയിലി വിന്നർ റിവാർഡുകൾ.
2: Predict and Win 2026. അക്ബർ ട്രാവൽസ് UAE app ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: വെച്ച് എന്തായാലും അസ് പ്രോമിസ്ഡ് ഇതാ തരാൻ വേണ്ടി പോവാണ്. അനന്തൻ കാട് എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്, ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിന്റെ യഥാർത്ഥ കാരണങ്ങളിലൊന്നും ഒരു പക്ഷേ സാങ്കേതികമായിട്ട് ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ എഴുത്തുകാർ അവരുടെയൊക്കെ ആ ഒരു കോൺട്രിബ്യൂഷൻ തന്നെയായിരിക്കും. കാരണം അത്രമാത്രം ഇന്ന് മലയാള സിനിമ ഉറ്റുനോക്കുന്ന, ഇനിയും മലയാള സിനിമയിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള അത്രമാത്രം കരുത്തുറ്റ പേനയാണ് ശ്രീ മുരളി ഗോപിയുടെ പേന അല്ലേ. കാരണം അത്രമാത്രം ഡെപ്ത്തുള്ള പല സ്ക്രിപ്റ്റുകളും അദ്ദേഹം ഇങ്ങനെ മലയാളത്തിൽ സമ്മാനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പം ടിയാനാവട്ടെ, കമ്മാരസംഭവമാവട്ടെ, അങ്ങനെ എത്ര എത്ര സിനിമകൾ. തീർപ്പ് എന്ന് പറഞ്ഞൊരു പടം വന്നിട്ടുണ്ട്. തീർപ്പ് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതൊരു ഒ ടി ടി റിലീസായിട്ടുള്ള പടമാണ്. അതിൽ മുരളി ഗോപി ഉണ്ട്, പിന്നെ ഇന്ദ്രജിത്ത് ഉണ്ട്, സൈജു കുറുപ്പുണ്ട്, പൃഥ്വിരാജ് ഉണ്ട്, അങ്ങനെ കുറേ താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ആ സിനിമയിലൂടെ കൺവേ ചെയ്ത ചില, നമ്മൾ ഈ ചില കവിതകളെ കുറിച്ചൊക്കെ പറയത്തില്ലേ, പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ വരികൾക്കുള്ളിൽ അല്ലെങ്കിൽ വരികൾക്കിടയിൽ കവി ഒളിപ്പിച്ചു വെച്ച ചില സാധനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ആസ്വാദനമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ രീതിയിലേക്ക് ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതാൻ ഇന്ന് മലയാളത്തിൽ ഏറ്റവും പ്രാപ്തിയുള്ള എഴുത്തുകാരൻ മുരളി ഗോപിയാണ്. സോ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൽ ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമ, തമിഴ്നടൻ ആര്യ നായകനായി എത്തുന്നു, ഒപ്പം വിജയരാഘവൻ, ഇന്ദ്രൻസ്, നിഖില വിമൽ, റജീന കസാൻഡ്ര, അപ്പാനി ശരത്, അങ്ങനെ നിരവധി താരങ്ങൾ അണിനിരക്കുന്ന ഒരു മെഗാഹിറ്റ് ചിത്രമായി മാറുന്ന ഒരു വലിയൊരു സിനിമയാണ്. നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ കഥയാണെന്ന് തോന്നുന്നു, പക്ഷേ എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത് കൂടുതലായിട്ടും ശ്രീലങ്കയുടെ കഥ പറയുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി എന്തായാലും അനന്തൻകാട് മറ്റന്നാൾ തിയേറ്ററിൽ കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചോദ്യത്തിലേക്കാണ് കിടക്കാൻ വേണ്ടി പോകുന്നത്. കപ്പിൾ ഇൻവൈറ്റ്സ് ടിക്കറ്റ് നിങ്ങളുടെ കയ്യിലേക്ക് വെച്ചിരുന്നു, നമുക്ക് ഒരുമിച്ച് അന്ന് വൈകുന്നേരത്ത് നമുക്ക് കാണാം കേട്ടോ സിനിമ. ചോദ്യം ഇത്രയേ ഉള്ളൂ. മലയാള സിനിമയിലേക്ക് ഇപ്പോൾ ഇതിൽ ആര്യ, തമിഴ് താരമായ ആര്യ മലയാളത്തിൽ അഭിനയിക്കുന്നു, ആൻഡ് അതുപോലെ മലയാളത്തിലേക്ക് കടന്നു വന്ന പല താരങ്ങളുമുണ്ട്. വലിയ അപ്പിയറൻസുകൾ, അതായത് ലെന്തി റോളുകൾ ചെയ്തവരുണ്ട്, ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെ വന്നു പോയവരുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ മമ്മൂട്ടിയും ദിലീപും ഒരുമിച്ച് അഭിനയിച്ച ഒരു സിനിമയിൽ ഒരു റെസ്റ്റോറൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഹോട്ടൽ പാചക വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സിനിമയിൽ ഒരു ചെറിയ പോർഷനിൽ തമിഴ് താരം ധനുഷ് ആദ്യത്തെ താരമായിട്ട് എത്തിയിട്ടുണ്ട്. ഏതാണ് ആ സിനിമയെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മമ്മൂട്ടിയും ദിലീപും ഒരുമിച്ച് അഭിനയിച്ച റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ കഥ പറഞ്ഞ, ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൻ്റെ കഥ പറഞ്ഞ ഒരു സിനിമയിൽ തമിഴ് താരം ധനുഷ് ഒരു ചെറിയ പോർഷനിൽ, അതൊരു അവരുടെ ഒരു റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്ന ഷോട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ സമയത്ത് ഈ വൈദ്യസ് കൊലവറി പാട്ടൊക്കെ ഇങ്ങനെ ക്ലിക്കായി കത്തി നിൽക്കുന്ന സമയം കൂടി ആയതുകൊണ്ട് ധനുഷിനൊരു എക്സ്ട്രാ ഹൈപ്പ് കൂടെ ഉണ്ടായിരുന്നു. ഏതാണ് ആ സിനിമയെന്ന് മനസ്സിലായെങ്കിൽ പെട്ടെന്ന് ഉത്തരങ്ങൾ അറിയിച്ചോളൂ. അയക്കേണ്ട ഫോർമാറ്റ് ഹോം തിയേറ്ററിൻ്റെ HT സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 പെട്ടെന്ന് അയക്കൂ. സ്വന്തമാക്കൂ അനന്തൻ കാട് കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ്സ്.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ RS, ആകത്തിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: All right, let's have a look onto the roads right now. ഈ ഒരു സമയത്ത് റോഡിലെ സിറ്റുവേഷൻസ് എന്താണെന്ന് നോക്കാം. അല്ല, ഞാനാണോ ശരിക്കും റോഡിന്റെ സിറ്റുവേഷൻസ് പറയേണ്ടത്, നിങ്ങളാണോ പറയേണ്ടത്? കാരണം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ് കുറച്ചുകൂടി അധികമായിട്ട് റോഡിൽ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ലൈവായിട്ട് ഏതൊക്കെ ഇടങ്ങളിൽ ശരിക്കും ട്രാഫിക് കണ്ടീഷൻസ് ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നത്. അല്ലേ, ആക്ച്വലി നമുക്കിവിടെ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ മാപ്പിൽ അല്ലെങ്കിൽ മറ്റു ഡേറ്റാസിൽ ആരെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റുകളാണ് കാണാൻ സാധിക്കുന്നത്. സോ പ്രൈമർലി പറയാനുള്ളത്, ഇപ്പോൾ റോഡിലുള്ളവരാണെങ്കിൽ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലല്ല, നേരെ സുഹൃത്തിൻ്റെ വണ്ടിയിൽ നിന്ന് യാത്ര ചെയ്യായിരിക്കും, അല്ലെങ്കിൽ കുറേ പേര് ചേർന്നൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ കാണുകയാണെങ്കിൽ, എന്തെങ്കിലും അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ ഒന്ന് അറിയിച്ചോളൂ. നമ്മുടെ വാട്സാപ്പിലേക്ക് 0585829220 മെസ്സേജ് അയച്ച് അറിയിച്ചാൽ മാത്രം മതി. സോ എന്തായാലും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ റോഡ്സിൻ്റെ സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് ഓഫ് ഫ്രം ജബലാലി സൈഡ്, ആ ഒരു ഏരിയയിൽ നിന്ന് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ജെ വി സി ഡിസ്ട്രിക്ട് 11 ഭാഗത്തൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കൺജസ്റ്റഡ് സിറ്റുവേഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹെസ സ്ട്രീറ്റിൽ നല്ല രീതിയിൽ പാക്ഡാണ്. ഹെസ സ്ട്രീറ്റിൽ 2 ആക്സിഡൻറ്റുകൾ, 1 ഹാപ്പൻഡ് അറൗണ്ട് ദാറ്റ്, ആ ഒരു ജബലാലി റേസ് കോഴ്സ് ഭാഗത്തായിട്ട് ഒരു ആക്സിഡൻറ്റ്. ഐ തിങ്ക് കുറച്ചധികം സമയമായിട്ടുണ്ട്, പക്ഷേ എന്നിരുന്നാലും ഐ തിങ്ക് ഇറ്റ് വാസ് എ സ്ട്രോങ് കോസ് ഓഫ് ട്രാഫിക് റൈറ്റ് ദെയർ. അപ്പോൾ ആ ഒരു ഏരിയയിൽ കുറച്ചധികം കഞ്ചിഷൻസ് ഫോം ആയതായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അൽബർഷ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ട് അൽഖേൽ റോഡിൽ മറ്റൊരു ആക്സിഡൻറ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സോ ആ ഒരു ഏരിയയും അത്യാവശ്യം നല്ല രീതിയിൽ കഞ്ചസ്റ്റഡാണ്. ഫസ്റ്റ് അൽഖേൽ സ്ട്രീറ്റിൽ ഓൾമോസ്റ്റ് ബർഷ ഗാർഡൻസിൻ്റെ അടുത്തായിട്ട് അവിടെയും ഒരു ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ആ ഒരു ഏരിയയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാക്ഡ് ആണ് കേട്ടോ. ആൻഡ് കമ്മിങ് ഓൺ ടു അതർ റോഡ്സ്, മറ്റ് റോഡുകളിലേക്ക് വരാനെങ്കിൽ അൽഖേൽ റോഡിൽ വീണ്ടും ഉമ്മസഖീം സ്ട്രീറ്റിൻ്റെ അടുത്ത് ദുബായ് ഹിൽസ് മോളിൻ്റെ അടുത്ത് കണക്ട് ചെയ്ത് അൽഖേൽ റോഡിലേക്ക് കയറുന്നിടത്ത് അവിടെയും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. സോ അൺഫോർച്ചുനേറ്റ്ലി കുറേയധികം ആക്സിഡൻറ്റുകൾ ആ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഉമ്മസഖീം സ്ട്രീറ്റും നല്ല രീതിയിൽ പാക്ഡാണ്. സോ പ്ലീസ് ഡ്രൈവ് കെയർഫുള്ളി, നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ വാഹനം ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുക. റിബാ സ്ട്രീറ്റ് താരതമ്യേന ഭേദപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. യൂഷ്വലി ഉള്ള അത്രയും കഞ്ചിഷൻസ് മാത്രമേ ഉള്ളൂ, അത് എക്സ്ട്രാ ഒന്നും ആഡ് ഓൺ ആയിട്ടില്ല. ഊതുമേത്ത സ്ട്രീറ്റിലേക്ക് കണക്ട് ചെയ്യുന്നിടത്ത് ഒരു മേജർ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. സോ ഊതുമേത്ത റോഡാവട്ടെ, അല്ലെങ്കിൽ അവിടെ നല്ല സെയിൽ സ്ട്രീറ്റ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ കുറച്ചധികം കഞ്ചിഷൻസ് അറൗണ്ട് ആ ഒരു ജബീൽ പാലസിൻ്റെ ആ ഒരു ഏരിയയിൽ കുറച്ചധികം കഞ്ചിഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ലത്തീഫ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് ഊതുമേത്ത സ്ട്രീറ്റിൽ മറ്റൊരു ആക്സിഡൻറ്റ് കൂടി സംഭവിച്ചിട്ടുണ്ട്. സ്ഥിരം ആ ഒരു ഏരിയയിൽ ഇങ്ങനെ കുറച്ചധികം ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവാറുണ്ട്, തിരക്ക് കൂടുന്ന സമയത്ത് കാണാറുണ്ടല്ലേ. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കഞ്ചസ്റ്റഡാണ്, പാക്ഡാണ്. ഷെയ്ഖ് റാഷിദ് റോഡിൽ ഓൾമോസ്റ്റ് നിയർ ടു ഒരു ഗ്രാൻഡ് ഹയാത്തിൻ്റെ ഒക്കെ അടുത്തായിട്ട് അവിടെയും ഒരു ആക്സിഡൻറ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്നവർ പരമാവധി സൂക്ഷിച്ച് ഏറ്റവും സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻസോ ആക്സിഡൻറ്റുകളോ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അറിയിക്കുന്ന ആരും വിട്ടുപോകണ്ട, ഒന്ന് മെസ്സേജ് അയച്ച് അറിയിച്ചോളൂ.
1: ട്രാഫിക് അപ്ഡേറ്റ്
3: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC Cargo യുടെ back to home express services ലൂടെ. Call or WhatsApp 800-916 or visit abccargo.ae. TNCs apply. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് back to home with Asif.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Amore, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
2: ശ്രദ്ധിക്കണ്ടാ
1: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ട,
4: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
1: അമ്പാണെ, എന്നാ വേഗം പോ അൺഗ്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
2: അണ്ണ ശ്രദ്ധിക്ക.
5: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
6: Akbar Travels UAE presents Predict and Win 2026. Akbar Travels app download ചെയ്തു മത്സര ഫലങ്ങൾ പ്രവചിക്കൂ, ശരിയായ പ്രവചനങ്ങൾക്ക് പോയിന്റുകൾ നേടി ലീഡർ ബോർഡിൽ എത്തിക്കൂ. 30,000 ദിർഹംസ് വരെ സമ്മാനങ്ങൾ, ട്രാവൽ വൗച്ചറുകൾ, ഡെയിലി വിന്നർ റിവാർഡുകൾ.
7: Predict and Win 2026. Akbar Travels UAE app ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
6: Back to home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
8: അങ്ങനെ ബ്രസീലിന്റെ കൂടി, പ്രത്യേകിച്ചും ബ്രസീലിന്റെ കാനറികളുടെ സുൽത്താൻ കൂടി കളത്തിലിറങ്ങിയതോടുകൂടി ആ ഒരു കോളം അങ്ങ് പൂർത്തിയായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരാണ്. നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഒന്നും സംഭവിക്കാതെ നമുക്ക് നമ്മുടെ ആകാംക്ഷയെ, നമ്മുടെ പ്രതീക്ഷയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വേൾഡ് കപ്പായിട്ടാണ് എനിക്ക് 2026 ലോകകപ്പിന് തോന്നുന്നത് കേട്ടോ. കാരണം ഇപ്പോൾ ആദ്യത്തെ ദിവസം ഒരുപക്ഷെ റൊണാൾഡോയുടെ ആദ്യ മത്സരം കഴിഞ്ഞപ്പോഴത്തേക്കും, പോർച്ചുഗലിന്റെ മത്സരം കഴിഞ്ഞപ്പോൾ, കോങ്കോ ആയിട്ടുള്ള മാച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറിയൊരു നിരാശയൊക്കെ തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ജെനുവിനായിട്ടുള്ള ഫുട്ബോൾ ഫാൻസ് ഇപ്പോൾ പല ഭാഗങ്ങളായിട്ട് തിരിഞ്ഞു നിൽക്കുന്നവരുണ്ടെങ്കിലും, ബ്രസീലിന്റെ ആരാധകരാണെന്ന് പറയുന്നുണ്ടെങ്കിലും, അർജന്റീനയെ സ്നേഹിക്കുന്നവരാണെന്ന് പറയുന്നുണ്ടെങ്കിലും, അതത് രാജ്യങ്ങൾ അല്ലെങ്കിൽ അതത് താരങ്ങൾ അതത് രാജ്യങ്ങളിൽ തങ്ങൾ ഐക്കണായിട്ട് കൊണ്ടു നടക്കുന്ന താരങ്ങളെ മാത്രമായിരിക്കില്ല സ്നേഹിക്കുന്നത്. അവർക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു കായിക വിനോദത്തോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെ ഇപ്പോൾ തീവ്രമായിട്ടുള്ള മെസ്സി ആരാധകനാണെങ്കിലും റൊണാൾഡോയുടെ വെറുപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം സന്തോഷത്തോടു കൂടി, സംതൃപ്തിയോട് കൂടി കാണാൻ പറ്റുന്ന ഒരു വേൾഡ് കപ്പാണ്. കാരണം നമ്മുടെ സീനിയർ താരങ്ങളായിട്ടുള്ള മെസ്സി ആവട്ടെ, റൊണാൾഡോ ആവട്ടെ, ഹാരിക്കൻ ആവട്ടെ, എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ, ഹാരിക്കന് മാത്രം എനിക്ക് തോന്നുന്നു കുറച്ച് മറ്റേ സാധനം കിട്ടിയതാന്ന് തോന്നുന്നു കേട്ടോ. കൂടുപത്രം അതിൻ്റെ കുറച്ച് പരിപാടി നടക്കുന്നുണ്ടല്ലോ, കാനേന്ന് ആ വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ. ഒരു ഒരു ഒരു പുള്ളിക്കാരൻ മന്ത്രവാദം ചെയ്ത് ഞാൻ ഈ വേൾഡ് കപ്പ് അങ്ങ് നിയന്ത്രിക്കും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. എനിവേ, അതിനൊന്നും കായികത്തിൽ വലിയ വലിയ വില കൊടുക്കേണ്ട കാര്യമില്ല. എനിവേ, എന്തായാലും സീനിയർ താരങ്ങളാവട്ടെ, ജൂനിയർ താരങ്ങളാവട്ടെ, ഇപ്പോൾ ഈ ലോകകപ്പ് മുതൽ വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ലാമിൻ യമാലാവട്ടെ, എർലിംഗ് ഹാലൻഡ് ആവട്ടെ, എംബാപ്പെ ആവട്ടെ, ആൻഡ് ഓഫ്കോഴ്സ് നെയ്മർ ഉൾപ്പെടെ തിരികെ എത്തുന്നു. വിനീഷ്യസ് ജൂനിയറിൻ്റെ ഗംഭീര പെർഫോമൻസ് കഴിഞ്ഞ ദിവസം കാണുന്നു. അപ്പോൾ എല്ലാ തരത്തിലുള്ള താരങ്ങളും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസുകൾ കൂടി നമുക്ക് മുന്നിലേക്ക് കാഴ്ചവെക്കുകയാണ്. റൊണാൾഡോയുടെ ആ ഒരു തിരിച്ചുവരവ് തന്നെ അത്രമാത്രം ആഘോഷമാക്കി പോർച്ചുഗൽ ആരാധകർ ഏറ്റെടുത്തു. മെസ്സി ഓഫ്കോഴ്സ് ആദ്യ മത്സരം മുതൽ തന്നെ കളനിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ഇന്നലെ ശരിക്കും കണ്ടത്, ശരിക്കും സ്കോട്ട്ലാൻഡിൻ്റെ നെഞ്ചകം തകർത്തുകൊണ്ട് ബ്രസീൽ നോക്കൗട്ടിലേക്ക് മാർച്ച് ചെയ്യുന്നൊരു കാഴ്ചയായിരുന്നു. ഇരട്ട ഗോളുകളുമായി കളനിറഞ്ഞിട്ടുണ്ടായിരുന്നത് ബ്രസീൽ ഫുട്ബോളിൻ്റെ ഭാവി പ്രതീക്ഷയായിട്ടുള്ള വിനീഷ്യസ് ജൂനിയർ തന്നെയായിരുന്നു അല്ലേ. ഫിഫ ലോകകപ്പ് 2026 ഗ്രൂപ്പ് സിയിലെ അവസാന മത്സരം അങ്ങനെ സ്കോട്ട്ലാൻഡിനെ

0: തകർത്തുകൊണ്ട് ബ്രസീൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് നോക്കൌട്ട് റൗണ്ടിലേക്ക് മുന്നേറിയിരിക്കുകയാണ്. ആൻഡ് യെസ്, ഇനി ഇന്നത്തെ മത്സരം വളരെ പ്രതീക്ഷയോടെ നോക്കി കാണുന്ന മത്സരങ്ങൾ ഇന്ന് സംഭവിക്കാൻ വേണ്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ടീമുകളുടെ മാച്ചസ് ഉൾപ്പെടെ ഇന്ന് സംഭവിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പ്രത്യേകിച്ചും എടുത്തു പറയാനുള്ളത് എനിക്ക് തോന്നുന്നു ജർമ്മനിയുടെ മത്സരം, അതെ, ജർമ്മനി ഇക്വഡോർ മാച്ച് ഉണ്ട്, കുറസാവോ ഐവറി കോസ്റ്റ് മത്സരമുണ്ട്, ജപ്പാൻ സ്വീഡൻ. ജപ്പാന്റെ കാര്യം അറിയില്ലേ, ജപ്പാനാണെങ്കിൽ കഴിഞ്ഞ എത്രയോ നാളുകളായിട്ട് യൂറോപ്പിൽ ഒരു ടീമിനെതിരെയും തോറ്റിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ആ ഒരു വിജയം അവർക്ക് അനിവാര്യമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണുള്ളത്. ടുണീഷ്യ നെതർലാൻഡ്സ് മത്സരമുണ്ട്. നെതർലാൻഡ്സിനെ ഏതോ ഒരു ഗണിതശാസ്ത്രജ്ഞൻ പുള്ളിക്കാരൻ അൽജിബ്രയൊക്കെ വെച്ച് കണക്കുകൂട്ടി പറഞ്ഞിരിക്കുന്നത് ഇത്തവണത്തെ വേൾഡ് കപ്പ് നെതർലാൻഡ്സ് തൂക്കുമെന്ന്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ആകാംക്ഷയുടെ നെതർലാൻഡ്സിൻ്റെ ഓരോ മത്സരങ്ങളും വീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നെതർലാൻഡ്സ് ടുണീഷ്യ മാച്ച് ഉണ്ടെന്ന്, പരാഗ്വേ ഓസ്ട്രേലിയ മത്സരമുണ്ട്, തുർക്കി യു എസ് എ മത്സരവും ഇന്ന് തന്നെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് അങ്ങനെ ഒരു ഫൈനൽ ചിത്രം നമുക്ക് കിട്ടുകയാണ്. 64 തുടങ്ങിയ യാത്ര 32 ചുരുങ്ങുന്ന ഒരു കാഴ്ച. വരും ദിവസങ്ങളിൽ അധിക വീര്യത്തോടുകൂടി തന്നെയുള്ള വാശിയേറിയ മത്സരങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ആൻഡ് യെസ്, ഈ പോയിന്റിൽ നമുക്കൊരാളുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഐ തിങ്ക് സഫ്വാന്റെ മെസ്സേജാണെന്ന്. ഈ 311 ടുവേർഡ് ഷാർജ ഹെവി ബ്ലോക്ക് ആണ് എയർപോർട്ടിന്റെ അടുത്ത് മൃദിഫ് ഭാഗത്ത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സോ ആ റൂട്ട് സ്ഥിരമെടുക്കുന്നവർ തന്നെയായിരിക്കും, അപ്പോൾ അവരതിനൊന്ന് പ്രിപ്പയർഡ് ആയിക്കോ. എന്തായാലും റൂട്ട് മാറിപ്പോകുക എന്നുള്ളതിനേക്കാളും ഒന്ന് പ്രിപ്പയർഡ് ആയിക്കോളൂ എന്നുള്ളൊരു കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തണം. ആൻഡ് താങ്ക് യു സോ മച്ച് സഫ്വാൻ, വി അപ്രീഷിയേറ്റ് യുവർ കമൻറ്റ്, ഭയങ്കര സന്തോഷം കേട്ടോ. ആൻഡ് അതിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഓരോ അപ്ഡേറ്റുകളൊക്കെ തരുമ്പോഴത്തേക്ക് നമുക്കൊരു സ്നേഹം കൂടി തിരിച്ചിട്ടുണ്ട്. സഫ്വാൻ ഒരു സന്തോഷം വേണ്ടേ, അനന്തൻഗാടിൻ്റെ ഒരു കപ്പിൾ ഇൻവൈറ്റ്. എന്തായാലും സഫ്വാൻ വിൻ ചെയ്തിരിക്കുകയാണ്, കൺഗ്രാജുലേഷൻസ്. ഇപ്പൊ നമുക്കൊരു എവർഗ്രീൻ ട്രാക്ക് കേട്ട് ഷടപടയെന്ന് ഓടി തിരിച്ചു വരാം.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വീര്യം കുറഞ്ഞ മദ്യം അനുമതിക്കായി ബക്കാഡി പിണറായി സർക്കാരിന് കത്തയച്ചത് 3 തവണ. നികുതി കുറച്ചത് ധനബില്ലിൽ ഉൾപ്പെടുത്താൻ ഉറച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. പാസ്പോർട്ട് പൌരത്വം തെളിയിക്കാനുള്ള രേഖയല്ലെന്ന്. വെനസ്വേലയെ പിടിച്ചുകുലുക്കി ഇരട്ട ഭൂചലനം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പാസ്പോർട്ട് പൌരത്വം തെളിയിക്കാനുള്ള രേഖയല്ലെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. പാസ്പോർട്ട് യാത്രാരേഖ മാത്രം. വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ ഒരു വ്യക്തിയുടെ ദേശീയത സാക്ഷ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് പാസ്പോർട്ട്. പൌരത്വത്തിനുള്ള അന്തിമ തെളിവായി പാസ്പോർട്ടിനെ കണക്കാക്കാൻ കഴിയില്ല. പാസ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നതുപോലെ ഈ രേഖ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിൽ ഉള്ളത്. ആവശ്യപ്പെടുന്ന പക്ഷം സർക്കാരിലേക്ക് തിരികെ നൽകാൻ ഉടമസ്ഥൻ ബാധ്യസ്ഥനാണ്. പാസ്പോർട്ട് സേവാദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ വിദേശകാര്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പരാമർശത്തിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷം. പൌരത്വത്തിനായി ഏത് രേഖയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കപിൽ സിബലിന്റെ ചോദ്യം. പാസ്പോർട്ട് പൌരത്വ രേഖയല്ല, കോടതി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ബിജെപിയും പ്രതികരിച്ചു. ഇന്ത്യയിൽ പാസ്പോർട്ട് അപേക്ഷയുടെ ഫീസിൽ വൻ വർധനവ്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് 2500 രൂപയും 15 മുതൽ 18 വയസ്സുള്ള കുട്ടികൾക്ക് 1750 രൂപയുമായിരിക്കും പുതിയ 36 പേജ് പാസ്പോർട്ടുകൾക്ക് നിരക്ക്. പ്രായപൂർത്തിയായവർക്ക് 1000 രൂപയുടെ വർധനവ് ഉണ്ടാകും. തൽക്കാൽ പാസ്പോർട്ടിനും ഫീസ് വർധന. 60 പേജ് പാസ്പോർട്ടുകാർക്ക് 3500 രൂപയാകും. തൽക്കാലിന് 5000 രൂപയായും ഉയർത്തി. നിലവിൽ 1500 രൂപയായിരുന്നു 36 പേജ് പാസ്പോർട്ടുകളുടെ നിരക്ക്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചത് ധനബില്ലിൽ ഉൾപ്പെടുത്താൻ ഉറച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധനബില്ല് ജൂലൈ 1 നിയമസഭ പാസാക്കും. ധനബില്ലിന് മുൻപ് മുന്നണിയിലും പാർട്ടിയിലും സമവായമുണ്ടാക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും വി എം സുധീരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്നതിനിടയിലാണ് വി ഡി സതീശന്റെ ഈ ഉറച്ച നീക്കം. വീര്യം കുറഞ്ഞ മദ്യത്തെ പുതിയ കാറ്റഗറിയായി പരിഗണിക്കുന്നത് സംബന്ധിച്ച് ബക്കാഡി കമ്പനി 2021 അയച്ച കത്ത് പുറത്ത്. കമ്പനി മുൻ എക്സൈസ് വകുപ്പ് മന്ത്രിയും സിപിഎം സംസ്ഥാന സെക്രട്ടറിയുമായ എം വി ഗോവിന്ദന് അയച്ച കത്താണ് പുറത്തുവന്നത്. ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇതിന് ഉപഭോക്താക്കൾ ഏറെയാണ് എന്നത് ഉൾപ്പെടെ പരിഗണിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കത്ത്. ഗതാഗതമന്ത്രി സി പി ജോൺ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. കെഎസ്ആർടിസി ബസ് നവീകരണം, വായു മലിനീകരണ നിയന്ത്രണ കേന്ദ്രം, ഇ ചലാൻ സംയോജനം തുടങ്ങിയവ ചർച്ചയായി. വാഹൻ സാരഥിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരാഴ്ചയ്ക്കകം പരിഹരിക്കാൻ എൻഐസിക്ക് നിർദ്ദേശം നൽകി. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ഇഡി വീണ്ടും ചോദ്യം ചെയ്തു. ആദ്യം ഈ മാസം 29 ഹാജരാകാനായിരുന്നു നിർദ്ദേശിച്ചത്. എന്നാൽ SFIO രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തന്നെ ചോദ്യം ചെയ്യാനായി വിളിച്ചുവരുത്തിയത്. വീണ ടിയുടെ കുറ്റം തെളിയിക്കാൻ വലിയ അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് മാത്യു കുഴൽനാടൻ MLA. കുറ്റം ചെയ്തുവെന്ന ഉറപ്പ് വീണയ്ക്ക് പറയാനുള്ളത് ഇഡി കേൾക്കട്ടെ. ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ തേടാനാകും. അനുബന്ധ തെളിവുകൾ കണ്ടെത്താനാണ് ഇഡിയുടെ നീക്കമെന്നും മാത്യു കുഴൽനാടൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് വിഷയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ പരസ്യ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. നികുതി ഇളവിനുള്ള തീരുമാനം പിൻവലിക്കണം. നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് കോൺഗ്രസിലും UDFലും ചർച്ച ചെയ്യണമായിരുന്നു. പിൻവാതിൽ നടപടി പാടില്ലെന്നും പ്രകടന പത്രികയിലെ ഉറപ്പ് പാലിക്കണമെന്നും വി എം സുധീരൻ. കരിമണൽ ഖനനത്തിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ സംശയങ്ങളുണ്ടെന്ന് വി എം സുധീരൻ. പിണറായി സർക്കാരിന്റെ തകർച്ചയ്ക്ക് കാരണം ജനവിരുദ്ധ നയങ്ങൾ. ആ സ്ഥിതി UDFനുണ്ടാകാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും എല്ലാവരുമായി ബന്ധപ്പെട്ട് ആലോചിക്കണം. സർവ്വസമ്മതമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് പിണറായി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്. ഖനനമില്ല, സ്വകാര്യമേഖലയ്ക്ക് നൽകില്ല. ഇതൊക്കെ പിണറായിയും പറഞ്ഞിരുന്നുവെന്ന് വി എം സുധീരൻ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് വി എം സുധീരന്റെ പ്രശംസ. മയക്കുമരുന്നിന്റെ കാര്യത്തിൽ ആഭ്യന്തരവകുപ്പ് നന്നായി പ്രവർത്തിക്കുന്നു. ഫെലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും അഭിനന്ദിക്കുന്നുവെന്നും വി എം സുധീരൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ച മുൻമന്ത്രി എം ബി രാജേഷ് നികുതി ഇളവ് നൽകി കയ്യോടെ പിടിച്ചപ്പോൾ മുഖ്യമന്ത്രി നുണ പറയുന്നു. ശരവേഗത്തിലാണ് നികുതി ഇളവ് നടപ്പാക്കാനുള്ള ഫയൽ നീക്കം നടന്നത്. മുന്നണിയിൽ പോലും ആരും അറിയരുതെന്ന് മുഖ്യമന്ത്രിക്ക് വാശിയുണ്ടായിരുന്നുവെന്നും പ്രതിപക്ഷം ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ മദ്യനയം യു ഡി എഫിൽ ചർച്ചയാവില്ലായിരുന്നുവെന്നും എം ബി രാജേഷ്. മുഖ്യമന്ത്രി അവാസ്തവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മുൻ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് എൽ ഡി എഫിന്റെ മദ്യനയം ജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിച്ചതാണ്. അന്നൊന്നും നികുതി കുറയ്ക്കാൻ ആലോചിച്ചിട്ടില്ല. എൽ ഡി എഫിനെതിരെ മുഖ്യമന്ത്രി പറയുന്ന പച്ചക്കള്ളം പിൻവലിക്കാൻ തയ്യാറാകണം. മുഖ്യമന്ത്രി കള്ളം പറഞ്ഞാൽ അത് പൊളിക്കാനുള്ള വസ്തുതകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും മുൻമന്ത്രി എം ബി രാജേഷ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയിൽ സർക്കാർ തിടുക്കത്തിൽ തീരുമാനമെടുക്കില്ല. വിശദമായ ചർച്ച നടത്താൻ യു ഡി എഫിന്റെ തീരുമാനം. ഫിനാൻസ് ബില്ലിൽ നികുതി ഘടന വന്നാലും എക്സൈസ് കമ്മീഷണറുടെ പ്രത്യേക അനുമതി ഇല്ലാതെ വിൽപ്പന നടക്കില്ലെന്നാണ് വിശദീകരണം. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളുടെ നിലപാട് പ്രധാനം. മദ്യ നികുതി ഇളവ് വേണ്ടെന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. യു ഡി എഫ് യോഗത്തിൽ ലീഗ് നിലപാട് അറിയിക്കും. അതേസമയം നികുതി ഘടന പിൻവലിക്കാത്തത് സർക്കാരിനെതിരെ വീണ്ടും ആയുധമാക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച നടപടിയിൽ സർക്കാരിനെതിരെ വിമർശനം കടുപ്പിച്ച എൽഡിഎഫ്. തീരുമാനം യു ഡി എഫിന് വിട്ട മുഖ്യമന്ത്രിയുടെ നടപടി ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതെന്ന് സിപിഎം മുഖപത്രത്തിൽ ലേഖനം. മദ്യലോബിയുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ തെളിവാണിതെന്ന് എഡിറ്റോറിയലിൽ പറയുന്നു. മുസ്ലിം ലീഗ് അഴിമതിക്ക് കുടപിടിക്കുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് അഴിമതിയാണെന്ന് പറഞ്ഞ വി ഡി സതീശൻ മുഖ്യമന്ത്രി കസേരയിലിരുന്ന് അതേ അഴിമതിക്ക് ചുക്കാൻ പിടിക്കുകയാണെന്നും എഡിറ്റോറിയലിൽ വിമർശനം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി കൌൺസിലർ ആർ സുഗതന് തിരിച്ചടി. സുഗതനെതിരെ കാപ്പ ചുമത്തിയത് ആഭ്യന്തര സെക്രട്ടറി അംഗീകാരം നൽകി. അതേസമയം ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സത്യപ്രതിജ്ഞയ്ക്ക് അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് സുഗതൻ ഹൈക്കോടതിയെ സമീപിക്കും. കാപ്പ ഇളവ് തേടി കാപ്പ ബോർഡിനെയും സമീപിക്കാനാണ് തീരുമാനം. പുനർ സത്യപ്രതിജ്ഞ ചട്ടവിരുദ്ധമെന്ന പരാതിയിൽ സർക്കാരും നിയമോപദേശം തേടും. 14 ദിവസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. പല ദൈവങ്ങളുടെ പേരിലുള്ള സത്യപ്രതിജ്ഞ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അസാധുവാക്കിയതിനു പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 19 ബിജെപി അംഗങ്ങൾ ഇന്നലെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. തിടുക്കത്തിലുള്ള സത്യപ്രതിജ്ഞയ്ക്കെതിരെ കോൺഗ്രസ് രംഗത്ത്. 20 ബിജെപി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പിൻവാതിലിലൂടെ നടത്തിയത് ദുരൂഹമെന്ന് കോൺഗ്രസ് നേതാവും കൌൺസിലറുമായ ശബരിനാഥൻ ആരോപിച്ചു. ലഹരിമരുന്ന് ശൃംഖലകളെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ വിപുലമായ കർമ്മ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പേരിട്ട മയക്കുമരുന്ന് വേട്ടയുടെ വിപുലമായ പദ്ധതിയാണ് കേന്ദ്രം നടപ്പാക്കുന്നത്. ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾ ശക്തമാക്കുന്നതിനായി തയ്യാറാക്കിയ നാർക്കോട്ടിക് കൺട്രോൾ വിഷൻ ഡോക്യുമെന്റ്സ് നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യത്തിന് സമർപ്പിക്കും. അടുത്ത 3 വർഷത്തേക്കുള്ള കൃത്യമായ ലക്ഷ്യങ്ങളും സമയപരിധികളും നിശ്ചയിച്ചുകൊണ്ടുള്ളതാണ് കർമ്മ പദ്ധതി. വാണിജ്യ എൽ പി ജി വിതരണത്തിനുള്ള നിയന്ത്രണങ്ങൾ നീക്കി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ താൽക്കാലിക നിയന്ത്രണങ്ങളാണ് നീക്കിയത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കത്തയച്ചു. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്ക് പറന്ന എയർ ഇന്ത്യ വിമാനം ലാൻഡിംഗ് ശ്രമത്തിനിടെ അടിയന്തര സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതായി എയർലൈന്റെ സ്ഥിരീകരണം. 22 നടന്ന ഈ സംഭവത്തെക്കുറിച്ച് വ്യോമയാന നിയന്ത്രണ ഏജൻസിയായ DGCIക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചതായും അധികൃതർ. വെനസ്വേലയെ ദുരന്തഭൂമിയാക്കി വൻ ഭൂകമ്പം. തലസ്ഥാനമായ കാരക്കാസിലും ലാഗുയറ തുറമുഖ നഗരത്തിലും കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. 100 ആളുകൾ മരിച്ചതായി സംശയിക്കുന്നു. മരണസംഖ്യ ഉയരാനാണ് സാധ്യത. നിരവധി ആളുകൾ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഭൂകമ്പത്തിന് പിന്നാലെ വെനസ്വേലയിലെ ആക്ടിംഗ് പ്രസിഡന്റ് രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. തുടർച്ചയായി 2 ഭൂകമ്പങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ട്. വെനസ്വേലയ്ക്ക് സഹായ വാഗ്ദാനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സഹായിക്കാൻ അമേരിക്ക തയ്യാറാണ്, സന്നദ്ധമാണ് പ്രാപ്തവുമെന്ന് ട്രംപ് ട്വിറ്റ് സോഷ്യലിൽ കുറിച്ചു. ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളും വെനസ്വേലയ്ക്ക് സഹായം വാഗ്ദാനം ചെയ്തു. ജപ്പാനിലും ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ശക്തമായ ഭൂകമ്പങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വടക്കൻ ജപ്പാനിൽ 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം. ജപ്പാനിൽ സുനാമി മുന്നറിയിപ്പോ വലിയ നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ബ്രസീൽ നോക്കൌട്ട് റൌണ്ടിൽ. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് കാനറികൾ യൂറോപ്യൻ കരുത്തുമായി എത്തിയ സ്കോട്ട്ലന്റിനെ തോൽപ്പിച്ചത്. വിനീഷ്യസ് ജൂനിയറിന്റെ ഇരട്ട ഗോൾ കരുത്തിലാണ് ബ്രസീൽ സ്കോട്ട്ലന്റിനെ തകർത്തെറിഞ്ഞത്. 60 മിനിറ്റിൽ കുഞ്ഞയിലൂടെ ബ്രസീൽ 3 ഗോളും നേടി. നെയ്മർ കളിയുടെ 75 മിനിറ്റിൽ കളത്തിലിറങ്ങി. ഏറെ കാലത്തിനു ശേഷമാണ് ദേശീയ ജേഴ്സിയിൽ നെയ്മർ കളത്തിലിറങ്ങുന്നത്. ഫിഫ ലോകകപ്പ് മത്സരത്തിൽ മൊറോക്കോയെ വിറപ്പിച്ച് ഹെയ്റ്റി കീഴടങ്ങി. 2-4 ഗോളുകൾക്കാണ് മൊറോക്കോയുടെ ജയം. ഇതോടെ ഗ്രൂപ്പ് സിയിൽ നിന്ന് 2 സ്ഥാനക്കാരായി മൊറോക്കോ നോക്കൌട്ടിൽ കടന്നു. ആദ്യപകുതിയിൽ 2 തവണ പിന്നിലായിട്ടും ശക്തമായി തിരിച്ചടിച്ച മൊറോക്കോ 2 പകുതിയിൽ പകരക്കാരായി ഇറങ്ങിയ താരങ്ങളുടെ മികവിലാണ് തകർപ്പൻ ജയം സ്വന്തമാക്കിയത്. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഖത്തറിനെ 3-1 തോൽപ്പിച്ച് ബോസ്നിയ. വിജയത്തോടെ ബോസ്നിയ നോക്കൌട്ട് സാധ്യതകൾ സജീവമാക്കിയപ്പോൾ ഖത്തർ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ഏഷ്യൻ കരുത്തുമായി ലോകകപ്പിനെത്തിയ ദക്ഷിണ കൊറിയയുടെ നോക്കൌട്ട് പ്രതീക്ഷ തുലാസിൽ. എ ഗ്രൂപ്പിലെ 3-ാം പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയുടെ തോൽവി വഴങ്ങിയതോടെയാണ് ദക്ഷിണ കൊറിയയുടെ കാത്തിരിപ്പ് നീളുന്നത്. നിർണായക മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ വിജയം. വിജയത്തോടെ എ ഗ്രൂപ്പിൽ 4 പോയിന്റുള്ള ദക്ഷിണാഫ്രിക്ക 2-ാം സ്ഥാനക്കാരായി നോക്കൌട്ടിൽ കടന്നു. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും ജയിച്ച് നോക്കൌട്ടിൽ കടന്ന് ആതിഥേയരായ മെക്സിക്കോ. അവസാന പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് മെക്സിക്കോ തോൽപ്പിച്ചത്. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഗൾഫ് സന്ദർശനം തുടരുന്നു. ബഹ്റൈൻ ഭരണാധികാരിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇറാൻ യുഎസ് ധാരണയിൽ ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണം തേടിയാണ് മാർക്കോ റൂബിയോയുടെ ഗൾഫ് സന്ദർശനം. കഴിഞ്ഞ ദിവസം യുഎയിലെത്തിയ സ്റ്റേറ്റ് സെക്രട്ടറി യുഎ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. യുഎയിൽ വരും ദിവസങ്ങളിലും മഴയ്ക്കും പൊടിക്കാറ്റിനും സാധ്യത. താപനില കുറയും. അലയൻ ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിൽ കഴിഞ്ഞ ദിവസം ശക്തമായ മഴ പെയ്തിരുന്നു. വാരാന്ത്യം വരെ അസ്ഥിര കാലാവസ്ഥയ്ക്ക് സാധ്യത. മോശം കാലാവസ്ഥയിൽ വാഹനമോടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. ഷാർജ എമിറേറ്റിൽ പൊതു പാർക്കിംഗ് സമയം അർദ്ധരാത്രി വരെയാക്കി. ജൂലൈ 1 മുതൽ ഇത് നിലവിൽ വരും. ഇതോടെ മഞ്ഞ സൈൻബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ള പാർക്കിംഗ് ഏരിയകൾ ഇനി മുതൽ നീല പാർക്കിംഗ് സോണുകൾക്ക് തുല്യമാകും. രാവിലെ 8 മുതൽ രാത്രി 12 വരെയാണ് ഇനി പുതിയ പെയ്ഡ് പാർക്കിംഗ് സമയം. Keep listening to Home 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: സുഹൃത്തുക്കളെ, സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 12 മിനിറ്റ്.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 42 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 45%.
5: വെദർ അപ്ഡേറ്റ്
4: വാസ് ബ്രോട്ട് യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൌദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് aldras.me.
7: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം
8: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
7: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
9: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
7: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

തിരികെ എത്താം ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസഫാണ് കൂടെ ഉള്ളത് കേട്ടോ. യു എ ഇയെ സംബന്ധിച്ചിടത്തോളം ദുബായിൽ നമ്മൾ കാണാറുണ്ട് ഓരോ നിശ്ചിത ഇടവേളകളിലും അത്രമാത്രം പുതിയ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കും. അത്രമാത്രം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട്, അത്രമാത്രം ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു നഗരവും ഭരണാധികാരികളുമാണ് ഈ നാടിനുള്ളത് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഈ നാട് ഇന്ന് ലോകമെമ്പാടും ഉറ്റുനോക്കുന്ന തരത്തിലേക്ക്, ഒരുപക്ഷെ ഭാവിയിലെ ലോകം എങ്ങനെയാകും അല്ലെങ്കിൽ ഭാവിയിലെ ലോകത്തിന്റെ ആട്രിബ്യൂട്ട്സ് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതിന്റെ ഒരു മിനി റെപ്ലിക്ക പലപ്പോഴും ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുക്കാറുള്ള അത്ഭുത നഗരം തന്നെയാണ് ദുബായ് അല്ലേ. ദുബായ് റെസിഡൻസിന്റെ ഒക്കെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് പുതിയ മൂന്ന് പദ്ധതികൾ, അതും ഏറ്റവും മോസ്റ്റ് മോഡേൺ പ്രൊജക്ടുകൾ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുബായ് കിരീടാവകാശി. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ നടപ്പിലാക്കുന്ന ദുബായ് ഫാൽക്കൺ മാർക്കറ്റ്, അതുപോലെ തന്നെ 8 കിലോമീറ്റർ നീളത്തിൽ ദുബായിയുടെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഹൃദയഭാഗത്തെ മനോഹരമാക്കുന്ന ദുബായ് ക്രീക്കിന്റെ ഒരു ലൈറ്റിംഗ് പദ്ധതി, അതും കൂടാതെ പൊതുജന പങ്കാളിത്തത്തോടുകൂടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതുപോലെ ഡേറ്റ എന്നിവയുടെയൊക്കെ സഹായത്തോടെ രൂപകൽപ്പന ചെയ്യുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ AI പാർക്ക്, അതായത് ലോകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഏറ്റെടുത്തുകൊണ്ട് ലോകം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് AI മാറിക്കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതിനുവേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഗുണവശങ്ങൾ എല്ലാ ജനങ്ങളിലേക്കും എല്ലാ തരത്തിലുള്ള ജനങ്ങളിലേക്കും എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു AI പാർക്ക് എന്നിവയാണ് ഏറ്റവും പുതിയ പ്രൊജക്ടുകൾ. ഒരേ സമയത്ത് ഒന്ന് ചിന്തിച്ചു നോക്കൂ, അതായത് പൈതൃകത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഈ ദുബായ് ക്രീക്ക് ലൈറ്റനിങ് പദ്ധതിയിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു നാടിന്റെ സംസ്കാരത്തെയും ചരിത്രത്തെയും പൈതൃകത്തെയും ഒക്കെ കൂടെ ചേർത്ത് നിർത്തുകയും അതോടൊപ്പം തന്നെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ടെക്നോളജിയെയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഇവിടുത്തെ റെസിഡൻസിനാവട്ടെ, ഈവൻ ദോ വിസിറ്റേഴ്സായിട്ട് വരുന്നവർക്കാവട്ടെ ഒക്കെ തന്നെ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി ദുബായ് എപ്പോഴും മുൻഗണന നൽകുന്നത്. ആൻഡ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഈ ദിവസം പ്രഖ്യാപിച്ച ഈ മൂന്ന് പദ്ധതികളെയും നമുക്ക് കാണാവുന്നതാണ്. എക്സൈറ്റഡ് ആയിട്ട് തന്നെ എല്ലാവരും നോക്കിക്കാണുകയാണ്. ഒരുപക്ഷെ ദുബായിലേക്ക് ജനങ്ങൾ എത്താൻ, ടൂറിസ്റ്റുകൾ എത്താൻ വേണ്ടിയിട്ട് മറ്റൊരു കാരണം കൂടി ഇവിടെ ഉണ്ടാവുകയാണ്. എന്തായാലും ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ട് ഓടി തിരിച്ചു വരാം. ആ സമയത്ത് നമ്മുടെയൊക്കെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, ആരോഗ്യത്തിന് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള ഒരു സമ്മാനം, ഒരു വൗച്ചർ, കുറച്ച് വിശേഷങ്ങൾ ഒക്കെ നമ്മൾ കരുതി വെച്ചിട്ടുണ്ട്. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Back to Home with Asif. Asif.
2: ഒരു നഗരത്തിന്റെ കഥ പറയുന്ന ആക്ഷൻ പാക്ക് ത്രില്ലർ ചിത്രം ആര്യയോടൊപ്പം മുരളി ഗോപി, വിജയരാഘവൻ, നിഖില വിമൽ, റജീന കസാൻഡ്ര തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. അനന്തൻകാട് റണ്ണിംഗ് സക്സസ്ഫുള്ളി അക്രോസ് ദ തിയേറ്റേഴ്സ് വേൾഡ് വൈഡ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടി വി. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.
2: Akbar Travels UAE presents Predict Champion 2026. Akbar Travels app download ചെയ്ത് മത്സരഫലങ്ങൾ പ്രവചിക്കൂ, ശരിയായ പ്രവചനങ്ങൾക്ക് പോയിന്റുകൾ നേടി ലീഡർ ബോർഡിൽ എത്തിക്കൂ. 30,000 ദിർഹംസ് വരെ സമ്മാനങ്ങൾ, ട്രാവൽ വൗച്ചറുകൾ, ഡെയിലി വിന്നർ റിവാർഡുകൾ.
11: പ്രെഡിക്ട് ആൻഡ് വിൻ 2026. അക്ബർ ട്രാവൽസ് UAE ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
12: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് രാജ്.
2: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
13: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
2: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
13: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
2: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.
0: You're listening to Home 92.2 FM. Home is a feeling.

0: നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെയുള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും പുരുഷന്മാരെ കുറിച്ച് തന്നെ എടുത്തു പറയാം. കാരണം ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സ്വയം ഉരുകിത്തീരുന്ന മെഴുകുതിരികൾ പോലെയാണ് ഓരോ പ്രവാസിയുടെയും ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും കാവ്യഭംഗിക്ക് വേണ്ടി പറയുന്ന വാക്കുകളായിരിക്കില്ല, അത് യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളുന്ന വാക്കുകൾ തന്നെയാണ്. കാരണം അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, നമുക്ക് മുന്നേ തന്നെ നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ഓർമ്മയാണല്ലോ, ഇവിടുത്തേക്ക് വിസിറ്റ് വിസയിൽ ആദ്യമായിട്ട് കയറി വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു ജോലിയൊന്നും ഉണ്ടായിരിക്കില്ല, ജോലി കണ്ടെത്താമെന്ന പ്രതീക്ഷയിലായിരിക്കും കയറി വരുന്നത്. ആ സമയത്ത് നമ്മൾ ഇതേപോലെ മൂന്നോ നാലോ അഞ്ചോ പേരുള്ള ഒരു ബാച്ചിലർ റൂമിലേക്ക് നമ്മൾ താമസിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ നല്ല പ്രായമുള്ള ഒരു 50 വയസ്സിന് മുകളിലുള്ള, 55 വയസ്സ് 60 വയസ്സൊക്കെ ആയിട്ടും അത്യാവശ്യത്തിനധികം രോഗങ്ങളുള്ള, ഇരുന്നാൽ ഒന്ന് കിടക്കാൻ വേണ്ടി തന്നെ പ്രയാസപ്പെടുന്ന, അല്ലെങ്കിൽ അത്രയധികം വേദനകളും ശാരീരിക ബുദ്ധിമുട്ടുകളും ഉള്ള ഒരു മുതിർന്ന വ്യക്തി, ഒരു ചേട്ടൻ, ഒരു കാക്ക ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ അവരുടെ പലപ്പോഴും നമ്മൾ തന്നെ കുറ്റം പറയും, ഇതെന്താണ് ഈ പ്രായത്തിലും ഇങ്ങനെ വന്നിടുന്ന കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ ചിലപ്പോൾ പഴയ പറയും. പക്ഷേ അവരുടെ ഒരു ജീവിതം നമ്മൾ കാണുന്നതാണ് കൺമുന്നിൽ. അത്രമാത്രം തങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട്, തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ജീവിതം തന്നെ മാറ്റിവെച്ചിട്ട് അവസാന കാലത്ത് കുറേയധികം രോഗങ്ങൾ മാത്രം സമ്പത്തായി മാറുന്ന കുറേയധികം ജന്മങ്ങൾ നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. നമ്മൾ അത്തരത്തിൽ ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശാരീരിക കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, കുറച്ചധികം എക്സ്ട്രാ കെയർ നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്.
1: ഹെൽത്ത് ടിപ്സ് ബ്രോട്ട് ടു യു ബൈ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്. അഡ്വാൻസ് സ്കാൻ, അഷ്യൂർഡ് ഫ്യൂച്ചർ ഫോർ മെൻ ആൻഡ് വുമൻ.
0: That's right, it's time for health tip. നടുവേദന, തലവേദന, പലപ്പോഴും ഉണ്ടാവുന്ന ക്ഷീണം, ഒന്നിനും ഒരു എനർജി ഇല്ലാതെ, ഒരു ഉഷാറില്ലാതെ, ഒരു ഊർജ്ജമില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥ. പലപ്പോഴും നമ്മൾ വിചാരിക്കും അത് സമ്മർ ആയതിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ചൂട് കൂടിയതിൻ്റെതായിരിക്കും, എനർജി ഡ്രെയിൻ ആവേണ്ടതിൻ്റെതായിരിക്കും, കുറച്ച് വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ഒരു കോഫി കുടിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എനർജി ഡ്രിങ്ക് കഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം കഴിക്കാം, ഇങ്ങനെയൊക്കെ കരുതി നമ്മൾ തന്നെ സ്വയം ചികിത്സിച്ച് നമ്മൾ തന്നെ സ്വയം പോംവഴി കണ്ടെത്തുന്ന ചില പ്രശ്നങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ടല്ലേ. ചിലപ്പോൾ തലവേദനയുടെ രൂപത്തിലായിരിക്കാം, ചിലപ്പോൾ നല്ല ക്ഷീണത്തിൻ്റെ രൂപത്തിലായിരിക്കാം, ചിലപ്പോൾ ഒരു നടുവേദന പോലെ ഇരിക്കാനുള്ള ബുദ്ധിമുട്ടിൻ്റെ രൂപത്തിലായിരിക്കാം. അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ തന്നെ കാണാറുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. എന്നാൽ കുറച്ചധികം കാലം ഇത് നീളുകയാണെങ്കിൽ, ഒരു ദീർഘകാലമായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടരുകയാണെങ്കിൽ, അതിൻ്റെ പോംവഴി ഒരു കാരണവശാലും നമ്മൾ ഇട്ട് തിരുമുന്ന ഏതെങ്കിലും ക്രീമുകളിലോ ഓയിൽമെൻറ്റിലോ മാത്രം തീരുന്ന കാര്യങ്ങളല്ല. ചില ലക്ഷണങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ശരീരം നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പായിരിക്കാം. പ്രശ്നം വലുതാകുന്നത് വരെ കാത്തു നിൽക്കാതെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ടുള്ള രീതിയിൽ സ്ക്രീനിങ് പ്രോസസ്സുകൾ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്ക് ഇവിടെ ഒരു സെഷന് വേണ്ടിയിട്ട് MVR നിന്നും ഡോക്ടർ സിത്താർ എത്തിയിരുന്നു. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു കുറേയധികം കാര്യങ്ങൾ, ഇന്നത്തെ ഒരു ജീവിതശൈലി കൊണ്ട് നമ്മളോടൊപ്പം ചേർന്ന് പോകുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ട്, കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിനെ കൃത്യമായ സ്ക്രീനിങ്ങിലൂടെ പല പാരാമീറ്റേഴ്സിലൂടെയാണ് അവർ കണ്ടെത്തുന്നത്. അതിനുവേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള MRI, CT സ്കാൻ, അല്ലെങ്കിൽ അൾട്രാസൗണ്ട്, അങ്ങനെ ബ്ലഡ് ടെസ്റ്റ്, ഇങ്ങനെ പല കാര്യങ്ങളിലും ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. നേരത്തെ രോഗനിർണയം നടത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ കൂടുതൽ എളുപ്പവും ഫലപ്രദവും ആകുമെന്നുള്ളതാണ്. ഈ ഇൻഷുറൻസ് കമ്പനിയുടെ പരസ്യം പറയുന്നതല്ല, നമുക്ക് 100% ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മുടെയൊക്കെ ജീവിതത്തിന് എത്രമാത്രം ഗ്യാരണ്ടി ഉണ്ടെന്നുള്ളൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ കാര്യത്തിൽ ആ ഒരു സുരക്ഷ ഉറപ്പാക്കി വെക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലെങ്കിൽ നാളെ അതിൻ്റെ പേരിലുള്ള പഴിയും നമ്മൾ തന്നെ കേൾക്കേണ്ടി വരും, എന്താ ഇങ്ങനൊരു ചെറിയ തലവേദന നിൻ്റെ ശരീരത്തിലല്ലേ ഉണ്ടായത്, അപ്പോൾ നീ പോയി കാണിക്കേണ്ടതായിരുന്നില്ലേ, അവസാനം ഞങ്ങളെ പഴി പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് നമുക്ക് ചുറ്റുമുള്ളവർ തന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ എത്രയും നേരത്തെ രോഗനിർണയം നടത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ചികിത്സ ഏറ്റവും കൂടുതൽ എളുപ്പവും ഫലപ്രദവുമാകും എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ ശരീരം നൽകുന്ന ഇത്തരം സന്ദേശങ്ങളെ ഒരു കാരണവശാലും അവഗണിക്കരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പല സുഹൃത്തുക്കളും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾക്കൊക്കെ വേണ്ടിയിട്ട് ചെക്കപ്പുകൾക്കൊക്കെ വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോകുന്നത്. നാട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ ദുബായിലെ ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ആവട്ടെ, അല്ലെങ്കിൽ ഡിഫ്യൂഷൻ സ്ക്രീനിങ് പാക്കേജുകളാവട്ടെ, ബേസിക് ആയിട്ടും മെൻസിനും വിമൻസിനും ഒക്കെ വേണ്ടുന്ന ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പാക്കേജസ്, ഇൻക്ലൂഡിംഗ് നിരവധി ഓഫറുകളും ഡോക്ടർ കൺസൾട്ടേഷനും എക്സ്പീരിയൻസ്ഡ് റേഡിയോളജിസ്റ്റിൻ്റെ സേവനവും ഒക്കെ ആയിട്ട്, ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ഒക്കെ ആയിട്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പാക്കേജുകളിൽ നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. സോ ദ ഓൺലി തിങ് യു ഹാവ് ടു ഡു ഈസ് ജസ്റ്റ് മേക്ക് എ കോൾ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടർ കൺസൾട്ടേഷന് ശേഷം ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് വേണ്ടി 050-860-9611 എന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മാത്രം മതി, അവർ നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്തോളും. നമ്മുടെ ശരീരത്തിന് എന്താണോ ആവശ്യം അതിനനുസരിച്ചുള്ള സ്ക്രീനിങ്ങുകളും കാര്യങ്ങളിലൂടെ നമുക്ക് വേണ്ടുന്ന ഒരു മനസ്സമാധാനം അവർ നൽകിക്കോളും കേട്ടോ. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഞാനൊരു ഗിവ് അവേ കൂടി തരികയാണ്. അത് വേറൊന്നുമല്ല, നമ്മളിൽ പലർക്കും ഏറെ അത്യാവശ്യമുള്ള കാര്യങ്ങളിലൊന്നാണ് നമ്മുടേതായിട്ടുള്ള ശരീരത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാകുന്ന ഒരു ആവശ്യത്തിൻ്റെ, അതിന് ചിലപ്പോൾ റിക്കറിംഗ് ആയിട്ട് വരുന്ന വയറുവേദന മൂലമൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ ബജറ്റ് കൂടുതലാണെന്നുള്ളത് കൊണ്ട് മാത്രം പലപ്പോഴും ഇത്തരം പല കാര്യങ്ങളിലേക്കും ട്രീറ്റ്മെൻ്റ് എടുക്കാതെ അല്ലെങ്കിൽ സ്ക്രീനിങ് നടത്താതിരിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അവർക്കൊക്കെ ഏറെ ഗുണപ്രദമാവുന്ന ഒന്ന്, ഒരു ഗിഫ്റ്റ് വൗച്ചർ ഫോർ അൾട്രാസൗണ്ട് അബ്ഡോമൻ സ്കാൻ. അൾട്രാസൗണ്ട് അബ്ഡോമൻ സ്കാന് വേണ്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് വൗച്ചർ 600 dirhams വർത്ത് ആയിട്ടുള്ള ഒരു വൗച്ചറാണ് എം വി ആറിൻ്റെ ഭാഗത്ത് നിന്ന് തരാൻ വേണ്ടി പോകുന്നത്. അതിന് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, എം വി ആർ സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ നമുക്കൊരു മെസ്സേജ് അയയ്ക്കുക 0585829220 0585829220 ജസ്റ്റ് ഒരു മെസ്സേജ് അയയ്ക്കുക. എം വി ആർ സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് വോച്ച് ഫോർ അൾട്രാസൗണ്ട് അബ്ഡോമൻ സ്കാനിംഗ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം എം വി ആർ.
1: Health Tips was brought to you by MVR Diagnostic Clinic, Dubai, offering whole body MRI diffusion screening. To know more, call 050-860-9611. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS, Agathir Building, Alwankul, Parthubai.
2: Hi Malini, I'm Krishnan. Neither சொல்லியாகணும், நீ அவ்வளவு அழக. இங்க எவனும் இவ்வளவு அழகா ஒரு இவ்வளவு அழகா பார்த்துருக்க மாட்டாங்க. நான் எல்லாம் பற்றியும்

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്ക് ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് ഇൻഫർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.

0: കഴിഞ്ഞ ദിവസം നമുക്ക് മമ്മൂക്കായ്ക്കൊക്കെ ഈ പത്മഭൂഷൺ കിട്ടുന്ന സമയത്ത് നമ്മൾ ഏറ്റവും എല്ലാ മലയാളികളും ഒന്നടങ്കം അതിനെ ആഘോഷിച്ചു. ആൻഡ് അതിന്റെ പേരിൽ നമ്മളെല്ലാവരും കുറെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില പേരുകളുണ്ട്. അതായത് ഈ പത്മ പുരസ്കാരങ്ങൾ പോലെയുള്ള രാജ്യത്തെ പരമോന്നത ബഹുമതികൾ ഇത്തരത്തിൽ താരങ്ങൾക്ക് ഉൾപ്പെടെ കിട്ടുന്ന സമയത്ത് അവരുടെ കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് അവർക്ക് കിട്ടുന്നത്. പക്ഷേ മുഴുവൻ ന്യൂസ് വാല്യൂവും അല്ലെങ്കിൽ മുഴുവൻ അറ്റൻഷനും അതിലേക്ക് മാത്രം ചുരുങ്ങി പോകുന്ന സമയത്ത് പലപ്പോഴും മിസ്സായി പോകുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. അത്തരത്തിൽ എനിക്ക് തോന്നിയ ഒരു ആളാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ശരിക്കും ഒരു അങ്കേ ഗൗഡ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി. അദ്ദേഹത്തിന് പത്മശ്രീ നൽകിയിട്ടാണ് ആദരിച്ചിട്ടുണ്ടായിരുന്നത്. മമ്മൂക്കയ്ക്കും രോഹിത് ശർമ്മയ്ക്കും ഒക്കെ ഉൾപ്പെടെ ഒക്കെ ഒപ്പം പത്മ അവാർഡ് വാങ്ങിയ ആ വ്യക്തി ആരാണ് എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. എല്ലാ വർഷവും പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന എന്നാൽ വലിയ മാറ്റങ്ങൾ മനുഷ്യൻ്റെ പ്രത്യേകിച്ചും ഇന്ത്യക്കാരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഇത്തരം വ്യക്തികൾ അംഗീകരിക്കാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് കംപ്ലീറ്റ്ലി ഈ പുരസ്കാരങ്ങളുടെ നിറവ് മുഴുവൻ താരപ്രഭയിൽ മങ്ങിപ്പോകുമ്പോൾ അല്ലെങ്കിൽ താരപ്രഭയിലേക്ക് ഒതുങ്ങിപ്പോകുമ്പോൾ ഇത്തരം ചില ആളുകളെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഗതി, ഒരു പ്രവണതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കഥ എടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. തൻ്റെ വീട് പോലും വിറ്റ് 20 ലക്ഷത്തിലധികം പുസ്തകങ്ങളുടെ പ്രൈവറ്റ് ലൈബ്രറി നിർമ്മിച്ച ഒരു ബസ് കണ്ടക്ടറാണ് ഈ അങ്കേ ഗൗഡ എന്ന വ്യക്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സൗജന്യ ലൈബ്രറികളൊന്ന് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 5 പതിറ്റാണ്ടിലേറെ ചെലവഴിച്ചത് ഈ ഒരു 75 വയസ്സ് ഇപ്പോഴുള്ള അദ്ദേഹം. കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലെ ഹരലഹള്ളി ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള പുസ്തകമാനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകങ്ങളുടെ വീട് എന്ന ആ ഒരു ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി സൗജന്യമായിട്ടുള്ള ഈ ഒരു ലൈബ്രറിയിൽ അംഗത്വ ഫീസോ അല്ലെങ്കിൽ പ്രവേശന ഫീസോ ഒന്നും തന്നെ ഈടാക്കുന്നില്ല. ആർക്കും ഇവിടെ വന്ന് വായിക്കാനും പഠിക്കാനും ഒക്കെ സാധിക്കും. സ്റ്റേറ്റിൻ്റെയും സർവകലാശാലയുടെയോ ഫണ്ടിങ്ങിനേക്കാളൊക്കെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അറിവിനോടുള്ള ആഴമായിട്ടുള്ള സമർപ്പണത്തിൻ്റെ തെളിവായിട്ടാണ് ഈ ഒരു ലൈബ്രറി നിലകൊള്ളുന്നത്. ഏതാണ്ട് 20 ലക്ഷത്തോളം 2 ദശലക്ഷത്തോളം പുസ്തകങ്ങൾ, 20 ലക്ഷത്തോളം പുസ്തകങ്ങൾ തന്നെ ഇദ്ദേഹം അവിടെ കൈ കൊണ്ടുവച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തിൻ്റെ ഒരു പത്മ പുരസ്കാരം അദ്ദേഹത്തിലേക്ക് എത്തിയത്. സി, സാധാരണഗതിയിൽ ജീവിച്ച് സ്വാർത്ഥമായിട്ട് ജീവിച്ച് കടന്നു പോകാൻ കഴിയുമായിരുന്നിട്ടും തൻ്റെ ചുറ്റുമുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ആവണം, ഒരു തിരിയുടെ പ്രകാശമെങ്കിലും നൽകണമെന്ന് ആഗ്രഹിക്കുന്ന ഇത്തരം ചില മനുഷ്യരെ നമ്മൾ ആദരിക്കുക മാത്രമല്ല അവരെ ആഘോഷമാക്കുകയും വേണ്ടേ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: പാസ്പോർട്ട് പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ലെന്ന് വെനസ്വേലയെ പിടിച്ചുകുലുക്കി ഇരട്ട ഭൂചലനം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പാസ്പോർട്ട് പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ലെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. പാസ്പോർട്ട് യാത്രാരേഖ മാത്രം. വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ ഒരു വ്യക്തിയുടെ ദേശീയത സാക്ഷ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് പാസ്പോർട്ട്. പൌരത്വത്തിനുള്ള അന്തിമ തെളിവായി പാസ്പോർട്ടിനെ കണക്കാക്കാൻ കഴിയില്ല. പാസ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നതുപോലെ ഈ രേഖ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിൽ ഉള്ളത്. ആവശ്യപ്പെടുന്ന പക്ഷം സർക്കാരിലേക്ക് തിരികെ നൽകാൻ ഉടമസ്ഥൻ ബാധ്യസ്ഥനാണ്. പാസ്പോർട്ട് സേവാദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ വിദേശകാര്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പരാമർശത്തിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷം. പൌരത്വത്തിനായി ഏത് രേഖയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കപിൽ സിബലിന്റെ ചോദ്യം. പാസ്പോർട്ട് പൌരത്വ രേഖയല്ല, കോടതി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ബിജെപിയും പ്രതികരിച്ചു. ഇന്ത്യയിൽ പാസ്പോർട്ട് അപേക്ഷയുടെ ഫീസിൽ വൻ വർധനവ്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് 2,500 രൂപയും 15 മുതൽ 18 വയസ്സുള്ള കുട്ടികൾക്ക് 1,750 രൂപയുമായിരിക്കും പുതിയ 36 പേജ് പാസ്പോർട്ടുകൾക്ക് നിരക്ക്. പ്രായപൂർത്തിയായവർക്ക് 1,000 രൂപയുടെ വർധനവ് ഉണ്ടാകും. തൽക്കാൽ പാസ്പോർട്ടിനും ഫീസ് വർധന. 60 പേജ് പാസ്പോർട്ടുകാർക്ക് 3,500 രൂപയാകും. തൽക്കാലിന് 5,000 രൂപയായും ഉയർത്തി. നിലവിൽ 1,500 രൂപയായിരുന്നു 36 പേജ് പാസ്പോർട്ടുകളുടെ നിരക്ക്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചത് ധനബില്ലിൽ ഉൾപ്പെടുത്താനുറച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധനബില്ല് 1 ജൂലൈ നിയമസഭ പാസാക്കും. ധനബില്ലിന് മുൻപ് മുന്നണിയിലും പാർട്ടിയിലും സമവായമുണ്ടാക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും വി എം സുധീരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്നതിനിടയിലാണ് വി ഡി സതീശന്റെ ഈ ഉറച്ച നീക്കം. വീര്യം കുറഞ്ഞ മദ്യത്തെ പുതിയ കാറ്റഗറിയായി പരിഗണിക്കുന്നത് സംബന്ധിച്ച് ബക്കാഡി കമ്പനി 2021 അയച്ച കത്ത് പുറത്ത്. കമ്പനി മുൻ എക്സൈസ് വകുപ്പ് മന്ത്രിയും സിപിഎം സംസ്ഥാന സെക്രട്ടറിയുമായ എം വി ഗോവിന്ദന് അയച്ച കത്താണ് പുറത്തുവന്നത്. ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇതിന് ഉപഭോക്താക്കൾ ഏറെയാണ് എന്നത് ഉൾപ്പെടെ പരിഗണിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കത്ത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് വിഷയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ പരസ്യ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. നികുതി ഇളവിനുള്ള തീരുമാനം പിൻവലിക്കണം. നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് കോൺഗ്രസിലും യു ഡി എഫിലും ചർച്ച ചെയ്യണമായിരുന്നു. പിൻവാതിൽ നടപടി പാടില്ലെന്നും പ്രകടന പത്രികയിലെ ഉറപ്പ് പാലിക്കണമെന്നും വി എം സുധീരൻ. കരിമണൽ ഖനനത്തിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ സംശയങ്ങളുണ്ടെന്ന് വി എം സുധീരൻ. പിണറായി സർക്കാരിന്റെ തകർച്ചയ്ക്ക് കാരണം ജനവിരുദ്ധ നയങ്ങൾ. ആ സ്ഥിതി യു ഡി എഫിനുണ്ടാകാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും എല്ലാവരുമായി ബന്ധപ്പെട്ട് ആലോചിക്കണം. സർവ്വസമ്മതമായ തീരുമാനമെടുത്ത് മുന്നോട്ടു പോകണം. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് പിണറായി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്. ഖനനമില്ല, സ്വകാര്യമേഖലയ്ക്ക് നൽകില്ല. ഇതൊക്കെ പിണറായിയും പറഞ്ഞിരുന്നുവെന്ന് വി എം സുധീരൻ. കേരളത്തിൽ സ്വകാര്യമേഖലയിലെ കരിമണൽ ഖനനത്തിന് അവസരമൊരുക്കിയത് എൽ ഡി എഫ് സർക്കാരാണെന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരന്റെ ആരോപണം തള്ളി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സ്വകാര്യമേഖലയ്ക്ക് അവസരമൊരുക്കിയത് കേന്ദ്രം ഭരിച്ച കോൺഗ്രസ്. കഴിഞ്ഞ 10 വർഷമായി കരിമണൽ ലോബിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് എൽ ഡി എഫ് സർക്കാരുകൾ സ്വീകരിച്ചത്. പൊതുമേഖലയിൽ അധിഷ്ഠിതമായ റെയർ എർത്ത് ഇടനാഴിയെന്ന എൽ ഡി എഫ് ആശയത്തെ അട്ടിമറിച്ച് സ്വകാര്യവൽക്കരണ നീക്കത്തിനാണ് യു ഡി എഫ് സർക്കാർ ശ്രമിച്ചതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി എഫ് സി ആർ എ ചട്ടം ഭേദഗതി ചെയ്തത് പ്രതിഷേധാർഹമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചട്ടഭേദഗതിയോടെ രാജ്യത്ത് സന്നദ്ധ സംഘടനകൾക്ക് പ്രവർത്തിക്കാനാകാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്നും സംഘപരിവാർ സംഘടനകൾ രാജ്യവ്യാപകമായി നടത്തുന്ന ന്യൂനപക്ഷ വേട്ട ശക്തമാക്കുന്നതിന്റെ ഭാഗമാണോ എഫ് സി ആർ എ ചട്ടഭേദഗതിയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്തു. ആദ്യം ഈ മാസം 29 ഹാജരാകാനായിരുന്നു നിർദ്ദേശിച്ചത്. എന്നാൽ SFIO രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തന്നെ ചോദ്യം ചെയ്യാനായി വിളിച്ചുവരുത്തിയത്. വീണ ടിയുടെ കുറ്റം തെളിയിക്കാൻ വലിയ അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് മാത്യു കുഴൽനാടൻ MLA. കുറ്റം ചെയ്തുവെന്ന ഉറപ്പ് വീണയ്ക്ക് പറയാനുള്ളത് ഇ ഡി കേൾക്കട്ടെ. ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ തേടാനാകും. അനുബന്ധ തെളിവുകൾ കണ്ടെത്താനാണ് ഇ ഡിയുടെ നീക്കമെന്നും മാത്യു കുഴൽനാടൻ. ഗതാഗത മന്ത്രി സി പി ജോൺ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. കെഎസ്ആർടിസി ബസ് നവീകരണം, വായു മലിനീകരണ നിയന്ത്രണ കേന്ദ്രം, ഇ ചലാൻ സംയോജനം തുടങ്ങിയവ ചർച്ചയായി. വാഹൻ സാരഥിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരാഴ്ചയ്ക്കകം പരിഹരിക്കാൻ എൻഐസിക്ക് നിർദ്ദേശം നൽകി. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയും ബി എച്ച് പി ഉപാധ്യക്ഷനുമായ ചമ്പത് റായ്ക്ക് കുരുക്കുമുറുകുന്നു. എസ്ഐടി കേസെടുക്കും. പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും അയോധ്യയിൽ സംഭാവനകൾ നൽകിയവരെയും ജീവനക്കാരെയും ഉൾപ്പെടെ വിശദമായി ചോദ്യം ചെയ്യുന്നു. ലാറ്റിനമേരിക്കൻ രാജ്യമായ വെനസ്വേലയിലുണ്ടായ ഇരട്ട ഭൂചലനത്തിൽ നൂറുകണക്കിന് പേർക്ക് ജീവൻ നഷ്ടമായി. ആക്ടിംഗ് പ്രസിഡന്റാണ് ഇക്കാര്യം അറിയിച്ചത്. നിരവധി പേർ കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നൂറ്റാണ്ടിനിടെ വെനസ്വേലയിലുണ്ടായ ഏറ്റവും ശക്തമായ ഭൂചലനങ്ങളായിരുന്നു ഇവ. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ബ്രസീൽ നോക്കൌട്ട് റൌണ്ടിൽ. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് കാനറികൾ യൂറോപ്യൻ കരുത്തുമായി എത്തിയ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ചത്. വിനീഷ്യസ് ജൂനിയറിന്റെ ഇരട്ട ഗോൾ കരുത്തിലാണ് ബ്രസീൽ സ്കോട്ട്ലൻഡിനെ തകർത്തെറിഞ്ഞത്. 60-ാം മിനിറ്റിൽ കുഞ്ഞയിലൂടെ ബ്രസീൽ 3-ാമത്തെ ഗോളും നേടി. നെയ്മർ കളിയുടെ 75-ാം മിനിറ്റിൽ കളത്തിലിറങ്ങി. ഏറെ കാലത്തിന് ശേഷമാണ് ദേശീയ ജേഴ്സിയിൽ നെയ്മർ കളത്തിലിറങ്ങുന്നത്. ഫിഫ ലോകകപ്പ് മത്സരത്തിൽ മൊറോക്കോയെ വിറപ്പിച്ച് ഹെയ്ത്തി കീഴടങ്ങി. 2-4 ഗോളുകൾക്കാണ് മൊറോക്കോയുടെ ജയം. ഇതോടെ ഗ്രൂപ്പ് സിയിൽ നിന്ന് 2-ാം സ്ഥാനക്കാരായി മൊറോക്കോ നോക്കൌട്ടിൽ കടന്നു. ആദ്യപകുതിയിൽ 2 തവണ പിന്നിലായിട്ടും ശക്തമായി തിരിച്ചടിച്ച മൊറോക്കോ 2-ാം പകുതിയിൽ പകരക്കാരായി ഇറങ്ങിയ താരങ്ങളുടെ മികവിലാണ് തകർപ്പൻ ജയം സ്വന്തമാക്കിയത്. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഖത്തറിനെ 3-1 തോൽപ്പിച്ച് ബോസ്നിയ. വിജയത്തോടെ ബോസ്നിയ നോക്കൌട്ട് സാധ്യതകൾ സജീവമാക്കിയപ്പോൾ ഖത്തർ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ഏഷ്യൻ കരുത്തുമായി ലോകകപ്പിനെത്തിയ ദക്ഷിണ കൊറിയയുടെ നോക്കൌട്ട് പ്രതീക്ഷ തുലാസിൽ. എ ഗ്രൂപ്പിലെ 3-ാം പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയുടെ തോൽവി വഴങ്ങിയതോടെയാണ് ദക്ഷിണ കൊറിയയുടെ കാത്തിരിപ്പ് നീളുന്നത്. നിർണായക മത്സരത്തിൽ എതിരില്ലാത്ത 1 ഗോളിനായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ വിജയം. വിജയത്തോടെ എ ഗ്രൂപ്പിൽ 4 പോയിന്റുള്ള ദക്ഷിണാഫ്രിക്ക 2-ാം സ്ഥാനക്കാരായി നോക്കൌട്ടിൽ കടന്നു. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും ജയിച്ച് നോക്കൌട്ടിൽ കടന്ന് ആതിഥേയരായ മെക്സിക്കോ. അവസാന പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് മെക്സിക്കോ തോൽപ്പിച്ചത്. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഗൾഫ് സന്ദർശനം തുടരുന്നു. ബഹ്റൈൻ ഭരണാധികാരിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇറാൻ യുഎസ് ധാരണയിൽ ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണം തേടിയാണ് മാർക്കോ റൂബിയോയുടെ ഗൾഫ് സന്ദർശനം. കഴിഞ്ഞ ദിവസം യുഎയിലെത്തിയ സ്റ്റേറ്റ് സെക്രട്ടറി യുഎഇ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
5: Mexico, United States, Canada. Logam muluvan oru pandinu pinnale payunu.
6: Germany, Netherlands, Argentina, Portugal.
5: Loga football inde mahamelam.
6: Bosnia and Herzegovina, Morocco, Algeria.
7: 48 rajyangal ore oru swapnam. ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026.
6: സ്കോട്ട്ലൻഡ്, ടർക്കി.
5: ഗോൾ ആവേശം. അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
10: Time check.
9: Brought to you by Ozone Cargo.
11: സുഹൃത്തുക്കളെ, സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
12: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
13: Weather update.
12: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
11: ദുബായ് മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 39 degrees Celsius and humidity stands at 68%.
13: Weather update. was brought to you by Andras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me.

വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. എല്ലാ തരത്തിലും എല്ലാ തരം ആളുകളെയും കേറ്റർ ചെയ്യുകയും എല്ലാ തരം ആളുകളെയും കൺസിഡർ ചെയ്യും. അതായത് എല്ലാ തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും ഒരു സാമൂഹിക വ്യവസ്ഥയിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എല്ലാവരും പരസ്പര പൂരകങ്ങളായി പരസ്പരം സഹകരിച്ച് മുന്നേറിയാൽ മാത്രമേ ഏറ്റവും മികച്ച ഒരു സൊസൈറ്റിയെ വാർത്തെടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഡിഗ്നിറ്റി ഉണ്ട്. നമ്മുടെ ഈ രജനീകാന്തിൻ്റെ ഏതോ ഒരു പടത്തിൽ ഏതോ ഒരു പാട്ടുണ്ടല്ലോ, ഓക്കെ, ദേവുട ദേവുട എന്ന് പറഞ്ഞ പാട്ടിൽ ആ വരികളൊക്കെ പറയുന്നുണ്ട്. അതായത് ഓരോ തൊഴിലും എത്രമാത്രം റെലവൻ്റ് ആണ് ഓരോരുത്തർക്കും എന്നുള്ളത്. നമ്മൾ വളരെ നിസ്സാരമായിട്ട് നമ്മൾ കാണുന്ന ഒരു ജോലിക്ക് പോലും നമ്മുടെ ഡെയിലി ലൈഫിൽ അതിനെ നമ്മുടെ ഡെയിലി ലൈഫിനെ എളുപ്പമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ എല്ലാ ആളുകളെയും എല്ലാ തൊഴിൽ ചെയ്യുന്നവരെയും കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് ഒരു ഒരു സമൂഹം ഒരു സൊസൈറ്റി എന്ന നിലയിൽ പുരോഗതി പ്രാപിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ദുബായ്. കാരണം ഇവിടുത്തെ ഈ സമ്മർ സീസണിൽ നമുക്കറിയാം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ ഒരുപാട് പ്രഖ്യാപനങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ഈ മിഡ് ടൈം ബ്രേക്ക് തന്നെ അല്ലെങ്കിൽ ഒരു സമ്മർ ബ്രേക്ക് തന്നെ അവർക്ക് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പുറം ജോലി എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവരുടെ സൗകര്യാർത്ഥം അത്തരത്തിലുള്ളൊരു സംഭവം പോലും അനൗൺസ് ചെയ്തിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. ദുബായ് പോലീസ് ഇപ്പോൾ ശരിക്കും വേനൽക്കാലത്ത് തൊഴിലാളികൾക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടി ഒരു സാമൂഹിക സോഷ്യൽ സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഷെയ്ഡ് ആൻഡ് റിവാർഡ് എന്ന് പറയുന്നൊരു പദ്ധതിയാണ്. അതാണ് ആരംഭിച്ചിരിക്കുന്നത്. വരും മാസങ്ങളിലൊക്കെ തൊഴിലാളികൾ താമസിക്കുന്നതും ജോലി ചെയ്യുന്നതുമായിട്ടുള്ള മേഖലകളിലൊക്കെ ആഴ്ച തോറും ഈ ഒരു പദ്ധതി നടപ്പിലാക്കുമെന്നാണ് പറയുന്നത്. ഇതിലൂടെ തൊഴിലാളികൾക്ക് അവർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ബേസിക് കമ്മോഡിറ്റീസ് ഇപ്പോൾ തണുത്ത പാനീയങ്ങളായിരിക്കാം, അവർക്ക് വേണ്ടത് അംബ്രല്ലാസ് ആയിരിക്കാം, ലഘുഭക്ഷണങ്ങളായിരിക്കാം, മറ്റ് അത്യാവശ്യ സാധനങ്ങളായിരിക്കാം, ഇവ ഒക്കെ വിതരണം ചെയ്യും. രാജ്യത്തിൻ്റെ വികസനത്തിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന തൊഴിലാളി സമൂഹത്തെ ചേർത്ത് നിർത്തുന്ന അല്ലെങ്കിൽ അവരോടൊപ്പം അവരോടുള്ള ആദരവും കരുതലും ഒക്കെ പ്രകടമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മാതൃകാപരമായിട്ടുള്ള പദ്ധതി അവതരിപ്പിക്കുന്നത് എന്നാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. പദ്ധതിയുടെ ആദ്യ ദിവസത്തിൽ തന്നെ ഏതാണ്ട് 600-ലധികം തൊഴിലാളികളിലാണ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. സോ such a great initiative by Dubai Police. Kudos to the team. Trending song of the hour.

0: Home 92.2 FM. Home is a feeling.
1: അമ്മോനെ എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
2: ശ്രദ്ധിക്കണ്ട.
1: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ട,
4: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
1: അമ്മാനെ എന്നാ വേഗം പോ അൾട്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാനെ.
2: അണ്ണ ശ്രദ്ധിക്ക.
5: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ, ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: പലർക്കുമുള്ള ഏറ്റവും വലിയ സങ്കടങ്ങളിലൊന്ന് നല്ല ചില സിനിമകൾ തിയേറ്ററിൽ മിസ്സായി പോകുന്നതിന്റെ പേരിലാണ്. നമ്മളിങ്ങനെ കാത്തുകാത്തിരിക്കും. ഒഫ്കോഴ്സ് നമ്മളെല്ലാവരും നല്ല രീതിയിൽ തിരക്കുള്ള മനുഷ്യരാണ്, പലവിധ തിരക്കുകളുടെ പിറകിൽ ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. ചിലപ്പോൾ ഒരു വീക്കെൻഡിലേക്ക് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സിനിമ റിലീസായി തിയേറ്ററിലേക്ക് എത്തി നല്ല അഭിപ്രായമാണെങ്കിൽ തന്നെയും ചിലപ്പോൾ നല്ല രീതിയിലുള്ള കമ്മിറ്റ്മെന്റുകളുമായി ഓടുന്നത് കാരണം അത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റാതെ വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഖേദം ആരുടെങ്കിലൊക്കെ മനസ്സിലുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും എസ്പെഷ്യലി ഇപ്പോൾ റീസെന്റ് ടൈംസിൽ തിയേറ്ററിലേക്ക് എത്തിയ ഏറ്റവും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറിയ ചില ചിത്രങ്ങൾ, മമ്മൂക്കയും ലാലേട്ടനും ഒന്നിച്ചെത്തിയ മഹേഷ് നാരായണൻ ചിത്രം പേട്രിയറ്റ്, അല്ലെങ്കിൽ ബബ്ബബ്ബ ആൻഡ് ആശകളായിരം, അങ്ങനെ എത്ര എത്രയോ സിനിമകൾ അല്ലേ. ഈ സിനിമകളെല്ലാം ആഭ്യന്തര കുറ്റവാളി നമ്മുടെ ആസിഫ് അലിയുടെ പടം, അതുപോലെ ഇന്ത്യയിൽ നിന്നും ഓസ്കാർ വരെ എത്തിച്ചേർന്ന RRR ഉൾപ്പെടെ അങ്ങനെ എത്രയോ കാലങ്ങളായി ഇറങ്ങിയിട്ടുള്ള ഏറ്റവും മികച്ച കുറേയധികം ചിത്രങ്ങളുടെ ഒരു വലിയ കമനീയ ശേഖരം നിങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു തരികയാണ് Z5. ആക്ച്വലി Z5 ൽ ഒരു ഫെസ്റ്റീവ് പ്രൊമോഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. ആൻഡ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 275 ദിർഹംസ് ഉണ്ടായിരുന്ന ആനുവൽ പാക്കേജ് ഇപ്പോൾ 99.99 ദിർഹംസിന് സ്വന്തമാക്കാം. ഇത്രയും കണ്ടന്റുകൾ ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ളവരോടൊപ്പം ഇരുന്ന് ആസ്വദിക്കാവുന്നതാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർക്ക് വേണ്ടിയിട്ട്, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ നിന്നും ഒരാൾക്ക് ഇന്ന് ഞാൻ Z5 ഒരു വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ സൗജന്യമായിട്ട് തരാൻ വേണ്ടി പോവാണ്. ഒരൊറ്റ ചോദ്യം ചോദിക്കും, ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറയണം കേട്ടോ. കുന്നത്ത് മാധവൻ മാഷിൻ്റെ മകൻ. കുന്നത്ത് മാധവൻ മാഷ് എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നെടുമുടി വേണുവിൻ്റെ ഒരു മുഖമായിരിക്കും. അദ്ദേഹത്തിൻ്റെ മകനെ നായകനാക്കിക്കൊണ്ട് വൈശാഖ് സംവിധാനം ചെയ്ത് കുന്നത്ത് മാധവൻ മാഷ് എന്ന് വെച്ചാൽ റിയൽ ലൈഫ് ക്യാരക്ടർ അല്ല കേട്ടോ, സിനിമയിലുള്ളൊരു കഥാപാത്രമാണ്, ഏത് സിനിമയിലാണെന്നുള്ളതാണ്. അപ്പോൾ കുന്നത്ത് മാധവൻ മാഷും മകനും നമുക്ക് മുന്നിലേക്ക് എത്തിയ രണ്ടാമത്തെ ചിത്രം, ആദ്യത്തെ ചിത്രമെല്ലാം ചോദിക്കുന്നത് രണ്ടാമത്തെ ചിത്രം, അതിൽ തമിഴ് നടൻ ജയ് ഒരു റോൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് സലീംകുമാറും പിന്നെ സുരാജ് മുഞ്ചാറുംകൂടെ, അങ്ങനെ നിരവധി കഥാപാത്രങ്ങളുണ്ട്, നിരവധി താരങ്ങളാണ് നിരന്നിട്ടുണ്ട്. അപ്പോൾ ആ സിനിമ, അതായത് കുന്നത്ത് മാധവൻ മാഷും അദ്ദേഹത്തിൻ്റെ മകനും പിന്നെ തമിഴ് നടൻ ജയ്യും എല്ലാവരും നമുക്ക് മുന്നിലേക്ക് എത്തിയ ആ രണ്ടാമത്തെ സിനിമ, വൈശാഖ് സംവിധാനം ചെയ്ത സിനിമ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ആ സിനിമ Z5 സ്ട്രീം ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ റീവിസിറ്റ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ അത് കാണാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ഞാനിപ്പോൾ സമ്മാനമായിട്ട് തരും. ഉത്തരങ്ങൾ അറിയാവുന്നവർ അതേ ഫോർമാറ്റിൽ നമുക്ക് ഉത്തരങ്ങൾ അയച്ചു തരിക. Z5 (The Right Answer) നിങ്ങളുടെ പേര് ചോദ്യ നമ്പർ 0585829220 ലേക്ക് പെട്ടെന്നേക്ക് സ്വന്തമാക്കാം Z5 ഒരു വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: നമ്മുടെ ഈ അടുത്ത് റീറിലീസ് ട്രെൻഡുകൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭരിക്കുമ്പോൾ എല്ലാം കാണാറുള്ള ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 20 വർഷത്തിന് മുമ്പെങ്കിലും മിനിമം റിലീസ് ആയിട്ടുള്ള സിനിമകൾ റീറിലീസ് ചെയ്യപ്പെടുന്ന കാഴ്ചയാണ്. പക്ഷേ ഇപ്പോൾ മലയാളത്തിൽ വരുന്ന ഒരു ഗംഭീര റീറിലീസ് അപ്ഡേറ്റ്, അതായത് അബ്രഹാമിന്റെ സന്തതികൾ, മമ്മൂക്കന്റെ ഒരു നല്ല ഹിറ്റായി മാറിയ സിനിമയായിരുന്നു അബ്രഹാമിന്റെ സന്തതികൾ, റീറിലീസിനുള്ള പ്ലാനിലാണ് അത്രേ. ഓക്കേ ഓക്കേ, മമ്മൂട്ടി ഫാൻസിനൊക്കെ ആഘോഷിക്കാനുള്ള വക തന്നെ ഉണ്ടാവും. ആൻഡ് അതോടൊപ്പം തന്നെ മോഹൻലാലിന്റെ എവർഗ്രീൻ ക്ലാസിക് ആയിട്ടുള്ള കിരീടവും ഇപ്പോൾ റീറിലീസിനുള്ള പ്ലാനിങ്ങിലാണ്, അതിനുള്ള ഒരുക്കത്തിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോ എന്തായാലും കിരീടം ഓഫ്കോഴ്സ് രണ്ട് തരത്തിലുള്ള സിനിമകളാണ്, കിരീടമാണെങ്കിലും അബ്രഹാമിന്റെ സന്തതികളാണെങ്കിലും രണ്ട് കാലഘട്ടത്തിൽ വന്ന സിനിമകളാണ്. പക്ഷേ രണ്ടും ഗംഭീര സിനിമകളാണ്. എസ്പെഷ്യലി കിരീടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും ഒരിക്കലും തിയേറ്ററിൽ കാണാൻ പറ്റാത്ത, ടൈം ട്രാവൽ ചെയ്ത് പോയാമെങ്കിൽ മാത്രം പറ്റുന്നൊരു കാര്യമാണ്. കാരണം കിരീടം റിലീസാവുന്ന സമയത്ത് ഞാൻ ജനിച്ചിട്ട് പോലുമില്ല. പക്ഷേ ആ സിനിമ ടിവിയിൽ കാണുന്ന സമയത്താണെങ്കിൽ പോലും ആ ഒരു പേര് തന്നെ, കിരീടം എന്ന പേര് തന്നെ എത്രത്തോളം ഉചിതമാണല്ലേ. സമൂഹം വെച്ചുകൊടുത്ത ആ മുൾക്കിരീടം ഏറ്റുവാങ്ങേണ്ടി വന്ന കഥാനായകന്റെ കഥ, ഇറ്റ്സ് അനദർ തിങ്. പലപ്പോഴും സ്വപ്നങ്ങൾ നഷ്ടമായി പോകുന്നവൻ്റെ ആ ഒരു വ്യഥയൊക്കെ ലോഹിതദാസ് എന്ന എഴുത്തുകാരൻ, അത് മോഹൻലാലിലൂടെ സിബിമലയിൽ എന്ന സംവിധായകൻ എത്ര മനോഹരമായിട്ടാണ് നമുക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇനി എന്തായാലും കിരീടവും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് വീണ്ടും റീറിലീസായിട്ട്. അപ്പോൾ ഇതൊക്കെ കാണാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഒരു ടിക്കറ്റ് തരാൻ വേണ്ടി പോവാണ്, ഒരു മൂവി ടിക്കറ്റ്. ആൻഡ് ഇറ്റ്സ് ഫോർ ദ മൂവി നാഗബന്ധം. യെസ്, മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ പാൻ ഇന്ത്യൻ ഹിറ്റാകാൻ പോകുന്ന ഒരു ചിത്രം. കാരണം ആ സിനിമയുടേതായിട്ടുള്ള ഒരു കർവേച്ചർ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഒരു വലിയ മെഗാ ബജറ്റിൽ ഒരുങ്ങുന്ന ഒരു നിധി അന്വേഷിച്ച് പോകുന്ന ഒരു ചിത്രമാണ്. അതിൻ്റെ കുറേയധികം പോർഷൻസ് കേരളത്തിലെ നമ്മുടെ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെയൊക്കെ ആസ്പദമാക്കി എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെയൊക്കെ ഒരു സെറ്റ് ഇടുന്നതിന് വേണ്ടി തന്നെ ഒരു പാട്ടിന് വേണ്ടി 10 കോടിയിലധികം ചിലവാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സോ യു ക്യാൻ എക്സ്പെക്ട് ദ ക്യാൻവാസ്. അത്രത്തോളം വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഒരു സിനിമ തന്നെയാണ് നാഗബന്ധം. നാഗബന്ധം കാണാം, കാണാനുള്ള ടിക്കറ്റ് ഞാൻ തരാം. ചോദ്യം വളരെ സിമ്പിളാണ്. കാലങ്ങളായി ഒരുപാട് സിനിമകൾ തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നും കന്നഡയിൽ നിന്നും ഒക്കെ മൊഴിമാറ്റം ചെയ്ത് മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്. അത്തരത്തിൽ മൊഴിമാറ്റി മലയാളത്തിലേക്ക് ഹിറ്റായി മാറിയ ഒരു സിനിമ, ആ സിനിമയുടെ പേര് ഞാനിപ്പോൾ പറയും. അതിൽ നായകൻ ആരായിരുന്നു എന്ന് മാത്രമാണ് നിങ്ങൾ പറയേണ്ടത്. അതുപോലെ ഗൂഗിളിൽ അന്വേഷിച്ചാൽ കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം ഇത് മൊഴിമാറ്റി വന്നപ്പോഴേക്കും പേരും മാറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് മലയാളത്തിൽ റിലീസായ ഒരു തെലുങ്ക് മൊഴിമാറ്റ ചിത്രത്തിൻ്റെ പേര് ഗജപോക്കിരി എന്നായിരുന്നു. ഈ ഗജപോക്കിരി എന്ന സിനിമയിലെ നായകൻ ആര് എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത്. ഓഫ്കോഴ്സ് ഉത്തരങ്ങൾ അയക്കുന്നതിന് ഒരു ഫോർമാറ്റ് കൂടിയുണ്ട്. നാഗബന്ധം വലിയ പേരായതുകൊണ്ട് അത് ചുരുക്കി തരാം. NB റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരിട്ട് നമ്പർ 0585829220 പെട്ടെന്ന് അയച്ചോ, ഉത്തരങ്ങൾ സ്വന്തമാക്കിക്കോ. കപ്പിൾ ഇൻവൈറ്റ്സ് ടു വാച്ച് ദ മൂവി നാഗബന്ധം.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് ടു ഹോം വിത്ത് ആസിഫ്.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling. You

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: പാസ്പോർട്ട് പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ലെന്ന് വെനസ്വേലയെ പിടിച്ചുകുലുക്കി ഇരട്ട ഭൂചലനം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പാസ്പോർട്ട് പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ലെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. പാസ്പോർട്ട് യാത്രാരേഖ മാത്രം. വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ ഒരു വ്യക്തിയുടെ ദേശീയത സാക്ഷ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് പാസ്പോർട്ട്. പൌരത്വത്തിനുള്ള അന്തിമ തെളിവായി പാസ്പോർട്ടിനെ കണക്കാക്കാൻ കഴിയില്ല. പാസ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നതുപോലെ ഈ രേഖ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിൽ ഉള്ളത്. ആവശ്യപ്പെടുന്ന പക്ഷം സർക്കാരിലേക്ക് തിരികെ നൽകാൻ ഉടമസ്ഥൻ ബാധ്യസ്ഥനാണ്. പാസ്പോർട്ട് സേവാദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ വിദേശകാര്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പരാമർശത്തിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷം. പൌരത്വത്തിനായി ഏത് രേഖയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കപിൽ സിബലിന്റെ ചോദ്യം. പാസ്പോർട്ട് പൌരത്വ രേഖയല്ല, കോടതി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ബിജെപിയും പ്രതികരിച്ചു. ഇന്ത്യയിൽ പാസ്പോർട്ട് അപേക്ഷയുടെ ഫീസിൽ വൻ വർധനവ്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് 2,500 രൂപയും 15 മുതൽ 18 വയസ്സുള്ള കുട്ടികൾക്ക് 1,750 രൂപയുമായിരിക്കും പുതിയ 36 പേജ് പാസ്പോർട്ടുകൾക്ക് നിരക്ക്. പ്രായപൂർത്തിയായവർക്ക് 1,000 രൂപയുടെ വർധനവ് ഉണ്ടാകും. തൽക്കാൽ പാസ്പോർട്ടിനും ഫീസ് വർധന. 60 പേജ് പാസ്പോർട്ടുകാർക്ക് 3,500 രൂപയാകും. തൽക്കാലിന് 5,000 രൂപയായും ഉയർത്തി. നിലവിൽ 1,500 രൂപയായിരുന്നു 36 പേജ് പാസ്പോർട്ടുകളുടെ നിരക്ക്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചത് ധനബില്ലിൽ ഉൾപ്പെടുത്താനുറച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധനബില്ല് 1 ജൂലൈ നിയമസഭ പാസാക്കും. ധനബില്ലിന് മുൻപ് മുന്നണിയിലും പാർട്ടിയിലും സമവായമുണ്ടാക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും വി എം സുധീരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്നതിനിടയിലാണ് വി ഡി സതീശന്റെ ഈ ഉറച്ച നീക്കം. വീര്യം കുറഞ്ഞ മദ്യത്തെ പുതിയ കാറ്റഗറിയായി പരിഗണിക്കുന്നത് സംബന്ധിച്ച് ബക്കാഡി കമ്പനി 2021 കത്ത് പുറത്ത്. കമ്പനി മുൻ എക്സൈസ് വകുപ്പ് മന്ത്രിയും സിപിഎം സംസ്ഥാന സെക്രട്ടറിയുമായ എം വി ഗോവിന്ദന് അയച്ച കത്താണ് പുറത്തുവന്നത്. ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇതിന് ഉപഭോക്താക്കൾ ഏറെയാണ് എന്നത് ഉൾപ്പെടെ പരിഗണിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കത്ത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് വിഷയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ പരസ്യ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. നികുതി ഇളവിനുള്ള തീരുമാനം പിൻവലിക്കണം. നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് കോൺഗ്രസിലും യു ഡി എഫിലും ചർച്ച ചെയ്യണമായിരുന്നു. പിൻവാതിൽ നടപടി പാടില്ലെന്നും പ്രകടന പത്രികയിലെ ഉറപ്പ് പാലിക്കണമെന്നും വി എം സുധീരൻ. കരിമണൽ ഖനനത്തിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ സംശയങ്ങളുണ്ടെന്ന് വി എം സുധീരൻ. പിണറായി സർക്കാരിന്റെ തകർച്ചയ്ക്ക് കാരണം ജനവിരുദ്ധ നയങ്ങൾ. ആ സ്ഥിതി യു ഡി എഫിനുണ്ടാകാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും എല്ലാവരുമായി ബന്ധപ്പെട്ട് ആലോചിക്കണം. സർവ്വസമ്മതമായ തീരുമാനമെടുത്ത് മുന്നോട്ടു പോകണം. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് പിണറായി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്. ഖനനമില്ല, സ്വകാര്യമേഖലയ്ക്ക് നൽകില്ല, ഇതൊക്കെ പിണറായിയും പറഞ്ഞിരുന്നുവെന്ന് വി എം സുധീരൻ. കേരളത്തിൽ സ്വകാര്യമേഖലയിലെ കരിമണൽ ഖനനത്തിന് അവസരമൊരുക്കിയത് എൽ ഡി എഫ് സർക്കാരാണെന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരന്റെ ആരോപണം തള്ളി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സ്വകാര്യമേഖലയ്ക്ക് അവസരമൊരുക്കിയത് കേന്ദ്രം ഭരിച്ച കോൺഗ്രസ്. കഴിഞ്ഞ 10 വർഷമായി കരിമണൽ ലോബിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് എൽ ഡി എഫ് സർക്കാരുകൾ സ്വീകരിച്ചത്. പൊതുമേഖലയിൽ അധിഷ്ഠിതമായ റെയർ എർത്ത് ഇടനാഴിയെന്ന എൽ ഡി എഫ് ആശയത്തെ അട്ടിമറിച്ച് സ്വകാര്യവൽക്കരണ നീക്കത്തിനാണ് യു ഡി എഫ് സർക്കാർ ശ്രമിച്ചതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി എഫ് സി ആർ എ ചട്ടം ഭേദഗതി ചെയ്തത് പ്രതിഷേധാർഹമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചട്ടഭേദഗതിയോടെ രാജ്യത്ത് സന്നദ്ധ സംഘടനകൾക്ക് പ്രവർത്തിക്കാനാകാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്നും സംഘപരിവാർ സംഘടനകൾ രാജ്യവ്യാപകമായി നടത്തുന്ന ന്യൂനപക്ഷ വേട്ട ശക്തമാക്കുന്നതിന്റെ ഭാഗമാണോ എഫ് സി ആർ എ ചട്ടഭേദഗതിയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി എ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്തു. ആദ്യം ഈ മാസം 29 ഹാജരാകാനായിരുന്നു നിർദ്ദേശിച്ചത്. എന്നാൽ SFIO രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തന്നെ ചോദ്യം ചെയ്യാനായി വിളിച്ചുവരുത്തിയത്. വീണ ടിയുടെ കുറ്റം തെളിയിക്കാൻ വലിയ അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് മാത്യു കുഴൽനാടൻ എംഎൽഎ. കുറ്റം ചെയ്തുവെന്ന ഉറപ്പ്. വീണയ്ക്ക് പറയാനുള്ളത് ഇ ഡി കേൾക്കട്ടെ. ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ തേടാനാകും. അനുബന്ധ തെളിവുകൾ കണ്ടെത്താനാണ് ഇ ഡിയുടെ നീക്കമെന്നും മാത്യു കുഴൽനാടൻ. ഗതാഗത മന്ത്രി സി പി ജോൺ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. കെഎസ്ആർടിസി ബസ് നവീകരണം, വായു മലിനീകരണ നിയന്ത്രണ കേന്ദ്രം, ഇ ചലാൻ സംയോജനം തുടങ്ങിയവ ചർച്ചയായി. വാഹൻ സാരഥിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരാഴ്ചയ്ക്കകം പരിഹരിക്കാൻ എൻഐസിക്ക് നിർദ്ദേശം നൽകി. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയും ബി എച്ച് പി ഉപാധ്യക്ഷനുമായ ചമ്പത് റായ്ക്ക് കുരുക്കുമുറുകുന്നു. എസ്ഐടി കേസെടുക്കും. പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും അയോധ്യയിൽ സംഭാവനകൾ നൽകിയവരെയും ജീവനക്കാരെയും ഉൾപ്പെടെ വിശദമായി ചോദ്യം ചെയ്യുന്നു. ലാറ്റിനമേരിക്കൻ രാജ്യമായ വെനസ്വേലയിലുണ്ടായ ഇരട്ട ഭൂചലനത്തിൽ നൂറുകണക്കിന് പേർക്ക് ജീവൻ നഷ്ടമായി. ആക്ടിംഗ് പ്രസിഡന്റാണ് ഇക്കാര്യം അറിയിച്ചത്. നിരവധി പേർ കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നൂറ്റാണ്ടിനിടെ വെനസ്വേലയിലുണ്ടായ ഏറ്റവും ശക്തമായ ഭൂചലനങ്ങളായിരുന്നു ഇവ. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ബ്രസീൽ നോക്കൌട്ട് റൌണ്ടിൽ. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് കാനറികൾ യൂറോപ്യൻ കരുത്തുമായി എത്തിയ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ചത്. വിനീഷ്യസ് ജൂനിയറിന്റെ ഇരട്ട ഗോൾ കരുത്തിലാണ് ബ്രസീൽ സ്കോട്ട്ലൻഡിനെ തകർത്തെറിഞ്ഞത്. 60-ാം മിനിറ്റിൽ കുഞ്ഞയിലൂടെ ബ്രസീൽ 3-ാമത്തെ ഗോളും നേടി. നെയ്മർ കളിയുടെ 75-ാം മിനിറ്റിൽ കളത്തിലിറങ്ങി. ഏറെ കാലത്തിന് ശേഷമാണ് ദേശീയ ജേഴ്സിയിൽ നെയ്മർ കളത്തിലിറങ്ങുന്നത്. ഫിഫ ലോകകപ്പ് മത്സരത്തിൽ മൊറോക്കോയെ വിറപ്പിച്ച് ഹെയ്റ്റി കീഴടങ്ങി. 2-4 ഗോളുകൾക്കാണ് മൊറോക്കോയുടെ ജയം. ഇതോടെ ഗ്രൂപ്പ് സിയിൽ നിന്ന് 2-ാം സ്ഥാനക്കാരായി മൊറോക്കോ നോക്കൌട്ടിൽ കടന്നു. ആദ്യപകുതിയിൽ 2 തവണ പിന്നിലായിട്ടും ശക്തമായി തിരിച്ചടിച്ച മൊറോക്കോ 2-ാം പകുതിയിൽ പകരക്കാരായി ഇറങ്ങിയ താരങ്ങളുടെ മികവിലാണ് തകർപ്പൻ ജയം സ്വന്തമാക്കിയത്. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഖത്തറിനെ 3-1 തോൽപ്പിച്ച് ബോസ്നിയ. വിജയത്തോടെ ബോസ്നിയ നോക്കൌട്ട് സാധ്യതകൾ സജീവമാക്കിയപ്പോൾ ഖത്തർ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ഏഷ്യൻ കരുത്തുമായി ലോകകപ്പിനെത്തിയ ദക്ഷിണ കൊറിയയുടെ നോക്കൌട്ട് പ്രതീക്ഷ തുലാസിൽ. എ ഗ്രൂപ്പിലെ 3-ാം പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയുടെ തോൽവി വഴങ്ങിയതോടെയാണ് ദക്ഷിണ കൊറിയയുടെ കാത്തിരിപ്പ് നീളുന്നത്. നിർണായക മത്സരത്തിൽ എതിരില്ലാത്ത 1 ഗോളിനായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ വിജയം. വിജയത്തോടെ എ ഗ്രൂപ്പിൽ 4 പോയിന്റുള്ള ദക്ഷിണാഫ്രിക്ക 2-ാം സ്ഥാനക്കാരായി നോക്കൌട്ടിൽ കടന്നു. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും ജയിച്ച് നോക്കൌട്ടിൽ കടന്ന് ആതിഥേയരായ മെക്സിക്കോ. അവസാന പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് മെക്സിക്കോ തോൽപ്പിച്ചത്. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഗൾഫ് സന്ദർശനം തുടരുന്നു. ബഹ്റൈൻ ഭരണാധികാരിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇറാൻ യുഎസ് ധാരണയിൽ ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണം തേടിയാണ് മാർക്കോ റൂബിയോയുടെ ഗൾഫ് സന്ദർശനം. കഴിഞ്ഞ ദിവസം യുഎയിലെത്തിയ സ്റ്റേറ്റ് സെക്രട്ടറി യുഎ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: Home FM News was brought to you by Danya Group of Companies since 1982.
1: Mexico, United States, Canada.
2: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
3: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
2: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
2: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഒന്ലി ഓൺ ഹോം 92.2 എഫ്എം.
5: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

0: Back to home brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
1: തിരികെ എത്താം. ഹോം 92.2 എഫ് എം ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. നമ്മുടെ എത്തിഹാദ് റെയിലിനെ കുറിച്ചുള്ള വാർത്തകളാണ് എല്ലായിടത്തും, പ്രത്യേകിച്ച് ഇപ്പോൾ യു എ ബേസ്ഡ് ചെയ്ത് ബേസായിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാവട്ടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജുകളാവട്ടെ ഒക്കെ തന്നെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അത്രമാത്രം എത്തിഹാദ് റെയിലിനെ വരവേൽക്കുന്ന വീഡിയോസ് അല്ലെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഇൻഷ്യലി ഫുജൈറ ടു അബുദാബിയാണ് ലോഞ്ച് ചെയ്യുന്നത് June 30 എന്നുണ്ടെങ്കിലും നമ്മളെല്ലാം കാത്തിരിക്കുന്നത് ദുബായിൽ നിന്നും ആ ഒരു ട്രാവൽ, നമ്മുടെയൊക്കെ ഒരു റൊട്ടീൻ്റെ ഭാഗമായിട്ട്, പ്രത്യേകിച്ചും ഇപ്പോൾ അടിക്കടി അബുദാബിയിലേക്കോ ദുബായിലേക്കൊക്കെ യാത്ര ചെയ്യേണ്ടി വരുന്നവർ അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്നവർ ജോലിയുടെ ആവശ്യങ്ങൾക്കൊക്കെ യാത്ര ചെയ്യേണ്ടി വരുന്നവർ, ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സമയലാഭമാണ് നമുക്ക് മുന്നിലേക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. September 30 മുതൽ അബുദാബി ടു ദുബായ് ട്രെയിൻ ഓടിത്തുടങ്ങും എന്നാണ് പറയുന്നത്. ആൻഡ് വെറും 57 കൊണ്ട് നമുക്ക് ഈ ഒരു റേഞ്ച് കവർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളും ഇങ്ങനെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ യാത്ര ചെയ്തിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേട്ടുകൊണ്ടേയിരിക്കും ഹോം 90.2 FM. ഇതായിരുന്നു ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക്, ആസിഫാണ് കൂടെയുള്ളത് ഓൺ ബാക്ക് ടു ഹോം.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഒരു നഗരത്തിന്റെ കഥ പറയുന്ന ആക്ഷൻ പാക്ക് ത്രില്ലർ ചിത്രം. ആര്യയോടൊപ്പം മുരളി ഗോപി, വിജയരാഘവൻ, നിഖില വിമൽ, റജീന കസാൻഡ്ര തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. അനന്തൻകാട് റണ്ണിംഗ് സക്സസ്ഫുള്ളി അക്രോസ് ദി തിയേറ്റേഴ്സ് വേൾഡ് വൈഡ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടി വി. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
1: Akbar Travels UAE presents Predict and Win 2026. Akbar Travels app download ചെയ്ത് മത്സര ഫലങ്ങൾ പ്രവചിക്കൂ. ശരിയായ പ്രവചനങ്ങൾക്ക് പോയിന്റുകൾ നേടി ലീഡർ ബോർഡിൽ എത്തിക്കൂ. 30,000 ദിർഹംസ് വരെ സമ്മാനങ്ങൾ, ട്രാവൽ വൗച്ചറുകൾ, ഡെയിലി വിന്നർ റിവാർഡുകൾ.
7: പ്രെഡിക്ട് ആൻഡ് വിൻ 2026. അക്ബർ ട്രാവൽസ് UAE ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
8: ദേ കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
1: നീ അറിഞ്ഞില്ലേ, മുത്തിനയിൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളി ക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ് കൂടാതെ ജനറൽ മെഡിസിൻ, ENT, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കൂടെ കീഴിൽ.
8: താങ്ക് ഗോഡ്. ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലട മോനെ,
1: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനയിൽ അല്ലൂർ പോളി ക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0438578 41.
9: അല്ലൂർ പോളിക്ലിനിക്, കെയറിംഗ് ഫോർ യു ആൻഡ് യുവർ ഫാമിലി.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: നന്നായിട്ട് വിശന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പരം സന്തോഷമുള്ള ഒരു കാര്യം വേറെ ഇല്ല. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് വിശക്കുന്നുണ്ട്. നിങ്ങൾ എത്ര പേർക്ക് വിശക്കുന്നുണ്ട്? വിശക്കുന്നവർക്ക് എല്ലാവർക്കും ഫുഡ് വാങ്ങി തരാനൊന്നും പറ്റില്ല. പക്ഷേ ചിലർക്കെങ്കിലും ഒരു സമ്മാനമായിട്ടൊരു വൗച്ചറാണ് ഞാൻ തരാൻ വേണ്ടി പോകുന്നത്. അതും ഒതന്റിക് ആയിട്ടുള്ള തമിഴ് ടേസ്റ്റുള്ള ഭക്ഷണങ്ങൾ, അത് ബിരിയാണി ആവട്ടെ അല്ലെങ്കിൽ പൊറോട്ട, കൊത്തു പൊറോട്ട, അങ്ങനെ എത്രയോ. എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മുടെ ഈ മീറ്റ് വിഭവങ്ങളെ ആവട്ടെ അല്ലെങ്കിൽ നോൺ വെജ് വിഭവങ്ങളെ കുറച്ചുകൂടി അധികം എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത് തമിഴ് ഫുഡ് കൾച്ചറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം പല ക്യുസീൻസ് കുറച്ച് സ്വാഭാവികമായിട്ടും ഇപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ രണ്ടോ മൂന്നോ നാലോ ടൈപ്പ് ക്യുസീൻസ് ജോഗ്രഫിക്ക് അനുസരിച്ച് പല റീജിയണുകൾക്കനുസരിച്ച് നമുക്കുണ്ടെങ്കിൽ തമിഴ്നാട് അത്രയും വിശാലമായിട്ട് കിടക്കുകയാണല്ലോ. അപ്പോൾ ഓരോ റീജിയണിനും അനുസരിച്ച് അത്രമാത്രം വ്യത്യസ്തതകൾ വിഭവങ്ങളിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഒതന്റിക് ടേസ്റ്റ് നമുക്ക് വർഷങ്ങളായിട്ട് ഇവിടെ തന്നുകൊണ്ടിരിക്കുന്ന ബാദ്ഷാബായ് ബിരിയാണിയുടെ ഒരു വൗച്ചർ നിങ്ങളിലേക്ക് തരാൻ വേണ്ടി പോകണം. അതിന് വേണ്ടിയിട്ട് ഒരു ചോദ്യം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ നിസ്സാരമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഷടപടയെന്ന് ഉത്തരങ്ങൾ പറയുക, ഷടപടയെന്ന വൗച്ചർ സ്വന്തമാക്കുക, എന്നിട്ട് ഷടപടയെന്ന് പോയിട്ട് ഷടപടയെന്ന് കഴിക്കുക. ഷേ വേണ്ട, കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനുള്ള ഒരു ഫ്ലോയിങ് പോയി. വാട്ട് എവർ ഇറ്റ് ഈസ്, ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അതായത് മലയാള സിനിമയിൽ ഒരിക്കലും മറക്കാനാവാത്ത ചില ഭക്ഷ്യ എലമെൻറ്റുകളെ കുറിച്ചുള്ള ചോദ്യമാണ് കേട്ടോ. അതായത് ഏതൊരു മലയാളിക്കും, മലയാള സിനിമ പ്രേക്ഷകനും മറക്കാനാവാത്ത ഒന്നാണ് കരീംകാട് ബിരിയാണി. ഈ കരീംക ബിരിയാണി ഉണ്ടാക്കി കൊടുത്ത് കുറേ ആളുകളെ വശത്താക്കിയ ആ സിനിമ ഏത് എന്നുള്ളതാണ് കേട്ടോ. കരീംക മാത്രമല്ല, കരീംകാടെ കൊച്ചുമാൻ ഫൈസിയും പിന്നെ ആ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അത് ശരിക്കും കോഴിക്കോട് കടപ്പുറവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയൊക്കെയാണ്. ഭയങ്കര ഹൃദയഹാരിയായിട്ടുള്ളൊരു സിനിമയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെൻറ്റുകളിലൊന്ന് തന്നെയാണ് ഈ കരീംകാട് ഈ ഒരു ബിരിയാണി. അതേതാണ് ആ സിനിമ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഉത്തരങ്ങൾ അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് ഉത്തരങ്ങൾ അറിയിക്കുക. അയക്കേണ്ട ഫോർമാറ്റ് ബാദ്ഷാബായ് ബിരിയാണിയുടെ BBB സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരിട്ട് നമ്പർ 0585829220 പെട്ടെന്ന് അയച്ചോ.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർദുബായ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് ഇൻഫർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് AC JM-ന്റെ AC. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
0: You're listening to Home 92.2 FM. Home is a feeling.

0: Back to home brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
1: ഈ സിനിമയെ സ്നേഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ സിനിമയെ പെർട്ടിക്കുലർലി മലയാള സിനിമയെ സ്നേഹിക്കുന്നവർക്ക് ഒരു പടിയൂടി കടന്നിട്ട് മലയാള സിനിമയിലേക്കൊക്കെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ശരിക്കും നസ്ലിൻ ഒരു വലിയ അത്ഭുതമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം റീസെൻ്റ്ലി അദ്ദേഹത്തിൻ്റെ മോളിവുഡ് ടൈംസ് കാണുന്ന സമയത്താണെങ്കിലും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നസ്ലിൻ എന്ന നടൻ, നസ്ലിൻ എന്ന ആ ഒരു പ്രതിഭ എത്രമാത്രം വളർന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടതാണ് അല്ലേ. ഇപ്പോൾ എൻ്റെയൊക്കെ ജനറേഷനിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം, ഞാനൊക്കെ നാട്ടിൽ നിൽക്കുന്ന സമയത്തെ സിനിമയോടുള്ളൊരു ഫാസിനേഷൻ കാരണം കുറേ ഓഡിഷൻസിന് പോയിട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ പോയിട്ടുള്ളതിൽ ഏറ്റവും അധികം ആളുകൾ ഉണ്ടായിരുന്ന പങ്കെടുത്തൊരു ഓഡിഷൻ അത് അഡാർ ലവൻ്റെ ഓഡിഷനായിരുന്നു കേട്ടോ. അപ്പോൾ ഈ അഡാർ ലവൻ്റെ ഓഡിഷന് പോകുന്ന സമയത്ത് അവർ ഓൾറെഡി അനൗൺസ് ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ സിനിമയ്ക്ക് വേണ്ടുന്നത് കുറച്ച് പ്ലസ് ടു സൈസുള്ള പിള്ളേരാണ്, പ്ലസ് ടു കാലഘട്ടത്തിൽ വരുന്ന ആളുകളുള്ള ആ പ്രായത്തിലുള്ളവരാണ് വേണ്ടുന്നതെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. സോ ഞാനും ഇപ്പോൾ ആ സമയത്ത് ഞാനിപ്പോൾ കോളേജിൽ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ അങ്ങനെ ആയിട്ടുള്ളൂ, അങ്ങനെ പോയതാണ്. പക്ഷേ അവിടെ തൃശ്ശൂർ വെച്ചിട്ടായിരുന്നു, കലാസാഹിത്യ അക്കാദമി വെച്ചോ മറ്റോ ആയിരുന്നു ഓഡിഷൻ. അപ്പോൾ ഈ ഓഡിഷന് വേണ്ടിയിട്ട് പോയിട്ട് ഞാനിങ്ങനെ നമ്മളിങ്ങനെ കുറേയധികം ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്യൂവിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് വോക്ക് ഇൻ ഓഡിഷൻ കൂടെ ആയിരുന്നു നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇപ്പോൾ എൻ്റെ തൊട്ട് പിറകെ നിൽക്കുന്ന ഒരു ചേട്ടൻ, ആ ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ആ ചേട്ടന് പ്ലസ് ടു പഠിക്കുന്നത് പോയിട്ട് കോളേജ് പഠിക്കുന്ന റോൾ പോലും ചെയ്യാൻ വേണ്ടി പറ്റില്ല. മിനിമം അദ്ദേഹത്തിന് ഒരു അന്ന് 10-35 വയസ്സെങ്കിലും ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ കുറേ നേരം ക്യൂ നിൽക്കണമല്ലോ. പുള്ളിയായിട്ട് വർത്തമാനം പറഞ്ഞു തുടങ്ങി, വർത്തമാനം പറഞ്ഞ് വന്നപ്പോഴത്തേക്കാണ് പുള്ളിയുടെയൊക്കെ മനസ്സിലുള്ള ഈ ഒരു ഫാസിനേഷൻ എത്രത്തോളം വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പുള്ളി മലർവാടി ആർട്സ് ക്ലബ്ബിൻ്റെ ഓഡിഷൻ വരെ പോയിട്ടുള്ള പുള്ളിയാണത്ര. അദ്ദേഹം പറയുന്നത് നിവിൻപോളിയുടെ കൂടെ ഞാൻ ഓഡിഷൻ കൊടുത്തതാണ്, അവിടെ നിന്നാണ് ഇപ്പോൾ ഇവിടെ എത്തിയേക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ തമാശയ്ക്ക് പറയുകയും ചെയ്തു, ആ നിവിൻപോളിയുടെ കൂടെ ഓഡിഷൻ കൊടുത്ത ആൾ ഇന്നിപ്പോൾ അപമാനത്തോടെ പറയുന്നത് നാളെ എൻ്റെ കൂടെ ഓഡിഷൻ കൊടുത്ത ആളെന്നൊക്കെ പറയാൻ സംഭവിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ വെറുതെ പറഞ്ഞുവിട്ടു. പിന്നെ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് തോന്നുന്നു പുള്ളി ആ ഒരു ഓഡിഷൻ പരിപാടിയൊക്കെ വിട്ടാണ്. ഞാൻ വേറെ എവിടെയും പുള്ളിയുടേതായിട്ടുള്ള സിനിമകളോ അല്ലെങ്കിൽ ഒന്നും വന്നതായിട്ട് ഓർമ്മയില്ല. വോട്ടവറിറ്റീസ് അത്രമാത്രം ആത്മാർത്ഥമായിട്ട് പല പ്രായത്തിലേക്ക് പല വർഷങ്ങളായിട്ട് ഈ ഒരു മാധ്യമത്തെ സിനിമയിൽ നിന്ന് മുഖം കാണിക്കാൻ വേണ്ടി അലയുന്നവർ ഒരുപാട് പേരുണ്ട്. അതേസമയത്താണ് നമുക്ക് മുന്നിലൂടെ നസ്ലിൻ എന്ന നടൻ അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായം മുതൽ തന്നെ വളർന്നു വരുന്നത്. അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ല, അദ്ദേഹം ഈ പറഞ്ഞ പോലെ മധുരരാജയിലൊക്കെ ചെറിയ റോളുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സ്കൂൾ കുട്ടിയായിട്ട് വരുന്നു, ആ സ്കൂൾ കഥാപാത്രത്തെ അവതരിപ്പിച്ച് നമുക്ക് മുന്നിലേക്ക് വന്ന് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം നേടി അവിടെ നിന്ന് വളർന്ന് വലിയ വളരെ സീരിയസ് ആയിട്ടുള്ള റോളുകൾ ചെയ്യുകയും അത് വളരെ മികവുറ്റതാക്കി മാറ്റുകയും അത്രയും വലിയ വിജയങ്ങൾ സ്വന്തമാക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇറ്റ്സ് ക്വൈറ്റ് പേഴ്സണൽ അല്ലേ. നമ്മളിൽ ഒരാൾ നേടുന്ന ഒരു നേട്ടം പോലെ നമ്മളതിനെ ആഘോഷമാക്കി മാറ്റാറുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞു വേറൊന്നും കൊണ്ടല്ല, ഓസ്കാർ അക്കാഡമിയിലേക്ക് നസ്ലിൻ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മലയാള യുവതാരൻ നസ്ലിനാണ് ഓസ്കാർ അക്കാഡമിയിലേക്ക് ഇപ്പോൾ ക്ഷണം കിട്ടിയിരിക്കുന്നത്. ഈ ക്ഷണം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ നടൻ എന്ന റെക്കോർഡ് കൂടി സ്വന്തമാക്കിക്കൊണ്ടാണ് നസ്ലിൻ ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് കേട്ടോ. അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസിൽ അംഗമാവാനാണ് നസ്ലിനെ ക്ഷണിച്ചിരിക്കുന്നത്. സോ ഇറ്റ്സ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ വലിയൊരു പൊന്തൂവലാണ് ഈ ഒരു വലിയ അംഗീകാരം. എനിവേ, എന്തായാലും ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. നാളെ വൈകുന്നേരത്തെ 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് യോൺ ഹോം 92.2 FM. ഇപ്പോൾ കേൾക്കുന്നത് ബാക്ക് ടു ഹോം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528033110.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് ടു ഹോം വിത്ത് ആസിഫ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling. Boom.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിലിക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കൈയിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസാ

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: Kilipol na sumawa.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കുന്ന എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടി കിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
2: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ്റ്റ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.